പ്രിയ ശ്രോതാക്കളെ, അവിശ്രമമായ ഒരു പകലിന്റെ ആരംഭം, പ്രഭാതം, കർമ്മനിർഭരമായ ജീവിതം ഉന്മേഷദായകമായി ആരംഭിക്കുന്ന സുമുഹൂർത്തം, പുലരിയുടെ പ്രകാശമാനമായ ശാന്തത, എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സുപ്രഭാതം. ഇത് കരുണാസായി റേഡിയോ 91.2 FM, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം പ്രഭാത ശബ്ദം. ഹർഷോന്മാദവും ഉന്മേഷഭരിതവുമായിരിക്കട്ടെ ഈ തിരുവോണം. മലയാളത്തിന്റെ തിരുമുറ്റം നിറയെ ഓണത്തിന്റെ പ്രകാശപുഷ്പങ്ങൾ അലങ്കൃതമാകട്ടെ. ആഹ്ലാദത്തിന്റെ തിരച്ചാർത്തുകൾ, ആർപ്പുവിളികൾ എങ്ങും മുഴങ്ങട്ടെ. പ്രഭാത ശബ്ദത്തിൽ ആദ്യം ഒരോണപ്പാട്ട്.

0: ഇന്ന് ഈ തിരുവോണ നാളിൽ ആനന്ദത്തിന്റെ സമ്മോഹനതകൾ മുഴുവൻ ഉൾക്കൊണ്ട് ഒരു റോസാപുഷ്പം കൺമിഴിക്കുന്നത് പോലെ ഉന്മേഷത്തോടെ ഉണർന്ന് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ വിരുന്നിനെത്തിയ ഓണത്തുമ്പികൾക്കും നീളവീശി പരന്നുകിടക്കുന്ന പൊൻവയിൽ നാളത്തിനും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മകൾ. പ്രഭാത ശബ്ദത്തിൽ കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് ആഗസ്റ്റ് 26-ന്റെ തട്ടകത്തിലാണ്. 1789 ആഗസ്റ്റ് 26 മാനവ ധൈഷണിക ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാത പരമ്പരകൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് 1789 ഫ്രഞ്ച് വിപ്ലവം. ആ വിപ്ലവത്തിന് പ്രചോദനമേകിയ ആദർശ സംഹിതകളുടെ മൂർത്ത സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം ദേ നടന്നുകൊണ്ടിരിക്കുന്നു. 1910 ആഗസ്റ്റ് 26 മദർ തെരേസ ഭൂജാതയായിരിക്കുന്നു. 1920 ആഗസ്റ്റ് 26 അമേരിക്കൻ ഭരണഘടനയുടെ 19-ാം ഭേദഗതി പ്രകാരം ഐക്യനാടുകളിലാകെ വനിതകൾക്ക് വോട്ടവകാശം ലഭ്യമായിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും നേരുന്ന ആശംസകൾ ചേതോഹരമാണ്, ഹൃദ്യമാണ്. ഇന്ന് ആഹ്ലാദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഈ പൊൻപുലരിയിൽ കേൾക്കാം പ്രിയമുള്ളവർ ഹൃദയപൂർവ്വം നേരുന്ന ഓണാശംസകൾ.
1: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അശ്വത് നായർ എന്നാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: എന്റെ പേര് രാജേഷ് മാധവൻ, ഞാൻ വാളയാറിൽ താമസിക്കുന്നു. ഓണാശംസകൾ എല്ലാവർക്കും.
3: എന്റെ പേര് മൈഥിലി, ഞാൻ വരുന്നത് ചാങ്ങി എന്നാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: എന്റെ പേര് നിത, ഞാൻ വളഞ്ഞാട് യു പി എസ് സിയിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം ഓണാഘോഷിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ എല്ലാവരുടെയും ഓണാഘോഷിക്കുന്നുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസ.
5: എൻ്റെ പേര് വിനിത, ഞാനിവിടെ വെള്ളനാട് ഒരു ബേബി ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ ഓണം എപ്പോഴും ഷോപ്പിൽ തന്നെയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.
6: ശശിധരൻ, ചിറക്കോണം. പഴയ കാലത്തുള്ള ഓണം തന്നെ നല്ലത്. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദിപൂർവ്വം ഓണാശംസകൾ നേർന്നുള്ളൂ.

0: നമസ്കാരം, ഞാൻ റിയാസ്. റിയാസ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മറിമായത്തിലെ മന്മഥൻ, അളിയൻസിലെ ക്ലീറ്റോ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അറിയാൻ കഴിയുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹാപ്പി ഓണം.
1: ഹായ് എല്ലാവർക്കും, നമസ്കാരം. മഞ്ജു ആണ്. കരുണാസായി റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നമസ്കാരം, ഞാൻ സിബി ജോസഫ്, ആക്ടറാണ്. കരുണാസായി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേരുന്നു.

സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കപ്പ് ചായക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. പച്ചക്കറികൾ നുറുക്കാൻ തുടങ്ങിക്കോളൂ. ഏയ് മാഷേ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ കുറച്ച് തേങ്ങ തിരികെ വെക്ക്. ഇന്നെങ്കിലും പൊന്നു മക്കളെ, അടുക്കളയിൽ ഒരല്പം ജോലി ചെയ്യാം കേട്ടോ. അതിനിടയിൽ കൂടി ഒരു പാട്ട് പ്രഭാത ശബ്ദത്തിൽ കേൾക്കാം, ഒരു ഓണപ്പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഓണം ഒരു സാംസ്കാരിക ഉത്സവമാണ്. എത്ര എത്ര പാട്ടുകൾ, കഥകൾ, അങ്ങനെ എന്തെല്ലാം ഓണത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ഓണക്കവിത.

മലയാളത്തിന്റെ തിരുമുറ്റം നിറയെ ഓണത്തിന്റെ പ്രകാശ പുഷ്പങ്ങൾ അലങ്കൃതമാകട്ടെ. ആഹ്ലാദത്തിന്റെ തിരച്ചാർത്തുകൾ ആർപ്പുവിളികൾ എങ്ങും മുഴങ്ങട്ടെ. പ്രഭാതശബ്ദത്തിൽ ഒരോണപ്പാട്ട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. കള്ളവും ചതിയുമില്ലാത്ത, മാലോകരെല്ലാം ഒന്നുപോലെ വസിച്ചിരുന്ന നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിലാണ്. പൂക്കളങ്ങളിലെ നിറവൈവിധ്യം പോലെ ഒരുമയുടെ നിറച്ചാർത്തുമായി വീണ്ടുമൊരു തിരുവോണമെത്തുമ്പോൾ സ്നേഹസൌഹാർദ്ദങ്ങളുടെ വിളനിലമായി മാറുകയാണ് നാടെങ്ങുമുള്ള ഓണാഘോഷം.
1: പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ വസന്തമണിയുന്ന ചിങ്ങമാസത്തിൽ ഐശ്വര്യ സമ്പൽ സമൃദ്ധികളുടെ പുണ്യവുമായി തിരുവോണ ദിനമിത പുലർന്നിരിക്കുന്നു.
2: പരസ്പര വിശ്വാസത്തിന്റെയും പങ്കിടലിന്റെയും ഗതകാല പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം.
1: അത്തം പത്തുവരെ പൂവിളിയും പൂക്കളവും തിരുവോണൊരുക്കത്തിന്റെ പരിസമാപ്തിയായി ഉത്രാടപ്പാച്ചിൽ പിന്നാലെ പുതുവസ്ത്രമണിഞ്ഞ് സദ്യയൊരുക്കി തിരുവോണവും.
2: പുലിക്കളിയുടെ ഗാംഭീര്യവും വള്ളംകളിയുടെ ആവേശവും തുമ്പിത്തുള്ളലിന്റെ ലാളിത്യവും ഓണപ്പാട്ടുകളുടെ മധുരവും മലയാളിക്ക് നിറമുള്ള ഓണക്കാഴ്ചകളാണ്.
1: െ ഒരുമിപ്പിച്ച് പൈതൃകത്തെ ആഘോഷിക്കുന്ന, മനുഷ്യ മനസ്സുകളിലെ അതിർവരമ്പുകളെ അലിയിപ്പിക്കുന്ന ഒരുമയുടെ സന്ദേശ പകർച്ച കൂടിയാണ് തിരുവോണം.
2: തുമ്പയും മുക്കുറ്റിയും തെച്ചിയുമെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വയൽ വരമ്പുകളിലൂടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റായി മറ്റൊരു തിരുവോണം കൂടി വന്നണയുമ്പോൾ മായാത്ത നന്മകളുടെ നിറച്ചാർത്തുമായി പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസ നേർന്നു. പുതിയ വിളവെടുപ്പ് കാലത്തിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. സമ്പന്നമായ സംസ്കാരത്തെയും സാഹോദര്യ മനോഭാവത്തെയും ആഘോഷിക്കുന്ന ഓണം നാനാത്വത്തിൽ ഏകത്വം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഓണം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നൽകുമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന നൽകാൻ പൌരന്മാർക്ക് പ്രചോദനമാകുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവരും മലയാളികൾക്ക് ഓണാശംസ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണനാളിൽ സദ്യവിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. മങ്ങാട്ട് അനൂപ് ഭട്ടതിരിയെയും 18 നായർ തറവാട്ടിലെ അംഗങ്ങളെയും വഞ്ചിപ്പാട്ടുപാടി ചടങ്ങുകളോടെ സ്വീകരിച്ചു. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ഓണവിഭവങ്ങൾക്കൊപ്പം കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പകർന്ന ദീപം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലെ കെടാവിളക്കിലേക്ക് പകർന്നതോടെ തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മങ്ങാട്ട് ഭട്ടതിരിക്കൊപ്പം ഓണമുണ്ണാൻ ഭഗവാൻ പാർത്ഥസാരഥിയായ കൃഷ്ണൻ എത്തുമെന്നാണ് വിശ്വാസം. ഓണസദ്യയും കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് ശേഷം ക്ഷേത്രപൂജാരിയിൽ നിന്ന് പണക്കിഴി ഏറ്റുവാങ്ങിയ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് മങ്ങാട്ട് ഭട്ടതിരി മടങ്ങുന്നതോടെ ഈ ചടങ്ങ് അവസാനിക്കും.
0: ഓണത്തിന് ഉത്തരകേരളത്തിന്റെ വേറിട്ട കാഴ്ചകളിലൊന്നാണ് ഓണേശ്വരൻ. ഗ്രാമീണ ഭവനങ്ങൾ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഓണേശ്വരൻ ഓണദിനത്തിലെ പതിവുകളിലൊന്നാണ്. 3 പതിറ്റാണ്ടാളുമായി കോഴിക്കോട് ഉള്ളിയേരി ഒള്ളൂർ സ്വദേശി രജീഷ് പണിക്കർക്ക് ഓണക്കാലമായാൽ ഓണേശ്വരന്മാർക്ക് കിരീടം ചമയ്ക്കുന്ന തിരക്കാണ്. കോഴിക്കോട്ട് നിന്ന് എ സി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഉത്തരകേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഗ്രാമീണ മേഖലയിലാണ് ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിൽ ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണേശ്വരൻ വീടുകൾ തോറും കയറിറങ്ങുന്നത്. ഓരോ വീടുകളിലും എത്തി ഐശ്വര്യം നൽകുന്നതെന്നാണ് വിശ്വാസം. മുഖത്ത് ചായവും കുരുത്തോലക്കുടയും കൈതുനാരുകൊണ്ട് തലമുടിയും കിരീടം കൈവള പ്രത്യേക രീതിയിൽ ഉടുപ്പ് എന്നീ ആഡയാഭരണങ്ങളുമായാണ് വേഷവിധാനം. കോഴിക്കോട് ഉള്ളിയേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായ തിരക്കാണ്. പലകളെയും മുളയും കൊണ്ട് തലക്കുടയും ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമയ്ക്കാനും 30 വർഷം വർഷത്തോളമായി ഓണേശ്വരനായി വീടുകൾ തോറും പോകുന്ന സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം. ഓലക്കുടം മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്.
0: പ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സേവാതീർത്ഥത്തിൽ 53-ാമത് പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: സാങ്കേതികവും സാമ്പത്തികവുമായ സാധ്യത കണക്കിലെടുത്ത് ആസൂത്രണ ഘട്ടത്തിൽ തന്നെ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിന് സംയോജിത സമീപനങ്ങൾ പരിശോധിക്കാൻ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നിർവഹണ വേഗവും വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരവും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി വിവിധ മന്ത്രാലയങ്ങളോടും സംസ്ഥാനങ്ങളോടും നിർവഹണ ഏജൻസികളോടും ആവശ്യപ്പെട്ടു. 9 സംസ്ഥാനങ്ങളിലെ 30,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന റെയിൽവേ, റോഡ്, വൈദ്യുതി മേഖലകളിലെ 6 പ്രധാന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ യോഗത്തിൽ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ തലങ്ങളിലും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മന്ത്രാലയങ്ങളും സംസ്ഥാന ഗവൺമെന്റുകളും സംയുക്തമായി മുൻകൈയെടുക്കുന്ന പ്രവർത്തന സംസ്കാരം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: സർവമേഖലകളിലും മുൻനിരയിലെത്താൻ ഇന്ത്യ ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന ഇന്ത്യയുടെ അടിസ്ഥാന മുൻഗണന ശക്തമായ ആഭ്യന്തര സുരക്ഷയാണെന്ന് അമിത്ഷാ പറഞ്ഞു. ആഗോള ഊർജ്ജരംഗത്ത് ഇന്ത്യ കേവലം പങ്കാളി മാത്രമല്ലെന്നും മേഖലയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പും വിലവർദ്ധനയും തടയാൻ ഗവൺമെന്റിന് സാധിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് ബട്ട്റോഡ് ബീച്ചിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സംസ്കാരവും ജീവിത രീതികളും കലാരൂപങ്ങളും നേരിട്ടറിയാൻ അവസരമൊരുക്കുന്ന എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഓണാഘോഷ പരിപാടികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. ഇന്നലെ 3-ാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഇന്നലെ രാവിലെ 1-ാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി. 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്ത ട്രിവാൻഡ്രം റോയൽസിനെതിരെ 19.4 ഓവറിൽ തൃശൂർ ടൈറ്റൻസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. തൃശൂരിന്റെ മുഹമ്മദ് ഇനാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ എളയാവൂരിൽ മണ്ണിലിടിച്ചുണ്ടായത് നിർമ്മാണത്തിലെ അപാകതം മൂലമാണെന്ന് TO മോഹനൻ MLA ആരോപിച്ചു. നേരത്തെ തന്നെ പരാതി ഉയർന്നതാണെങ്കിലും പരിഹരിക്കാൻ തയ്യാറാക്കാത്തതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരിയിൽ ഗുരുദേവ ജയന്തി ആഘോഷം വെള്ളിയാഴ്ച നടത്തും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 7-ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവോണദിനമായ ഇന്ന് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നരേഷ് അയ്യർ, സുനിൽകുമാർ എന്നിവരുടെ സംഗീത പരിപാടി, ധ്വനിതരംഗ കൊച്ചിയുടെ ഡാൻസ് മാനിയ എന്നിവ അരങ്ങേറും. ബട്ട്റോഡ് ബീച്ചിൽ എം സ്വാതികയുടെ കുച്ചിപ്പുടി, മുഹമ്മദ് അസ്ലമിന്റെ ബോളിവുഡ് ഹിറ്റ്സ് എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. മലങ്കര സഭയുടെ 4 മെത്രോപൊലിത്തമാരെ തെരഞ്ഞെടുക്കുന്നതിന് ചേരുന്ന മലങ്കര അസോസിയേഷൻ മുന്നോടിയായി നെസ്രാണി പള്ളിയോഗത്തിന് വെട്ടിക്കലി കൊടിയേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് തിരുവോണം. നല്ല കാലത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും മലയാളികൾ ഓണാഘോഷത്തിൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസ നേർന്നു. അടിസ്ഥാന സൌകര്യ സേവനങ്ങൾക്കായി പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം ഇന്ന് കളി പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
1: ശബ്ദാഭിനയം കൊണ്ട് ഭാവതലങ്ങൾ തീർക്കുന്ന ശോഭി തിലകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പ്രിയ കലാകാരൻ ശോഭി തിലകൻ കരുണാസൈ റേഡിയോയിൽ സംസാരിക്കുന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശോഭി തിലകനുമായി പ്രത്യേകാഭിമുഖം.
2: കരുണാസായി റേഡിയോ 91.2 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.

നമസ്തേ ഓണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അത്തം തുടങ്ങി പത്താം നാൾ തിരുവോണം, പൂക്കളങ്ങളുടെ ഉത്സവം, പൂവിളികൾ ഉയരുന്ന നാളുകൾ, ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ആർത്തുല്ല

0: പൂക്കളുടെ ഉത്സവം, പൂക്കളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, ആഘോഷങ്ങൾ, അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകൾ, ഓരോ നക്ഷത്രങ്ങൾക്കുമനുസരിച്ചും വിന്യസിക്കേണ്ട പുഷ്പാലങ്കാരങ്ങൾ, ഓരോ നാളിനുമുണ്ട് അതിൻ്റെതായ പ്രത്യേകതകൾ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ നാളിലും നാൾ വിശേഷങ്ങൾ. ഇന്ന് തിരുവോണം, ഓണം നാളിൻ്റെ 10ാം ദിനം. നമസ്തേ ഓണത്തിൽ കേൾക്കാം തിരുവോണം നാളിൻ്റെ വിശേഷങ്ങൾ.
1: തിരുവോണം മലയാളികൾ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന ആ മഹാഭാഗ്യത്തിൻ്റെ പൊന്നോണപ്പുലരി ഒടുവിൽ എത്തിച്ചേർന്നു. ആകാശത്തിലെ ശ്രാവണ അഥവാ അഖിലസ് നക്ഷത്ര സമൂഹത്തിലെ അൾട്ടെയർ ഉൾപ്പെടുന്ന തിരുവോണം നക്ഷത്രത്തിൻ്റെ ജ്യോതിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വാമനന്റെ 3 നടികളുടെ ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തി പൂർവികർ വിശദീകരിച്ചിട്ടുള്ളത്. കുളിച്ച് കോടിവസ്ത്രമണിഞ്ഞ് പൂക്കളത്തിന് നടുവിൽ തൃക്കാക്കരയപ്പനെ ഇരുത്തി ഭക്തിയോടെയും ആഹ്ലാദത്തോടെയും പ്രജകൾ തങ്ങളുടെ പ്രിയപ്പെട്ട മാവേലി മന്നനെ എതിരേൽക്കുന്നു. തുമ്പപ്പൂവും പഴങ്ങളും നിറച്ച പൂവട നിവേദിച്ചും വിഭവസമൃദ്ധമായ ഓണസദ്യ ആസ്വദിച്ചും ഊഞ്ഞാലാട്ടവും തിരുവാതിര കളിയുമായി നാടൊന്നാകെ ആനന്ദലഹരിയിൽ ആറാടുന്നു. സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ട് സമാനതകളില്ലാതെ ആ പൊന്നോണ നാളുകൾ ചരിത്രത്തിൻ്റെ സ്വർണച്ചെപ്പിൽ ഇടം പിടിക്കുന്നു. വീടുകളുടെ ഉമ്മറത്ത് വിരിഞ്ഞു നിൽക്കുന്ന വലിയ പൂക്കളവും അതിനു ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകളും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു. കുടുംബത്തിലെ എല്ലാവരും ഒന്നു ചേർന്ന് ഇലയിട്ട് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യ മലയാളിയുടെ സാംസ്കാരിക തനിമയുടെ മുഖമുദ്രയാണ്. ഉച്ചയ്ക്ക് ശേഷം ഊഞ്ഞാലാട്ടവും പാട്ടുകളും പറമ്പുകളിലെ കളികളുമായി ചെറുപ്പക്കാരും കുട്ടികളും ആഘോഷങ്ങളിൽ സജീവമാകുന്നു. പരസ്പരം ഓണക്കോടികൾ കൈമാറിയും സ്നേഹം പങ്കുവച്ചും ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന സവിശേഷമായ ദിനമാണിത്. സായാഹ്നത്തിൽ തറവാടുകളിൽ വിളക്കുകൊളുത്തി മാവേലിക്ക് യാത്രയേകുന്നതിനുള്ള മാനസികമായ ഒരുക്കങ്ങളിലേക്ക് പ്രകൃതിയും മനുഷ്യനും വഴുതി വീഴുന്നു. തിരുവോണ നാളിൽ പുലർച്ചെ അമ്മ തുന്നിയിട്ട പുതിയ കോടിവസ്ത്രമണിഞ്ഞ് വാഴയിലയിൽ തുമ്പപ്പൂവും പഴവും വെച്ച് മാവേലിയെ എതിരേറ്റതും കുടുംബത്തോടൊപ്പം നിലത്തിരുന്ന് ഉപ്പേരിയും പപ്പടവും കൂട്ടിച്ചേർത്ത് കഴിച്ച ആ സദ്യയുടെ മാധുര്യവും ഒരിക്കലും മനസ്സിൽ നിന്ന് മായില്ല.

എത്ര വസന്തങ്ങൾ പടിയിറങ്ങിപ്പോയാലും കാലത്തിന്റെ കൽപ്പടവുകളേറി ഋതുക്കൾ എത്ര മാറിമറിഞ്ഞാലും എന്റെ ഭാഷ അതെന്റെ രക്തമാകുന്നു, പ്രാണനാകുന്നു. എന്റെ നദിയിലും എന്റെ സൂര്യനിലും ഞാൻ ചവിട്ടി നിൽക്കും. ഈ മണ്ണിലും മനസ്സിന്റെ കാണാപ്പുറങ്ങളിലും മിടിക്കുന്നത് എന്റെ ഭാഷയുടെ ഹൃദയം. ഞാൻ കിനാവ് കാണുന്ന എന്റെ മലയാളം. ഞാൻ കണ്ണീരുതിർക്കുന്നത് എന്റെ ഭാഷയിൽ, ചിരിക്കുന്നത് എന്റെ ഭാഷയിൽ. എന്റെ ഭാഷ എന്റെ ആത്മാവ്. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പാരമ്പര്യവും പരിണാമവും മലയാളിയുടെ സാംസ്കാരിക സ്മൃതിയും ഒത്തിണങ്ങിയ ഓണക്കവിതകളെ കുറിച്ച് കേൾക്കാം. മലയാളിയുടെ ജീവിതത്തിൽ ഓണം ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരു സംസ്കാരത്തിന്റെ ഓർമ്മയും ഒരു സമൂഹത്തിന്റെ ആത്മാവുമാണ്. ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയും കാർഷിക ജീവിതത്തിന്റെ നിറവുമാണ് ഓണത്തിന്റെ ബാഹ്യഭാവമെങ്കിൽ സമത്വം, സാഹോദര്യം, പങ്കുവയ്ക്കൽ, മനുഷ്യസ്നേഹം എന്നിവയാണ് അതിന്റെ ആന്തരിക ദർശനം. മതത്തിന്റെയോ ജാതിയുടെയോ പ്രദേശത്തിന്റെയോ അതിരുകൾക്കപ്പുറം മലയാളികളെ ഒരു സാംസ്കാരിക കുടുംബമായി കൂട്ടിയിണക്കുന്ന അപൂർവമായ ജനകീയ ആഘോഷമാണ് ഓണം. അതുകൊണ്ടുതന്നെ മലയാള സാഹിത്യവും പ്രത്യേകിച്ച് കവിതയും ഓണത്തെ ഒരു ആഘോഷ ദിവസമായി മാത്രം കണ്ടില്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ സാമൂഹിക മൂല്യങ്ങളുടെ, പ്രകൃതിയുടെയും കാലത്തിന്റെയും നിരന്തരമായ സംവാദമായി അതിനെ ആവിഷ്കരിച്ചു. മലയാളത്തിലെ ഓണക്കവിതകളുടെ തുടക്കം പുസ്തകങ്ങളിലല്ല, ജനങ്ങളുടെ ജീവിതത്തിലായിരുന്നു. തലമുറകളിലൂടെ വാമൊഴിയായി കൈമാറപ്പെട്ട നാടോടിപ്പാട്ടുകളാണ് ഈ പാരമ്പര്യത്തിന്റെ ആദ്യരൂപം. കേരളത്തിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യവും കൂട്ടായ്മയും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധവും ഈ പാട്ടുകളിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന മാവേലി നാടുവാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന നാടോടിപ്പാട്ട് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ പാട്ട് ഒരു പുരാണ രാജാവിനെ സ്മരിക്കുന്നതിൽ ഉപരി മനുഷ്യർ തുല്യരായി ജീവിച്ചിരുന്നു എന്ന് സങ്കല്പിക്കുന്ന ഒരു നീതി സമൂഹത്തിന്റെ കവിതാ പ്രഖ്യാപനമാണ്. ജാതി വ്യത്യാസമില്ലാത്തതും പട്ടിണിയും ചൂഷണവും വഞ്ചനയും ഇല്ലാത്തതുമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഈ സ്വപ്നം മലയാളിയുടെ സാമൂഹിക ബോധത്തെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ പാരമ്പര്യത്തെ കേരളത്തിന്റെ ജനകീയ ഉട്ടോപ്യയുടെ സാംസ്കാരിക പ്രതിനിധാനമായി വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യകാല ഓണപ്പാട്ടുകളുടെ മറ്റൊരു പ്രധാന സവിശേഷത അവയുടെ കാർഷിക പശ്ചാത്തലമാണ്. ഓണം അടിസ്ഥാനപരമായി ഒരു വിളവെടുപ്പ് ഉത്സവം ആയതിനാൽ നെൽപ്പാടങ്ങളും ചിങ്ങമഴയും പൂക്കളും കാളവണ്ടികളും ഊഞ്ഞാലുകളും കൂട്ടായ അധ്വാനവും ഓണസദ്യയും അവയുടെ കേന്ദ്ര പ്രതീകങ്ങളായി മാറി. കൃഷി ഭക്ഷ്യോൽപാദനം മാത്രമായിരുന്നില്ല, അത് മനുഷ്യബന്ധങ്ങളുടെ ആഘോഷവുമായിരുന്നു. വിളവെടുപ്പിന് ശേഷം കുടുംബങ്ങളും അയൽക്കാരും ഒന്നിച്ചുകൂടി ഭക്ഷണം പങ്കിട്ടും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചും ജീവിതത്തെ ആഘോഷിച്ചിരുന്ന ഒരു സാമൂഹിക സംസ്കാരത്തിന്റെ രേഖകളാണ് ഈ നാടോടി കവിതകൾ. സാഹിത്യ അലങ്കാരങ്ങളെക്കാൾ ജീവിതത്തിന്റെ സ്വാഭാവികതയും സംഗീതാത്മകതയും കൂട്ടായ ആലാപനവുമാണ് അവയ്ക്ക് സൗന്ദര്യം നൽകിയത്. ഓണക്കവിതകളിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യമാണ് മഹാബലി അഥവാ മാവേലി. പുരാണങ്ങളിൽ അസുര ചക്രവർത്തിയായാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് എങ്കിലും മലയാളിയുടെ സാംസ്കാരിക സങ്കല്പത്തിൽ അദ്ദേഹം നീതിയുടെ രാജാവും സമത്വത്തിന്റെ പ്രതീകവും മനുഷ്യസ്നേഹത്തിന്റെ പ്രതിനിധിയുമാണ്. മലയാള സാഹിത്യത്തിന്റെ വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ്. ഇവിടെ മാവേലി ഒരു പുരാണ കഥാപാത്രമായി മാത്രം നിലകൊള്ളുന്നില്ല, നഷ്ടപ്പെട്ടുപോയ ഒരു സാമൂഹിക മൂല്യവ്യവസ്ഥയുടെ പ്രതീകമായി അദ്ദേഹം മാറുന്നു. അതുകൊണ്ടുതന്നെ ഓരോ ഓണക്കാലത്തും മലയാളി കാത്തിരിക്കുന്നത് ഒരു രാജാവിന്റെ വരവിനെയല്ല, മറിച്ച് നീതിയും സമത്വവും നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ തിരിച്ചുവരവിനെയാണ്. മലയാള സാഹിത്യത്തിന്റെ നവോത്ഥാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഓണം കൂടുതൽ വിശാലമായ സാംസ്കാരിക അർത്ഥങ്ങൾ കൈവരിക്കുന്നു. കേരളീയ ദേശീയ ബോധത്തിന്റെ ശക്തനായ കവിയായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിന്റെ പാരമ്പര്യത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ആഘോഷിക്കുന്ന കാവ്യ ലോകത്തിലാണ് ഓണത്തെ പലപ്പോഴും കാണുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളിൽ ഓണം ഒരു സാംസ്കാരിക അഭിമാനത്തിന്റെയും ദേശീയ സ്വത്വത്തിന്റെയും പ്രതീകമായി മാറുന്നു. കുമാരനാശാന്റെ കവിതകളിൽ പ്രകൃതിയും മനുഷ്യജീവിതവും തമ്മിലുള്ള ആത്മബന്ധമാണ് പ്രധാനം എങ്കിലും ചിങ്ങകാലത്തിന്റെ മാനസിക ഭാവങ്ങളും കാലാവസ്ഥാപരമായ മാറ്റങ്ങളും ഓണത്തിന്റെ അന്തരീക്ഷവും അവിടെ സൂക്ഷ്മമായി കടന്നുവരുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പുരാണ പാരമ്പര്യത്തെയും ധാർമ്മിക ബോധത്തെയും സാഹിത്യത്തിൽ പുനരവതരിപ്പിച്ചപ്പോൾ ഓണത്തിനും സാംസ്കാരികവും ഐതിഹാസികവുമായ ഒരു പശ്ചാത്തലം നൽകി. ആധുനിക മലയാള കവിതയിലേക്ക് കടക്കുമ്പോൾ ഓണത്തിന്റെ സ്വഭാവത്തിലും അവതരണത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആഘോഷത്തിന്റെ വർണ്ണനകളിൽ നിന്ന് മനുഷ്യജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് കവിതയുടെ ശ്രദ്ധ മാറുന്നത്.
വയലോപ്പള്ളി ശ്രീധര മേനോന്റെ കാവ്യലോകത്തിൽ ഗ്രാമജീവിതത്തിന്റെ യാഥാർത്ഥ്യവും ദാരിദ്ര്യവും പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധവും അതീവ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കപ്പെടുന്നു. കർക്കിടകത്തിന്റെ കഷ്ടപ്പാടുകൾക്ക് ശേഷം എത്തുന്ന ചിങ്ങത്തിന്റെ പ്രതീക്ഷയും സാധാരണ മനുഷ്യരുടെ ജീവിത സമരങ്ങളും അദ്ദേഹത്തിന്റെ കാവ്യബോധത്തെ കൂടുതൽ മാനുഷികമാക്കുന്നു. പി ഭാസ്കരന്റെ കവിതകളിലും ഗാനങ്ങളിലുമാകട്ടെ, ഓണം ഒരു ബാല്യത്തിന്റെ ഗൃഹാതുര സ്മരണകളും നഷ്ടപ്പെട്ട ഗ്രാമീണ വിശുദ്ധിയുമാണ്. ഓണത്തിന്റെ ആഘോഷത്തേക്കാൾ അതിന്റെ ഓർമ്മയാണ് അവിടെ കൂടുതൽ പ്രധാനം. പിന്നീടുള്ള സമകാലിക കവിതകളിൽ ഓണം വിമർശനാത്മകമായ ഒരു സാമൂഹിക പ്രതീകമായി മാറുന്നു. നഗരവൽക്കരണം, കാർഷിക ഭൂമികളുടെ നഷ്ടം, കുടുംബ ബന്ധങ്ങളിലെ അകലം, ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം, ഉപഭോക്തൃ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം എന്നിവ ഓണത്തിന്റെ സ്വഭാവത്തെയും ആഘോഷ രീതികളെയും എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നിരവധി കവികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് മണ്ണിനോടും മനുഷ്യരോടും ചേർന്ന് നിന്ന ഉത്സവം ഇന്ന് പലപ്പോഴും വിപണിയുടെ ആഘോഷമായി മാറി എന്ന ആശങ്കയും ഈ കവിതകളിൽ പ്രകടമാണ്. ഫ്ളാറ്റുകളിലെ ഏകാന്ത ഓണങ്ങളും പ്രവാസികളുടെ ഓർമ്മകളിലെ ഓണവും മാധ്യമങ്ങൾ നിർമ്മിക്കുന്ന ആഘോഷ സംസ്കാരവും സമകാലിക കവിതയുടെ പുതിയ പ്രമേയങ്ങളായി മാറിയിരിക്കുന്നു. എന്നിരുന്നാലും കാലമെത്ര മാറിയാലും ഓണക്കവിതകളുടെ കേന്ദ്ര സന്ദേശം മാറിയിട്ടില്ല. മനുഷ്യരെ വേർതിരിക്കുന്ന മതം, ജാതി, സമ്പത്ത്, അധികാരം എന്നീ എല്ലാ അതിരുകൾക്കുമപ്പുറം മനുഷ്യൻ മനുഷ്യനോടൊപ്പം ജീവിക്കണം എന്ന ആഹ്വാനമാണ് അവയുടെ ആത്മാവ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന ഒരൊറ്റ വരിയിൽ ആധുനിക ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, മനുഷ്യാവകാശം, സാമൂഹിക നീതി, പരസ്പര ബഹുമാനം, സഹവർത്തിത്വം എന്നിവയുടെ സാരാംശം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഓണക്കവിതകൾ ഒരു ഉത്സവത്തിന്റെ ഗാനങ്ങൾ മാത്രമല്ല, മനുഷ്യ സമത്വത്തിന്റെ ഏറ്റവും മനോഹരമായ കാവ്യ പ്രഖ്യാപനങ്ങളാണ്. മലയാള സാഹിത്യത്തിലെ ഓണക്കവിതകൾ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിന്റെ സജീവ രേഖകളുമാണ്. അവയിൽ പ്രകൃതിയുണ്ട്, കാർഷിക ജീവിതമുണ്ട്, നഷ്ടപ്പെട്ട ഗ്രാമങ്ങളുടെ ഗന്ധമുണ്ട്, മനുഷ്യരുടെ കണ്ണീരുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിനുമപ്പുറം മനുഷ്യൻ മനുഷ്യനെ തുല്യനായി അംഗീകരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള അനശ്വരമായ സ്വപ്നമുണ്ട്. അതുകൊണ്ടാണ് ഓരോ ചിങ്ങപ്പുലരിയിലും ഓണം വരുമ്പോൾ കവിതകളും നമ്മോടൊപ്പം തിരിച്ചെത്തുന്നത്. അവ നമ്മെ ഒരു ഉത്സവം ആഘോഷിക്കാൻ മാത്രമല്ല, മനുഷ്യസ്നേഹവും പങ്കുവയ്ക്കലും സമത്വവും ജീവിതത്തിൽ പുനഃസ്ഥാപിക്കാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. അതാണ് മലയാളത്തിലെ ഓണക്കവിതകളുടെ ശാശ്വതമായ പ്രസക്തിയും സാംസ്കാരിക മഹത്വവും. ശ്രേഷ്ഠ മലയാളം.

പ്രാവിന്റെ കുറുകലിലും മുളന്തണ്ടിന്റെ മൂളലിലും കടലിന്റെ ആത്മഹർഷങ്ങളിലും അടരുന്ന നിന്റെ കണ്ണുനീർ തുള്ളികളിലും കാറ്റിന്റെ കമനീയമായ തണുത്ത സ്പർശങ്ങളിലും ഞാനൊരു പാട്ട് കേൾക്കുന്നു. പാട്ട് പാലാഴിയായി ഒഴുകുന്ന ഈ ഹരിതഭൂമിയിൽ ജന്മം എത്ര സഫലം. പാട്ട് എന്റെ ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയുന്നു. പണ്ടെങ്ങോ ഞാൻ അനുഭവിച്ച മറക്കാനാകാത്ത ഹൃദ്യതകളിലേക്ക് അതെന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിഷാദത്തിന്റെ ഏകാന്ത ഗഹ്വരങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ സജീവമായ പ്രകാശഗോപുരങ്ങളിലേക്ക് അത് എന്നെയും കൊണ്ട് ഒരു ദീപക് പക്ഷിയെ പോലെ ചിറകിലേറ്റിപ്പോകുന്നു. പാട്ട് എന്റെ പ്രാണനിൽ പണ്ടേ അലിഞ്ഞതോ അതോ പ്രാണൻ പാട്ടായി പരിണയിച്ചതോ? അന്തരംഗ താളഹൃദ്യതയിലേക്ക് ആലിപ്പഴങ്ങൾ അലിയുന്നതുപോലെ എന്നെയും അലിയിച്ചു ചേർക്കുന്ന പാട്ടിന്റെ പട്ടുറുമാലുകൾ. നമസ്തേ ഓണത്തിൽ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഗതാഗത അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി 53-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി നിർവഹണത്തിൽ വേഗതയും ഗുണനിലവാരവും പുലർത്തണമെന്ന് മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ മേൽനോട്ടത്തിന് പ്രാധാന്യം നൽകണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. റെയിൽവേ, റോഡ്, ഊർജ്ജ മേഖലകളിലെ 30,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന 9 സംസ്ഥാനങ്ങളിലെ 6 പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ബീജിംഗിൽ 25-ാമത് പ്രതിനിധിതല ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ തുറന്ന ചർച്ച നടത്താനും പരിഹാരം കണ്ടെത്താൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയും ചർച്ചയിൽ പങ്കെടുത്തു. കൈലാസ് മാനസരോവർ യാത്ര, അതിർത്തി വ്യാപാരം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം വിലയിരുത്തി. ഡാറ്റാ സെന്ററുകൾ വികസിപ്പിക്കുന്നതിന് ജപ്പാനീസ് കമ്പനികളുമായി പ്രവർത്തിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ജപ്പാനീസ് വ്യവസായ മന്ത്രി അകസാബ റയോസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 200 ബില്യൺ ഡോളറിന്റെ നിക്ഷേപ വാഗ്ദാനം

0: ലഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയെ പ്രധാന ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
0: എല്ലാ മേഖലകളിലും മുന്നേറുന്നതിന് ആഭ്യന്തര സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ സ്ട്രാറ്റജി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ടൊറന്റോയിലെത്തി. ആദ്യ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കും. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. കാനഡ സന്ദർശനത്തിന് ശേഷം G20 ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ധനമന്ത്രി USAയിലേക്ക് പോകും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള കരട് റിപ്പോർട്ട് പാർലമെന്ററി സമിതി ഐക്യകണ്ഠേന അംഗീകരിച്ചു. കോൺഗ്രസ് അംഗം മുകുൽ വാസ്നിക് അധ്യക്ഷനായ സമിതി 6ാം തവണ യോഗം ചേർന്നാണ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച കരട് റിപ്പോർട്ട് അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. രക്ഷാബന്ധൻ പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും 1 വർഷത്തേക്ക് സൌജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. വാർത്തകൾക്ക് ആധാരമായ വീഡിയോ തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ജാതിമത ഭേദമില്ലാതെയാണ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: മലയാള മാസമായ ചിങ്ങത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 നാളുകളിൽ ആഘോഷിക്കുന്ന കേരളത്തിന്റെ ദേശീയോത്സവമാണ് ഓണം. പഞ്ഞ കർക്കിടകം മാറി നാടൊട്ടുക്കും സമൃദ്ധി നിറയുന്ന വിളവെടുപ്പ് കാലം. അസുര രാജാവായിരുന്ന മഹാബലി വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാനെത്തുന്ന ദിവസമാണ് തിരുവോണം എന്ന ഐതിഹ്യവുമുണ്ട്. മഹാബലിയുടെ ഭരണകാലത്തെ സമത്വ സുന്ദരമായ അന്തരീക്ഷമാണ് മാവേലി നാടുവാണിയിടും കാലം എന്ന ഓണപ്പാട്ടിൽ പ്രകീർത്തിക്കുന്നത്. വീട്ടുമുറ്റങ്ങളിൽ തുമ്പയും മുക്കുറ്റിയും കൊണ്ടു തീർക്കുന്ന അത്തപ്പൂക്കളങ്ങൾ, വിഭവ സമൃദ്ധമായ ഓണസദ്യ, പുത്തൻ ഓണക്കോടികൾ എന്നിവയാണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. പുലികളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടന്റെ വരവ് തുടങ്ങിയ പരമ്പരാഗത കലാപരിപാടികൾ നാടെങ്ങും അരങ്ങേറുകയാണ്. മലയാളികൾ ഉള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും തിരുവോണ ആശംസകൾ നേർന്ന് പ്രമുഖർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ആചാരത്തനിമയിൽ തിരുവോണ നാളിൽ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെ മധുക്കടവിലെത്തി. വഞ്ചിപ്പാട്ട് പാടി ചടങ്ങുകളോടെയാണ് തിരുവോണത്തോണിയെ സ്വീകരിച്ചത്. മഴ ശക്തമായിട്ടും നല്ല തിരക്കാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. രണ്ടാം ദിവസമായ ഇന്നലെ കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 wicketsന് 265 റൺസ് എന്ന നിലയിലാണ്. ശ്രീലങ്കയ്ക്കായി സൂര്യ ബണ്ഡാരയും ദിനുഷയും അർദ്ധ സെഞ്ചുറി നേടി. രാജ്യത്തുടനീളമുള്ള ശ്വാസകോശ രോഗങ്ങളിലെ വ്യാപനം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ പരിഭ്രമിക്കേണ്ട സാഹചര്യമില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജീവ് ബാൽ ന്യൂഡൽഹി വ്യക്തമാക്കി. രാജ്യത്ത് പടരുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ സമീപ വർഷങ്ങളിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്രമം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, അനുബന്ധ പരിചരണം എന്നിവയിലൂടെ ഭൂരിഭാഗം ആളുകളിലും ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻസിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ ആസൂത്രണത്തിൽ പൊതു യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 53rd പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുരോഗതിക്ക് അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് പ്രമുഖർ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിയമപരമായ പദവി നൽകുന്നതിനുള്ള കരട് റിപ്പോർട്ടിന് പാർലമെന്ററി സമിതിയുടെ അംഗീകാരം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിവസത്തെ മത്സരം ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാ ശ്രോതാക്കൾക്കും ഗായത്രിയുടെ ഓണാശംസകൾ. ജോലിയൊക്കെ ആയോ എന്ന് ചോദിക്കുന്നില്ല, ഇനിയും എന്തൊക്കെയോ ഉണ്ട് അല്ലെ. പായസമായോ എന്ന് ചോദിക്കുന്നില്ല, സമയമായില്ലല്ലോ അല്ലെ. അതെ, ആരൊക്കെയുണ്ട് അടുക്കളയിൽ ചോദിക്കുന്നില്ല. നല്ലൊരു ഓണമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, അതൊക്കെ പോട്ടെ. വേറെ കാര്യം പറയാം. അതെ, ഓണം വരുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം മുഴങ്ങുന്ന വരി ഏതൊക്കെയാണ്? മാവേലി നാടു വാണിയിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ചെറുപ്പം മുതൽ നമ്മൾ ഈ പാട്ട് പാടുന്നു. പക്ഷെ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ, ആ ഒന്നുപോലെ എന്ന സ്വപ്നം ശരിക്കും നമ്മുടെ സമൂഹത്തിൽ എത്തിയിട്ടുണ്ടോ? ഇന്നും എല്ലാവരും തുല്യരാണോ? സ്ത്രീക്കും പുരുഷനും ഒരേ അവസരങ്ങളാണോ ലഭിക്കുന്നത്? ജാതിയും മതവും സമ്പത്തും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഓണം വർഷം തോറും വരുന്നു, പക്ഷെ മാവേലിയുടെ സ്വപ്നം ഇന്ന് നമ്മളെ കാത്തിരിക്കുകയാണ്. ഒരു കാലത്ത് ഓണക്കാലം സ്ത്രീകൾക്ക് ആഘോഷം മാത്രമായിരുന്നില്ല, ജോലികളുടെ പെരുന്നാൾ കൂടിയായിരുന്നു. പുലർച്ചെ മുതൽ രാത്രി വരെ അടുക്കള, അതിഥികൾ, സദ്യ, പാത്രം കഴുകൽ, എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവർ ആഘോഷം ഒരുക്കുകയായിരുന്നു. അന്നൊക്കെ ചില വീടുകളിൽ സ്ത്രീകൾക്ക് പുറത്തേക്കിറങ്ങാനുള്ള അവസരം പോലും വളരെ കുറവായിരുന്നു. ഓണത്തിന് തുമ്പി തുള്ളാൻ കഴിഞ്ഞാൽ അതായിരുന്നു വലിയ സന്തോഷം. ഇന്ന് കാലം മാറിയിരിക്കുന്നു. ആകാശത്ത് വിമാനം പറത്തുന്ന സ്ത്രീകളുണ്ട്, ബഹിരാകാശത്ത് ഗവേഷണം നടത്തുന്നവരുണ്ട്, പോലീസ് യൂണിഫോമിലും കോടതിയിലും ആശുപത്രിയിലും സർവകലാശാലകളിലും ഗ്രാമപഞ്ചായത്തുകളിലും സെക്രട്ടേറിയറ്റിലും. സ്ത്രീകളുടെ സാന്നിധ്യമില്ലാത്തൊരു മേഖലയെ ഇന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്, പുറം ലോകം മാറിയതുപോലെ വീടും മാറിയോ? പല വീടുകളിലും ഇന്ന് മകളോട് പറയുന്നത് അടുക്കള പഠിക്കണം, മകനോട് പറയുന്നത് നന്നായി പഠിച്ചാ മതി. എന്തുകൊണ്ട്? അടുക്കള സ്ത്രീകൾക്ക് മാത്രം സ്വന്തമാണോ? ജീവിതം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട കുടുംബത്തിൽ ജോലികൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ലിംഗമുണ്ടാകേണ്ടതുണ്ടോ? സത്യത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് അടുക്കള വിട്ട് പുറത്തു പോവുക മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമാണ്. എന്തു പഠിക്കണം, എവിടെ ജോലി ചെയ്യണം, എപ്പോൾ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കണോ വേണ്ടയോ, സ്വന്തം വരുമാനം എങ്ങനെ ചെലവഴിക്കണം, ഇതൊക്കെയും തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വയം പര്യാപ്തതയും സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത്രയും പ്രധാനമാകുന്നത്.

സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീക്ക് സമൂഹത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. ഒരമ്മ പഠിച്ചാൽ ഒരു കുടുംബം പഠിക്കും എന്ന് പറയാറുണ്ട്. അതൊരു പഴഞ്ചൊല്ല് മാത്രമല്ല, വലിയൊരു സാമൂഹിക സത്യമാണ്. ഒരമ്മ തന്റെ മക്കളെ ജാതി നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചാൽ, മതത്തിന്റെ പേരിൽ വെറുക്കരുത് എന്ന് പഠിപ്പിച്ചാൽ, ആൺകുട്ടിയും പെൺകുട്ടിയും തുല്യരാണെന്ന് പഠിപ്പിച്ചാൽ, അവിടെ നിന്നാണ് പുതിയ കേരളം പിറക്കുന്നത്. സമത്വം നിയമം കൊണ്ട് മാത്രമുണ്ടാകില്ല, വീട്ടിലെ തീന്മേശയിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഒരു മകനോട് സഹോദരിയെയും പോലെ നീയും പാത്രം കഴുകണം എന്ന് പറയുന്ന അമ്മയാണ് യഥാർത്ഥ മാറ്റത്തിന്റെ തുടക്കം. ഒരു മകളോട് നിനക്കിഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന അച്ഛനാണ് യഥാർത്ഥ പുരോഗമനവാദി. ഓണത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ മഹാബലിയെ ഓർക്കും. പക്ഷെ മഹാബലി സ്വപ്നം കണ്ടത് കൊട്ടാരങ്ങൾ നിറഞ്ഞ നാടായിരുന്നില്ല, സമത്വമുള്ള നാടായിരുന്നു. അവിടെ മനുഷ്യന്റെ വില തീരുമാനിച്ചത് ജാതിയോ ജനനമോ സമ്പത്തോ ആയിരുന്നില്ല, മനുഷ്യത്വമായിരുന്നു. ഒരു ചെറിയ സംഭവം പറയാം. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠനം നിർത്തേണ്ടി വന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, പലരും പറഞ്ഞു ഇനി പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അവൾ കൈവിട്ടില്ല, തയ്യൽ പഠിച്ചു, ചെറിയ വരുമാനം കണ്ടെത്തി. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ പഠനം തുടർന്നു. ഇന്നവൾ സ്വന്തം സംരംഭം നടത്തുന്ന ഒരാളാണ്. അവളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് 10 സ്ത്രീകളാണ്. അവൾ ജീവിതം മാറ്റിയത് സ്വന്തം മാത്രമല്ല, 10 കുടുംബങ്ങളുടെ ജീവിതം കൂടിയാണ്. മാറ്റം വലിയ പ്രസംഗങ്ങളിലൂടെ മാത്രം വരില്ല, ഒരു മനുഷ്യന്റെ ധൈര്യത്തിലൂടെയും വരും.

ഇന്ന് ഈ തിരുവോണത്തിന് നമുക്കൊരു പുതിയ പൂക്കളം ഒരുക്കാം. പൂക്കൾ കൊണ്ടല്ല, മൂല്യങ്ങൾ കൊണ്ട്. ഒരിതളിൽ സമത്വം, ഒരിതളിൽ സ്നേഹം, ഒരിതളിൽ സ്വാതന്ത്ര്യം, ഒരിതളിൽ ശാസ്ത്രീയ ചിന്ത, ഒരിതളിൽ മനുഷ്യത്വം. അപ്പോൾ മാത്രമേ ആ പൂക്കളം പൂർണ്ണമാകൂ. ഓണം പഴയ കഥകളെ മാത്രം ഓർക്കാനുള്ള ദിവസമല്ല, പുതിയ സമൂഹം സ്വപ്നം കാണാനുള്ള ദിവസം കൂടിയാണ്. സ്ത്രീയും പുരുഷനും തുല്യരാകുന്ന, ജാതിയും മതവും മനുഷ്യനെ വേർതിരിക്കാത്ത, സ്നേഹവും ബഹുമാനവും കൈകോർക്കുന്ന ഒരു പുതിയ കേരളത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ദിവസം. ഈ 4 എപ്പിസോഡുകളിലൂടെ നമ്മൾ സംസാരിച്ചത് ഓണത്തെക്കുറിച്ചായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിച്ചത് മനുഷ്യനെക്കുറിച്ചായിരുന്നു. അടുക്കളയിലെ സമത്വത്തെക്കുറിച്ച്, പൊങ്ങച്ചങ്ങൾക്ക് പകരം ലാളിത്യത്തെക്കുറിച്ച്, കുടുംബത്തിലെ സ്നേഹത്തെക്കുറിച്ച്, സമൂഹത്തിലെ സമത്വത്തെക്കുറിച്ച്. ഈ ഓണം എല്ലാവരുടെയും ഓണമാകട്ടെ. ഒരു വീട്ടിലും ആരും ഒറ്റപ്പെടാതിരിക്കട്ടെ. ഒരു മനസ്സിലും വെറുപ്പ് നിറയാതിരിക്കട്ടെ. ഒരു കുട്ടിയും വിവേചനം പഠിക്കാതിരിക്കട്ടെ. കരുണാസായി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാവേലി നാടു വാണിയിടും കാലം, മാനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ വരികൾ ഒരു പാട്ടായി മാത്രം അവശേഷിക്കാതെ നമ്മുടെ ജീവിതമായി മാറട്ടെ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു ഓണവിശേഷവുമായി നാളെ വീണ്ടും കേൾക്കാം.

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്ത ദർശനം സകലതും മൂകഗ്രസ്തം. ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

മുകളിൽ കാർമേഘത്തിന്റെ കരിപുരളാത്ത നീലാകാശം, താഴെ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്ന നീല ജലപ്പരപ്പ്, സുന്ദരമായ കാലാവസ്ഥ. ഒരു യാത്രക്കാരൻ ക്യാപ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാം അങ്ങ് ചെല്ലുന്നതുവരെ ഇങ്ങനെ തന്നെ സുന്ദരമായിരിക്കുമോ കാലാവസ്ഥ? ആ യാത്രക്കാരൻ ചോദിച്ചു. ക്യാപ്റ്റൻ ഒരു ചാർട്ട് എടുത്ത് മേശപ്പുറത്ത് നിവർത്തിവെച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നോക്കൂ, ഇവിടെ ഫ്ലോറ എന്നൊരു ഉഗ്രൻ കൊടുങ്കാറ്റിനോട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും. നമ്മുടെ കപ്പൽ 22 നോട്ട് വേഗത്തിൽ പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോറ 7 നോട്ട് വേഗത്തിൽ വടക്കോട്ടും. അതിന്റെ ഗതിവേഗം വ്യത്യാസപ്പെടുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആ കൊടുങ്കാറ്റിനോട് ഏറ്റുമുട്ടും. അതിന്റെ ഒരു അരികിലായിരിക്കും നമ്മുടെ കപ്പൽ സന്ധിക്കുന്നത് അല്ലേ? യാത്രക്കാരൻ ചോദിച്ചു. അല്ല, അതിന്റെ നടുവിൽ കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത്, ക്യാപ്റ്റൻ പറഞ്ഞു. എന്തിനാണ് അതിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത്? നല്ല സ്പീഡുള്ള കപ്പലല്ലേ ഇത്? ഫ്ലോറയെ ഒഴിഞ്ഞുമാറി കടന്നുപോയാൽ എന്ത്? ക്യാപ്റ്റൻ പറഞ്ഞു, 2 ദിവസം നമുക്ക് നഷ്ടപ്പെടും. നിശ്ചിത സമയത്ത് നമുക്കങ്ങ് എത്താൻ സാധ്യമല്ല. കൊടുങ്കാറ്റെന്ന് കേട്ട് പേടിക്കേണ്ടതില്ല. 180 മൈലിൽ കൂടുതലില്ല കൊടുങ്കാറ്റുള്ള മേഖലയുടെ ദൈർഘ്യം. അതിനപ്പുറത്ത് അതിസുന്ദരമായ കാലാവസ്ഥയാണ്. പോരെങ്കിൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള കരുത്ത് ഈ കപ്പലിനുണ്ട്. വെള്ളിയാഴ്ചയായി. കാറ്റിന്റെ ഉഗ്ര താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞു. തിരമാലകളിൽ കപ്പൽ അമ്മാനമാടുവാൻ തുടങ്ങി. ആരെയും അമ്പരപ്പിക്കുന്ന കൊടുങ്കാറ്റിന്റെ മധ്യത്തിലൂടെ തന്നെ കപ്പൽ മുന്നേറി. ഫ്ലോറയുടെ പരാക്രമം പകൽ 2 മണിവരെ നീണ്ടുനിന്നു. അങ്ങനെ ആ അപകടമേഖല കടന്നു. രാത്രിയിൽ പൂർണചന്ദ്രൻ പ്രകാശിച്ചു. പ്രശാന്ത സുന്ദരമായ സമുദ്രത്തിന്റെ വിരിമാറിലൂടെ കപ്പൽ സ്വച്ഛന്ദം മുന്നോട്ടു നീങ്ങി. പിറ്റേ ദിവസം ക്യാപ്റ്റൻ പറഞ്ഞു, കടൽ ശാന്തമാണെങ്കിൽ അത് പ്രക്ഷുബ്ധമാകും, ക്ഷോഭിച്ചാൽ ശാന്തമാവുകയും ചെയ്യും. നമ്മുടെ ജീവിതവും നോക്കൂ, ഈ കപ്പൽ യാത്ര പോലെയാണ്. ശരിക്കും ഒരു ജീവിത തത്വശാസ്ത്രമാണിത്. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ എന്ന് കരുതരുത്. ആത്മവിശ്വാസത്തോടെയാണെങ്കിൽ, മാനസിക ആരോഗ്യത്തോടെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ മനുഷ്യന് സാധിക്കും. ഒറ്റയ്ക്കേയുള്ളൂ എന്ന് തോന്നാതിരിക്കുവാനാണ് മനുഷ്യൻ കുടുംബജീവിതം ആരംഭിച്ചത്. രണ്ടുപേർ ഒരുമിച്ച് നിന്ന് ജീവിതം പങ്കിടുകയാണ്, അതിജീവിക്കുകയാണ്, പരസ്പരം പിന്തുണയ്ക്കുകയാണ്. ധൈര്യമായിരിക്കെ, ഒപ്പമുണ്ട് ഞാൻ എന്ന വാക്കുകൾ കരുത്തേകുകയാണ്. വിഷമം തോന്നിയാൽ ചുമല് ചായാൻ ഒരിണ, കെട്ടിപ്പിടിച്ചാശ്വസിപ്പിക്കാൻ ഒരു തുണ. അങ്ങനെ ഒപ്പം നിന്നതുകൊണ്ടാണ് എത്രയോ ആളുകൾ ജീവിതത്തെ വെട്ടിപ്പിടിച്ചത്. അധ്വാനിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇണയുടെ സാമീപ്യവും സമാശ്വാസവും കരുത്തുപകരും, ആത്മവിശ്വാസമുണ്ടാക്കും, കൂടുതൽ അധ്വാനിക്കാൻ തോന്നും. ഇന്നും അങ്ങനെ പിന്തുണ നൽകുന്ന ഭവനങ്ങൾ ഏറെയുണ്ട്. അവിടെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയില്ല, വഴക്കുകളുടെ വാൾമുനകളില്ല, പരസ്പരം ഭരിക്കലിന്റെ അധികാര സ്വരങ്ങളില്ല. മനസ്സിലാക്കലിന്റെ രസതന്ത്രമാണ് അവിടെയുള്ളത്. പിന്തുണകളുണ്ടെങ്കിൽ മനുഷ്യൻ ഏത് മലയും കീഴടക്കും, ഏതൊഴുക്കും നീന്തിക്കടക്കും. നമ്മൾ ചോദിക്കാറില്ലേ, കട്ടയ്ക്ക് കൂടെ നിൽക്കുമോ എന്ന്? കൂടെ നിൽക്കുക എന്നതേക്കാൾ വലിയ പിന്തുണ വേറെയില്ല. ആ പിന്തുണയേക്കാൾ വലിയ കരുത്തും വേറെയില്ല.

പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ്

മതം ഇനിയും ഉണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ, അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മൂന്ന് ഓണപ്പാട്ടുകൾ.

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജ് കാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എന്തൊക്കെയാണ് പാല, ഈ പാവപ്പെട്ടനൊക്കെ താൻ മറന്നു കാണുമെന്നാ കരുതിയത്?
2: അയ്യോ, പല പ്രാരാബ്ദങ്ങളായിട്ട് നടക്കുകയാണ്.
1: പ്രാരാബ്ദോ തനിക്കോ? ഞാനിവിടെ ഉള്ളപ്പോ നടക്കല. ഇവരൊക്കെ ആരാ?
2: ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം.
1: താൻ കാര്യം പറ ബാല,
2: എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടികളാ.
1: പറഞ്ഞോ.
2: എനിക്ക് വേറെ ആരോടും പറയാനില്ല. രണ്ടാൾക്കും എന്തെങ്കിലും ഒരു ജോലി.
1: ആവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ.
3: ഞാൻ ബി കോം പാസ് ആയിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്. ഇവൻ പ്രീ ബി എസ് സി പ്രീ ഡിഗ്രി.
1: ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നോ? ഈ ബാലൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാ, അതുകൊണ്ടായി ചോദിക്കുന്നേ. ഓ, താൻ ഇപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് എന്നെ തിരക്കി വന്നല്ലോ, അതാ എനിക്ക് സന്തോഷം.
2: ഈ ദാസന്റെ കാര്യ എനിക്ക് പ്രധാനം.
3: എന്റെ കാര്യവും ബാലേട്ടന് വളരെ പ്രധാനമാണ്.
1: ദാസൻ കൊമേഴ്സ് ആയതുകൊണ്ട് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്തേ.
3: ഞാനും
1: ഇയാള് തൽക്കാലം ഗോഡാവണമെന്നില്ല, ഒഴിവ് വരുമ്പോ ഓഫീസിൽ കയറാം.
3: അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവില്ല.
2: അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല, അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ. മുതലാളി പറഞ്ഞത് കേട്ടാ മതി.
3: അത് മതി.
1: അപ്പൊ നാളെ തന്നെ. അത് നിങ്ങളുടെ ഇഷ്ടം.
4: മുന്ന മാതിരി 30 രൂപയ്ക്കുള്ള വീട് കിടക്കുന്നത് ரொம்ப കഷ്ടം. കുടിശ്ശിയാർന്നാ കൂടെ 150 രൂപ വാടക കേക്കറ. എന്താ ബാലേട്ടാ ഇവയ്ക്ക്?
2: ഇവന്മാരെ നാട്ടിൽ നിന്ന് വന്നുപെട്ട കുരിശികളാണ്. ഒരു വീട് വേണം, അഡ്വാൻസ് ഒന്നും ഉണ്ടാവില്ല. മാസാമാസം കൃത്യമായിട്ട് വാടക തരും. വല്ല വീടും കാര്യമുണ്ട്. ഓക്ക, ആ ഇവൻ കാണിച്ചു തരും. ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാ എന്റെ കഞ്ഞൂടി മുട്ടും. ഒന്ന് മാറിക്കടോ.
3: അതെ, അവിടെ ഞങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും ബാലേട്ടാ?
2: അതൊന്നും എനിക്കറിയില്ല.
3: എന്തായാലും ഒരു 1000-1500 രൂപ കിട്ടുമായിരിക്കും അല്ലേ?
2: അതൊന്നും പോരാ. നിനക്കിപ്പോ ഒരു 5000 രൂപ കിട്ടും, മറ്റവനൊരു 4000 രൂപ കിട്ടും. അപ്പോ രണ്ടാൾക്കും കൂടി 9000 രൂപ. എന്താ പോലെ? നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തണ്ടാ? കൂടി വന്നാ ഒരു 500 രൂപ കിട്ടും.
3: 500 രൂപ? അയ്യേ,
2: സൗകര്യം ഉണ്ടെങ്കിൽ പോയാ മതി.
3: അല്ല, ഞാൻ പിന്നെ ബാലേട്ടാ, ഉടുക്കാൻ വാങ്ങാനും കഞ്ഞി വെക്കാനും ഒക്കെ ആയിട്ട് ഒന്നും ഇല്ല കയ്യില്.
2: പിന്നെ എന്തുകൊണ്ടാ ഇങ്ങ് പോകുന്നത്? രണ്ടടങ്ങ് എരിയുടെ ചോറിനുള്ളൊരു വയറും ഇളിഞ്ഞൊരു മോന്തയുണ്ട് സ്വന്തമായിട്ടല്ലേ?
3: അതെ.
2: എന്നാ കൊണ്ടുപോയി ചിന്നെ.
5: ഏത് ടൈപ്പ് വീട് വേണമെന്ന് ചോദിക്കുന്നു?
3: ആ, വീട് നല്ല വീടായിരിക്കണം.
5: ബെഡ്റൂം ഒന്ന് പോരല്ലേ, രണ്ടു തന്നെ ആയിക്കട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാ ഇരിക്കാൻ നല്ലൊരു ഹാള്.
3: അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം.
4: പൂജാമുറിയോ?
3: പൂജാമുറി ആയിക്കോട്ടെ
4: ആയിക്കോട്ടെ
3: ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റി ഇടാനുള്ള സ്ഥലവും.
5: അപ്പൊ എല്ലാ സൗകര്യം ഉള്ള ഒരു വീട് വേണം എന്നർത്ഥം.
3: അതെ.
5: നിങ്ങൾ ഈ പറഞ്ഞ സൗകര്യമൊക്കെ ഉള്ള ഒരു വീട് വേണമെങ്കിൽ മാസം ഒരു 2000 രൂപ വാടകയാവും.
3: രണ്ടായിരം രൂപ?
5: അതെ.
3: ഇത്രയും വാടക
5: പിന്നെ എത്ര കൊടുക്കാം? 1500.
3: ഇനിയും താഴട്ടെ.
5: 1000
3: കുറച്ചുകൂടെ താഴട്ടെ.
5: 750
3: കുറച്ചുകൂടെ പോരട്ടെ.
5: 500
3: അല്ല, കുറച്ചുകൂടെ താഴട്ടെ.
5: ഇനി എവിടം വരെ താഴണം പറ?
3: ഒരു 150
6: രണ്ട് ബെഡ്റൂം, പൂന്തോട്ടം, കാറ് കയറ്റിയിടാനുള്ള സ്ഥലം, ബാത്റൂം അറ്റാച്ച്ഡ്, എസി, ₹150 വാടക. പറ്റിയ സ്ഥലമാണ്.

0: നമസ്തേ ഓണം തുടരുന്നു. നമസ്തേ ഓണത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം നന്മയുടെ വിത്തുകൾ. ഒരു വലിയ മരത്തിന്റെ തുടക്കം ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. അതുപോലെ ഒരു വലിയ നന്മയുടെ തുടക്കം ഒരു ചെറിയ പ്രവൃത്തിയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു വിത്ത് പോലെയാണ്. അത് നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും സന്തോഷം നൽകും. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും നമ്മുടെ മനസ്സിനെ കൂടുതൽ സന്തോഷം നിറഞ്ഞതാക്കും. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി, ഒരു ചെറിയ സഹായം, ഇതെല്ലാം നന്മയുടെ വിത്തുകളാണ്. ഈ വിത്തുകൾ നമ്മൾ ഓരോ ദിവസവും പാകാൻ ശ്രമിക്കണം. ഈ വിത്തുകൾ വളർന്ന് ഒരു വലിയ മരമായി മാറും. ആ മരത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് തണലും ഫലങ്ങളും ലഭിക്കും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു വലിയ വയലുണ്ടായിരുന്നു. ആ വയലിൽ ഒരുപാട് കർഷകരുണ്ടായിരുന്നു. എല്ലാ കർഷകരും അവരുടെ വയലിൽ വിത്തുകൾ പാകി. പക്ഷേ ഒരു കർഷകൻ മാത്രം അവന്റെ വയലിൽ വിത്തുകൾ പാകിയില്ല. അയാൾ അവന്റെ വയലിൽ മരങ്ങൾ നടാൻ തുടങ്ങി. മറ്റു കർഷകർ അയാളെ കളിയാക്കി. നീ എന്തിനാണ് മരങ്ങൾ നടുന്നത്? മരങ്ങൾ നടുന്നത് കാരണം നിനക്ക് പണം ലഭിക്കില്ല. പക്ഷേ ആ കർഷകൻ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അയാൾ അവന്റെ ജോലി തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റു കർഷകരുടെ വയലുകളിൽ വിളവെടുപ്പ് കഴിഞ്ഞപ്പോ ആ വയലുകൾക്ക് ഒരുപാട് തണൽ ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് ആ വയലിൽ വേനൽക്കാലത്ത് ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ മരങ്ങൾ നട്ട കർഷകന്റെ വയലിൽ ഒരുപാട് തണലുണ്ടായിരുന്നു. അയാൾക്ക് വേനൽക്കാലത്തും അവന്റെ വയലിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു. അയാൾക്ക് മറ്റു കർഷകരെക്കാൾ കൂടുതൽ വിളവെടുപ്പ് ലഭിച്ചു. മറ്റു കർഷകർക്ക് അപ്പോൾ മനസ്സിലായി നന്മയുടെ വിത്തുകൾ പാകിയാൽ അതൊരുപാട് ഫലങ്ങൾ നൽകുമെന്ന്. ഈ കഥയിലെ കർഷകനെ പോലെയാണ് നമ്മളും. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും നമുക്കും മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം നൽകും. നമ്മൾക്കെങ്ങനെ നന്മയുടെ വിത്തുകൾ പാകാൻ സാധിക്കും? ഒന്ന്, ഒരു പുഞ്ചിരി നൽകുക. ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ ദിവസം സന്തോഷകരമാക്കാൻ കഴിയും. രണ്ട്, ഒരു ചെറിയ സഹായം ചെയ്യുക. നിങ്ങളുടെ അയൽക്കാരനെയോ സുഹൃത്തിനെയോ സഹപ്രവർത്തകനെയോ ഒരു ചെറിയ സഹായം ചെയ്യാൻ ശ്രമിക്കുക. മൂന്ന്, നല്ല വാക്കുകൾ പറയുക. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ സംസാരിക്കുക. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. ഓരോ ദിവസവും നന്മയുടെ വിത്തുകൾ പാകാൻ നമ്മൾക്ക് ശ്രമിക്കാം. നമ്മുടെ നന്മ ഈ ലോകത്തെ കൂടുതൽ മനോഹരമാകട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നന്മ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നന്മയുടെ വിത്തുകൾ പാകാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് നന്മയുടെ ഒരു വിത്തെങ്കിലും പാകാൻ കഴിഞ്ഞ സന്ദർഭം ഏതായിരുന്നു? വെറുതെ ആലോചിക്കൂ. കൂടുതൽ നന്മ ചെയ്യാൻ തോന്നിയേക്കും.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന് മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: മലയിറക്കം. ചുരത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ പോലെ എടക്കലിൽ നിന്ന് നോക്കിയാലുമുണ്ട്. ചുരത്തിൽ കാണുന്നത്ര ദൂരദൂരേക്ക് പോകുന്ന മലകൾ ഒരുപാടില്ല. പക്ഷേ താഴെ തോട്ടങ്ങളുടെ പച്ച സമൃദ്ധി, ദൂരെ കാടുകളുടെ സമൃദ്ധി, വളരെ കുറച്ചു മാത്രം വയലുകൾ. വയൽനാടാണ് വയനാടായത് എന്നാണല്ലോ പുരാവൃത്തം. എന്നാൽ വയലുകൾ കുറഞ്ഞു വരുന്നു, തോട്ടങ്ങളാണ് അധികവും. കുറച്ചപ്പുറം ചരിഞ്ഞ് ഒരു ജലാശയം കാണാം. കാരാപ്പുഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശമാണ്. 30-ലേറെ വർഷമായി പണി തുടങ്ങിയിട്ട് ഇന്നും കരയ്ക്കെത്തിയിട്ടില്ല. ഒരുപാട് കുടിലുകൾ ആ വെള്ളത്തിനടിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് കിണറുകളും. അണക്കെട്ടിനുവേണ്ടി കുടിയിറക്കപ്പെട്ടവർക്ക് എന്ത് കിട്ടി എന്നറിയില്ല. പക്ഷെ ഇത്ര വർഷമായിട്ടും കാരാപ്പുഴ അണക്കെട്ടിലെ വെള്ളത്തിൽ നിന്ന് ഒരാളുടെയും തോട്ടം നനഞ്ഞില്ല. എടക്കലിൽ നിന്ന്, ചെമ്പ്രയിൽ നിന്ന് ഒക്കെ നോക്കിയാൽ പച്ചക്കിടയിലെ ജലാശയത്തിന്റെ മനോഹാരിത, അതിലപ്പുറം ആകാശം മുഖം നോക്കുന്ന ജലാശയത്തിന്റെ ഭംഗിയല്ലാതെ ആ ജലാശയം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ലെന്നറിയുമ്പോൾ എന്തിനായിരുന്നു അവിടുത്തെ ആദിമജനതയെ കുടിയൊഴിപ്പിച്ചു വിട്ടത് എന്ന ചോദ്യം മാത്രം മനസ്സിൽ. അമ്പുകുത്തിമലയുടെ തുഞ്ചത്തേക്കിപ്പോൾ ആളുകളെ കടത്തിവിടാറില്ല. എടക്കൽ ഗുഹ കണ്ട് തിരിഞ്ഞിറങ്ങണം. സത്യത്തിൽ കാഴ്ചകളുടെ കാര്യത്തിൽ അതൊരു നഷ്ടമാണ്. ഇതിപ്പോൾ ഒരു വശം മാത്രമേ കാണാനാവൂ. മറുവശത്തെ ദൂരക്കാഴ്ചകൾ കൂടി കാണാനാവണമെങ്കിൽ ഉച്ചയിൽ കയറണം. അങ്ങുദൂരെ തിരുനെല്ലിക്കാടുകൾക്കപ്പുറം ബ്രഹ്മഗിരി കണ്ടേക്കാം. മുളങ്കാടുകളുടെ സംഗീതവുമായി കുറുവാദ്വീപ് കണ്ടേക്കാം. എന്നെങ്കിലും ഒരിക്കൽ ഈ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ അമ്പുകുത്തിയുടെ തുഞ്ചത്ത് കയറിയിരിക്കണമെന്ന് മോഹിച്ചുകൊണ്ട് പടികളിറങ്ങുന്നു. എന്നാലും കാണാവുന്ന ദൂരത്തേക്കൊക്കെ കണ്ണുകളയച്ചുകൊണ്ടാണ് ഇറക്കം. അമ്പലവയലിനടുത്തെവിടെയോ ആയിരുന്നു പണ്ട് എന്റെ അമ്മച്ചിയും അത്തയും വന്ന് താമസമാക്കിയത്. അതെവിടെയായിരുന്നുവെന്ന് എടക്കലിന്റെ ചരിത്രം പോലെയുള്ള അറിവാണ്. പൂർണ്ണമാകാത്ത അറിവുകൾ. വയനാട്ടിലേക്ക് വന്ന ആദ്യകാലത്തൊക്കെ ആ ഇടം എവിടെയാണെന്ന് എനിക്കറിയണമെന്നുണ്ടായിരുന്നു. അവിടുത്തെ അയൽക്കാരെ പറ്റിയൊക്കെ അമ്മച്ചി ഒരുപാട്

0: ഭയമായിരുന്നു. അവിടെ കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നുവെന്നും ചെറിയൊരു വീട് വച്ചിരുന്നു എന്നും ഒക്കെ പറഞ്ഞിരുന്നു. മടങ്ങി വന്നപ്പോൾ അമ്പലമയിലിൽ നിന്ന് കൊണ്ടുവന്ന കടലാസ് ചെടിയും ക്രിസ്തുമസ് ചെടിയും ഇടുക്കിയിലെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടിരുന്നു. അത് ഞങ്ങൾ മുതിർന്നപ്പോഴേക്കും പടർന്നു പന്തലിച്ച് പൂക്കളോടെ നിന്നിരുന്നു. അന്നത്തെ ഞങ്ങളുടെ പുല്ലുമേഞ്ഞ വീടിനേക്കാൾ ചെന്തെങ്ങ് കുലച്ചു നിന്ന മുറ്റത്തേക്കാൾ മനോഹാരിതയായിരുന്നു ആ ചെടികൾ തന്നത്. ക്രിസ്തുമസ് ചെടിയുടെ ഇലകളെല്ലാം ചുവപ്പായി മാറുമായിരുന്നു ക്രിസ്തുമസ് കാലത്ത്. കടും റോസ് നിറത്തിൽ കടലാസും പൂത്തു നിന്നു. കടലാസ് പിന്നീട് എവിടെ കാണുമ്പോഴും വയനാടിനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു, അമ്പലവയലിനെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. എന്നെ കൂടെ കൂട്ടാതെ അമ്മച്ചിയും അത്തയും അനിയത്തിയും താമസിച്ച ആ സ്ഥലത്തെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ എടയ്ക്കലിൽ നിൽക്കുമ്പോൾ കുപ്പക്കൊല്ലിക്കും ആയിരം കൊല്ലിക്കും അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന അമ്പലവയലിന്റെ പച്ചയിൽ ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു എന്ന് മാത്രമറിയുന്നു. അതിന്റെ പട്ടയത്തെപ്പറ്റി അമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേതോ ആദിവാസി വിറ്റതായിരുന്നു അത്രേ. അത് ചുവപ്പ് പട്ടയമായിരുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഗോത്രവർഗത്തിന്റെ പട്ടയമായിരുന്നു. ഇനിയും കടലാസ് ചെടി പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ പഴയ ഓർമ്മകൾക്കൊപ്പം എടയ്ക്കലും ഉണ്ടാകും. അവിടുത്തെ ശിലാലിഖിതങ്ങളും ഗുഹാചിത്രങ്ങളും ഉണ്ടാകും. കടലാസ് ചെടിയുടെ മുള്ളൊരെണ്ണം എടുത്ത് ഇലകളിൽ അതേ ചിത്രങ്ങൾ കോറിവയ്ക്കും ഇവൾ. മഴമേഘങ്ങൾ തൂങ്ങി നിൽക്കുന്ന ആകാശത്തിന് കീഴെ കൂടി ഇനിയും പിടിതരാത്ത സൗന്ദര്യത്തിനും ചരിത്രത്തിനുമൊപ്പം തിരിച്ചിറക്കമാണ്. ഇനിയും വരണമെന്ന് മനസ്സു പറയുന്നു. ഫോസറ്റിനെ പോലെ, ടിൽനറെ, ഹോൾട്ടഷ്നെ, കേസരിയെ, രാഘവവാര്യരെയൊക്കെ പോലെ ഒന്നുമല്ലെങ്കിലും ഒരു സഞ്ചാരിയായിട്ടെങ്കിലും. തിരിച്ചിറക്കം പുതുതായി പണിത പടികളിലൂടെയാണ്. ഇറങ്ങിയിറങ്ങി താഴേക്ക് നടക്കുമ്പോഴും അന്നാട്ടുകാരോട് ചോദിച്ചു ചുവപ്പ് പട്ടയത്തെപ്പറ്റി. അവർക്കൊന്നും ഉത്തരം പറഞ്ഞു തരാനാവുന്നില്ല. എടയ്ക്കലിന്റെ നിഗൂഢത പോലെ ചുവപ്പ് പട്ടയവും നിഗൂഢത പേറുന്നുവോ? ആരാണ് ചുവപ്പ് പട്ടയം കണ്ടവർ? ആരാണ് അതിനൊരു കഥ മെനഞ്ഞു തന്നവർ? ഗുഹാചിത്രങ്ങളിൽ അരങ്ങേറിയ പ്രാർത്ഥന മാന്ത്രിക അനുഷ്ഠാനം പോലെ ഉത്തരം കിട്ടാതെയിരിക്കുന്നു ചുവപ്പ് പട്ടയവും. ചുവപ്പ് പട്ടയത്തിന്റെ രഹസ്യം. ചുവപ്പ് പട്ടയത്തെപ്പറ്റി അറിയാനും കൂടിയായിരുന്നു ഈ യാത്ര. പക്ഷേ അങ്ങനൊന്നില്ല എന്നാണ് അവസാനം മനസ്സിലാവുന്നത്. പശ്ചിമഘട്ട മേഖലയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും കാലാവസ്ഥാ വ്യതിയാന ഫലങ്ങളും കണക്കിലെടുത്ത് ഭാരത സർക്കാരിന്റെ വനം പരിസ്ഥിതി മന്ത്രാലയം പശ്ചിമഘട്ട പാരിസ്ഥിതിക വിദഗ്ധ പാനലിനെ നിയമിക്കുകയുണ്ടായി. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുന്നതിനും എത്രയോ മുൻപ് വയനാട്ടിലെ പേരറിയാത്ത ആരുടെയോ തലയിലുദിച്ച സങ്കല്പമായിരിക്കണം ചുവപ്പ് പട്ടയം എന്നത്. അമ്പുകുത്തിമലയുടെ പാരിസ്ഥിതിക ദുർബലതയെയും ചരിത്ര പ്രാധാന്യത്തെയും പറ്റി ബോധ്യമുണ്ടായിരുന്ന ആരുടെയോ ബുദ്ധി, അത് പുരുഷന്റെ ബുദ്ധിയോ സ്ത്രീയുടെ ബുദ്ധിയോ? എന്നോട് ചുവപ്പ് പട്ടയത്തെപ്പറ്റി പറഞ്ഞതൊക്കെയും സ്ത്രീകളായിരുന്നു. സ്ത്രീയെ പ്രകൃതിയുമായിട്ടാണല്ലോ നമ്മൾ താരതമ്യപ്പെടുത്താറ്. പ്രകൃതിയുടെ ചെറിയ മുറിവുകൾ പോലും അവൾ അറിയുന്നു എന്നാണല്ലോ ശരിയായിരിക്കണം. പ്രകൃതിയോടടുത്ത് നിന്ന, അമ്പുകുത്തിയോടടുത്ത് നിന്ന്, എടയ്ക്കലിനോടടുത്ത് നിന്ന പേരറിയാത്തൊരുവൾ കുടവുമെടുത്ത് അടുത്ത കുളത്തിനരികിലേക്ക് പോയപ്പോ അവിടെ കണ്ടവരോട് പറഞ്ഞൊരു കടങ്കഥയാവണം ചുവപ്പ് പട്ടയം. അന്നുവരെ ആരും കാണാത്ത, ആരും കേൾക്കാത്തൊരു കഥ. അതിന് സത്യത്തിന്റെ ഉപ്പും നനവുമുണ്ടായിരുന്നു. അതുകൊണ്ട് കേട്ടവരൊക്കെ ചുവപ്പ് പട്ടയം എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു. അവർ കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് അത് പകർന്നു. അവർ അവരുടെ പരിചയങ്ങളിലേക്ക് ആ കഥ പകർന്നു. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ, വീട്ടുതാമസത്തിന് പോകുമ്പോൾ, ചോറൂണിനും മരണത്തിനും പോകുമ്പോൾ അവർ ദൂരെ അമ്പുകുത്തിയെ നോക്കി അതിന്റെ പരിസ്ഥിതി പ്രാധാന്യത്തെയും ചരിത്ര പ്രാധാന്യത്തെയും ഓർത്ത് അവിടെയുള്ളവർക്കെല്ലാം ചുവപ്പ് പട്ടയമാണെന്ന് പറഞ്ഞു. ആരും അത് അവിശ്വസിച്ചില്ല. ആരും പട്ടയത്തിന്റെ നിറം അന്വേഷിച്ചു പോയുമില്ല. സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളുമൊക്കെ അമ്പുകുത്തിയുടെ അടിവാരത്ത് താമസിച്ചിരുന്നു. എന്നിട്ടും പട്ടയത്തിന്റെ നിറമറിയാൻ, അക്ഷരത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്നറിയാൻ പുറപ്പെട്ടു പോയില്ല. വേണമെങ്കിൽ ഉറപ്പുവരുത്താമായിരുന്നു. എന്നാൽ ഒന്നുറപ്പുണ്ട്, പ്രകൃതിയെപ്പറ്റി പരിസ്ഥിതിയെപ്പറ്റി സങ്കടപ്പെടുന്ന ആരുടെയോ സങ്കല്പമായിരുന്നു ചുവപ്പ് പട്ടയം. കരുതിയിരുന്നില്ലെങ്കിൽ അപകടത്തിൽ പെട്ടുപോയേക്കാമെന്ന് അവർ ആശങ്കപ്പെട്ടു. അതുത്തരവാദിത്തപ്പെട്ടവരോട് പറയാനൊന്നും അവർക്കായില്ല. അല്ലെങ്കിൽ അവരുടെ ഈ കണ്ടെത്തൽ ആരോട് പറഞ്ഞാലാണ് അംഗീകരിക്കുക? ബോധമില്ലാത്ത ഏതോ ഒരുവളുടെ തലയിലുദിച്ച പൊട്ടത്തരം എന്ന് പരിഹസിച്ചേക്കും, അത്ര തന്നെ. എന്നാലോ, പ്രകൃതിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്നവരുടെ മുന്നിൽ അത്ഭുതവും കൗതുകവുമാണ് ആ സങ്കല്പം. ഏതെങ്കിലും തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം എടക്കൽ നിവാസികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു ശ്രമം നടത്തി. അറിഞ്ഞത് പുതിയ വിവരമാണ്. മുമ്പ് അങ്ങനെയൊരു പട്ടയമുണ്ടായതായി അധികൃതർക്കൊന്നും അറിയില്ല. എന്നാൽ പാരിസ്ഥിതിക പ്രാധാന്യത്തെപ്പറ്റിയും ചരിത്ര പ്രാധാന്യത്തെപ്പറ്റിയും ഇപ്പോൾ പഞ്ചായത്തിലൊക്കെ ബോധോദയം വന്നിട്ടുണ്ട്. അവർ എടക്കൽ ഗുഹയിൽ നിന്ന് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികളൊന്നും നടത്തരുതെന്ന് ഉത്തരവിറക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഓർക്കുന്നു. ഏത് ഗ്രാമത്തിൽ നിലവിൽ വരുന്ന ഏത് പദ്ധതികളെപ്പറ്റിയും തീരുമാനമെടുക്കേണ്ടത് ആ ഗ്രാമത്തിലെ ജനങ്ങളാവണം. ഗ്രാമങ്ങളിലെ കർഷകരും മുക്കുവരും ആദിമ നിവാസികളുമാണ് പ്രകൃതിയെ പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. കാരണം അവർക്കാണ് പ്രകൃതിയുടെ വില അറിയുന്നതും അതിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയുന്നതും എന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ വാക്കുകൾ. അപ്പോഴും നമുക്കറിയില്ല ചുവപ്പ് പട്ടയത്തെയും അതിന്റെ ഉപജ്ഞാതാവിനെ പറ്റിയും.
1: നമസ്തേ മലയാളം.
2: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികന്മാർ പാടിയ രണ്ട് ഓണപ്പാട്ടുകൾ.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ഇടയ്ക്ക് വച്ച് നിർത്തി. ഒരു ധനിക കുടുംബത്തിൽ വീട്ടുജോലിക്കാരിയായി നിന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു മാഡം ക്യൂറിക്ക് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവിടെ ആ വീട്ടിൽ വെച്ച് അവിടുത്തെ അംഗമായിരുന്ന കാസിമിയർസ് സൊറാവ്സ്കി എന്ന യുവാവുമായി പ്രേമത്തിലായി. കാസിമിയർസിന് മാരിയെയും ഇഷ്ടമായിരുന്നു. എന്നാൽ അയാളുടെ അച്ഛനമ്മമാർ ഈ ബന്ധത്തെ എതിർത്തതിനാൽ ഈ പ്രണയം സാഫല്യത്തിലെത്തിയില്ല. ഈ ഭഗ്ന പ്രണയം മാരിയെ തളർത്തിയില്ല. നേരമറിച്ച് പാരീസിലെത്തി ഉപരിപഠനം നടത്തി. പിന്നീട് വിശ്വവിശ്രുതയായ ശാസ്ത്രജ്ഞയാകാൻ മാരിയെ പ്രാപ്തയാക്കിയത് ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും തന്നെ. പാരീസിലെ പഠനമാണ് മാരിയ സ്ക്വാഡോസ്കി എന്ന പോളിഷ് പെൺകുട്ടിയെ മാരി ക്യൂറി എന്ന പ്രൗഢശാസ്ത്രജ്ഞയാക്കി മാറ്റിയത്. തന്റെ ജീവിത സായാഹ്നത്തിൽ സ്വന്തം ഭഗ്ന പ്രണയത്തെ ഓർത്ത് കാസിമിയേറ്റ്സ് ദുഃഖിതനായിരുന്നു. അപ്പോഴേക്കും പ്രസിദ്ധിയായി കഴിഞ്ഞ മാരി ക്യൂറിയുടെ പ്രതിമ ജന്മനഗരമായ വാഴ്സാവിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. വൃദ്ധനായ കാസിമിയേറ്റ്സ് ആ പ്രതിമയുടെ മുൻപിൽ ചിന്താവിഷ്ടനായി ഇരിക്കുമായിരുന്നത്രേ. 1906 ഒരു ദിവസം നടക്കാൻ പോയ പിയർ ക്യൂറി ഒരു കുതിരവണ്ടിയുടെ ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് മൃതിയടഞ്ഞത് മാരിയുടെ ജീവിതത്തിലെ മഹാദുരന്തമായി. താൻ തികച്ചും ഏകാഗിയും ഹതഭാഗിയുമായ സാധാരണ സ്ത്രീയായി മാറിയെന്ന് തോന്നിയെന്ന് മാരി ക്യൂറി പറയുമായിരുന്നു. പക്ഷെ ആഘാതത്തിൽ നിന്ന് മാരി മോചനം നേടിയത് ശാസ്ത്രസബരിയിലൂടെയായിരുന്നു. ക്രമേണ പാരീസിലെ പ്രശസ്ത സർവകലാശാലയായ സോർബോണിൽ പ്രൊഫസറായി മാരി നിയമിതയായി. ഫ്രാൻസിലെ ആദ്യത്തെ വനിതാ പ്രൊഫസർ. താൻ കൈകാര്യം ചെയ്തിരുന്ന റേഡിയോ ആക്റ്റീവ വസ്തുക്കൾ അപകടം നിറഞ്ഞവയാണെന്ന് അന്ന് മാരിക്ക് അറിയുകയില്ലായിരുന്നു. റേഡിയോ ആക്റ്റീവ രശ്മികളുടെ മാരകശക്തിയെപ്പറ്റി ശാസ്ത്രലോകം അന്ന് അജ്ഞമായിരുന്നു. മുൻകരുതലൊന്നും എടുക്കാതെ ഈ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ ഫലമായി രക്താർബുദം ബാധിച്ചാണ് മാഡം ക്യൂറി രോഗഗ്രസ്തയായി നിര്യാതയായത്.

കൗതുകരസങ്ങൾ അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഗുരുവായൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ എസ് എസ് രാജൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വിധി തന്ന വിളക്ക്. മുതുകുളം രാഘവൻ പിള്ളയായിരുന്നു ഈ ചിത്രത്തിന് കഥയും സംഭാഷണവും എഴുതിയത്. രാജഗോപാലിന്റെ ഛായാഗ്രഹണം, അഭയദേവ്, പി ഭാസ്കരൻ എന്നിവരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. പി സുശീല, ലീല, എ പി കോമള, ശാന്ത, ബേബി വിനോദിനി, പി ബി ശ്രീനിവാസ്, മെഹബൂബ് എന്നിവരായിരുന്നു ഗാനം ആലപിച്ചത്. 1962 സെപ്റ്റംബർ 28 ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, ജി കെ പിള്ള, മുതുകുളം രാഘവൻ പിള്ള, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, ബഹദൂർ, രമേശ്, എസ് പി പിള്ള, രാഗിണി, ചാന്ദിനി, ലക്ഷ്മി, സുകുമാരി, പി കെ രാജൻ, ശ്രീനാരായണ പിള്ള, മാസ്റ്റർ ഗണേഷ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 11 ഗാനങ്ങളോടുകൂടിയ വിധി തന്ന വിളക്ക് എന്ന ചലച്ചിത്രത്തിൽ നിന്നും തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഒരു ഗാനം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ ഓണത്തിൽ ഇനി ഓണപ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മഹാബലിയുടെ അച്ഛന്റെ പേര് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: മഹാബലിയുടെ അച്ഛന്റെ പേര് എന്താണ്? ശരി ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: ശാസ്ത്ര കൗതുകം. ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്ന അറിവുകളും അതിനു പിന്നിലെ മഹാരഥന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ കഥകളും. ഇന്ന് സ്റ്റീഫൻ ഹോക്കിംഗ്, വിശ്വവിജ്ഞാനത്തിന്റെ പ്രതീകം. ശരീരം തളർന്ന അവസ്ഥയിലും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയ മഹാപ്രതിഭയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. പ്രധാന കണ്ടുപിടുത്തങ്ങൾ: ഹോക്കിംഗ് വികിരണം അഥവാ ഹോക്കിംഗ് റേഡിയേഷൻ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ പൂർണമായി കറുത്തതല്ലെന്നും അവയിൽ നിന്ന് വികിരണങ്ങൾ പുറത്തുവരുന്നുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തി. ബിഗ് ബാങ് തിയറി: പ്രപഞ്ചം ഒരു ബിഗ് ബാങ് സ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായതെന്ന അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ഈ സിദ്ധാന്തത്തിന് കൂടുതൽ പിന്തുണ നൽകി. കൌതുകമുണർത്തുന്ന വസ്തുത: ശരീരം തളർന്ന ഹോക്കിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കവിളിന്റെ ചലനം ഉപയോഗിച്ചാണ് അദ്ദേഹം കമ്പ്യൂട്ടറിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: നമസ്തേ മലയാളം.
3: കണ്ണിന്റെ കലയാണ് നാടകം, ചാക്ഷുഷ യജ്ഞം. കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവ ഐക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറിക്ക് കാറ്റുവേണ്ട, അശ്വമേധം, വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ. അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

മരങ്ങൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോ നീ? എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം. ശലഭകാലിയാകുന്ന പ്രണയം കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല. മാനം നിറയെ ചെമ്പരത്തി, ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൻ, ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു, മഴയായി, മഞ്ഞായി, നിലാവായി, വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ ഓണത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം പ്രഹ്ലാദൻ എന്നാണ്.
1: നമസ്തേ മലയാളം.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര വീരവേന്ദ്രൻ.

0: കണിയാമ്പലത്ത് ലഹരി വെട്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴ് പേർ പിടി.
1: On Kerala's rampant drug crisis. It's the biggest talking point in the state.
2: കേരളത്തിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
3: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
4: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ.
8: തിരുവോണ ദിനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉമാ നായർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
9: ഹലോ, നമസ്കാരം. എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കെല്ലാം എൻ്റെ ഓണാശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് ഉമാ നായർ. നിങ്ങളൊരു പക്ഷെ എല്ലാവരും ടെലിവിഷനിൽ ഈ ഒരു അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്നെ അറിയപ്പെട്ടിട്ടുണ്ടാവുക വാനമ്പാടി സീരിയലിലെ നിർമ്മല എന്ന കഥാപാത്രത്തെ

ഒക്കെ വരും നമ്മുടെ ലൈഫിൽ. അപ്പൊ അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ആശ്വാസം തോന്നിയ പാട്ട് എപ്പോഴും ഭയങ്കര ഒരു വലിയ തെറാപ്പി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ടൈമിൽ എനിക്ക് ഹീൽ ചെയ്യാൻ തോന്നിയ പറ്റിയ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇത്. അപ്പം അത് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു.

അടുത്ത സോങ് എന്ന് പറയുന്നത് എനിക്ക് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ, ഞാനൊരു മഹാദേവ ഭക്തയാണ് കേട്ടോ. മഹാദേവന്റെ എല്ലാ പാട്ടുകളും എനിക്ക്, സോപാന സംഗീതമാണെങ്കിലും മറ്റെല്ലാ തരത്തിലുള്ള പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ചിന്ന ചിന്ന ആസി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. വർഷയാണ് അതിന്റെ ഡയറക്ടർ. ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ മനോഗതികൾ എങ്ങനെയാണ്, അവരുടെ ഫീൽ എന്താണ് എന്ന് ശരിക്കും വരച്ചു കാട്ടുന്ന ഒരു നല്ല ചിത്രമാണ്. നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ കാണണം. അതിനകത്ത് മഹാദേവ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഗോവിന്ദ് വസന്തയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. സോ ഇപ്പൊ നല്ല പാട്ടാണ്, അത് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു.

അടുത്തത് എനിക്ക് എന്നും എന്നും എന്നും പ്രിയപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലേട്ടന്റെ സിനിമയായ പവിത്രം സിനിമയിലെ പാട്ടാണ്. നമ്മുടെ ഓണത്തിനൊക്കെ കേട്ടാലും ഏത് മൂഡിൽ കേട്ടാലും നമുക്ക് ചില പാട്ടുകൾ ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യും. നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നും, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നും, അങ്ങനെ പല പല ഫീലിങ്സുകൾ വരുന്ന ചില ചില പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ് വാലിന്മേൽ പൂവും എന്നുള്ള പാട്ട്. അത് പാടിയിരിക്കുന്നത് എം ജി സാറും സുജാത മാമും കൂടെയാണ്. ഒ എൻ വി സാറാണ് എൻ്റെ ഗാനരചന. ശരത് സാറാണ്. ശരത് സാറിന്റെ മ്യൂസിക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാറ് മ്യൂസിക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പാട്ടും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. സോ അപ്പോ ഓണത്തിന്റെ ഒരു മൂഡും കൂടി ചേർന്നൊരു സന്തോഷം വരട്ടെ. അപ്പൊ ഈ പാട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കും.

0: എല്ലാ ശ്രോതാക്കൾക്കും കരുണാ സായി റേഡിയോ 91.2 FM ഹൃദ്യമായ ഓണാശംസകൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉമാ നായർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
2: അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു തമിഴ് സോങ് ആണ്. തമിഴ് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ അലിയിക്കും. എല്ലാ മാനസികാവസ്ഥകളെയും ശരിക്കും അറിഞ്ഞ് ആ ഭാഷയ്ക്കൊരു ഭയങ്കര സൗന്ദര്യമാണ്. അതുപോലെ ഇളയരാജ സാറിന്റെ മ്യൂസിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് കടലോരക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിലെ കൊടിയിലെ മല്ലികപ്പൂ എന്ന് പറഞ്ഞ പാട്ടാണ്. ഇളയരാജ സാർ മ്യൂസിക് ചെയ്ത പാട്ടാണ്. രേഖാമാവും സത്യരാജ് സാറുമാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. സോ അപ്പൊ നിങ്ങൾ ഈ പാട്ട് കേൾക്കൂ.

അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു തമിഴ് പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇളയരാജ സാറിന്റെ മ്യൂസിക് തന്നെയാണ്. നാസർ സാറും രേവതി മാമും അഭിനയിച്ച പടമാണ്. പടം എന്ന് പറയുന്നത് അവതാരം എന്ന് പറഞ്ഞ പടമാണ്. പാട്ട് തെൻറൽ വന്ത് ഞാൻ പാടിയത് അത്ര രസമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും അതിന്റെ ഒറിജിനൽ വേർഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

അടുത്തത് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് സോങ് ആണ്. ഇളയരാജ സണ്ണി മ്യൂസിക് ആണ്. എന്റെ ഏറ്റവും ഫേവറേറ്റ് നടൻ ആയിരുന്നു കാർത്തിക് സർ. പണ്ട് കാർത്തിക് സാറിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും തല്ലുകൂടിയിട്ടുണ്ടെന്നാണ് അച്ഛനും അമ്മയും പറയണത്. സോ അത്രയും ഫേവറേറ്റ് ആണ്. കാർത്തിക് സാറും പിന്നെ രേവതി മാമും അഭിനയിച്ച മോഹൻ സാറും ഒക്കെ അഭിനയിച്ച പടമാണ് മൗനരാഗം മന്ത്രം വന്ത തെൻട്രലിക്ക്. അന്ത പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉമാ നായർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു മലയാളം സോങ് ആണ്. അത് 1986 ഒരു പടമാണ്, നേരം പുലരുമ്പോൾ. എന്റെ മൺ വീണയിൽ ഒ എൻ വി സാറാണ് എഴുതിയത്, മ്യൂസിക് ജോൺസൺ സാറാണ്, യേശുദാസ് സാറാണ് പാടിയത്. അതെനിക്ക് എന്നും എന്റെ മനസ്സിനെ ഭയങ്കര തണുപ്പിക്കുന്ന, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് അല്ലെ, തണുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഹൃദയസ്പർശിയായ സോങ് ആണ്. അപ്പൊ നിങ്ങളും ഇത് കേട്ടു നോക്കൂ.

മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഏറ്റവും 1980s ഏറ്റവും ബെസ്റ്റ് മൂവിയാണ് താളവട്ടം. താളവട്ടം സിനിമയിലെ ലാൽസാറും കാർത്തിക ചേച്ചിയും ഓ എന്ത് രസമായിട്ടല്ലേ ആ പടം കാണുന്നവർ ആരും ഒരിക്കലും മറക്കത്തില്ല. 80s 90s ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു പക്ഷേ വൺ ഓഫ് ദ ഹിറ്റ് ഈ താളവട്ടം തന്നെയായിരിക്കും. അതിൽ കൂട്ടിൽ നിന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് യേശോദാസ് സാറാണ് പാടിയിരിക്കുന്നത്. രഘുകുമാർ സാറും രാജാമണി സാറുമാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പൂവച്ചൽ ഖാദർ സാറാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് മൈ ഫേവറേറ്റ് സോങ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉമാ നായർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.
1: അടുത്തതും അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളപ്പോ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒപ്പം ഇരിക്കുമ്പം അല്ലെങ്കിൽ ഒരു ട്രാവൽ പോകുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര ഒരു ജോളി മൂഡില് ഹാപ്പി മൂഡില് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന വളരെ കുറച്ച് മലയാളം സോങ്ങുകളാണ് എനിക്കിഷ്ടമുള്ളത്. അതിലൊന്നാണ് രാവിൽ പൂന്തേൻ എന്നുള്ള പാട്ട്, നാടുവാഴികൾ സിനിമ. ശ്യാം സാറാണ് അതിന്റെ മ്യൂസിക്, ലിറിക് ഷിബു ചക്രവർത്തി സാറാണ്, ദിനേശ് ഉണ്ണി അങ്ങനെ കുറച്ച് പേരാണ് അത് പാടിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് എനിക്കറിയാം. ഇത് എനിക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്.

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ടെന്ന് പറയുന്നത് തിരുവോണക്കൈനീട്ടം എന്ന് പറഞ്ഞ ആൽബത്തില് യേശുദാസ് സാർ പാടിയ ആരോ കമഴ്ത്തി വെച്ചൊരു ഓട്ടുരുളി പോലെ. ആ പാട്ടിന് എന്ത് പറയണ്ട, അതിന് എന്ത് തരത്തിലുള്ള ഫീൽ എന്ന് പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട്. എപ്പോ കേട്ടാലും അതിനൊരു ഭയങ്കര സന്തോഷവും പുതുമയും തോന്നുന്ന ഒരു പാട്ടാണ്. പിന്നെ ഒബ്വിയസ്ലി യേശുദാസ് സാറിന്റെ പാട്ടിൽ ആരായാലും അങ്ങനെയും ലയിച്ചു പോകും. അതാണ് എന്റെ ഓണത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്. ഓണം എന്നും എപ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും ഓണം എന്ന് പറയുന്നത് മലയാളിക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അപ്പോൾ എനിക്കും സ്പെഷ്യലാണ്. ഈ പാട്ടോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ഗാനങ്ങൾ, കുറച്ച് പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് പറയാൻ സാധിച്ചു. അപ്പോൾ അതിനെനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഈ അവസരം ഒരുക്കി തന്ന FM എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിനോടൊപ്പം എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ കരുണാസായി ഈ FM നും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആൻഡ് താങ്ക് യു സോ മച്ച്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ഉമാ നായർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങൾ.
1: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
2: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
1: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ശബ്ദാഭിനയം കൊണ്ട് ഭാവതലങ്ങൾ തീർക്കുന്ന ശോഭി തിലകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, പ്രിയ കലാകാരൻ ശോഭി തിലകൻ കരുണാസൈ റേഡിയോയിൽ സംസാരിക്കുന്നു. തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം ശോഭി തിലകനുമായി പ്രത്യേകാഭിമുഖം.
1: ഓണം ശ്രോതാക്കളോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
0: ഇന്ന് തിരുവോണ ദിനത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ.
2: എല്ലാവർക്കും നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഇന്ന് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഓണാഘോഷം, ഓണത്തെക്കുറിച്ച് സംസാരിക്കാനും ഓണാനുഭവങ്ങൾ പറയാനും അവരുടെ ജോലിയുടെ വിശേഷങ്ങൾ പറയാനും എല്ലാം നമ്മളോടൊപ്പം സംസാരിക്കാനും സഹകരിക്കാനും വേണ്ടിയിട്ട് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി. സുമ ചേച്ചി വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം പ്രസിഡന്റാണ്. സുമ ചേച്ചി പറയും.
3: എന്റെ പേര് സുമ. ഞാൻ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ ഹരിതകർമ്മസേന അംഗമായിട്ടാണ്. 9 വർഷമായിട്ട് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നു. ഓണാഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷമാണ് ഏറ്റവും സന്തോഷകരം. കാരണം അന്നൊക്കെ ഊഞ്ഞാല്, ഓരോ കളികൾ, അങ്ങനെ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷം അത് എപ്പോഴും മനസ്സിലിങ്ങനെ നിലനിൽക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനുശേഷം നമ്മളിങ്ങനെ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നതാണ്. ഓണം വരുമ്പോൾ മാത്രം എല്ലാവരും ഒരുമിച്ച് കൂടും, ആഘോഷിക്കും, അങ്ങനെ ഒരവസ്ഥ. പക്ഷേ ഹരിതകർമ്മസേനയിലോട്ട് വന്നപ്പോഴേക്കും നമ്മൾ ഓണാഘോഷങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായി. കാരണം അവിടെ കളികളും നമുക്ക് എല്ലാ മത്സരങ്ങളിലും നമ്മൾ പങ്കെടുക്കുന്നു. അവിടെ കിട്ടുന്ന ഒരു പേനയാണെങ്കിലും ഒരു സമ്മാനത്തിന് നമുക്ക് ശരിക്കും മൂല്യമുണ്ട്. അങ്ങനെ ഓരോ മത്സരങ്ങളും ഓരോ ആഘോഷങ്ങളും നമുക്കേറെ പ്രിയപ്പെട്ടതും നമുക്കിടയിലെ കുറേ കൂട്ടുകാർ ഒരുമിച്ച് ഒത്തുകൂടുന്ന ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടുന്ന കുറേ കൂട്ടുകാരും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നിറഞ്ഞ സന്തോഷമുള്ള ഒരു ഓണാഘോഷമാണ്. അതിൽ ഒരു 1-2 ഓണാഘോഷങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്നതുമായിരുന്നു. സുന്ദരിക്ക് പൊട്ടു തൊടൽ, അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ചിരിക്കുന്ന കുറേ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ കുറേ ഓണാഘോഷങ്ങൾ നമുക്ക് മനസ്സിന് ശരിക്കും സന്തോഷം തരുന്നു. പിന്നെ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ജോലിയിലേക്ക്

0: ഇല്ല. ആ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ കുടുംബം പുലർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു വയ്യായിക വരുമ്പോൾ അതിന്റെ ചികിത്സാ ചെലവിലേക്കായി ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഇത് പെടുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും വലിയ ഉപകാരം.
1: ഇവിടെ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഇപ്പോ 2018 മുതൽ നമ്മൾ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഓണം ഓണം അതുപോലെ തന്നെ നമ്മുടെ സമൂഹമായിട്ട് ഒരുപാട് അടുത്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മളിൽ നിന്നും ഒരുപാട് മാറി ഹരിതകർമ്മസേനയുമായിട്ടും ജനങ്ങളുമായിട്ടും നമ്മൾ കൂടുതൽ ഒരു ബാച്ചാണ് നമ്മൾ. അതായത് 38 പേര് അല്ലെങ്കിൽ 40 പേര് അടങ്ങുന്ന ഒരു കൂട്ടം. അപ്പൊ നമ്മുടെ ഓണാഘോഷം എങ്ങനെ മാറി? ജയചേച്ചി, നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം അത് പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് കുടുംബിനിയായി കഴിഞ്ഞിരുന്ന സമയങ്ങൾ, അത് കഴിഞ്ഞ് നമ്മുടെ സമൂഹമായിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയായിട്ട് സഹകരിക്കുന്നു, അത് അപ്പം മുതലുള്ള ഓണം എങ്ങനെയാണ്, അതിന്റെ വ്യത്യാസം എന്താണെന്നൊന്ന് ചേച്ചി പറയണം.
2: കുട്ടിക്കാലത്ത് ഇപ്പോഴുള്ള സാഹചര്യമല്ല കുട്ടി, ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ജീവിതത്തിൽ എന്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും അടങ്ങുന്ന നമ്മളെ ബന്ധുക്കളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ജീവിതത്തിൽ. പിന്നെ ഞാൻ ഒറ്റ വീട്ടിനകത്ത് കഴിഞ്ഞിരുന്ന ഒരാളല്ല, ഒരുപാട് സ്ഥാപനങ്ങളും മറ്റും ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. എന്നതിലുപരി ഇപ്പോൾ ഹരിതകർമ്മസേനയിൽ വന്ന് അപ്പോഴെല്ലാവരും ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഒരു വർഷം ഒരു ഓണം വരുമ്പോഴെന്ന് വെച്ചാൽ അത് പരമാവധി സന്തോഷത്തോടുകൂടി എല്ലാവരുമായിട്ട് ഒത്തുചേരാം. അവിടെ ഓണസദ്യയും ഓണപ്പാട്ടുകളും അടിയും ബഹളവും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ ഒരു സന്തോഷം നിറഞ്ഞ തന്നെയാണ് നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തകർക്കിടയിലുള്ളതും. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്തായാലും എല്ലാവരും താങ്ങും തണലുമായിട്ട് എത്തുന്നു. അപ്പോൾ എന്നതിലുപരി പ്രത്യേകിച്ച് ഓണത്തിന് എല്ലാവരും കയറുന്ന ഒത്തിരുന്ന് പാചകം ചെയ്യുകയും ഓണസദ്യയൊക്കെ ഉണ്ണുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ കുട്ടിക്കാലം പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ഈ ഒരു ഹരിതകർമ്മസേനയിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത്.
1: 16 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ് ഷാരിക്ക്. എന്താണ് ഓണത്തെക്കുറിച്ചും നമ്മുടെ ജോലിയെക്കുറിച്ചും പറയാനുള്ളത്?
3: എനിക്ക് പറയാനുള്ളത് പഴയ കുട്ടിക്കാലത്തെ ഓണമാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതിനുശേഷം കുറേ ഞാൻ മാനസികമായിട്ടും എല്ലാം പ്രശ്നത്തിലിരിക്കുകയാണ് ഈ ഒരു ഹരിതകർമ്മസേനയില് ഒരു വേക്കൻസി വന്നത്. അങ്ങനെ ഞാൻ അതിൽ കയറി. ഇപ്പം നല്ല കുറേ കൂട്ടുകാരെ കിട്ടി, ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിയുള്ള ജോലിയാണ്. ഞാൻ ഇഷ്ടത്തോടെയാണ് ഈ ജോലി ചെയ്യണത്. ഇവിടെ ഓണ പ്രോഗ്രാം വയ്ക്കാറുണ്ട്. കുട്ടികളെപ്പോലെ ഞങ്ങളും ഉത്സാഹത്തോടെ പരിപാടിയിലായാലും പാട്ടിലായാലും എന്തിനും മുന്നോട്ടുണ്ട്. ജോലിയെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് കയറിയ സമയത്ത്. ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് ഈ ജോലിയൊക്കെ. എന്ന് വെച്ചാൽ ചവറുറക്കി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇതിന്. ഇപ്പം ഓരോ വീട്ടിൽ പോകുമ്പോൾ മക്കളെ ചോറ് കഴിച്ചാൽ വെള്ളം വേണോ ഇതൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. ഇത് ഇനി മുന്നോട്ട് പോകണമെന്നാണ് ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം സഹായിക്കട്ടെ.
4: എന്റെ പേര് ജയന്തിയാണ്. ഇതിൽ ജോലിയിൽ വന്നതിന് ശേഷം നല്ല ഇതാണ്, നല്ല സന്തോഷമുണ്ട്. പല ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റി, കുറെ കൂട്ടുകാരെ കിട്ടി.
1: നമുക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള സുബിച്ചേച്ചിയുടെ ഒരു പാട്ട് കേൾക്കാം. സുബിച്ചേച്ചി 17 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. സുബിച്ചേച്ചി ഒരു പാട്ട് പാടൂ.
5: ഓണത്തെ

0: നമ്മുടെ ഹരിധർമ്മസേനയുടെ ഓണവിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ആരാണ്? ആറാം വാർഡിൽ നിന്നും സരിത.
1: എന്റെ പേര് സരിതയാണ്. ഞാൻ ആറാം വാർഡിലെ ഹരിതകർമ്മസേനാംഗമാണ്. ഓണത്തെ കുറിച്ച് പറയുന്നുവെങ്കിൽ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടതാണ്. അതിലെന്റെ അച്ഛന്റെ ഓർമ്മകളുണ്ട്. രാവിലെ എണീപ്പിച്ച് പട്ടുപാവടയൊക്കെ ഉടുപ്പിച്ച് അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഒരുപാട് ഇഷ്ടം. ഇന്നും 8 വർഷമായിട്ട് അച്ഛൻ്റെ ഓർമ്മയിൽ നിന്നും മാറിയിട്ടില്ല. ആ ഒരു ഓണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടൂല. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ അത്രയും ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഒരു വർക്കിനൊന്നും പോവാതെ ഇരുന്ന സമയത്താണ് ഹരിതകർമ്മസേനയിൽ ജോലിക്ക് വിളിച്ചത്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ നാണക്കേട് പോലെയായിരുന്നു. യൂണിഫോം ഒന്നും ഇടൂല. റോഡ് ബസ്സൊക്കെ വരുമ്പോൾ ഒളിച്ചു നിൽക്കുമായിരുന്നു. കാരണം അങ്ങനെ കുറേ പരാതിയായി, നിങ്ങൾ പ്രൊഫസറാണോ കളക്ടറാണോ യൂണിഫോം ഇടാത്തത്, അങ്ങനെയൊക്കെ. ഞങ്ങൾ ബസ്സൊക്കെ വരുമ്പോൾ ഓടുമായിരുന്നു. കാരണം അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പിന്നെ നാട്ടുകാർ പറയുമായിരുന്നു, ഈ പിള്ളേർക്ക് ഈ കന്യാസും കടലാസും ആയിട്ടുള്ള ജോലിയെ കിട്ടിയുള്ളൂ, വേറെ ഒരു ജോലിക്ക് പോവാൻ പറ്റിയില്ലേ എന്ന്. പക്ഷേ നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടിയാണ് ഈ ജോലി ചെയ്തത്. നമ്മളെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ആദ്യ കാലഘട്ടത്തിൽ എതിർത്തു. പക്ഷെ ഇന്ന് ഒരു സമൂഹം തന്നെ നമ്മളെ മുന്നിൽ സന്തോഷമായി സ്നേഹിക്കാനും, ഒരു മാസം ചെന്നില്ല എങ്കിൽ വിളിച്ചു ചോദിക്കാനും എല്ലാം ആൾക്കാരായി. പിന്നെ എനിക്ക് കുറേ കൂട്ടുകാരെ, 40 കൂട്ടുകാരെ കിട്ടി. എല്ലാവരും ഒരു അസുഖം വന്നാലും നമുക്ക് എന്താവശ്യം വന്നാലും നമ്മുടെ വിഷമങ്ങൾ അവരോട് വിളിച്ചു പറയാനും അതിന് എന്തായാലും ഒരു സൊല്യൂഷൻ തരാനും ഇവരിൽ എല്ലാവരും ഒന്നെന്നല്ല എല്ലാവരും നമ്മളുടെ സ്നേഹവും കരുണയും ഒക്കെ ഉള്ള എല്ലാവരുമാണ്. പിന്നെ പിണങ്ങാനും ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരവും വഴക്കുകൂടുന്നത് ഞാനാണ്. അങ്ങോട്ട് എന്നെ ചെന്ന് മിണ്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, എന്നാൽ ദേഷ്യവും വരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. പക്ഷേ എനിക്ക് എല്ലാവരെയും, ഞങ്ങളെ കൂട്ടുകാരെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഓണം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓണമാണ്. അതുപോലെ ഇതിനകത്തൊന്ന് വരണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു.
0: ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ സരിതയ്ക്ക് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: തുമ്പീവ തുമ്പക്കുടത്തിൽ, ആ പാട്ടാണ് എനിക്കിഷ്ടം. ആരെങ്കിലും ഒന്ന് പാടണം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: നമസ്കാരം, ഞാൻ വെള്ളനാട് പഞ്ചായത്തിലെ 17 വാർഡിലെ ഹരിധർമ്മ സേന അംഗമാണ്. ഞാൻ 2020 ഈ ജോലിക്കായിട്ട് കയറിയത്. ആദ്യമൊക്കെ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും പുച്ഛിക്കുന്ന ഒരു ജോലിയായിരുന്നു. കാര്യം ഞങ്ങൾ ഫീൽഡിലൊക്കെ ഇറങ്ങിയാലും ഒരു സപ്പോർട്ടായിട്ട് ആരും ഇല്ലായിരുന്നു. ഏകദേശം 2 വർഷത്തോളം അങ്ങനെ തന്നെയാണ് പോയത്. 400 വീടുണ്ടെങ്കിൽ ഒരു 150 വീട്ടുകാരായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ പുച്ഛിച്ച് തള്ളുകയൊക്കെ, ഈ ജോലിയേ ഉള്ളോ, വേറെ ജോലിയൊന്നും ഇല്ലേ, കന്നാസും കടലാസുമാണ്, അങ്ങനെ പല പേരുകളിട്ട് ഞങ്ങളെ വിളിക്കുമായിരുന്നു. കുഞ്ഞു മക്കൾ തന്നെ നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, പിന്നെ വേസ്റ്റ് പറക്കുന്ന മാമി വരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു നല്ല വിഷമം തോന്നുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ജോലിയോട് കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങിയപ്പം ഞങ്ങൾ അതൊക്കെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഞങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല, എല്ലാം പോസിറ്റീവായിട്ടെടുത്ത്. എന്നാൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും, ഇപ്പം ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾ ഒരു മാസം പോയില്ല എങ്കിൽ ആ വീട്ടുകാരിങ്ങോട്ട് തന്നെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങൾ എന്താ കണ്ടില്ലല്ലോ, എന്ത് പറ്റി. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷേമങ്ങൾ, കുടുംബകാര്യങ്ങളൊക്കെ അവർ നമ്മളുമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ യൂണിഫോം കാണുമ്പോൾ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് ക്യാഷൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു കല്യാണോ ഒരു പാലുകാച്ചോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെക്കൂടെ അവർ ഉൾപ്പെടുത്താറുണ്ട്, ഞങ്ങളെ വിളിക്കാറുണ്ട്. നിങ്ങളെന്താ, അതുപോലെ തന്നെ ഞങ്ങളും ആൾക്കാരുടെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ പ്രയാസങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഇപ്പൊ ഞങ്ങളെ കാണുന്നത്. വളരെ സന്തോഷമുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് ഞങ്ങൾ ഈ ജോലിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ആ ജോലിയുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ജോലി നമുക്ക് കൈക്കും കാലിനും എത്രയും ആവതുണ്ടോ അത്രയും നാള് ഈ ജോലി സന്തോഷത്തോടെ ചെയ്യാനാണ് ഇഷ്ടം. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ പഞ്ചായത്തിൽ 40 പേരോളം ഉണ്ട്. ഈ 40 പേരും എന്ന് പറയുന്ന ഒരു കൂട്ടിലെ കിളികളെ പോലെയാണ്, ഞങ്ങൾ ഒരു സഹോദരങ്ങളെ പോലെയാണ്. ഞങ്ങൾ പരസ്പരം ഓരോ വീട്ടുകാരുടെയും വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്, പരസ്പരം സഹായിക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡ് തന്നെ ഒരു ആക്സിഡന്റ് ആയി കിടന്നപ്പോ കഴിഞ്ഞ ഓണത്തിന് എന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ച ഈ ഹരിധർമ്മ സേന അംഗങ്ങൾ പലരും എന്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് വന്ന് സഹായിച്ചവരുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ വിഷമത്തിലും നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടത്തിലെല്ലാം നമ്മൾ ഒരു സഹോദരങ്ങളെ പോലെയാണ് ഞങ്ങളെല്ലാവരും. പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണങ്ങാറുണ്ടെങ്കിലും ഞങ്ങളാ പിണക്കം സൂക്ഷിച്ചു വെക്കുന്നവരല്ല, അത് അപ്പോഴും തന്നെ മറക്കുകയും ഞങ്ങളെല്ലാവരും ഒരു കൂട്ടിലെ കിളികളെ പോലെ ഇന്നും ഇനിയുള്ള കാലവും ഞങ്ങളിങ്ങനെ ഒത്തൊരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യും. ഒരുപോലെ ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്ത് ഈ പിന്നെ ഓണം ആഘോഷിക്കുന്ന ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരിടത്ത് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഓരോ ഓണവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഓണം അത് വളരെ സന്തോഷമാണ് ഞങ്ങളെ മാതാപിതാക്കളുമായിട്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെ ഞങ്ങൾ ഈ ഇത്രയും കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന അത് ഏറ്റവും വലിയ സന്തോഷം. തുടർന്നും ആ സന്തോഷം ഉണ്ടാകാനായിട്ട് എല്ലാവർക്കും ദീർഘായുസ് ദൈവം തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
2: ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയും,
1: എനിക്ക് ഏറ്റവും ഇഷ്ടം ജാനകിയമ്മയാണ്. ജാനകിയമ്മയുടെ ആഴക്കടലിന്റെ അങ്ങേക്കരയിലെ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്.
2: ചേച്ചി രണ്ടുപേരും ഒന്ന് പാടാമോ?

0: നമ്മുടെ ഹരിതകർമ്മ സേനയുടെ കൺസോർഷ്യം സെക്രട്ടറിയാണ് സനൂജ. സനൂജയ്ക്ക് എന്താണ് നമ്മുടെ ഓണാഘോഷത്തെ കുറിച്ചും ഹരിതകർമ്മ സേനയെ കുറിച്ചും പറയാനുള്ളതെന്ന് കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിതകർമ്മ സേന അംഗമായിട്ട്

0: തുടങ്ങിയിട്ട് 2018 മുതൽ തുടങ്ങിയാണ്. എന്റെ പേര് സനൂജ, ഇപ്പം കൺസോർഷ്യൻ സെക്രട്ടറിയായിട്ട് ചുമതല വഹിക്കുന്നു. കുട്ടിക്കാലത്തെ ഓണത്തിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ഹരിതവർമ്മ സേനയിൽ വന്നിട്ട് ഞാൻ 2 ഓണം ആഘോഷിച്ചു, 2 അടിപൊളിയായിരുന്നു. ഇതിപ്പോ 3-ാമത്തെ ഓണമാണ് ആഘോഷിക്കാൻ പോകുന്നത്. അതിലും കൂടുതൽ ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്.
1: നമുക്ക് ശർമ്മള ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ശർമ്മള ചേച്ചി വാർഡ് 13 ഹരിതവർമ്മ സേന അംഗമാണ്. ശർമ്മള ചേച്ചി ഒരു കലാകാരിയാണ്, പാട്ടുപാടും, തിരുവാതിര, എല്ലാ കാര്യത്തിലും ചെണ്ട, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. നമുക്ക് ശർമ്മള ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാം.
2: എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ സാറിന് 1000 നന്ദി. ഞാൻ തുടക്കം മുതൽ 2018 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നു. അന്ന് എനിക്ക് വേറെ ജോലി വണ്ടിയൊക്കെ പഠിപ്പിക്കാൻ പോകുമായിരുന്നെങ്കിലും എന്നുവെച്ചാൽ നമ്മുടെ വാർഡിൽ ഇറങ്ങി കൂടുതൽ ആൾക്കാരെ കാണുവാനും അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുവാനും കൂടുതൽ ആൾക്കാരുമായിട്ട് സഹകരിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഹരിതകർമ്മസേന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ഉള്ളത്. നമ്മുടെ വീട്ടിലെ കാര്യം മാത്രമല്ല, നമ്മുടെ വാർഡിലെന്ന് പറയുമ്പോൾ 100-600 വീട് വരെ കാണും ഒരു വാർഡിൽ. അപ്പോഴും ആ വീടുകളിലെ എല്ലാ സുഖം ദുഃഖങ്ങളും ഓരോരുത്തരുടെ സ്വഭാവങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ജോലിയാണ് ഹരിതകർമ്മസേന. ആശാ വർക്കറെ പോലെ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ആശാ വർക്കറാണെങ്കിലും അസുഖമുള്ള വീടുകളിലാണ് കൂടുതലും സന്ദർശിക്കുന്നത്. നമ്മൾ എന്നുവെച്ചാൽ 1 പോവാത്ത വീടുകളില്ല. ഇവിടെ പോയപ്പോഴും നമ്മുടെ 17 വാർഡിലെ സുബി പറഞ്ഞ കണക്ക് നമ്മൾ പോയ സമയത്തൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. നമ്മൾ വരുമ്പോഴേ ഗേറ്റ് അടയ്ക്കുന്നവരുണ്ട്, പട്ടി അഴിച്ചു വിടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ശരിക്ക് പിന്നെ നമുക്ക് പ്രയാസങ്ങളുള്ള ഒരു കാര്യമായിട്ടാണ് ആദ്യമൊക്കെ തോന്നിയത്. അങ്ങനെ അന്ന് വന്നവരൊക്കെ കുറച്ച് പേര് മാറി പോവുകയും ചെയ്തു വേറെ തൊഴിൽ. അന്ന് 1500-1300 ഒക്കെ ആയിരുന്നു നമ്മുടെ ശമ്പളങ്ങൾ. എല്ലാ വീടുകളിലും പോയിരുന്നാലും നമുക്ക് 2000 കൂലിയൊക്കെ കിട്ടുള്ളായിരുന്നു. 2-3 ഒരു പൈസ ഇല്ലാതെ നോട്ടീസ് കൊടുക്കാനും അവരെ സമ്മതപത്രം വാങ്ങിക്കാനും ഒക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പോഴും പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും നല്ല ഒരു ഇതാണ് എന്ന് വെച്ചാൽ ചെന്ന് നമ്മൾ റോഡിൽ വരുമ്പോൾ തന്നെ അവർ പിന്നെ പ്ലാസ്റ്റിക് എടുത്ത് വെച്ച് പൈസ എടുത്ത് വെച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ വെള്ളം തരാൻ എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ നമ്മളെ വിളനാട് പഞ്ചായത്തിലുള്ള കുടുംബങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. അത്രയും കഷ്ടപ്പെട്ടിട്ടും ജോലി കളയാതെ പിടിച്ചു നിന്ന ഒരു കൂട്ടം വനിതകളാണ് ഇവിടെ ഇരിക്കുന്നത്. അത് അവർക്കെല്ലാം നല്ല ഒരു ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇനി കൊച്ചുനാളിലെ നല്ല ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു അടിപൊളി ഓണം തന്നെയാണ് അന്ന് ആഘോഷിച്ചത്. അത് കഴിഞ്ഞപ്പം കുടുംബമൊക്കെ ആകുമ്പോൾ അതിന്റെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കുന്നത് വെച്ചാൽ കുടുംബത്തിന്റെ ആഹാരം വേവിച്ച് കൊടുക്കാനും അതിനൊക്കെയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ആഘോഷം എന്തെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കാറുണ്ട്. ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ പ്രത്യേക ഓണമാണ് നമ്മൾ ഹരിതകർമ്മസേന ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ കാറ്ററിംഗ് ആഹാരം കൊടുക്കാതെ ഓരോ വ്യക്തികൾ വീടുകളിൽ നിന്ന് വെച്ചുകൊണ്ട് വരുന്ന കറികൾ, ഓരോ കറികൾ ഒരു വാർഡിൽ 2 ചേർന്ന് വെച്ചുകൊണ്ട് വരുന്നു. അല്ലാത്ത കുറച്ച് പേര് ചേർന്ന് ഒരു സ്ഥലത്ത്, അതായത് നമ്മുടെ ശോഭയുടെ വീട്ടിൽ വെച്ച് ആഹാരമൊക്കെ പാചകം ചെയ്ത് നല്ല രീതിയിൽ ഓണം നടത്താനും മത്സരങ്ങൾ നടത്താനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ടാണ് ഇപ്പോഴത്തെ നമ്മൾ ഓണം ഈ മാസം 22 ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിൽ നേരത്തെ വർക്കൊക്കെ തീർത്ത് എല്ലാവരും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ഒക്കെ തരംതിരിച്ച് കൊടുത്ത് നല്ല സന്തോഷത്തോടെ എല്ലാവരും ഓണാഘോഷത്തോടെ വരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു അവസരമാണ്. തിരക്കിനിടയിലും ഇവിടെ വരാൻ പറ്റിയതിന് നമ്മളെ വിളിച്ചതിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.

0: നമ്മുടെ ഒൻപതാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമാണ് ശൈല ബീവി ചേച്ചി. ശൈല ബീവി ചേച്ചിക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്, ഹരിതകർമ്മ സേനയെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം.
1: ഞാൻ ഇതുവരെയും ഞാൻ എന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ടില്ല. ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷം 2-3 വർഷം കൊണ്ട് ഞാൻ ഓണം ആഘോഷിക്കുകയാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മക്കളെ ഭാര്യമാര് ആ ദിവസമാകുമ്പോ അവരവരവരുടെ വീടുകളിൽ പോകും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇതിൽ വന്നതിന് ശേഷം ഞങ്ങൾ ആഘോഷിക്കും. പിന്നെ നമ്മളെല്ലാവരും ഈ ഇത്രയും കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് നമ്മളെ ഓണാഘോഷം നടത്തും. അതിൽ മാത്രമേ ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടുള്ളൂ.
0: നമുക്ക് 15-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം ഷീജയുടെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാം.
2: ഓണത്തെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാവരും പറയും പോലെ പഴയ കാലത്ത് ഒരുപാട് നല്ല ഓണാഘോഷങ്ങളും എല്ലാം ആഘോഷിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് എല്ലാവരും സാഹചര്യങ്ങളും മാറി പലരും കുടുംബങ്ങളിൽ നിന്ന് സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഒത്തുകൂടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഹരിതകർമ്മ സേന വന്നിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായി. കാരണം നമ്മൾ എല്ലാവരും പല കുടുംബത്തിൽ നിന്ന് വന്ന 40 പേര് 39 പേരായിരുന്നു, ഇപ്പൊ 41 പേരായിട്ടുണ്ട്. 39 പേരുടെ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. പല ജാതിയിലും പല മതത്തിലും നിന്നുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓണാഘോഷം, അതൊരിക്കലും മറക്കാത്ത അനുഭവങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഒരു പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ എന്തൊരാവശ്യം വന്നാലും ഒറ്റയ്ക്ക് കെട്ടായി ഒരു കല്യാണമായാലും എന്തായാലും അവർ വളരെയേറെ സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് വരുന്നതൊക്കെയും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ പൊതുവായി പറയുന്ന കാര്യമാണെങ്കിൽ പല വാർഡിൽ നമ്മൾ പോകുന്ന എല്ലായിടവും ഒരു ചെറിയ വിശേഷം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഒഴിവാക്കാതെ എല്ലാവരും വിളിക്കുന്നത് ഒരു അനുഭവമായി മാറിയിട്ടുണ്ട്. നമ്മുടെ വാർഡിൽ തന്നെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എല്ലാവരും ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ പോകുമ്പോൾ അവർ നല്ല ഞങ്ങളെ സ്വീകരിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പലർക്കും അവരുടെ അവസ്ഥകൾ, വീട്ടിലവർക്ക് പലർക്കും പല അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ട് എങ്കിലും ഒത്തൊരുമിച്ച് എല്ലാവരും വരുമ്പോൾ എല്ലാം മറന്ന് സന്തോഷിക്കുന്ന ഒരു സ്ഥലമായി നമ്മൾ ഹരിതകർമ്മ സേനയുടെ ഒരു മീറ്റിംഗ് ഒക്കെ ആയാലും തീരാറുണ്ട്. പലർക്കും പല അനുഭവങ്ങളാണ് എങ്കിലും അവരുടെ സാഹചര്യങ്ങളെല്ലാം മറന്നു വരുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ എന്തൊരാവശ്യം വന്നാലും ഒരു അസുഖമായാലും എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് ആ വീടുകളിൽ പോകുന്നതൊക്കെയും മറക്കാത്തൊരു അനുഭവമായി തരുന്നുണ്ട്. അതുപോലെ ഇപ്രാവശ്യം ഓണാഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ ഓണാഘോഷിക്കുന്ന വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയെ മാറിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്. കാരണം പണ്ട് നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് ആഘോഷിക്കുന്നതായിരുന്നു ഒരു ഓണം. എന്നാൽ ഇപ്പോൾ പലരും അണുകുടുംബമായി അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഈ നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ഓണാഘോഷം വലിയൊരു സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം അന്നൊരു ദിവസം എല്ലാവർക്കും ഒരുമിച്ച് ആഹ്ലാദിച്ച് സന്തോഷത്തിൽ പോകാൻ പറ്റുന്ന ഒരു ഓണാഘോഷമായി തീരാറുണ്ട്. ഈ വർഷവും വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് 41 പേര് ഒരുമിച്ച് ആരുടെ ഭവനത്തിലും ഒരു കഷ്ടതയുടെയോ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയൊന്നും വരാതെ എല്ലാവരും ഒരുമിച്ച് ഒരു ഓണാഘോഷിക്കുന്ന ഒരു ഓണമായി തീരട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട്
0: ശ്രീജയ ഒരു പാട്ട്, ഇഷ്ടമുള്ള ഒരു പാട്ട് പറയൂ.
3: നമ്മുടെ തന്നെ നാട്ടുകാരനായ ശ്രീ വല്ലനാട് നാരായണ സാറിന്റെ പൂവേ പുൽപ്പൂവേ ആ പാട്ട് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം.
0: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇനി നമുക്ക് ഓണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുന്നത് രണ്ടാം വാർഡിലെ ഷീബാദാസിന്റെ ഓണവിശേഷങ്ങളും ഹരിതകർമ്മസേന അനുഭവങ്ങളും കേൾക്കാം. ഷീബ,
1: നമ്മള് രണ്ടുപേരുണ്ട്, ശ്രീജ ഷീബ, അതിൽ ഞാൻ ഷീബയാണ്. എന്റെ ഓണം എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നല്ല അനുഭവങ്ങളായിരുന്നു. നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ പട്ടുപാവടയിടലും കുപ്പിവളയിടക്കവും മണ്ണപ്പം ചുട്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കുട്ടിക്കാലമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു കുടുംബത്ത് പോയപ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം അടിച്ചു പൊളിക്കണുണ്ട്. ഞങ്ങളുടെ ജോലിയിലായാലും എല്ലാ കാര്യത്തിലായാലും നമുക്കിപ്പം പ്ലാസ്റ്റിക് എടുക്കാൻ പോകുമ്പോഴായാലും അത് സെഗ്രിഗേറ്റ് ചെയ്ത് അത് ലോഡ് കയറ്റി വിടുമ്പോഴായാലും നമ്മളത് അടിച്ചു പൊളിച്ച് ആഘോഷത്തോടെ നിന്നാണ് അത് ചെയ്ത് വിടുന്നത്. പിന്നെ നമുക്കിതിൽ എല്ലാ ഉപരി നമുക്കിപ്പോൾ ഒരു സാറിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എനിക്കിനി കൂടുതലൊന്നും പറയല്ല.
0: നമുക്ക് നാലാം വാർഡിലെ ശോഭന ചേച്ചിയുടെ അനുഭവം കേൾക്കാം. ശോഭന ചേച്ചി, എന്താണ് ഓണത്തെക്കുറിച്ചും ഹരിതകർമ്മസേനയെക്കുറിച്ചും പറയാനുള്ളത്?
2: ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കുഞ്ഞുനാളില് 8-9 വയസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ ഒരു തോട്ടത്തിൽ, തെങ്ങും തോട്ടത്തിലാണ് ഞങ്ങള് കൂട്ടുകാരൊത്ത് കളിക്കാനും ഒക്കെ പോകുന്നത്. രാവിലെ കാപ്പി കുടി കഴിഞ്ഞ ഉടനെ പന്ത് തെറ്റാനുള്ള ധൃതിയിലാണ്. കാരണം അടുത്തുള്ള തൈ തെങ്ങുകളിലൊന്നും ഓല കാണാറില്ല. എല്ലാം ഞങ്ങൾ എടുത്ത് പന്ത് തെറ്റി കളിക്കും. പിന്നെ 70s എന്ന് പറഞ്ഞ ഒരു കളിയുണ്ട്, അങ്ങനെ കളിക്കാറുണ്ട്. കബഡി ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ചേർന്ന് തന്നെയാണ് കളിക്കുന്നത്. കബഡി കളി അങ്ങനെ ഒരു മത്സരമുണ്ട്. പിന്നെ ഇത് കഴിയുമ്പോഴും ഒരു 12:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ വരണം. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ അച്ഛനും അമ്മയൊന്നും വീട്ടിലോട്ട് കയറ്റാറില്ല. കാരണം ഊണ് കഴിച്ച് 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ പുറത്തു പോകാൻ അനുവദിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നല്ല ഒരു അനുഭവമായിരുന്നു. പിന്നെ ഹരിതകർമ്മസേനയിൽ ആദ്യം മുതലേ വർക്ക് ചെയ്യുകയാണ്. ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു വാർഡും കൂടെയാണ്. പിന്നെ ഓണം ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം നമ്മൾ ആഘോഷിക്കാറുണ്ട്. കളികൾക്കൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല, കാരണം എനിക്ക് കാല് സുഖമല്ലാതെ അതിനൊന്നും ഞാൻ പങ്കെടുക്കില്ല. എങ്കിലും കൂടെ വന്ന് പങ്കെടുക്കാറുണ്ട്, അത് വളരെ സന്തോഷം.
0: മൂന്നാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ് രാഖി സെല്. രാഖി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓണത്തെ കുറിച്ച്?
3: എന്റെ കുട്ടിക്കാലത്തെ ഓണ അനുഭവം എന്ന് പറയുന്നത്, എന്റെ വീടിന്റെ അടുത്ത് ഒരു പുഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓണത്തിന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരുമായിട്ടും പുഴയിലൊക്കെ പോയും കുളിക്കാൻ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത്തപ്പൂവിന് കാട്ടിലൊക്കെ, അവിടെ അടുത്ത് കാടാണ്, അവിടെ ചെന്ന് പൂക്കളൊക്കെ എറുത്ത് കൊണ്ടുവന്ന് അത്തമൊക്കെ ഇടാറുണ്ട്. പിന്നെ അതിനുശേഷം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഡിപ്രഷനിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പിന്നെ 2 മക്കളൊക്കെ ആയി. അതിനുശേഷം കുടുംബജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷവും ഞാൻ ആരുമായിട്ട് അങ്ങനെ ആരുമായിട്ട് സംസാരിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ആദ്യമൊക്കെ താല്പര്യക്കുറവുണ്ടായിരുന്നു, അയ്യോ ഹരിതകർമ്മസേനയാണോ, എന്നെ കൊണ്ട് പറ്റൂല, പ്ലാസ്റ്റിക് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ആക്റ്റീവായി. ആരോടായിട്ട് അങ്ങനെ സംസാരിക്കില്ല, അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാത്ത വ്യക്തിയാണ്. പക്ഷെ ഇപ്പം ഇതിൽ പോയതോടുകൂടെ ആളുകളായിട്ട് ഒരുപാട് സംസാരിക്കാനും എന്നെയും കൂടുതൽ ആളുകൾ അറിയുന്നുണ്ട്. അതൊക്കെയാണ് വലിയ അനുഭവം എന്ന് പറയുന്നത്.
0: രാഖിസിലെ നന്നായിട്ട് പാട്ട് പാടുമെന്നറിയാം. ഒരു പാട്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: അടുത്ത 5-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമാണ് മിനി. മിനി ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: എന്റെ പേര് മിനിയാണ്. ഞാൻ 5-ാം വാർഡില് ഹരിതകർമ്മ സേനയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യണത് മാന്നിയാണ്. കൂടെ 5-ാം വാർഡില് എല്ലാ ആൾക്കാരും ഞങ്ങളോട് നല്ല സഹകരണമുള്ള ആൾക്കാരാണ്.
1: ചേച്ചി, ഒരു ഏതാണ് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞു നമുക്ക് കേൾക്കാം.
2: പണ്ട് ചാങ്ങയില് ഓണ പരിപാടിയൊക്കെ പാടുന്ന ഒരു പാട്ടാണ്,
3: മുടിപ്പൂക്കൾ വാടിയാലോമനെ.
1: അത്ര അറിയാം. നമ്മുടെ 18-ാം വാർഡിലെ ഹരിതകർമ്മ സേന അംഗമാണ് ശ്യാമ. ശ്യാമ കുറച്ചുനാൾ

0: ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ വന്നതാണ്. ശ്യാമയ്ക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എന്റെ പേര് ശ്യാമ എന്നാണ്. ഞാൻ 18-ാം വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ കൂടെ ജോലി ചെയ്യുന്നത് മഞ്ജു. ചേച്ചി വന്നിട്ടില്ല. ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷമുള്ള ഓണമാണ് ഓണം എനിക്ക്. കാരണം കുഞ്ഞുനാളിലെ എന്റെ അനുഭവം ഒന്നും പറയാൻ ഇപ്പൊ പറ്റൂല. പിന്നെ ഹരിതകർമ്മ സേന വന്ന എല്ലാ ആൾക്കാരും നല്ല സഹകരണമാണ്. ആദ്യമേയൊക്കെ ബുദ്ധിമുട്ടി, ഇപ്പൊ കുഴപ്പമില്ലാതെ പോണം.
0: ഒരു പാട്ട് പറയോ.
1: കണ്ണാൻ തുമ്പി പോരാമോ.
0: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇനി നമ്മുടെ ഹരിതകർമ്മസേന അംഗം ജയചന്ദ്ര ചേച്ചിയാണ്. അത് 14 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ജയചന്ദ്ര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
1: ഞാൻ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്റെ പേര് ജയചന്ദ്ര. എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണത് ശകുന്തള. കുഞ്ഞുനാളിലെ ഓണം എന്ന് പറയുന്നത് എന്നും ഓർമ്മിക്കാനുള്ള ഒരു കൂട്ടം ഓർമ്മകളുള്ള ഒരു ഓണമായിരുന്നു. കരിയേല മാടം അങ്ങനെ കളികളുണ്ട്, ഊഞ്ഞാലുകെട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളൊക്കെ ഞങ്ങളുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ വീടെന്ന് പറഞ്ഞ ഒരു വലിയൊരു കുടുംബമാണ്. ഞങ്ങൾ 12 പേരാണുള്ളത്. അപ്പം എല്ലാവരും ഞങ്ങൾ ബന്ധുക്കളാകുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു കല്യാണത്തിന്റെ ആൾക്കാർ വരും. അപ്പം അങ്ങനെയുള്ള സന്തോഷമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ശേഷം വലിയ അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓണ സമയമാകുമ്പോൾ വീട്ടിൽ പോകും, എല്ലാവരും ഒന്നിച്ച് സദ്യ കഴിക്കും. ഇപ്പോഴും ഞങ്ങൾ ഹരിതകർമ്മസേനത്തിൽ വന്നിട്ട് ഞാൻ 21 വരുന്നത്. അതിനുശേഷം എന്ന് പറയുന്നത് ജീവിതം തന്നെ ഒരു മാറ്റിമറിച്ചതുപോലെയുള്ള ഒരു അനുഭവമാണ്. ഞങ്ങൾ വാർഡിൽ ആദ്യം പോകുമ്പോൾ എല്ലാവരും നമ്മുടെ ഒരുമാതിരി നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളെ പ്ലാസ്റ്റിക് വറക്കണതും ചവർ വറക്കിയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവരെല്ലാം ഞങ്ങൾ ഒരു ദിവസം അസുഖം താമസിച്ച് അവർ ഫോൺ വിളിച്ച് ചോദിക്കുക എന്താണ് വരാത്തത്, പ്ലാസ്റ്റിക് ഇരിക്കുന്നത്. പിന്നെ നമ്മളെ വിശേഷങ്ങളും അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക വീടുകാരും നമ്മളെ അറിയിക്കും. അതിനുള്ള എല്ലാവർക്കും നമ്മുടെ നല്ല സ്നേഹമാണ്. പിന്നെ നമ്മളിപ്പം 2-3 കൊണ്ട് 3-4 നമ്മളുടെ ഓണാഘോഷം നമ്മളെ ഹരിതകർമ്മസേന അംഗങ്ങളായിട്ടുള്ളതാണ്. ഞങ്ങളിതിലുള്ള ഈ 40 പേരും ഇപ്പം വീണ്ടും ഒരാളോട് കൂടി ആ 40 പേര് ഞങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. ഒരു പിണക്കമൊന്നുമില്ല, സ്നേഹത്തോടെ സന്തോഷത്തോടെ. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. ആ ഒരു ദിവസം ഓണാഘോഷത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്.
0: ഇഷ്ടമുള്ള ഒരു പാട്ട് പറയൂ.
1: ഒന്നാനാം കുന്നിന്മേൽ കൂടുകുട്ടും തത്തമ്മി എന്നുള്ള ഒന്നാം

0: നമ്മുടെ 11-ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം ഷീല ചേച്ചി. ഷീല ചേച്ചിക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: ഞാൻ ഈ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമാകാൻ പോകുന്നു. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ നല്ല സഹകരണവും നല്ല സ്നേഹവുമാണ് ഫീൽഡിൽ ചെല്ലുമ്പോൾ. പിന്നെ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്തെ ഓണം അതൊരു പ്രത്യേകതയാണ്. രാവിലെ ആകുമ്പോൾ എല്ലാ പേരും കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങും കളിക്കാൻ വേണ്ടി, ഊഞ്ഞാലാടാനും പന്ത് കളിക്കാനും. അപ്പോൾ ആ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നുള്ള ഭേദമില്ലാതെ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് കളിക്കുമായിരുന്നു. ഓരോ കുടുംബങ്ങളായപ്പോൾ ഓണം വലിയ പ്രാധാന്യം ഇല്ല. ഈ ഹരിതകർമ്മ സേനയിൽ വന്നതിന് ശേഷം സന്തോഷമാണ്. 19 വയസ്സ് കഴിഞ്ഞെങ്കിലും ഈ ഓണം ആഘോഷിക്കുമ്പോൾ പ്രായം പോലും ഞങ്ങൾക്ക് കുറവാണ്. ഞങ്ങളിപ്പോൾ കൊച്ചുകുട്ടികളാകുന്നു. കൊച്ചുകുട്ടികളായി വളരെ സന്തോഷത്തോടെ ആണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഉത്രാട പൂനിലാവേവ എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കാൻ താല്പര്യമുണ്ട്.
2: മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ ഉത്ര പൂനിലാവേവാ.
0: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മുടെ ഒന്നാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം റഹീന ബീവി. എന്താണ് റഹീന ബീവിക്ക് നമ്മുടെ ഹരിതകർമ്മസേനയെ കുറിച്ചും ഓണത്തെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്?
1: നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ല, ഭയങ്കര സ്നേഹമാണ്. നമ്മൾ പോകുമ്പോൾ വെള്ളമൊക്കെ തരും, പിന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും. എന്തൊരു ആവശ്യം വന്നാലും അവര് നമ്മളെ വിളിക്കും, നമ്മൾ തിരക്കി വന്ന് വിളിക്കും. പിന്നെ പണ്ടത്തെ ഓണം എന്നൊക്കെ പറയണത്, കുഞ്ഞിലത്തെ ഓണം എന്നൊക്കെ പറയണത്, നമ്മളെ വീട്ടിൽ ഓണം ഇല്ലെങ്കിലും അടുത്ത വീട്ടിൽ ഓണം ഉണ്ട്. അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പോകും, നമ്മളെ വിളിക്കും, നമ്മൾ പോയി കുഞ്ഞുങ്ങൾ എല്ലാം അവിടുത്തെ എല്ലാവരെയും കൂടി ചേർന്ന് ഊഞ്ഞാലൊക്കെ ആടും. അവർ തന്നെ കാപ്പിയൊക്കെ തരും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ സദ്യ കഴിക്കാനൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ സദ്യ കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴ് നമ്മൾ ഹരിതകർമ്മസേന വന്ന ശേഷം നല്ല ഹാപ്പിയാണ്. എല്ലാ പ്രാവശ്യവും ഓണമൊക്കെ കാണും. പിന്നെ എല്ലാവരും കൂടെ നമ്മൾ ഓണമൊക്കെ അടിച്ചു പൊളിക്കാറുണ്ട്. പ്രാവശ്യം 21-ാം തീയതി നമ്മൾ ഓണം വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ നമ്മൾ അടിച്ചു പൊളിക്കുക. പാട്ട് എനിക്ക് മാപ്പിള പാട്ടേ എങ്ങനെ അറിയാവൂ. ഞാൻ ചെക്കനല്ല, ഒരു പാട്ട് പാടാം.
2: മാലർ

0: ഓണപ്പാട്ടും പിന്നെ കരിയിലമാടും പുലിക്കളി അതൊന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 6-7 വർഷം കഴിഞ്ഞ ശേഷം ഹരിതർമ്മ സേനയിൽ ജോലിക്ക് വിളിച്ച് അങ്ങനെ ജോലിക്ക് വന്ന്. ഇപ്പൊ ഏതാണ്ട് 5 വർഷം കൊണ്ട് ഹരിതർമ്മ സേനയിൽ ജോലിക്ക് വന്നു തുടങ്ങി. ഹരിതർമ്മ സേനയിലെ ജോലി എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. ആദ്യ സമയത്ത് നമ്മൾ വർക്കിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഒരുപാട് കളിയാക്കലും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. 1 വർഷമാവും ഡ്രൈവിംഗ് പോസ്റ്റ് കിട്ടി. വെള്ളനാട് പഞ്ചായത്തില് മൊത്തം പോകണം. ഡ്രൈവിംഗ് പോസ്റ്റ് കിട്ടിയ ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മളെ വാർഡിലുള്ളവർ പോയിട്ട് മറ്റു വാർഡിലുള്ള ആൾക്കാർക്കും അറിയാം. അവരിങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്ക് കൈയെടുത്ത് കാണിക്കും. ഒരുപാട് കൂട്ടി കിട്ടി. എനിക്ക് അറിഞ്ഞുകൂടത്ത ആൾക്കാർ പോലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അറിയാം ആ ഇന്ന് പോയില്ലേ. നമ്മളെ ഹരിതർമ്മ സേനാംഗത്തിലുള്ള 40 പേരും നമ്മള് സഹോദരങ്ങളെ പോലെയാണ്. എല്ലാരും ഭയങ്കര സ്നേഹം കാര്യം. ആ ഒരു വയ്യായിക ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും. എന്തെങ്കിലും അസുഖമായിട്ട് കല്യാണം എന്തുണ്ടെങ്കിലും എല്ലാ ചടങ്ങിലും പങ്കെടുക്കും. അവരുടെ കൂടെ ഒന്നായിട്ട് ഒപ്പുമായിട്ട് നിൽക്കും. ഒരൊത്തൊരുമയാണ് നമ്മളെ ഈ ജോലി എന്ന് പറഞ്ഞ. ഹരിതർമ്മ സേനയിൽ വന്നിട്ട് 5 വർഷമായി. ഇപ്പം വണ്ടി ഓട്ടിക്കാനുള്ള ഒരു പോസ്റ്റ് കിട്ടിയിട്ട് ഇപ്പം 1.5 വർഷത്തോളം ആവാൻ പോണ്. നമ്മളെ പഞ്ചായത്ത് ഹരിതർമ്മ സേന വാർഡിൽ എടുക്കുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി 2 വണ്ടി നമുക്ക് അനുവദിച്ചു. പഞ്ചായത്ത് 2 പേരെ പഞ്ചായത്ത് തന്നെ ബഡ്ജറ്റ് വെച്ച് 2 പേരെ പഠിപ്പിച്ച്. പിന്നെ നമ്മളെ ഹരിതർമ്മ സേനയിലെ ഓണം ഒരുപാട് മനസ്സിന് സന്തോഷവും എല്ലാരും ഒത്തുചേർന്ന് പൂക്കളയുടെയും ഓണ മത്സരങ്ങള് എല്ലാരും ഒന്നുപോലെയാണ്. ഒരു കുടുംബം പോലെയാണ് നമ്മൾ 40 പേരും ഓണാഘോഷം കൂടുന്നതും. എന്ത് ഒരു പ്രവർത്തനം വന്നാലും ഒന്നതുപോലെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്.
1: ഒരു പാട്ട് പാടുവാശേ
0: എല്ലാരും കൂടെ ചേർന്ന് പാടുന്നുണ്ടെങ്കിൽ

0: கண்ணுள்ள என் காமுகனோடு എന്റെ ഉള്ളിലുള്ള രാമൊന്ന് ചൊല്ലാമോ നീ.
1: നമുക്ക് എട്ടാം വാർഡിലെ രജനിയുടെ വിശേഷങ്ങൾ കേൾക്കാം. വാർഡ് 8 പുനലാൽ വാർഡിലാണ് രജനി വർക്ക് ചെയ്യുന്നത്. രജനി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: എന്റെ കൂടെ ജോലി ചെയ്യുന്നത് ഷീല മോഹൻ. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ പുനലാൽ വാർഡിൽ ജോലി ചെയ്യുന്നത്. ആദ്യമൊക്കെ കയറിയ സമയത്ത് ഒരു നാണക്കേടായിരുന്നു. പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോഴൊക്കെ മാറി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കാമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനു പുറമെ എട്ടാം വാർഡ് ഒരു വാർഡ് മൊത്തവും ഞങ്ങൾ അറിയപ്പെടാൻ സാധിച്ചു. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമൊക്കെ സഹകരിക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ സഹകരിച്ചു തുടങ്ങി. ഒരു അഭിപ്രായം തന്നെയാണ് ജോലിയുടെ കാര്യത്തിലായാലും. ആദ്യമൊക്കെ ഞങ്ങൾ കൂടെയുള്ള എല്ലാവരും അങ്ങനെയാണ്, വലിയ ഒരു ജോലിയുടെ ഒരു ഇതില് വലിയതായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നോക്കാമെങ്കിൽ പുതിയൊരു സാറ് ഞങ്ങൾക്ക് കേസ് ആയിട്ട് വന്നു, രഘു സാർ. ആ സാറ് വന്നതിന് ശേഷം നമ്മുടെ ജോലിയുടെ കാര്യങ്ങളിലൊക്കെ നല്ല കുറെ അറിവുകൾ പറഞ്ഞു തന്നു. അറിവില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതെല്ലാം മാറി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിനും ചെയ്യാൻ ഞങ്ങൾ മടിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കാലം താമസിച്ചാൽ അതൊക്കെയും വിളിച്ച് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങാളിലുള്ള ഓണം എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അത്തപ്പൂവിടാൻ പൂക്കൾ പൂവ് വേണമെന്ന് പറയുമ്പോൾ അടുത്ത വീടുകളിൽ നിന്നൊക്കെ പൂവെടുക്കുമ്പോൾ അവർ ഓട്ടിക്കുന്നത് അതൊക്കെ ആയിരുന്നു ഒരു അനുഭവം. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി അന്നത്തെ കാലം നോക്കാമെങ്കിൽ ഓണക്കോടി മഞ്ഞക്കോടി അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ട് രാവിലെ കുളിച്ചൊരുങ്ങി തുമ്പലയില പായസമൊക്കെ കൂട്ടിയുള്ള ചോറ് ഒരുപാട് കറികൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു നിമിഷം. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കാലം മാറിയപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുട്ടികൾക്ക് ആ പണ്ടത്തെ കാലം കാണണമെങ്കിൽ പല സിനിമയോ പണ്ടത്തെ സിനിമ പാട്ടുകളോ സിനിമയെ കാണുന്ന രീതിയിലോട്ട് മാറി. പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അവൾക്ക് വേണ്ടി ഒരു പാട്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം. ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വെള്ളനാട് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ.
1: സുബിചേച്ചിക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട്. എന്താണ് സുബിചേച്ചി?
2: എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ പേര് അച്ചു എന്നാണ്. അപ്പം അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ ഒരു ഗാനം എനിക്ക് എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ ഭാവി.

0: മതിലിൽ എന്തേ മുട്ടിയില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ.
1: ഏഴാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം സജിക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്റെ കൂടെ ഷീലകുമാരി കൂടെയുണ്ട്. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ കുഞ്ഞുനാളുകളിലെ ഓണമാണ്. അത് ഹാപ്പി ആയിട്ട് ഓണം തന്നെയാണ്. ഓണം വരുമ്പോൾ നല്ല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മളെ എല്ലാവരും കൂട്ടുകാരുമായി ഒത്തൊരുമിച്ച് ഊഞ്ഞാലാടാനും പന്ത് കളിക്കാനും സാറ്റ് കളിക്കാനും അതിനൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം 2-3 വർഷം കൊണ്ട് ഓണം ആഘോഷിക്കുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഭവനങ്ങളിൽ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. ഈ വർഷം പങ്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഹരിതകർമ്മസേന അംഗമായിട്ട് 2018 ഞാൻ വന്നതാണ്. ഞാനും ഷീലാൻറ്റിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും നല്ല രീതിയിൽ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് പറക്കുകൾ ചവറുപേർക്ക് വരുന്നു, അവർക്ക് വേസ്റ്റ് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സഹകരിക്കുന്നു. ഒരു മാസം കണ്ടില്ല എങ്കിലും അത് ഉടനെ വിളിച്ച് കഴിയും, ഈ മാസം എന്താ വരാത്തത്, നിങ്ങൾ എന്താണ് വിഷമമെന്ന് ചോദിക്കുന്ന ഓരോ അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുന്നു. അതുപോലെ ഓണോ നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നു.
1: പാട്ട്.
3: നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ വലിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട AISന് വേണ്ടിയിട്ട് ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ്.

0: പുതിയ ഹരിതകർമ്മസേന രണ്ടുപേരുണ്ട്. പുതുതായിട്ട് നമ്മുടെ വാർഡിലേക്ക് വന്ന 11ാം വാർഡിലെയും 12ാം വാർഡിലെയും ഹരിതകർമ്മസേന അംഗങ്ങളാണ്. നിഷ, നിഷയ്ക്ക് എന്താണ് ഹരിതകർമ്മസേനയെ കുറിച്ച് പറയാനുള്ളത്, ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് നിഷ. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നിട്ട് 2 മാസമാവും പോണതേ ഉള്ളൂ. കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ചാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് പോലെ എനിക്ക് അതേ പറയാനുള്ളൂ. കളിക്കാനും അന്ന് ജോലി ഒന്നും ചെയ്യണ്ടല്ല, കളിച്ചും കൊണ്ടെങ്കിലും നടന്നാൽ മതി. ആ ഓണം അതൊരു പ്രത്യേക സന്തോഷമുള്ള ഓണമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹരിതകർമ്മസേന വന്നതുപോലും എല്ലാവരോടെയും ഒരുമിച്ചൊക്കെ ഇരുന്ന് എന്ത് ആഘോഷത്തിൽ പങ്കെടുക്കാം, എല്ലാവരെയും കാണാം. ഇവിടെ വന്നതിന് ശേഷം കുറെ കൂട്ടുകാരെ കിട്ടി, കുറെ ചേച്ചിമാരെ എല്ലാവരും കിട്ടി.
0: പുതിയ ഹരിതകർമ്മസേന അംഗം ബിന്ദു ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ബിന്ദു ചേച്ചി ഒരു മാസം ആയിട്ടേ ഉള്ളൂ, ഒരു മാസം ആയിട്ടില്ല. എന്താണ് ബിന്ദു ചേച്ചിക്ക് നമ്മുടെ ഹരിതകർമ്മസേനയെ കുറിച്ച് പറയാനുള്ളത്?
2: ഹരിതകർമ്മസേന വന്നിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്തെ ഓണം വളരെ നല്ലതായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഓണം ആഘോഷിക്കാൻ പോണേ. ഇവിടെ അതെങ്ങനെയായിരിക്കും എന്ന് ഞാൻ ഇപ്പൊ ഈ ഓണം ആഘോഷിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ.
0: 15ാം വാർഡിലെ ശ്രീജ എന്താണ് പറയാനുള്ളത്?
3: ഞാൻ 15ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യണത് ഷീജയാണ്. എന്റെ കുട്ടിക്കാലത്തെ ഓണമൊന്നും അത്ര രസമുള്ളതല്ലായിരുന്നു. ഞാൻ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഓണം ആഘോഷിക്കുന്നത്. ഇനി അതുപോലെ മുന്നോട്ട് പോകണമെന്നേ ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും ഓണാശംസകൾ.
0: 9ാം വാർഡിലെ രത്നാബായി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
4: ഞാൻ 9ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എല്ലാവർക്കും ഓണാശംസകൾ.
0: 6ാം വാർഡിലെ സുജയ്ക്ക് എന്താണ് പറയാനുള്ളത്? സുജയ്, എന്തൊക്കെയാണ് ഓണ വിശേഷങ്ങൾ?
5: ഞാൻ 6ാം വാർഡിൽ വർക്ക് ചെയ്യുന്ന സുജയാണ്. എന്റെ കൂടെയുള്ളത് സരിതയാണ്. ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചുനാളിലെ ഓണം നന്നായിട്ട് ആഘോഷിക്കും. പിന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ സമയമാണല്ലോ, വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട, കളിയും ചിരി. പക്ഷെ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാട് ബാധ്യതകളും. പിന്നെ ഹരിതകർമ്മസേനയിൽ വന്നതിന് ശേഷം എല്ലാവരും നല്ല കൂട്ടായി, എന്ത് കാര്യം വന്നിരുന്നാലും എല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കും. എല്ലാവരും നല്ല സന്തോഷമുള്ള കൂട്ടുകാരികളാണ്, സ്നേഹമുള്ളവരാണ്. എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി സഹായിക്കും. എല്ലാം നല്ല കൂട്ടുകാരികളാണ്. എല്ലാവർക്കും ഓണാശംസകൾ.
0: സുജയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
5: എനിക്ക് എന്റെ അച്ഛനെ കുറിച്ച് പാടുന്നതാണ് ഇഷ്ടം. മകളെ പാതി മലരെ എന്ന പാട്ടാണ് എനിക്ക് വേണ്ടത്.

0: എട്ടാം വാർഡിലെ ഹരിധർമ്മസേന അംഗമാണ് ഷീല. ഷീലയ്ക്ക് എന്താണ് ഓണത്തെ കുറിച്ച് പറയാനുള്ളത്?
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ എട്ടാം വാർഡിലെ ഹരിധർമ്മസേന ഷീലയാണ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന രജനി. ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കൊച്ചു നല്ല അത്തപ്പൂവിടാനും കളിക്കാനും ഒക്കെ പോവായിരുന്നു. ഇപ്പോഴ് ഹരിധർമ്മയിൽ വന്നതിന് ശേഷം ഓണം ആഘോഷിക്കും.
0: അടുത്ത വിശേഷം പറയുന്നത് നമ്മുടെ 14-ാം വാർഡിലെ ശകുന്തള ചേച്ചിയാണ്. ശകുന്തള ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്?
2: എന്റെ അഭിപ്രായമാണെങ്കിൽ കൊച്ചുനാളിൽ ഞങ്ങള് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓണത്തിന് ഓണക്കോടിയെല്ലാം ഉടുത്ത് ഊഞ്ഞാലെല്ലാം ആടി, പിന്നെ നമ്മൾ 10 ദിവസവും അത്തം ഇടും. 10-ന്റെ അന്നാണ് ഓണം. അതൊക്കെ നമ്മൾ നല്ല ആഘോഷമായിട്ട് കൂടും. പക്ഷെ നമ്മള് ഇതേപോലെ 1 മണിയാവുമ്പോൾ ഉണ്ണാൻ വരെ ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോകും. പിന്നെ ഇതേപോലെ കബഡി കളിക്കും, എല്ലാം ചെയ്യും ഞങ്ങൾ. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇത്ര ആഘോഷമൊന്നുമില്ല. വീട്ടിൽ വന്ന് പിന്നെ അങ്ങനെ കുടുംബജീവിതങ്ങളൊക്കെ ആയി, അങ്ങനെ പോയി. പിന്നെ ജീവിതം അങ്ങനെ. പിന്നെ നമ്മൾ കേരളത്തിൽ ഈ ജോലിക്ക് വന്നതിൽ കുറെ ആനുകൂല്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മളതിൽ പൈസയുണ്ട്. നല്ല ഒരു ജീവിതമാണ്. നമുക്ക് ആരുടെയും കേൾക്കേണ്ട യാത്ര എല്ലാം നമ്മൾ. പിന്നെ നല്ല സന്തോഷമായിട്ട് ടൂറിനൊക്കെ പോകും. അത് ഏറ്റവും നല്ല സന്തോഷമാണ്. എല്ലാവരും പോകും ടൂറിന്. കൂട്ട നമ്മൾ ഒരു വീട്ടിൽ അംഗം പോലെ തന്നെ എല്ലാവരും നടക്കുന്നത്. അതിന് ഏത് കാര്യം നമ്മളെ വീട്ടിൽ വിശേഷം വന്നാൽ അവരെല്ലാവരും വിളിച്ചേക്കും. നിങ്ങളെ വീട്ടിലെങ്ങനെ ഒരു അസുഖം വന്നാലും വിളിച്ചേക്കും. പിന്നെ ഏറ്റവും നല്ല സ്വാഭയാണ്. ഏത് കാര്യത്തിന് സ്വാവ വിളിക്കും. ചേച്ചി പാർക്കണ എല്ലാ കാര്യത്തിനും സ്വാവ മുന്നിട്ട് നിൽക്കും. അത് നമുക്കൊരു സ്വന്തം ഒരു അനിയത്തിയെ പോലെയാണ്. ഏത് കാര്യത്തിന് നമുക്ക് സമാധാന കാര്യം പറയാം. ദേഷ്യമായാലും എല്ലാം സമാധാനമായി കേൾക്കും. അത് നല്ല ഒരു ഇതാണ്. പിന്നെ നമുക്ക് എല്ലാവരും എല്ലാ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സ്വാവ. അതിനാണ് നമ്മൾ എല്ലാവരും കൂട്ടായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓണം ആഘോഷിക്കുന്ന ഹരിധർമ്മസേനയിലെ ഗായികമാർ ഷാരി, ആശ, സുബി, റഹീന ചേച്ചി, ജയചന്ദ്ര ചേച്ചി, ഷീബാദാസ് നമുക്കൊരു പാട്ട് പാടിത്തരും. വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ചേർന്ന് ഓണം ആഘോഷിക്കാം.
3: ഓണം

0: കറുമ്പി അന്ത് കൊണ്ണത്ത് ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടി പുള്ളി കുയിലേ.
1: നമ്മുടെ വെള്ളനാട് ഹരിധർമ്മസേനയുടെ ഓണാഘോഷത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥി കൂടെ പങ്കെടുത്തിരിക്കുകയാണ്, നമ്മുടെ സീമ ചേച്ചിയാണ്. സീമ ചേച്ചിയെ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹരിധർമ്മസേനയുടെ ഓണാഘോഷം നടക്കുകയാണ് ഇവിടെ. ചേച്ചിക്ക് എന്താണ് ഓണത്തെക്കുറിച്ചും നമ്മുടെ ഹരിധർമ്മസേനയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ളത്?
2: എന്താ, ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു സന്തോഷമാണ്. ഞാന് ഡോക്ടർ മധുജിനെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി സഹ ശ്രീജ, മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഹ പുഷ്പലത, ഞങ്ങൾ വേറെ കുറച്ച് തിരക്കുകൾ ഇന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഹരിതകർമ്മസേനയുടെ ഓണാഘോഷ പരിപാടിയുണ്ട്. പക്ഷെ എത്ര ഓടി വന്നിട്ടും കുറച്ച് താമസിച്ചു പോയി. എന്തായാലും ഇതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. 2017 മുതൽ ഹരിതകർമ്മസേനയെ കുറിച്ച് ആദ്യം ചർച്ച ചെയ്ത കാലം മുതൽ അതിന്റെ രൂപീകരണം, ഓരോ സ്ഥലത്തും അതിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഹരിതകർമ്മസേനയിലെ സഹോദരിമാർ കടന്നുപോയ ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും, കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമായിട്ടാണ് ഹരിതകർമ്മസേന ഉണ്ടായിരുന്നത്. എന്റെ മാത്രമല്ല, ഹരിതകേരളം മിഷന്റെയും ശുദ്ധമിഷന്റെയും ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്ന എല്ലാവർക്കും ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ പോലെ തന്നെയായിരുന്നു. ഹരിതകർമ്മസേനയ്ക്ക് ഒരു അന്തസ്സുള്ള ആത്മാഭിമാനത്തോടെ പണിയെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. വലിയ മാറ്റം വന്നിട്ടുണ്ട്. 2018 നമ്മൾ തുടങ്ങിയ സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഈ ഓണക്കാലത്ത് വളരെ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാം, ഹരിതകർമ്മസേന എത്രയോ കാലമായി കേരളം കാത്തിരുന്ന ഒരു അനുഗ്രഹമാണ്. ഇവിടെ പുഷ്പ കോർപ്പറേഷനിലെ നമ്മുടെ നഗരസഭയുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ രൂപീകരണത്തിലും അവിടെ ഹെൽത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നടപ്പാക്കിയത്. ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രകൃതിയുടെ വരദാനമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടൊരു നാടാണ്. പക്ഷേ ആ നാടിനെ ആ രീതിയിൽ അനുഗ്രഹീതമാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചപ്പാണ്. ഇത് വെറുതെ കാണുന്നൊരു പച്ചനിറമല്ല, മറിച്ച് ഏറ്റവും ശുദ്ധമായ വായു, അതുപോലെ തന്നെ 44 പ്രധാനപ്പെട്ട നദികൾ, അസംഖ്യം കൊച്ച് നീർച്ചാലുകൾ, എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി, ഇതൊക്കെയാണ് നമ്മുടെ നാടിനെ ഇങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കിയത്. ഹരിതകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആ ഉദ്ഘാടന വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം കൈക്കുമ്പിളിലെടുത്ത് കുടിക്കാൻ തോന്നണം എന്നാണ്. അത് കേട്ടപ്പോൾ നമുക്കൊരു അത്ഭുതമാണ് തോന്നി, ഒരു അമ്പരപ്പാണ് തോന്നി, അങ്ങനെയൊക്കെ പറ്റൂ. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ മാറ്റം വന്നു. ആ മാറ്റത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പുഴയിലേക്കും തോട്ടിലേക്കും ഒഴുകിക്കൊണ്ടിരുന്ന വേസ്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതിലേക്ക് ഒഴുകാതെ വലിച്ചെറിയാതെ എല്ലാ വേസ്റ്റും കൊണ്ട് തള്ളാനുള്ളതാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ എന്നുള്ള ആ ചിന്തയൊക്കെ നമ്മൾ മാറ്റിമറിക്കാൻ കേരളത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തയ്ക്കൊക്കെ അതീതമായിട്ട് ഒരുമിച്ച് വൃത്തിയുടെ ഒരു വലിയ സന്ദേശം നമുക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ എത്രയോ കാലത്തിനിടയിൽ കിട്ടിയ കേരളത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഹരിതകർമ്മസേന. പിന്നെ ഓണത്തിന്റെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്കിടയിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. നമ്മളെ ഒരുമിപ്പിക്കുന്നത് നിങ്ങൾ തൊഴിലിൽ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഒരു സന്തോഷമാണ്. പരസ്പരം സങ്കടവും ദുഃഖങ്ങളും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ആ ഒരു തൊഴിലുണ്ട്. ആ തൊഴിലിടങ്ങളിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളെ ചേർത്ത് വെക്കുകയാണ്. ഓണത്തിന് വേറൊന്നും പറയാനില്ല, ഒരുപാട് പറഞ്ഞു, വലിയ പ്രസംഗമൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓണത്തിന്റെ സന്തോഷം എന്നുള്ളത് എല്ലാം ഉള്ളത് പങ്കിട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഓണത്തിന്റെ ഒരു വലിയ സന്ദേശം. അത് ഏത് എത്ര ഇല്ലാത്ത ആളും അന്ന് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തും. അതിൻ്റെ ഒരു എന്താ, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം കൊടുക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉത്സവം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിവിധ ജാതി മതങ്ങൾക്കായിട്ട് ഒരുപാട് തരം ഉത്സവങ്ങൾ നമുക്കറിയാം. പെരുന്നാളുണ്ട്, ഉത്സവമുണ്ട്, പലതരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന ഒരു ഉത്സവം ഒരു പക്ഷേ ഓണം മാത്രമാണ്. അതുകൊണ്ട് അത് കേരളത്തിന്റെ ഒരു സവിശേഷമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് ഈ ഒരു. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ഹരിതകർമ്മസേനയ്ക്ക് കരുണാസായി നൽകിയ ഒരു ആദരവ്, അന്ന് ഞാൻ ഹരിതകേരള മിഷന്റെ വൈസ് ചെയർപേഴ്സൺ എന്നുള്ള നിലയിലാണ് വന്നത്. ഇപ്പൊ ആ ചുമതല എനിക്കില്ല. പക്ഷേ എന്നൊന്നും ഹരിതകേരള മിഷൻ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് കരുതലായിട്ട് നിങ്ങളുടെ വളർച്ചയിലും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഒരു കൂട്ടത്തിലേക്ക് കൂട്ടിയതിന് വലിയ സന്തോഷം. നന്ദി. വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഹരിത കർമ്മസേനയിലെ സഹോദരിമാർക്ക് ഓണാശംസകൾ.
3: പ്രിയമുള്ളവരെ, ഞാൻ പുഷ്പലത, ടീച്ചർ നേരത്തെ പറഞ്ഞു, ടീച്ചർ വരുന്ന കൂട്ടത്തിൽ ഇവിടെ ഒന്ന് കാണാനും ഡോക്ടറെ ഒന്ന് കാണാനും നിങ്ങളുടെ ഹരിതകർമ്മസേനക്കാരൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സന്തോഷത്തോടുകൂടി വന്നതാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ടീച്ചർ പറഞ്ഞു. ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രായം പോലും മറന്നുകൊണ്ട് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും എത്ര തന്നെ എന്തൊക്കെ മേടിച്ചാലും ഓണത്തിന് നമുക്ക് വാങ്ങിച്ചതൊന്നും തികയുമില്ല, അതിൻ്റെ പുറകെ ഒരു പാച്ചിലാണ് ഓണം എന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല, എങ്ങനെയും ഓണം ഒന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഹരിതകർമ്മസേനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതാണ്. തിരുവനന്തപുരം നഗരസഭയിലെ പ്രിയങ്കരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്, അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ കുറേ ബുദ്ധിമുട്ടുകൾ ഇന്നിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും വരാൻ കഴിഞ്ഞതിൽ സന്തോഷം, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹരിതകർമ്മ സേനയുടെ ഈ ടീമിന് ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട്.
2: പ്രിയപ്പെട്ടവര്, ഇന്ന് പ്രിയപ്പെട്ട സീമ ടീച്ചർ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്ര വലിയ ഒരു ആഘോഷത്തിന് നടുവിലേക്കാണ് വന്നതെന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ അപ്രതീക്ഷിതമായാണ് വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഈ ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും നിങ്ങൾ ഓരോരുത്തരും ഈ പഞ്ചായത്തിന് എത്രമാത്രം വേണ്ടപ്പെട്ടവരാണ്, എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നുള്ള കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചത്. ഹരിത കേരള മിഷന്റെ ഭാഗമായും ശുചിത്വ മിഷന്റെ ഭാഗമായും ഒക്കെ നിന്നുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ കൂടാതെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഒരുപക്ഷെ ഒരു പഞ്ചായത്തിന്, ഒരു ഗ്രാമപഞ്ചായത്തിന്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നോട്ട് പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരിക്കില്ല. അത്രമാത്രം ഹരിതകർമ്മ സേന ഒഴിച്ചുകൂടാൻ.
4: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

കരുണസൈ റേഡിയോയിൽ ഇനി കാർഷിക വാർത്തകൾ കേൾക്കാം. കാർഷിക വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീര വികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st prize 20,000 rupees, 2nd prize 10,000, 3rd prize 5,000, പ്രോത്സാഹന സമ്മാനം 1,000 10 പേർക്ക് ലഭ്യമാകും. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസം നേടിയവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ www.CELKAU.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 2026 ഒക്ടോബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് selkau@gmail.com ഇമെയിൽ വഴിയോ 8547837256 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ലോക പശുദിനത്തോടനുബന്ധിച്ച് പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും പണം ചുരുത്തും പശു എന്ന വിഷയത്തിൽ സെമിനാറും 2026 സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവ മുഖേന 2026 സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവില്ല.
കൂടുതൽ വിവരങ്ങൾക്ക് 8089391120 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മഴക്കാലത്ത് ജാതിമരങ്ങൾക്ക് ഇലകൊഴിച്ചിൽ, വേരുചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾ നാശിനികളിൽ ഏതെങ്കിലും ഒന്ന്, കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം, 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മരത്തിനു ചുറ്റും തടമെടുത്ത് മരം 1 ന് 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണോസോൾ 5 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീറ്റുകക്കയും 100 ഗ്രാം തുരിശും 1/2 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു. കാർഷിക മേഖലാ വാർത്തകൾ നാളെ ഉച്ചയ്ക്ക് 12:40 കേൾക്കാം.

0: Words can just
1: express.
0: Love is gambling.
1: അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഈ ശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക.
2: വാർത്തകൾ വിശദമായി. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് പൊൻതിരുവോണം. തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ പൂക്കളവും ഓണക്കോടിയും തിരുവോണ സദ്യയും ഓണക്കളികളുമായി സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. പ്രവാസികളും അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനെത്തി. തിരുവോണ ദിനമായി ഇന്ന് കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4:30 ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നാനാത്വത്തിൽ ഏകത്വത്തെയും സാഹോദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഓണമാഹാത്മ്യത്തിലൂടെ സമൂഹത്തിൽ സൌഹാർദ്ദവും ഐക്യവും പ്രതീക്ഷയും ശക്തമാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആശംസിച്ചു. സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് ഓണം കൂടുതൽ ശക്തി പകരട്ടെയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്തോഷകരമായ ഈ അവസരം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും ക്ഷേമവും നിറയ്ക്കട്ടെയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസിച്ചു. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടക്കുന്ന തിരുവോണ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് സമാപിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
3: രാവിലെ സോപാന സംഗീതത്തോടെയാണ് തിരുവോണ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തിരുവോണ സദ്യ പുരോഗമിക്കുകയാണ്. വൈകുന്നേരം 4:30 കൊടിയിറക്കലും തിരുവാറാട്ടും ഭക്തിഗാനമേളകളും നടക്കും. വൈകിട്ട് 6 9 ആനകളുടെ അകമ്പടിയോടെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 11 ആറാട്ട് എഴുന്നള്ളിപ്പ് എതിരേൽപ്പ് നടക്കും. വർണ്ണാഭമായ ആകാശ വിസ്മയ കാഴ്ചയോടെ ഉത്സവം കൊടിയിറങ്ങും.
2: സമൃദ്ധമായ ഗതകാലത്തെ ഓർത്തെടുത്തുകൊണ്ട് മലബാറിൽ ഐക്യത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തുടങ്ങി കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, തളിക്ഷേത്രം എന്നിവിടങ്ങളിലും, കാസർഗോഡ് ജില്ലയിലെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം, വയനാട് സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രം, മാനന്തവാടി വടേരി ക്ഷേത്രം എന്നിവിടങ്ങളിലും നിരവധി പേർ തൊഴാനായി എത്തി. ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓണപ്പൂക്കള മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മാവേലി വീടുകൾ സന്ദർശിക്കുന്ന ചടങ്ങും പലയിടത്തും ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലായിടത്തും.
2: മലയാളികൾ തിരുവോണ ദിനം സദ്യ ഉണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ പൂർവികർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി തിരുവോണ നാളിൽ കാലങ്ങളായി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയാണ് ആറന്മുളയിലെ 3 ഇല്ലങ്ങളിലെ കാരണവന്മാർ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ വകയുള്ള പാടശേഖരങ്ങളുടെ ജന്മിമാരായിരുന്ന കണ്ണങ്ങാട്ട് മഠത്തിലെ കാരണവന്മാരാണ് ഓണമുണ്ണാവൃതം അനുഷ്ഠിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പാടങ്ങളിൽ നിന്ന് ദരിദ്രർക്ക് നെല്ലളന്നു കൊടുത്തിരുന്ന ചോദ്യളവ് ചടങ്ങ് നടന്നിരുന്ന കാലത്ത് മഴ കാരണം ചോദ്യളവ് നിർത്തിയെന്നും ഇതറിയാതെ ഓണമുണ്ണാൻ ഒരു ദിനം മുഴുവൻ പുറത്തു കാത്തുനിന്ന നെല്ല് വാങ്ങാൻ വന്ന പ്രായമായ സ്ത്രീ അവിടെ തന്നെ വീണു മരിച്ചുവെന്നും ഇതോടെ കണ്ണങ്ങാട്ട് മഠത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടായെന്നുമാണ് പറയപ്പെടുന്നത്. ഇതിനു പ്രതിവിധിയായാണ് ക്ഷേത്രത്തിൽ അത്താഴപൂജ കഴിയും വരെ ഇവർ ജലപാനം കഴിക്കാതെ പ്രായശ്ചിത്തം നടത്തിവരുന്നു.
2: സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതോടെയാണ് സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് ഔദ്യോഗികമായി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കായികം, യുവനേതൃത്വം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം ഉൾപ്പെടെ യുവതയുടെ കായിക അഭിലാഷങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ന്യൂഡൽഹിയിൽ നടന്ന 53rd പ്രഗതി യോഗത്തിൽ 30,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവലോകനം ചെയ്തു. സുപ്രധാന ഗതാഗത അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ വിവിധ സേവനങ്ങൾക്കായി പൊതുവായ യൂട്ടിലിറ്റി ഇടനാഴികൾ ഒരുക്കുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പദ്ധതികളുടെ നിർവഹണത്തിൽ വേഗതയ്ക്കൊപ്പം ഗുണനിലവാരത്തിനും ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറിയ ഇശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഒരു റിപ്പോർട്ട്.
7: തൊഴിൽ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021 ആരംഭിച്ച ഈ പോർട്ടൽ അസംഘടിത തൊഴിലാളികളുടെ ആധാർ അധിഷ്ഠിത ദേശീയ ഡാറ്റാബേസ് സൃഷ്ടിക്കുകയും ഒരു സവിശേഷ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പർ നൽകുകയും ചെയ്യുന്നു. 32 കോടിയോളം രജിസ്ട്രേഷനുകൾ പൂർത്തിയാക്കിയ പോർട്ടൽ ക്ഷേമ പദ്ധതികൾ, തൊഴിലവസരങ്ങൾ, നൈപുണ്യ വികസനം, അപ്രന്റീസ്ഷിപ്പുകൾ, പെൻഷൻ സേവനങ്ങൾ എന്നിവയിലേക്ക് പ്രവേശനം നൽകുന്ന ഏകീകൃത പ്ലാറ്റ്ഫോമായി വികസിച്ചു. ആനുകൂല്യങ്ങളുടെ വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പോർട്ടൽ 15 സാമൂഹിക സുരക്ഷാ ക്ഷേമ പദ്ധതികളെ സമന്വയിപ്പിക്കുന്നു. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, ഒരു രാജ്യം ഒരു റേഷൻ കാർഡ്, പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. ടൊറന്റോ പിയേഴ്സൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യയുടെ കോൺസൽ ജനറൽ മഹാവീർ സിംഗ്വി ശ്രീമതി നിർമ്മലാ സീതാരാമനെ സ്വീകരിച്ചു. പ്രഥമ ഇന്ത്യ കാനഡ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും ഉത്തമ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധിതല ചർച്ചകളുടെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. ഇന്ത്യയുടെ 1-ഇന്നിംഗ്സ് സ്കോറായ 503 ലങ്കയുടെ ആദ്യ ഇന്നിംഗ്സ് 290 അവസാനിച്ചു. ഇതോടെ ഇന്ത്യ 213 റൺസിന്റെ 1-ഇന്നിംഗ്സ് ലീഡ് നേടി. 2-ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 98 റൺ എന്ന നിലയിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ ഫൈനലിൽ പ്രവേശിച്ചു. കലാശപ്പോരാട്ടത്തിൽ അമേരിക്കയുടെ ഫാബിയാനോ കരുവാനയാണ് പ്രജ്ഞാനന്ദയുടെ എതിരാളി. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ 172nd ജയന്തി ആഘോഷങ്ങൾക്ക് ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് രാവിലെ കൊടിയേറിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയുടെയും സമൃദ്ധിയുടെയും കാഴ്ചകളുമായി ഇന്ന് തിരുവോണം. പൂക്കളവും ഓണക്കോടിയും സദ്യവട്ടങ്ങളുമായി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ടൊറന്റോയിൽ നടക്കുന്ന പ്രഥമ സാമ്പത്തിക ധനകാര്യ ചർച്ചയിൽ പങ്കെടുക്കാനായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിലെത്തി. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായി മാറിയ ഇശ്രം പോർട്ടൽ ഇന്ന് 5 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യക്കെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
8: കരുണാസൈ റേഡിയോ 91.2 FM.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.
1: On Kerala's rampant drug crisis, it's the biggest talking point in the state.
2: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaa.
3: Ningal mayakku marunnedirayi adishaktamaya nilavaadu edukkanam.
4: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marunnende vere arakkuka ennulla lakshyathode. Operation Tufan.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.

0: ഇന്ന് തിരുവോണ ദിനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകനുമായുള്ള പ്രത്യേക അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നു അഭിനേതാവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീ ഷോബി തിലകൻ. സ്വാഗതം കരുണാസായി റേഡിയോയിലേക്ക്.
2: നമസ്കാരം.
1: ഒരു നടന്റെ മുഖം പ്രേക്ഷകർ ഓർക്കും, എന്നാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ ശബ്ദം ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോഴും ആ മുഖം പലപ്പോഴും അറിയാറില്ല. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
2: അത് ശരിക്കു പറഞ്ഞാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് വിളിക്കുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷെ ഒരു അന്യഭാഷ നടനായിരിക്കാം, ഒരു മെയിൽ എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതല്ലെങ്കിൽ ഈ അഭിനയിച്ച ആർട്ടിസ്റ്റിന്റെ ശബ്ദം ആ കഥാപാത്രത്തിന് യോജിക്കാത്തതായിരിക്കാം. അതും അല്ലെങ്കിൽ ഈ പറയുന്ന അഭിനേതാവ് അത്ര വലിയതായിട്ട് അഭിനയിക്കാൻ അറിയാത്ത ഒരാളായിരിക്കാം. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് നമുക്കത് ആ കഥാപാത്രം കുറച്ചുകൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മെച്ചപ്പെടുത്താം എന്ന് ഒരു സംവിധായകന് തോന്നുന്നത്. കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്ന ആൾക്ക് സംഭവിച്ച ന്യൂനതകളെല്ലാം പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ നിങ്ങളിപ്പോ ഈ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ശബ്ദം കൊടുക്കുമ്പോൾ അതിന്റെ പകുതി ക്രെഡിറ്റ് അദ്ദേഹത്തിനല്ലേ പോവുക, നമുക്ക് പകുതിയേ കിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു റേഡിയോ നാടകം ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു ഡ്രാമ ചെയ്യുകയോ ചെയ്താൽ, നമ്മളായിട്ട് ചെയ്താൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമുക്കാണ്. അതിൻ്റെ ഒരു ആത്മസംതൃപ്തിക്കുറവ് നമ്മൾ സിനിമ ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ എങ്കിലും കഴിവതും നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ മനോഹരമായി ചെയ്യാനും ആ കഥാപാത്രത്തെ സംവിധായകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ ലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി കിട്ടിയതും. കാരണം നമ്മൾ ചെയ്തത് ശരിയായില്ലെങ്കിൽ നമ്മളെ പിന്നെ വിളിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയായതുകൊണ്ടും ആ കഥാപാത്രത്തിന് ഡയറക്ടർ ഉദ്ദേശിച്ചതിലും മുകളിൽ, അല്ലെങ്കിൽ ഡയറക്ടർ ഉദ്ദേശിച്ചതിന്റെ അത്രയെങ്കിലും ഒരു ജീവൻ ആ ശബ്ദത്തിലൂടെ കിട്ടുമ്പോഴാണ് ആ കഥാപാത്രം പൂർണ്ണമായിട്ടും വിജയിക്കുന്നത്. അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്, നന്നായിട്ട് വന്നിട്ടുമുണ്ട്.
1: ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുൻപ് താങ്കൾ ആദ്യം കാണുന്നത് എന്താണ്? ആ കഥാപാത്രത്തിന്റെ മുഖമോ മനസ്സോ അതോ ശ്വാസത്തിന്റെ താളമോ?
2: ഇത് പറയുമ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിൽ കയറുന്നതിന് മുൻപ് എന്നുള്ളതല്ല, ആ കഥാപാത്രം ചെയ്യുന്നതിന് മുൻപ് എന്ന് നമ്മൾ തിരുത്തി പറയേണ്ടി വരും. കാരണം നമ്മളൊരു കഥാപാത്രം ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഈ സംവിധായകൻ ഈ കഥാപാത്രത്തെക്കുറിച്ചും ഈ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം നമ്മളോട് പറയും. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, പഴശ്ശിരാജ എന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ എടച്ചേന കുങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ലെജൻഡറി ഡയറക്ടർമാരിലൊരാളാണ് ഹരിഹരൻ സാറ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുക, അപ്പൊ അദ്ദേഹം ആ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ, അത് ഞാൻ ഡബ് ചെയ്തതിന് തുടങ്ങിയതിന് ശേഷമാണ്. പുള്ളി പറഞ്ഞു ഇത് ഇടച്ചേന കുങ്ങനാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ ഡബ് ചെയ്ത് തുടങ്ങി ഒരു ഡയലോഗ് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഈ കഥാപാത്രം ഇങ്ങനെയാണ്, പഴശ്ശിരാജയുടെ വലം കൈയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇടച്ചേന കുങ്കനെ കുറിച്ച് എന്നോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നിലേക്ക് ആ കഥാപാത്രത്തെ പുള്ളി കയറ്റുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രീവിയസ് എന്താണ്, ഇതിന്റെ ആഫ്റ്റർ എന്താണ്, ഇതെല്ലാം പറഞ്ഞു തരുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് കയറും. ചില ഡയറക്ടേഴ്സിന് മാത്രമേ ഞാനത് ആ ക്വാളിറ്റി കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ ചെന്ന് നമ്മളൊരു സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു ത്രൂഔട്ട് മുഴുനീള കഥാപാത്രം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് നമ്മളൊന്ന് കയറാൻ ഒത്തിരി സമയമെടുക്കും. ചിലപ്പോൾ ഒരു സീൻ അല്ലെ രണ്ട് സീൻ, ആ സംവിധായകന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പടം മൊത്തം ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്കേ ആദ്യത്തെ രണ്ട് സീൻ ഒന്നുകൂടെ എടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ ആ സീൻ ഒന്നുകൂടെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സംവിധായകൻ പറയട്ടെ എന്നുള്ള ലെവലിൽ നമ്മളത് പുള്ളിക്ക് ഓക്കെയാണ്, സംവിധായകൻ ഓക്കെയാണ്, അപ്പൊ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ബോധേടാവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ പോട്ടെ മിണ്ടായിരുന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് നമുക്ക് ആദ്യത്തെ രണ്ട് സീൻ. ഞാൻ എന്തേന്ന് ചോദിച്ചോ, പറഞ്ഞ് അല്ല ആദ്യത്തെ രണ്ട് സീനിൽ ചേട്ടൻ ആ കഥാപാത്രത്തിലേക്ക് കയറിയില്ല എന്നൊരു ഫീല്. സംഭവം ചെയ്തത് നന്നായിട്ടുണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അതെന്താ അറിയോ, നമ്മൾ ഫ്രഷ് ആയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കഥാപാത്രം എന്താണെന്നോ ഷൂട്ടിംഗ് ഒക്കെ കണ്ടൊരാളാണെങ്കിലും ഓക്കെ, ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഈ കഥാപാത്രം എന്താണെന്നറിയില്ല. ഈ സംവിധായകൻ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് ഈ കഥാപാത്രത്തെ

0: പാത്രം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് എൻ്റെ ശബ്ദം അല്ലെങ്കിൽ എൻ്റെ സ്റ്റൈല് ആ കഥാപാത്രത്തിൽ ഉൾക്കൊള്ളിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, നമ്മൾ ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള മാനറിസങ്ങളുണ്ട്, റെൻഡറിങ് സ്റ്റൈലുണ്ട്. ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല താങ്കൾ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ റെൻഡറിങ് സ്റ്റൈലാണ്. ആ റെൻഡറിങ് സ്റ്റൈലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക ചെയ്യുന്നത്, അവരുടെ ടൈമിങ്ങിലേക്ക് നമ്മൾ ചെല്ലണം. ഈ ടൈമിംഗ് എന്ന് പറയുന്ന ശ്വാസമാണ്. പല രീതിയിൽ നമ്മൾ പറയും അല്ലേ, ഒരു ഡയലോഗ് തന്നെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആ പറയുന്ന രീതിയിൽ നമ്മളത് ഒരു റിതമുണ്ടായിരുന്നു, ആ റിതത്തിൽ വേണം പറയാനാണ്. അതാണ് ശ്വാസം, ആ താളം എന്ന് പറയുന്നത്. അത് നമ്മൾ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ അഭിനയിച്ചിരിക്കുന്ന ആളുടെ ടൈമിങ്ങും അയാളുടെ താളവും നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സീൻ കഴിഞ്ഞിട്ടേ കഥാപാത്രത്തിലേക്ക് കയറൂ എന്ന് പറയുന്നതിനകത്ത് ഇതും പെടും.
1: ക്രൂരനായ വില്ലനും കരയുന്ന അച്ഛനും തമാശക്കാരനും ഒരേ ദിവസം ഡബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. ഒരു മനുഷ്യനിൽ നിന്ന് ഇത്രയും വ്യത്യസ്ത മനുഷ്യരിലേക്ക് എങ്ങനെ മാറാൻ സാധിക്കുന്നു?
0: അത് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആണ് അതിനകത്തെ മെയിൻ കാര്യം. കാരണം ഒരു അഭിനേതാവായാലും വോയിസ് ആർട്ടിസ്റ്റ് ആയാലും അഭിനയിച്ചിരിക്കുന്ന വോയിസ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ശബ്ദത്തിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതിൽ വിജയിക്കുന്നവരാണ് മികച്ച നല്ല ഡബിങ് ആർട്ടിസ്റ്റുകളായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക വ്യഥയും കാര്യങ്ങളെല്ലാം മുഖത്ത് പ്രതിഫലിപ്പിക്കുന്നവരാണ്, അല്ലെങ്കിൽ മുഖത്തും അവരുടെ ശരീരഭാഷയിലും അവരുടെ മൂവ്മെൻറ്റിലും കാര്യങ്ങളിലെല്ലാം പ്രതിഫലിക്കുന്നവരാണ് അഭിനേതാക്കൾ. അപ്പോൾ ആ കഥാപാത്രം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ വില്ലനായും നായകനായും ഹാസ്യപ്രദമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ആ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അങ്ങനെ ചെയ്യാനും അതൊരു ജനറ്റിക് ആയിട്ടുള്ളൊരു കഴിവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ, നമ്മൾ ഒരിക്കലും ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ നടക്കുന്നൊരു പരിപാടി നമുക്കില്ല. അത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അത് നമ്മൾ പിന്നെ ഉള്ളിലിട്ടുകൊണ്ടിരുന്ന നമ്മുടെ അഭിനയത്തെയും നമ്മുടെ ഇതിനെയെല്ലാം ബാധിക്കും. സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഇമോഷണലി സംസാരിക്കുന്ന ഒരു അച്ഛൻ്റെ കഥാപാത്രം ചെയ്തിട്ട് ഞാൻ തിരിച്ചു ചെന്നിട്ട് ചിലപ്പോൾ ഒരു വളരെ ക്രൂരനായ അല്ലെങ്കിൽ വില്ലൻ തരമുള്ള ഒരു കഥാപാത്രം നമുക്ക് ഡബ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഞമ്മറില്ലേ, ചിലപ്പോൾ സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും സീരിയലിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് സിനിമയും സീരിയലും തമ്മിലുള്ളൊരു, എനിക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ കൂടുതലും വില്ലത്തരം ക്യാരക്ടേഴ്സാണ്. കാരണം നായകന്മാർക്കെല്ലാം ഓൺ വോയിസ് ആയതുകൊണ്ട് വില്ലത്തരം കഥാപാത്രങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. പക്ഷേ സീരിയലിൽ വരുമ്പോൾ ഞാൻ ഒരുപാട് നായക കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇമോഷണലി ഉള്ള, ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് ഞാൻ ഇമോഷണൽ സീൻസൊക്കെ ഡബ് ചെയ്യുമ്പോഴും അഭിനയിക്കുമ്പോഴും ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില ഡയലോഗ്സൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട്, തൊണ്ട ഇടറാറുണ്ട്. ആ തൊണ്ട ഇടറുന്നതും ആ കണ്ണ് നിറഞ്ഞ്, നമ്മൾ കണ്ണ് നിറയുമ്പോൾ നമുക്ക് മൂക്ക് പ്രശ്നം വരുമല്ലോ, അപ്പോൾ അതിൽ നിന്നുള്ള ശബ്ദങ്ങളും, അതായത് ആ മൂക്ക് വലിക്കുന്നതും മൂക്ക് അടഞ്ഞുകൊണ്ടുള്ള ശബ്ദവും, ഇതെല്ലാം നമ്മുടെ അഭിനയത്തിലും അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിലും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ച് പറയുന്ന ഒരു ക്യാരക്ടർ ഡബ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൂക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരിക്കും, നമുക്കത് ശബ്ദത്തിലൊക്കെ ഒരു നേസൽ വോയിസ് ഒക്കെ വരും. അത് നമ്മൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ മറ്റേ കഥാപാത്രത്തിലേക്ക് കയറുകയാണ്. അത് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പല പല മോഡിലുള്ള കഥാപാത്രത്തിലേക്ക് മാറാനായിട്ട് എളുപ്പം സാധിക്കും. എക്സ്പീരിയൻസ് മാത്രമാണ് അതിൻ്റെ പ്രധാന ഘടകം.
1: ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകി കഴിഞ്ഞാൽ ഇയാൾ ഇപ്പോൾ ജീവിച്ചു എന്ന് തോന്നിയ അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
0: അങ്ങനെ ഒത്തിരി ഉണ്ട്. ചില അഭിനേതാക്കൾ അഭിനയിക്കാനുള്ള ജന്മസിദ്ധമായ കഴിവില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം ഞാൻ ആദ്യകാലം, ഞാൻ തുടക്ക സമയത്ത് ഒരു മെഗാ സീരിയലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അന്ന് നമ്മൾ എന്തും ചെയ്യലോ, നമ്മളെല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ വേറൊരു ക്യാരക്ടറിന് ഡബ് ചെയ്യാനായിട്ട് പോയത് നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിലാണ് ഡബ്ബിങ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സമയം എന്ന് പറയുന്ന സീരിയൽ മറ്റാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ തങ്കച്ചൻ എന്ന് പറയുന്നൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഡയറക്ടർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സീനൊക്കെ കൊണ്ട് തന്നിട്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഡബ്ബിങ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചോബി അതെ എനിക്കിതാ ഇതൊന്ന് ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഒരു സീൻ കാണിച്ചു. അപ്പോൾ സീൻ കാണിച്ചപ്പോൾ അതിനകത്ത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു കക്ഷിയാണ്, അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അയാൾ പക്ഷെ പറഞ്ഞ് ഡയലോഗ് തെറ്റിപ്പോയി. തെറ്റിപ്പോയപ്പോൾ പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ നെറ്റിച്ചു എന്ന് പറഞ്ഞ് നെറ്റിയിലടിച്ചിട്ട് ഇങ്ങനെ തെറ്റിപ്പോയതിൻ്റെ പുള്ളി റിയാക്ട് ചെയ്തു. സീനിൽ അതില്ല, പക്ഷെ അത് ഓക്കെ വെച്ചിട്ട് വിട്ടേക്കുക. ഒരു റീടേക്ക് പോയാൽ തീരാവുന്ന കേസേ ഉള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ ഡയറക്ടറെ സംബന്ധിച്ച്

0: ഒരുപാട് റേറ്റേക്ക് പോകാൻ പറ്റില്ലായിരിക്കും. കാരണം സീരിയൽ ആയതുകൊണ്ട് ടൈം വലിയ പ്രശ്നമാണ്. ഇയാൾ ചിലപ്പോൾ നിരന്തരം തെറ്റിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഒരുമാതിരി ഒപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഓക്കെ വെച്ചിട്ട് വിട്ടതായിരിക്കണം. ഞാൻ പറഞ്ഞു എങ്ങനെ ശരിയാക്കും ഇത്? അയാൾ ഡയലോഗ് തെറ്റിച്ചിട്ട് നെറ്റിയിൽ കൈയടിച്ചിട്ട് ഷോ എന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അവർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരുമോ? അങ്ങനെ ഞാൻ ആ സിറ്റുവേഷൻ നോക്കിയപ്പോഴേക്കും അതിനകത്ത് നമ്മുടെ കൃഷ്ണപ്രസാദ് ഒരു മെന്റലി പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഓടി വരുന്ന ഒരു സീക്വൻസാണ്. ഇങ്ങനെ ഓടി വരുമ്പോൾ ആ പ്രാന്തൻ വരുന്നുണ്ട് അങ്ങനെ എന്താണ്ടാണ് പറയുന്നത്. അപ്പം ഞാൻ അതിനെ ആ സിറ്റുവേഷനുമായിട്ട് ക്ലബ് ചെയ്തിട്ട് എന്തോ പറഞ്ഞ് അന്നത്തെ ഡയലോഗ് എനിക്ക് പറഞ്ഞു ഷു ആ പൊട്ടം വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഓഫിലൊരു ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അതിനെ മേക്കപ്പ് ചെയ്ത് അതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ക്യാരക്ടറാക്കി മാറ്റി. അപ്പം അത് തങ്കച്ചൻ ഒന്ന് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ. കാരണം അത് എൻ്റെ തുടക്കകാലമാണ്, ഞാൻ ഒരുപാടൊന്നും ആയിട്ടില്ല. അപ്പോൾ തങ്കച്ചൻ പറഞ്ഞു ഓ നിങ്ങളത് നന്നാക്കി തന്നെ, അവിടെ എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടിയെന്ന്. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് പറയും ചേട്ടാ അത് ചിരിച്ചുകൊണ്ട് പറയേണ്ടതാണ്, പക്ഷെ അഭിനയിച്ചേക്കുന്ന ആൾ ചിരിച്ചിട്ടില്ല. അപ്പോൾ ചേട്ടൻ അത് ശബ്ദത്തിലെങ്കിലും ഒന്ന് വരുത. ഞാൻ പറഞ്ഞ് ഫേസിൽ ചിരിയില്ലാതെ ഞാൻ ശബ്ദത്തിൽ മാത്രം ചിരി കൊടുത്താൽ അതെങ്ങനെ മാച്ചാവും? അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളിത് ചിരിയുണ്ടോ ചിരിയുണ്ട്, ചിരിയില്ലേ ചിരിയില്ല എന്നുള്ള രീതിയിൽ നമ്മളത് മാറ്റി നമ്മൾ മനസ്സിൽ അങ്ങനെ ഇട്ടങ്ങ് പറയും. അങ്ങനെ പറയുമ്പോൾ അതങ്ങ് എങ്ങനെയൊക്കെയോ ശരിയായി വരുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലൈഫ് നമ്മൾ ഒബ്സർവേഷനും നമ്മുടെ എക്സ്പീരിയൻസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്.
1: ഡബ്ബിംഗ് ഒരു സാങ്കേതിക വിദ്യയാണോ അതോ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണോ?
0: സാങ്കേതികത്വം ഉണ്ട്, കാരണം സാങ്കേതികത്വം ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ലിപ് സിംഗിങ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികത്വമാണ്, മൈക്ക് എന്ന് പറയുന്നത് ഒരു സാങ്കേതികത്വമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ അത് ലൈഫാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിന്റെ മുഖത്ത് വരുന്ന എല്ലാ വികാരങ്ങളും ശബ്ദത്തിലും വരണം. ഇപ്പം നമ്മളൊരു ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരാളുടെ മുഖത്ത് അടിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ അടിച്ചതിന് ശേഷം പറയും, ചില ആൾക്കാർ അടിച്ചുകൊണ്ട് പറയും. അപ്പോൾ ആ കൈയുടെ ഒരു ആക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശബ്ദത്തിൽ ആ വേരിയേഷൻ വരും, ചെറിയ ചെറിയ വേരിയേഷൻ വരും. ആ വേരിയേഷൻ നമ്മളത് അടിച്ചാൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ നമുക്ക് വരുത്താൻ പറ്റില്ല. അതുപോലെ നമ്മളൊരു വെള്ളം കുടിക്കുവാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ കുടിക്ക് ഇറക്കുന്നതിൻ്റെ ഒരു ഒച്ചയുണ്ട് ഇവിടെ, അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യുന്ന, അത് സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ നാടകത്തിനൊന്നും നമുക്ക് അത് പറ്റില്ല. കാരണം വെച്ചാൽ സിനിമയ്ക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളുണ്ട്. വെള്ളം കുടിച്ചുകൊണ്ട് ഡയലോഗ് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഹെസിറ്റേറ്റഡ് വോയിസ് നമുക്ക് വരും. അതൊക്കെ നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് സാങ്കേതികത്വം എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികത്വം എന്ന് പറയുന്നത് ഈ മൈക്കും അത്തരം ലിപ് സിംഗിങ്ങും മാത്രം കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഭാവം തന്നെയാണ്, ഓരോ മോഡുലേഷനും ഭാവവും. മോഡുലേഷനാണ് പ്രധാനം അതിനകത്ത്. മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന സാധനം, ആ സംഭവം പ്രേക്ഷകർക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഏത് വാക്കിനെയാണ് സ്ട്രെസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞാലേ ആ പർട്ടിക്കുലർ വിഷയം ഈ പ്രേക്ഷകർക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു ഡയലോഗ് നമുക്ക് പല രീതിയിൽ പറയാൻ പറ്റും, പല മോഡുലേഷനിൽ പറയാൻ പറ്റും. പിന്നെയുള്ളത് ഭാവമാണ്. ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, ഞാൻ വിചാരിച്ചു എൻ്റെ വിചാരമാണ്, ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, എൻ്റെ വിചാരമാണ്, കുടിച്ച് കാണുമായിരിക്കും ഇല്ലായിരിക്കും, എൻ്റെ വിചാരമാണ്. ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, ആ മറ്റൊരാൾ കുടിച്ച് കാണും, നീ കഞ്ഞി കുടിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്, പൊറോട്ട കഴിച്ച് കാണും അല്ലേ, ഞാൻ വിചാരിച്ചു നീ കഞ്ഞി കുടിച്ചില്ലെന്ന്. ഇത് ഓരോ വാക്കും സ്ട്രെസ് ചെയ്യുമ്പോൾ മീനിങ് മാറും, അതാണ് മോഡുലേഷൻ. ഈ മോഡുലേഷനകത്ത് നമുക്ക് ഭാവങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഓരോ ഭാവത്തിൽ പറയാം, പരിഹാസ്യമായിട്ട് പറയാം, സങ്കടത്തിൽ പറയാം, ഭയങ്കര വില്ലത്തരത്തിൽ പറയാം, ദേഷ്യപ്പെട്ട് പറയാം, അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ കഥാപാത്രത്തിൻ്റെ മുഖത്തുള്ള ഭാവങ്ങളെല്ലാം നമ്മൾ ശബ്ദത്തിൽ കൊണ്ടുവരണം. അത് ഭാവമാണ്, ജീവനാണ്, നമ്മുടെ കഴിവാണ്, നമ്മുടെ ഇംപ്രൊവൈസേഷനാണ്. മറ്റത് സാങ്കേതികത്വമാണ്, ലിപ് സിംഗിങ്, മൈക്ക്, അത് സാങ്കേതികത്വമാണ്. പിന്നെ മൈക്കിനകത്ത് മിക്സറിനകത്ത് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമുക്ക് ട്രബിള് കൂട്ടി, ബേസ് കുറച്ച് കൂട്ടി ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ എയുടെ സാങ്കേതികത്വമുണ്ട്, അവിടെയും സാങ്കേതികത്വമാണ് അതൊന്നും. പക്ഷേ എത്ര എഐ വന്നാലും നമ്മൾ നാച്ചുറലായിട്ട് പറയുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നാച്ചുറലായിട്ട് അത് ലൈവായിട്ട് തന്നെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എഐ പേടിയില്ലാത്തത്. എനിക്ക് എഐ പേടിയില്ല, കാരണം എഐ ചെയ്താൽ അത് എഐ ചെയ്തതാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതിനി എത്ര പെർഫെക്റ്റായിട്ട് ചെയ്താലും, കാരണം നമ്മൾ അതിനകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു മെഷീൻ കട്ടിങ് ഇല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മെഷീൻ കട്ടിങ്ങിൽ ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അല്ലെ? ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കൈകൊണ്ട് അത് തടി കടയുന്നതൊക്കെയില്ലേ, തടി കടയുന്ന നമ്മൾ മരത്തിൽ കൊത്തിക്കഴിഞ്ഞാൽ, നമ്മൾ കൈകൊണ്ട് ഒരു പണിക്കാരൻ ചെയ്യുവാണെങ്കിൽ അതിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടാവും. അതാണ് അതിൻ്റെ ബ്യൂട്ടി, അതാണ് അതിൻ്റെ നാച്ചുറാലിറ്റി. പക്ഷെ നമ്മളത് മെഷീൻ കട്ടിങ് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. അതാണ് ഈ ശബ്ദത്തിലുള്ള വ്യത്യാസം. നമ്മൾ എ ചെയ്യുമ്പോൾ അത് മെഷീൻ കട്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മറ്റത് നമ്മൾ ഒരാൾ ഇൻഡിവിജ്വലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന നാച്ചുറാലിറ്റി അതിനകത്ത് വരും. നമ്മുടെ ലൈഫ് അതിനകത്ത് വരും. എയിൽ ലൈഫ് വരില്ല.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകനുമായുള്ള പ്രത്യേക അഭിമുഖം.

0: മലയാള സിനിമയ്ക്ക് തിലകൻ ഒരു അഭിനയ വിദ്യാലയമായിരുന്നു. ഷോബി തിലകന് അദ്ദേഹം ആദ്യം അച്ഛനായിരുന്നു അതോ ഗുരുവായിരുന്നു?
1: രണ്ടുമായിരുന്നു എന്ന് പറയുന്നതിലും എനിക്ക് കുറച്ചുകൂടി കൂടുതൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ റോൾ മോഡലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടും ഇന്ന് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഇത്രയും വർഷം 10-35 വർഷത്തെ എന്റെ അഭിനയ ഡബ്ബിംഗ് ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയത് മാത്രമാണ്. അത് ബൈ ജനറ്റിക്കായിട്ടും അദ്ദേഹത്തെ എന്റെ കൂടെയുള്ള സഹവാസത്തിലൂടെയും അദ്ദേഹത്തോടുള്ള സംസാരത്തിലൂടെയും അദ്ദേഹം പകർന്നു തന്നിട്ടുള്ള ഒരുപാട് അറിവുകളിലൂടെയും ഞാൻ നേടിയെടുത്തതാണ് എന്റെ ഈ അച്ചീവ്മെന്റ്സ് എല്ലാം. പണ്ടൊരിക്കൽ പറഞ്ഞു, സോക്രട്ടീസ് എന്ന നാടകമില്ലേ, ഈ നാടകം പി ജെ ആന്റണി എഴുതിയത് ഏകദേശം 40-51 പുസ്തകങ്ങൾ എങ്ങാണ്ട് റെഫർ ചെയ്തിട്ടാണ് അദ്ദേഹം ആ നാടകം എഴുതിയത്. അപ്പോൾ അത്രയും പുസ്തകങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ നാടകം ഡെവലപ്പായത്. അപ്പൊ നമ്മൾ ഈ സോക്രട്ടീസ് നാടകം കണ്ടാൽ നമുക്ക് ഈ പറയുന്ന ഇത്രയും പുസ്തകങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ പോലെ 35 വർഷത്തെ നാടക അഭിനയത്തിന് ശേഷമാണ് അച്ഛൻ സിനിമയിലേക്ക് വരുന്നത്. സിനിമയിൽ വന്ന് ഇത്രയും വർഷങ്ങൾ ഇത്രയധികം സിനിമകൾ ചെയ്തു, അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കണ്ടും അദ്ദേഹത്തിന്റെ എല്ലാ കഥാപാത്രങ്ങളും ഉൾക്കൊണ്ടും അദ്ദേഹവുമായിട്ട് ഇത്രയും വർഷം സഹകരിച്ചും അല്ലെങ്കിൽ ഇടപഴകിയും കിട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ശോഭി തിലകൻ എന്ന ഈ ഞാൻ. അപ്പൊ അതുകൊണ്ടത് അച്ഛനാണോ തിലകൻ എന്ന നടനാണോ കൂടുതൽ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്റെ റോൾ മോഡൽ അച്ഛനായിരുന്നു.
0: തിലകൻ സാർ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാക്ക് ഇന്നും എല്ലാ ദിവസവും ഓർമ്മ വരാറുണ്ടോ?
1: ജീവിതത്തിൽ പറഞ്ഞ വാക്കെന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഫോളോ ചെയ്യുന്നത് എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയ സംഭവമാണ്, വേറൊന്നുമല്ല. 94 എനിക്ക് കേരള യൂണിവേഴ്സിറ്റി മിമിക്രിയിൽ 2nd സ്ഥാനം കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് അന്നത്തെ ആ പ്രായത്തിൽ നമ്മൾക്ക് മിമിക്രിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു കോട്ടയം നസീർ, ജയറാം, ദിലീപ് അവരൊക്കെ ലൈവായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി വിന്നർ ആവുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നെ കുറെ മിമിക്രി പ്രോഗ്രാമിന് വിളിച്ചു കൊല്ലം സൈഡ്. അപ്പോൾ ഞാൻ കൊല്ലം കൂടെയല്ല പഠിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്തു, ഇങ്ങനെ നിരന്തരം മിമിക്രി പ്രോഗ്രാമുകളൊക്കെ ചെയ്ത്. ഞങ്ങൾ കൊട്ടയം നസീറിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ജോസഫ് വിൽസൺ. ഇന്നിപ്പോൾ ഒരുപാട് മിമിക്രി താരങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ജോസഫ് വിൽസൺ ആണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 6-7 തവണ യൂണിവേഴ്സിറ്റി വിന്നറായിട്ടുണ്ട്. താൻസൻ പാടി മഴ പെയ്ച്ചതൊക്കെ അത് ശബ്ദാനുകരണത്തിലൂടെ അദ്ദേഹം പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേട്ടിരുന്നു പോകും. അതുപോലെ തന്നെ അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ജോസഫ് വിൽസനെയാണ്. അതും അച്ഛൻ്റെ സാധാരണ മിമിക്രിക്കാർ പറയുന്ന മറ്റേ ഉവ്വാ ഉവ്വാ സംഭവമല്ല, അച്ഛൻ്റെ ഹൈ പിച്ച്. അച്ഛൻ ഹൈ പിച്ചിൽ സംസാരിക്കുന്നത് ഈ ജോസഫ് വിൽസൺ ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ മിമിക്രിയായിട്ട് നടന്നിരുന്നൊരു സമയത്ത് അച്ഛൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു, നീ മിമിക്രി ചെയ്യരുതെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നീ മിമിക്രി ചെയ്താൽ നിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിന്റെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം നിന്നിലേക്ക് നിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റില്ലേ, പല ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രേതം നിന്നിലേക്ക് കയറും. അപ്പോൾ നിന്റെ അഭിനയത്തിൽ ആ സ്വാഭാവികമായ നിന്റെ അഭിനയം വിട്ടിട്ട് നീ അവരുടെ അഭിനയത്തിലേക്ക് മാറിപ്പോകും. അപ്പം നിന്റെ സ്വാഭാവികമായ ശൈലി നിനക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതെൻ്റെ ഒരു ഉപദേശമൊന്നുമല്ല, മിമിക്രി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പുള്ളി ഒരു വാക്ക് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം ഞാൻ വിചാരിച്ച് അച്ഛനെന്താ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടല്ല ഞാൻ ആലോചിച്ചത്, ഈ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള നടന്മാരെയൊക്കെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ശരിയാണ് അച്ഛൻ പറഞ്ഞതിനകത്ത് വളരെയധികം. ഈ മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും എടുത്തു നോക്കും, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇവർക്കെല്ലാവർക്കും മാസ്റ്റർ പീസ് ആയിട്ടുള്ള കുറേ നടന്മാരുണ്ട്. ഇവരുടെ അഭിനയത്തിൽ ആ നടന്മാരുടെ പല സ്വാധീനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവരും മനഃപൂർവ്വം ബോധപൂർവ്വം ചെയ്തല്ല, സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ആയി പോകുന്ന. കാരണം അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ആർട്ടിസ്റ്റുകൾ അവർ വളരെ കാലം ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളുടെയും പല സിറ്റുവേഷനും ഇവർ ചെയ്യുന്ന കഥാപാത്രത്തിന് വരുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് അങ്ങനെ ആയി പോകുന്ന, അവരുടെ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പോകുന്ന, അറിയാതെ വന്നു പോകുന്ന. അങ്ങനെ അത് മനസ്സിലായപ്പോൾ എനിക്കും അത് ശരിയാണ് അച്ഛൻ പറഞ്ഞതിനകത്ത് ഒരു കാതലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മിമിക്രി അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ഞാൻ മിമിക്രി ചെയ്തിട്ടേ ഇല്ല. മാത്രമല്ല മിമിക്രി നിർത്താനുള്ള ഒരു കാരണം കൂടി ഉള്ളത്, ഈ ഡബ്ബിങ്ങും മിമിക്രിയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മിമിക്രി എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തെ ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ വോയിസ് സ്ക്രാച്ച് വീഴും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഡബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഞാൻ അച്ഛന്റെ വാക്കുകൾ ശിരസാവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മിമിക്രി പൂർണ്ണമായിട്ട് നിർത്തി ഡബ്ബിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതാണ് അച്ഛന്റെ വാക്കുകൾ ഞാൻ ഉൾക്കൊണ്ട് ഏറ്റെടുത്തതെന്ന് പറയാം.
0: അച്ഛന്റെ കഥാപാത്രങ്ങൾക്ക് പിന്നീട് സ്വന്തം ശബ്ദം നൽകേണ്ടി വന്ന നിമിഷങ്ങൾ, അതൊരു കലാകാരന്റെ അനുഭവമായിരുന്നു അതോ ഒരു മകന്റെ വേദനയായിരുന്നു?
1: അത് രണ്ടും ഉണ്ടായിരുന്നു. മകന്റെ വേദന ഉണ്ട് എന്ന് പറയുന്നത്, ഞാൻ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, അപ്പൊ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലില്. അന്ന് എനിക്ക് അത്രമാത്രം അന്നും വേദന ഉണ്ടായിരുന്നു, കാരണം അച്ഛനൊരു 7 ദിവസം കോമ സ്റ്റേജിൽ കിടന്ന സമയത്താണ് ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അച്ഛന് ഡബ് ചെയ്യുന്ന സമയത്ത് ആ ഡബ്ബിങ്ങിൻ്റെ ആ കഥാപാത്രം അന്നേരം പോകുന്ന ഒരു സിറ്റുവേഷനും വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെയായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ അന്നേരത്തെ പോക്ക്. സീരിയലായതുകൊണ്ട് പല പല ഘട്ടങ്ങൾ വരുമല്ലോ. അതിനകത്തൊരു ഒറ്റ ഒരു ഡയലോഗ് എനിക്കിപ്പോഴും ആ ഡയലോഗിൻ്റെ ശരിയായ രീതി അറിയില്ല, പക്ഷേ എങ്കിലും അത് അതിൻ്റെ സാരാംശം ഇതായിരുന്നു: നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആരും ഇനി എന്നെ കാണില്ല എന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് അച്ഛനവിടെ ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കുവാണ്. എന്റെ കല്യാണത്തിനൊക്കെ മുമ്പുള്ള സംഭവം പറഞ്ഞു. ഞാനപ്പോ അന്നേരം പുള്ളിയെ ഞാൻ ICU കയറി കണ്ടിട്ട് ഇറങ്ങിപ്പോയിട്ടാണ് ഡബ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് നിങ്ങൾ ആരും ഇനി എന്നെ കാണില്ല എന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോകുന്നോട് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ വല്ലാത്തൊരു പാനിക്കായി പോയി. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തത് അത് വല്ലാത്തൊരു വേദനയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അച്ഛൻ റിക്കവറായി വന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി കറക്റ്റായിട്ട് റിക്കവറായി വന്നു. പഴയ ഇതിലേക്ക് തന്നെ പുള്ളി വരികയും ചെയ്തു. പക്ഷേ അതിന് ശേഷം ഉണ്ടായത്, അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ 3 സിനിമ അച്ഛന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്. അത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അച്ഛൻ മരിച്ച് ഒരുപാട് ദിവസം ആകുന്നതിന് മുമ്പാണ് ഓഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന സിനിമയും സീനൊന്ന് നമ്മുടെ വീട്. 3rd സിനിമ എന്ന് പറയുന്ന തമിഴ് സിനിമയായിരുന്നു അത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. പുഴുതി എന്നാണ് സിനിമയുടെ പേര്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആകപ്പാടുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്, മോഡുലേഷന്റെ കാര്യത്തിൽ എനിക്ക് വേറൊന്നും നോക്കണ്ട, വേറൊന്നും ചെയ്യണ്ട, ഒരു കോൺട്രിബ്യൂഷനും ഞാൻ ചെയ്യണ്ട, അച്ഛൻ അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അതുപോലെ ചെയ്താൽ മതി. അപ്പൊ മോഡുലേഷന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഒരു സിനിമ നമ്മൾ ഡബ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഡേ ആദ്യത്തെ സീൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേടിയും ടെൻഷനും ഒക്കെ ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, അത് ഉണ്ടായേ പറ്റുള്ളൂ. ഇത് പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം ആകപ്പാടെ ഉള്ളത് അച്ഛൻ ഇല്ല എന്നുള്ള വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോഡുലേഷന്റെ കാര്യത്തിൽ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടതായില്ല. അവിടെ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈവൻ സംവിധായകനെ പോലും നോക്കേണ്ട കാര്യമില്ല, പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം മോഡുലേഷന്റെ രാജാവ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ അച്ഛനില്ല എന്നുള്ള വേദന ഉണ്ടായിരുന്നു.
0: പലരും പറയാറുണ്ട് ചിലപ്പോൾ ശബ്ദത്തിൽ തിലകൻ സാറിനെ കേൾക്കാമെന്ന്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണോ തോന്നുക, അതോ ഉത്തരവാദിത്തമാണോ?
1: സന്തോഷം തോന്നാറുണ്ട്. കാരണം അച്ഛന്റെ ശബ്ദം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയിരുന്ന അച്ചീവ്മെന്റ് എല്ലാം ജനറ്റിക് ആയിട്ട് എനിക്ക് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ആ ശബ്ദം ജനറ്റിക് ആയിട്ട് കിട്ടിയതാണ്, അതിൽ സന്തോഷമുണ്ട്, ഒപ്പം ഉത്തരവാദിത്വമുണ്ട്. കാരണം അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. തിലകന്റെ മകൻ എന്നുള്ള ഒരു ഉത്തരവാദിത്വം വരുമ്പോൾ നമ്മളെ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് അച്ഛനുമായിട്ടാണ്. പക്ഷെ അച്ഛൻ എന്ന് പറയുന്നത് വേറൊരു ഒരു വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം ഊതിക്കാച്ചിയെ പൊന്നെന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടാക്കിയെടുത്താണ് നാടകത്തിൽ എക്സ്പെരിമെന്റ് ചെയ്ത് തഴമ്പിച്ച് സ്വർണമൊക്കെ ഉരുക്കി ഒരു ആഭരണം ഉണ്ടാക്കുമ്പോൾ അത് തല്ലി പഴുപ്പിച്ച് അടിച്ച് പരത്തി ഒക്കെ റെഡിയാക്കിയിട്ടില്ല നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത്രമാത്രം പണിപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഇതാണ് അച്ഛൻ്റെ. അപ്പോൾ ആ അച്ഛനെയും അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ശബ്ദം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിവിൻ്റെ പരമാവധി പ്രേക്ഷകർ അല്ലെങ്കിൽ സംവിധായകർ നമ്മളിൽ അർപ്പിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റാൻ ശ്രമിക്കാറുണ്ട്. കുറേയൊക്കെ സക്സസ് ആയി വന്നിട്ടുണ്ട്. ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ്റെ പേര് കളയാനായിട്ട് എന്നുള്ള ലെവലിലൊരു ഇത് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്.
0: ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന വലിയ വിജയത്തിന്റെ പിന്നിൽ നടനായ ശോഭി തിലകൻ പലപ്പോഴും മറഞ്ഞു പോയെന്ന് തോന്നിയിട്ടുണ്ടോ?
1: അല്ല, അങ്ങനെ മറഞ്ഞു പോകുന്നതല്ല. അത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡബ്ബിങ്ങിലാണ് കൂടുതൽ അവസരം കിട്ടുന്നത്. നമുക്ക് എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഡബ്ബിങ്ങിലാണ്. അപ്പോൾ ഡബ്ബിങ്ങിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അതിൽ പിടിച്ച് അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഡബ്ബിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നപ്പോൾ പല ആളുകളും ധരിച്ചത്, പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ കൺട്രോളർമാരുൾപ്പെടെയുള്ള ആളുകൾ ധരിച്ചത്, അഭിനയിക്കാൻ താല്പര്യമില്ല, ഡബ്ബിങ്ങിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പല പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഡയറക്റ്റ് പറഞ്ഞു, ഏയ് ഞങ്ങൾ വിചാരിച്ച് ശോഭിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, ഡബ്ബിങ്ങിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പലപ്പോഴും പല കഥാപാത്രങ്ങളും അഭിനയിക്കാൻ ശോഭിയുടെ പേര് വന്നിട്ടും നമ്മൾ വിളിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, എൻ്റെ പാഷനാണ്, എൻ്റെ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അഭിനയത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് സിനിമകൾ നല്ല കഥാപാത്രങ്ങൾ കിട്ടി, അത് നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ദൃഢം, ആശാൻ, അങ്ങനെയുള്ള കുറേ സിനിമകൾ റിട്ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പരത്തിനാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പം നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിലിപ്പോൾ അവസാനം ഇറങ്ങിയ ദൃഢം എന്ന സിനിമയിലെ എൻ്റെ കഥാപാത്രം ഭയങ്കരമായിട്ട് റീച്ചായിട്ടുണ്ട്. പ്രത്യേകിച്ചും അത് അതർ ലാംഗ്വേജിൽ വരെ തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്തിട്ട് വന്നായിരുന്നു. തെലുങ്കിൽ നമ്പർ വൺ റേറ്റിംഗ് ആയിട്ട് പോയ ആ സിനിമ വളരെ ഒരു പ്രത്യേകതയുള്ള സിനിമയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡബ്ബിങ് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ടുണ്ട്, കാരണം ബോധപൂർവം കുറച്ചതല്ല. ഇപ്പോൾ അഭിനയത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഡബ്ബിങ്ങിൽ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും നല്ല കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും വർഷം എൻ്റെ അന്നദാതാവ് എന്ന് പറയുന്നത് ഡബ്ബിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡബ്ബിങ് ഉപേക്ഷിക്കുന്ന പരിപാടി എന്തായാലും ഇല്ല, ഡബ്ബിങ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും, അതോടൊപ്പം തന്നെ അഭിനയവും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അഭിനയമാണ് എൻ്റെ പാഷൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
0: ഒരു നടനായിട്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം ഏതാണ്?
1: അയ്യോ, അങ്ങനെയൊന്നും ഞാനൊരു കഥാപാത്രം ഇങ്ങനെ ഇപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മറ്റേ പല പല ചരിത്ര കഥാപാത്രങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇത് ചെയ്യാൻ. ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം അഭിനയത്തിൻ്റെ ആയാലും ഒരു കലാപ്രവർത്തനത്തിൻ്റെ ആയാലും അടിസ്ഥാനം എന്ന് പറയുന്നത് പുസ്തകം വായനയാണ്. ഇവിടെ പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ എങ്കിലും ഞാനങ്ങനെ അധികം ഒരു വായനാശീലമുള്ള ഒരാളല്ല. ഒരുപാട് പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പല ആർട്ടിസ്റ്റുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുന്ന ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം, അത് രണ്ടാം മൂഴം. ഈ പറയുന്ന പല ആർട്ടിസ്റ്റുകളും എനിക്ക് തോന്നുന്നത്

0: കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവിടെ രണ്ടാമൂടെ ഇരിപ്പുണ്ട്, പക്ഷെ ഞാനിതുവരെ വായിച്ചിട്ടില്ല. വായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സമയം കിട്ടാറില്ല, അതിനുള്ള ക്ഷമയില്ല എന്നുള്ളതാണ് അത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വായനാശീലമൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ചരിത്ര പുരുഷൻ ഇന്ന ആളെ അവതരിപ്പിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ, ഒരു സംവിധായകൻ പറയുവാണ് ഇന്ന കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ച് ആലോചിക്കും, അതെങ്ങനെ ചെയ്യാം, അത് സംവിധായകനോട് സംശയങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മാനേജർസും കൊടുക്കട്ടെ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ.
1: ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്ന ശോഭി തിലകനും മൈക്രോഫോണിന് മുന്നിൽ അഭിനയിക്കുന്ന ശോഭി തിലകനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്?
0: ഇല്ല, അതിൽ പ്രത്യേക വ്യത്യാസങ്ങളൊന്നുമില്ല. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ മൈക്കിന് പിന്നിലും ചെയ്യുന്നത്. പക്ഷേ അതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടും, ഒരുപാട് മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവരുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം, അതിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മേക്കപ്പ്, ഒരു കഥാപാത്രം എന്താണോ കഥാപാത്രം, ആ കഥാപാത്രത്തിനനുസരിച്ച മേക്കപ്പ് ആയിരിക്കുമല്ലോ നമുക്ക് ചെയ്യുന്നത്, ആ മേക്കപ്പിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ്, ഇപ്പം നമ്മൾ പല കഥാപാത്രങ്ങളും ഇപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ചെയ്യുവാണെങ്കിൽ പോലീസിൻ്റെ ലാത്തി ഉണ്ടാകും, തോക്കുണ്ടാകും, തൊപ്പി ഉണ്ടാകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പല സീനിലും നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പല മൂവ്മെൻറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. അതുപോലെ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ അകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം നമുക്ക് പോയി അഭിനയിക്കാം. പല കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ പോയി ഇവിടെ പോയി അവരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഇങ്ങനെയൊക്കെ നമുക്ക് അഭിനയിക്കാം. പക്ഷെ മൈക്കിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ മൈക്കിൻ്റെ ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ആ ഒരു റെസ്ട്രിക്ഷൻ മാത്രമേ എനിക്ക് ഇത് രണ്ടുമായിട്ട് തോന്നൂ. കാരണം നമ്മൾ ഈ ഇത്രയും വിശാലമായ ഒരു ക്യാൻവാസിൽ നമ്മൾ അഭിനയിക്കുന്ന, ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മൈക്കിന് പുറകിൽ നിന്നുകൊണ്ട്, ഈ നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിനയത്തേക്കാൾ ഒരു പടി പ്രയാസമാണ് ഡബ്ബിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറയുള്ളൂ. അഭിനയത്തെ പക്ഷേ നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് അഭിനയിച്ച് പോകാൻ പറ്റും. പക്ഷേ ഡബ്ബിങ് അങ്ങനെയല്ല, കുറച്ച് പ്രയാസമാണ്. അതിന് ഒരു ഒരു ഡെഡിക്കേഷൻ വേണം. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഈ മൈക്കിൽ നിന്ന് മാറാതെ, മൈക്കിൽ ബ്ലോ വരാതെ, എയർ അടിക്കാതെ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു നമ്മളുടെ ഒരു സെൻസാണത്. ആ സെൻസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരുപാട് കലാകാരന്മാർ നമുക്ക് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി ചേച്ചിയായാലും ആനന്ദവല്ലി ചേച്ചിയായാലും എൻ്റെ ചേട്ടൻ ഷമിചേട്ടൻ, ഷമിചേട്ടൻ രഘുവരനൊക്കെ ഡബ് ചെയ്തേക്കുന്നത് ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളെല്ലാം അതുപോലെ ഒപ്പിയെടുത്ത് പുള്ളിക്കാരൻ. അതൊക്കെ കണ്ടാണ് ഞാനും ഇതിനകത്തേക്ക് വന്നത്. പ്രേംനസീറിന് വേണ്ടിയിട്ട് കടത്തനാടനം പാടിയിൽ അദ്ദേഹം ശബ്ദം കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ പുള്ളിയെടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നസീർ സാറിൻ്റെ ശബ്ദം മിമിക്രിക്കാർ ചെയ്യുന്നതല്ല, അല്ലാത്ത രീതിയിൽ ഒരു കഥാപാത്രത്തിൻ്റെ മറ്റുള്ള ഭാവങ്ങളും എല്ലാം ചെയ്യണം. മിമിക്രിക്കാരാകപ്പാടെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള ഭാവങ്ങളും മിമിക്രിക്കാരാകപ്പാടെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ള ഭാവങ്ങളും നസീർ സാറിനുണ്ട്. അപ്പോൾ അതെല്ലാം ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം എഫേർട്ട് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ.

0: എല്ലാ ശ്രോതാക്കൾക്കും കരുണ സായി റേഡിയോ 91.2 എഫ്എമ്മിന്റെ ഹൃദ്യമായ ഓണാശംസകൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഷോബി തിലകനുമായുള്ള പ്രത്യേക അഭിമുഖം.

0: ഡബ്ബിംഗ് ചെയ്യുമ്പോൾ മറ്റൊരു നടന്റെ പ്രകടനത്തെ ബഹുമാനിക്കുകയും അതേസമയം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്?
1: അല്ല, തീർച്ചയായിട്ടും നമ്മൾക്കിപ്പോ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ഒരുപാട് ലെജൻഡറി ആർട്ടിസ്റ്റുകളുണ്ട് അല്ലെ. അപ്പോ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും. ഭരത് ഗോപിയേട്ടന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, നെടുമുടി വേണിച്ചേട്ടന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്,

0: അപ്പൊ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അച്ഛൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാനായിട്ട് ആകപ്പെടെ ഒരു പോലീസ് ക്യാരക്ടർ മാത്രമേ, അത് മലയാളത്തിലല്ല തമിഴിലാണ് ഞാൻ അഭിനയിച്ചത്. വേണിച്ചേരൻ്റെ കൂടെ ഒരു സീനിൽ അഭിനയിച്ചപ്പോൾ വേണിച്ചേരൻ്റെ മകൻ്റെ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ വേണിച്ചേരൻ്റെ മകൻ മരിച്ചു, മരിച്ചതിന് ശേഷം ആ മകൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം കൂടി ഞാൻ കൊണ്ടുപോയി പുള്ളി കൈ കൊടുക്കുന്ന ഒരു ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിയുടെ ഒരു പ്രകടനമുണ്ട്. ഒരു മകൻ്റെ പേഴ്സും മാലയും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുള്ളി ഒരു റിയാക്ഷൻ ഇടുന്നുണ്ട്, ഒരു കരച്ചിലുണ്ട്. സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കരച്ചിൽ കണ്ടപ്പോൾ നമുക്കും ഫീൽ ചെയ്ത് നമ്മളും കരഞ്ഞു പോയി. അപ്പോൾ അത് ഞാൻ മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, അതെനിക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ കണ്ടപ്പോൾ അതിൽ റിയാക്ട് ചെയ്ത് പോയതാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഒരുപാട് ലെജൻഡറി ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്നത് വളരെ റെയറാണ്. നമുക്ക് കൂടെ അഭിനയിക്കുന്നവരൊക്കെ അതിപ്പോൾ വലിയവരായാലും ചെറിയവരായാലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മളും ഡൗണായി പോകും.
1: ഒരു ദിവസം മുഴുവനും ദേഷ്യവും കരച്ചിലും മരണവും നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ ശേഷം വീട്ടിലെ ശോഭി തിലകൻ എങ്ങനെയാണ് ആ ലോകത്തിൽ നിന്ന് പുറത്തു വരുന്നത്?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കഥാപാത്രം കഴിഞ്ഞാൽ അവരെ വിടും, അത് അവിടെ വിട്ടിട്ട് പോരുള്ളൂ, അതുമായിട്ട് വീട്ടിലേക്ക് വന്നാൽ പണിയാ. പക്ഷേ എങ്കിലും ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ, സംസാരിച്ചിട്ട് വീട്ടിൽ വന്ന് കുറച്ച് നേരം നമ്മൾ ഒന്ന് വോയിസ് റെസ്റ്റ് എടുക്കാം, മിണ്ടാതിരിക്കാം എന്ന് പറയുമ്പോഴായിരിക്കും ഭാര്യ വന്നിട്ട് അതെന്താ ഇതെന്താ അങ്ങനെ എന്താ ചോദിക്കുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പറയുന്ന ദേഷ്യങ്ങളെല്ലാം നമ്മൾ തീർക്കുന്ന വീട്ടിലാണ്, അത് അവർക്കും അറിയാം. അവരതുകൊണ്ട് നമ്മളെ ഉൾക്കൊള്ളും, നമ്മളെ മനസ്സിലാക്കും. പക്ഷെ എങ്കിലും ഞാൻ അങ്ങനെ കഥാപാത്രങ്ങളൊന്നും ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കാറില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരുന്നു എന്നുള്ളതാണ്.
1: മാനസിക സമ്മർദ്ദം തോന്നുമ്പോൾ ശാന്തത കണ്ടെത്താൻ താങ്കൾ ആദ്യം ചെയ്യുന്നത് എന്താണ്?
0: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, പാട്ട് പാടുന്നത് ഇഷ്ടമാണ്. എനിക്ക് വെറുതെ ഇരിക്കുക, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ടി വി കാണുക, ടി വിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി ചിലപ്പോൾ പഴയ സിനിമകളൊക്കെ കിട്ടും, അതൊക്കെ കണ്ടോണ്ടിരിക്കും. അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് മെയിൻ.
1: ജീവിതം പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്?
0: ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട്. കലാജീവിതത്തിലാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളോട് നീതി പുലർത്തുക, അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായി ചെയ്യുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കലാജീവിതം വിട്ടിട്ട് എൻ്റെ ജീവിതം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരെയും വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ കാണുമ്പോൾ ഒരു ഭയങ്കര പരുക്കനാണ്, വളരെ റഫാണ് എന്നൊക്കെ തോന്നുമെങ്കിലും എനിക്കൊരാളോട് മുഖം കുറച്ച് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെറുപ്പം തൊട്ടേ ഉള്ള എൻ്റെ ഒരു ശീലമാണ്. എനിക്ക് മുഖം കറുത്ത് സംസാരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ദ്വേഷത്തിൽ സംസാരിക്കാനൊക്കെ അറിയാൻ ചിലപ്പോൾ ഞാൻ സ്നേഹം അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളവരോടെ പറയുള്ളൂ, അല്ലാത്തവരോട് ഞാൻ പറയില്ല. അല്ലാത്തവരോട് പറയാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ ഞാൻ അത്തരം വാക്കുകൾ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം അവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കും. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, അവർ വിഷമിക്കുമല്ലോ, അവർ കരയുമല്ലോ, അല്ല അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാകരുത് എന്നൊരു ഒരു ദുർവാശിക്കാരനാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം തീർച്ചയായിട്ടും അത് ചെറുപ്പം തൊട്ടേ എനിക്ക് ഉള്ളതാണ്. ഞാനത് ഇതുവരെ പിന്തുടർന്ന് പോന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല.
1: ഇന്ന് അച്ഛനായ ശോഭി തിലകൻ മക്കളോട് പറയുന്ന കാര്യങ്ങളിൽ തിലകൻ സാറിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട്?
0: തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവർക്കറിയാം. എങ്കിലും അച്ഛൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അച്ഛൻ എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളതും അതെന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. കാരണം ഇപ്പം നമ്മൾ അച്ഛൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, അതായത് നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടുന്നത് വരെയുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള കാലം വരെ അച്ഛൻ്റെ ചെലവിലാണല്ലോ കഴിയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് സിനിമാ നടനായതുകൊണ്ട് അദ്ദേഹം പല പല സ്ഥലങ്ങളിലായിരിക്കും ഷൂട്ടിങ്, ചിലപ്പോൾ ഊട്ടിയിലായിരിക്കും, ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, ചിലപ്പോൾ എറണാകുളത്തായിരിക്കും, അങ്ങനെ പലയിടത്തായിട്ടായിരിക്കും. അപ്പം ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നിട്ടുണ്ട്, അല്ലാതെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ മാസത്തെ ചിലവിന് വേണ്ടിയിട്ട് അച്ഛനോട് പൈസ ചോദിക്കുമ്പോൾ അച്ഛൻ ചിലപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ, അപ്പോൾ അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നുമില്ല, ഗൂഗിൾ പേ ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി മേടിക്കണം, ക്യാഷാണ് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയും, ആടാ ഞാൻ കോഴിക്കോടാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ, ആ നീ വാ എന്ന് പറയും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ കോഴിക്കോട് പോകും. കോഴിക്കോട് ചെന്ന് അച്ഛൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെല്ലുന്നു, അച്ഛനോട് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ മാസ ചിലവിനുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ 2000 രൂപ ചോദിച്ചാൽ പുള്ളിക്കാരൻ ഒരു 20,000 രൂപയുടെ വഴക്ക് പറയും. കാര്യം പുള്ളി ഇങ്ങനെ പറയും, പറയുമെന്ന് വെച്ചാൽ പല പല കാര്യങ്ങളും, ഇത് മാത്രമല്ല, പൈസയുടെ കാര്യം മാത്രമല്ല, പല പല കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും എല്ലാം പറയും. നമ്മൾ പൈസ ചെലവാക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ദൂരത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് പറയും. ഇതിനകത്ത് കാര്യമൊന്നുമില്ല, വെറുതെ അങ്ങ് പറയുന്ന ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നമ്മളെ വഴക്ക് പറഞ്ഞ് നമ്മളപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും. അച്ഛൻ എന്തിനു ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ ചിലവിനുള്ള പൈസ ചോദിക്കാനല്ലേ ചെന്നേ, അച്ഛൻ എന്തിനു ഇങ്ങനെ പറയുന്നത്, ഞാൻ പിന്നെ വേറെ ആരോട് ചോദിക്കും എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അവസാനം കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു തരും, എല്ലാം വാങ്ങിച്ചു തന്നിട്ട് ആ നീ എവിടെന്നാ വന്നേ, അപ്പോൾ ചിലപ്പോൾ ഞാൻ എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരിക്കും, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നത്. ആ ഓക്കെ, എന്നിട്ട് ഈ 2000 രൂപയും തരും, ട്രിവാൻഡ്രത്തു നിന്ന് കോഴിക്കോട് വരെയുള്ള ബസ് ഫെയറും തരും, തിരിച്ചുള്ള ബസ് ഫെയറും തരും, എനിക്ക് വഴിച്ചെലവിനുള്ള ഫുഡ് കഴിക്കാനുള്ള പൈസയും ഉൾപ്പെടെ എൻ്റെ തരും, എന്നിട്ടേ വിടുവുള്ളൂ. അപ്പം ഞാൻ ചേട്ടാ പിന്നെ എന്തിനാ അച്ഛൻ ഈ വഴക്ക് പറഞ്ഞു, ഈ പൈസയൊക്കെ തന്നിട്ട് വഴക്ക് പറഞ്ഞു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പോകുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനം ഞാൻ എൻ്റെ ചെലവിന് അച്ഛൻ്റെ നിന്ന് പൈസ മേടിക്കുന്നത് തച്ചിലയിടത്ത് ചുണ്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആലപ്പുഴയിൽ നടക്കുന്നു. അന്ന് അച്ഛൻ താമസിക്കുന്ന പ്രിൻസ് ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നു, അന്ന് 4000 രൂപയാണ് ഞാൻ അച്ഛൻ്റെ നിന്ന് മേടിച്ചത്. പതിവ് പോലെ പുള്ളി 40,000 രൂപയുടെ വഴക്ക് പറഞ്ഞു, എന്നിട്ട് ഈ പൈസ തന്നു, വണ്ടിക്കൂലിയൊക്കെ തന്നു, എല്ലാം തന്നിട്ടാണ് വിട്ടത്. അതിനുശേഷം ഞാൻ അച്ഛനോട് പൈസ ചോദിച്ചിട്ടില്ല, എൻ്റെ ചെലവിനുള്ള പൈസ ചോദിച്ചിട്ടില്ല. അതിനുശേഷം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ള കാര്യം അതാണ്. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ നിന്നും ചിലവിന് പൈസ വാങ്ങിക്കാൻ ഇരിക്കുന്ന സമയം തൊട്ട് അച്ഛൻ എന്നെ വഴക്ക് പറയത്തില്ല. പിന്നെ പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ പറയും, ഇപ്പോൾ നമ്മളെ ഉപദേശിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും, പക്ഷേ പൈസയുടെ കാര്യത്തിന് വഴക്ക് പറയാറില്ല, ഒരു വഴക്കും പറയത്തില്ല. എടാ അതങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ ആ അതങ്ങനെ എടാ നീ അത് എന്താ വെച്ചാൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൊതുവെയുള്ള അച്ഛന്മാർ പറയുന്ന രീതിയിൽ പറയുന്നതല്ലാതെ വഴക്കായിട്ട് നമ്മൾ പറയത്തില്ല. എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്, എനിക്ക് മനസ്സിലായത് ഞാനൊരു അച്ഛനായപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെയും അച്ഛൻ ഇങ്ങനെ ചെയ്തതിൻ്റെയും കാര്യങ്ങൾ ഞാൻ ആലോചിച്ചതും, അത് ശരിയാണല്ലോ, അതിനുശേഷം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ നാളെ എൻ്റെ സ്ഥാനത്ത് വരുമ്പോഴേ ഞാനിപ്പോൾ പറയുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് ഞാൻ എൻ്റെ 2 മക്കളോടും പറഞ്ഞിട്ടുണ്ട്. അവർ അത് ഉൾക്കൊള്ളുവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല.
1: ഡബ്ബിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 18-കാരൻ ഇപ്പോൾ താങ്കളുടെ മുന്നിൽ വന്നാൽ ആദ്യം പറയുന്ന ഒരു വാചകം എന്തായിരിക്കും?
0: ഞാൻ ആദ്യം ഇപ്പോഴല്ല, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാ ഡബ്ബിംഗ് വിദ്യാർത്ഥികളോടും, അതായത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡബ്ബിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, അവരോടെല്ലാം ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ആദ്യം പറയുന്നതാണ്, ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ചെയ്യേണ്ട ഒരു കലയല്ല, അത് ബൈ ബർത്ത് ജനറ്റിക്കായിട്ട് കിട്ടണം ഒരു കഴിവ്, അഭിനയിക്കാനുള്ള കഴിവ്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒരു മികച്ച അഭിനേതാവായിരിക്കും, ആയിരിക്കണം. ഒരു മികച്ച അഭിനേതാവിന് മാത്രമേ ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, എല്ലാവർക്കും ഡബ് ചെയ്യാം, എല്ലാവർക്കും ഡബ് ചെയ്യാം, ആർക്കും ഡബ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ പോലെയെങ്കിലും ആകണമെങ്കിൽ, ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ ഈ കഴിവുകൾ, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നെ പോലെയെങ്കിലും ആകണമെങ്കിൽ അത് ബൈ ബർത്ത് കിട്ടിയാലേ പറ്റുള്ളൂ. ജന്മസിദ്ധമായ ഒരു കഴിവ് വേണം, ആ കഴിവിനെ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കും, അതാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ പഠിപ്പിക്കാം, സാങ്കേതികത്വം പഠിപ്പിക്കാം, മൈക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മൾ ലിപ്പ് എങ്ങനെ സിങ്ക് ചെയ്യണം, ടൈമിങ് എങ്ങനെ പിടിക്കണം, അതൊക്കെ നമുക്ക് സാങ്കേതികത്വം പഠിപ്പിക്കാൻ പറ്റും. മോഡുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, മോഡുലേഷൻ ഇങ്ങനെയുണ്ടെന്ന് പറയാം, പക്ഷെ ഒരു കഥാപാത്രത്തിന്റെ മോഡുലേഷൻ ഇതാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം കാണണം, ആ കഥാപാത്രം ഏത് സിറ്റുവേഷനിലാണെന്ന് അറിയണം, അതെങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എന്താണ് എത്തേണ്ടതെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് ആപേക്ഷികമാണ്, മോഡുലേഷൻ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരിക്കലും നമുക്ക് സത്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റും, ആപേക്ഷികമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനൊരു ഉദാഹരണം എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, മലമുകളിലിരിക്കുന്ന ഉറുമ്പ് താഴെ കൂടി പോകുന്ന ഒരു ആനയെ കണ്ടിട്ട് പറയാനത് അത് ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ അത്രയേ ഉള്ളല്ലോ ആന എന്ന് ഉറുമ്പ് പറയുന്നു. നേരെ മറിച്ച് അത് ഉറുമ്പിൻ്റെ സത്യം, ആനയുടെ സത്യം എന്താ, ഉറുമ്പെന്ന് പറയുന്ന സംഭവമേ അവിടെ ഇല്ല, ഒരു മലയാണ് അല്ലേ. അപ്പൊ സത്യം എന്ന് പറയുന്നത് എന്താണ്, ഉറുമ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആന ഒരു തീപ്പെട്ടിയുടെ അത്രയേ ഉള്ളൂ, ആനയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉറുമ്പ് അവിടെ ഇല്ല, എന്നാൽ ഉറുമ്പ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ആപേക്ഷികമാണ്, സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ആ കഥാപാത്രത്തിന്റെ അന്നേരത്തെ അവസ്ഥ, അദ്ദേഹം പറയുന്ന പ്രേക്ഷകരിലേക്ക് എന്താണോ എത്തേണ്ടത് അത് സ്ട്രെസ് ചെയ്ത് വേണം പറയാൻ, ആ രീതിയിൽ വേണം മോഡുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതെല്ലാം ആപേക്ഷികമാണ്.
1: 10 ആണ്ടുകൾക്ക് ശേഷം മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ തിലകന്റെ മകൻ എന്നതിലുപരി ശോഭി തിലകൻ എന്ന പേരിന് മുന്നിൽ എന്ത് വിശേഷണമാണ് എഴുതപ്പെടണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നത്?
0: അത് ഞാനല്ലല്ലോ ആഗ്രഹിക്കേണ്ടത്, അത് പ്രേക്ഷകർ, അതായത് നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും, ഞാനിപ്പോ അഭിനയിച്ചാലും ഡബ് ചെയ്താലും എല്ലാം അത് വിലയിരുത്തേണ്ട ആൾക്കാരെന്ന് പറയുന്ന പ്രേക്ഷകരാണ് അല്ലെ. അപ്പൊ ഞാനിപ്പോ 10-30-35 കൊല്ലമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. സിനിമയിൽ നിന്ന് 3 സംസ്ഥാന അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ടെലിവിഷൻ രംഗത്ത് നിന്ന് 3 സംസ്ഥാന അവാർഡുകൾ, അങ്ങനെ മൊത്തം 6 സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റായിട്ടുള്ള ഒരുപാട് അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോഴുമുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് ഇപ്പോഴുമുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അവലോകനം ചെയ്തിട്ട് പ്രേക്ഷകർ എനിക്ക് എന്ത് വിശേഷണം തരാനാണോ ആഗ്രഹിക്കുന്നത് അത് വന്നോട്ടെ, അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു പദവിയും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
1: കരുണാസായ റേഡിയോയുടെ ശ്രോതാക്കൾക്കായി കലാകാരൻ ശോഭി തിലകനല്ല, മനുഷ്യൻ ശോഭി തിലകൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത സന്ദേശം എന്താണ്?
0: കരുണാസായി റേഡിയോ FM 91.2 റേഡിയോയുടെ ശ്രോതാക്കളോട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, എനിക്ക് നമ്മുടെ ശബ്ദം, ഞാൻ പറയും, ഞാൻ ശബ്ദം ഉപയോഗിച്ചിട്ടാണ് ഇത്രയും എത്തിയത്. അപ്പോൾ റേഡിയോ എന്ന് പറയുമ്പോൾ തന്നെ ശബ്ദമാണ് നമുക്ക് പ്രധാനമായിട്ടും വരിക. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങളെല്ലാം തിരിച്ചറിയുക, ആ ശബ്ദങ്ങളെല്ലാം ഉൾക്കൊള്ളുക. അതിപ്പോൾ പ്രകൃതിയിലായാലും നമ്മുടെ മനുഷ്യൻ്റെ ആയാലും, പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മനുഷ്യരെങ്കിലും ഞാൻ പറയുന്ന പ്രകൃതിയുടെ പല പല ശബ്ദങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ പഴമയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷന്റെ രീതിയിലുള്ള ജെൻസി പരിപാടികളിലേക്ക്, ആ പരിപാടികൾ നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ പഴമയിലേക്ക് തന്നെ, നമ്മുടെ പഴയ, അപ്പൊ ഓണത്തിന്റെ പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് നമ്മളൊക്കെ മണ്ണിൽ ഇറങ്ങി ജീവിച്ചവരാണ്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങള് പറമ്പിലും തൊടിയിലും ഒക്കെ ഓടി നടന്ന് പൂക്കൾ പറിച്ചും ഒക്കെ ആയിട്ട് നമ്മൾ ഓണം ആഘോഷിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴത്തെ എല്ലാ വീടുകളിലൊന്നും ഓണപ്പൂക്കളൊന്നും ഇടാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് മാറി, അതിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുക. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരൻസ് എല്ലാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മക്കൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒന്ന് മഴ നനഞ്ഞാൽ അയ്യോ മഴ നനഞ്ഞ് പനി വരും എന്ന് പറയില്ലേ. ഞാൻ പറയുന്നത് മഴ നനയണം പിള്ളേർ, പിള്ളേർ മഴ നനഞ്ഞാലേ അവർക്ക് ആ മഴയെ അതിജീവിക്കാനുള്ള ഒരു ഒരു വിൽ പവർ വരുള്ളൂ. അതായത് ഒരു മഴ നനഞ്ഞാൽ പനി വരുന്ന ഒരു കുട്ടിയായിട്ട് മാറണോ, അതോ മഴയൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള ലെവലിൽ മാറണോ എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം ആലോചിക്കണം, ഓർക്കണം. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് പോയി തോട്ടിൽ പോയി ചാടിയാൽ, തോട്ടിൽ പോയി നീന്തി കുളിച്ച് കണ്ണൊക്കെ ഉപ്പൻ്റെ കണ്ണുപോലെ ചുമന്നിട്ടായിരിക്കും തിരിച്ച് കയറി വരുന്നത്, എന്നാലും നമുക്കൊന്നും പനി വരത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾ മണ്ണിൽ ചവിട്ടി നടക്കണം, അല്ലാതെ ഷൂവും ടൈയും കെട്ടി വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് സ്കൂൾ ബസ് വന്ന് നിന്ന് അവിടെ നിന്ന് നേരെ സ്കൂളിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് നേരെ സ്കൂൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ വന്ന് ഇറങ്ങി അങ്ങനെ പോകാനല്ല. നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോഴും അങ്ങനെ വളർത്തണം, അതായത് അവർ മണ്ണിലിറങ്ങി കളിക്കട്ടെന്ന്, കയ്യും കാലൊക്കെ മുറിയും ചോര വരും അതൊക്കെ സ്വാഭാവികമാണ്, എങ്കിലേ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു ഒരു പവർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അമൂൽ ബേബികളെ പോലെ അവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുന്ന കുട്ടികളെ ആയിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നേരെ മറിച്ച് ചെറുപ്പം തൊട്ടേ, അതായത് വളരെ ചെറുപ്പം തൊട്ടേ അവൻ പ്രകൃതിയോട് മല്ലടിച്ച്, അതായത് പ്രകൃതിയിൽ ഇറങ്ങി നടന്ന് പുറത്തിറങ്ങി നടന്ന് ഓരോരോ പ്രതിസന്ധികളെ തരണം ചെയ്ത് അവന് എന്ത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാനുള്ളൊരു കഴിവിലേക്ക് അവൻ വരണമെങ്കിൽ അവൻ മണ്ണിലിറങ്ങി നടക്കണം. ഇതാണ് എനിക്ക് മനുഷ്യൻ എന്ന നിലയിൽ ഈ ശ്രോതാക്കളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തുക എന്ന് വെച്ച് മക്കൾക്ക് അവരുടെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരുടെ സ്റ്റൈലിൽ ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിനും ടൈം കൊടുക്കാം. എങ്കിലും അവരെ കഴിവതും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കുട്ടികളാക്കി വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ്. കരുണാസായി റേഡിയോ 91.2 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശോഭി തിലകനുമായുള്ള പ്രത്യേക അഭിമുഖം.

0: നവഗീതങ്ങൾ, പുതിയ ഗാനങ്ങൾ ഇനി കേൾക്കാം.
1: നവഗീതങ്ങളിൽ ഇന്നാദ്യം തുടക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ജേക്സ് ബിജോയ്, രചന ജോ പോൾ, ആലപിച്ചിരിക്കുന്നത് കെ എസ് ചിത്ര.

ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്. സംഗീതം നൽകിയിരിക്കുന്നത് വിഷ്ണു വിജയ്. രചന സുഹൈൽ കോയ. ആലാപനം കപിൽ കപിലൻ.

അടുത്തതായി അതിരടി എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം വിഷ്ണു വിജയ്, രചന സുഹൈൽ കോയ, ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. അമ്മ

മധുവിതു എന്ന ചിത്രത്തിനായി ഹെഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന അരുൺ ഏലാട്ട്. ആലപിച്ചിരിക്കുന്നത് ഹെഷാം അബ്ദുൾ വഹാബ്, റിമി ടോമി, ബി മുരളികൃഷ്ണ തുടങ്ങിയവർ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കരുണാസായി റേഡിയോ 91.2 FM ഓണാശംസകൾ.
1: നവഗീതങ്ങൾ, പുതിയ ഗാനങ്ങൾ ഇനി കേൾക്കാം.
2: നവഗീതങ്ങളിൽ അടുത്തതായി പള്ളിച്ചിട്ടമ്പി എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം ജേക്സ് ബിജോയ്, രചന കൈതപ്രം, ആലപിച്ചിരിക്കുന്നത് വിശാൽ മിശ്ര, ആവണി മൽഹാർ.

ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഡോൺ വിൻസെന്റ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. ആലപിച്ചിരിക്കുന്നത് കപിൽ കപിലനും നേഹ നായറും ചേർന്ന്.

ചിത്രം ആടുത്രി. സംഗീതം നൽകിയിരിക്കുന്നത് ഷാൻ റഹ്മാൻ. രചന മനു മഞ്ജിത്. ആലപിച്ചിരിക്കുന്നത് അനില രാജീവ്.

നവഗീതങ്ങളിൽ അടുത്തതായി ആശകളായിരം എന്ന ചിത്രത്തിനു വേണ്ടി സനൽ ദേവ് സംഗീതം നൽകിയ ഗാനമാണ്. രചന ഷറഫു ഫേജോ, ആലപിച്ചിരിക്കുന്നത് ഫേജോ, ശ്രുതി ശിവദാസ്, ബിപിൻ കെ ശശിധരൻ തുടങ്ങിയവർ.

0: സിനിമ ശബ്ദരേഖ
1: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
2: തിരുവോണദിന പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന ചിത്രം ഗോദ. സംവിധാനം ബേസിൽ ജോസഫ്. നിർമ്മാണം അനൂപ്, മുകേഷ് ആർ മെഹ്ത, സി വി സാരഥി. തിരക്കഥ രാകേഷ് മണ്ടോടി. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ. സംഗീതം ഷാൻ റഹ്മാൻ. അഭിനേതാക്കൾ ടോവിനോ തോമസ്, രഞ്ജി പണിക്കർ, വാമിക, അജു വർഗീസ്, ഹരീഷ് പേരടി, മാമു കോയ, ശ്രീജിത്ത് രവി, ബിജുക്കുട്ടൻ, ഹരീഷ് കണാരൻ, ധർമ്മജൻ ബോൾഗാട്ടി, പ്രദീപ് കോട്ടയം, മാല പാർവതി തുടങ്ങിയവർ.

0: ചെയ്യാത്ത കാലം വെച്ചിട്ട് വെറുതെ അതിന്റെ ഇടയിൽ ഒന്ന് പോകാൻ കണ്ടല്ലോ. യുവമാർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടാ.
1: ഒരു നല്ല കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ,
0: ക്യാപ്റ്റന്റെ കയ്യിൽ തല്ലു വാങ്ങാൻ പോകണോ? നല്ല കാര്യം, ഇന്ന് വൈകിട്ട് പാർട്ടി
2: മാറ്റില്ലെത്തട്ടെ.
3: ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗുസ്തി.
4: അല്ല ചേട്ടാ, ഞാൻ ഒരു 100 പ്രാവശ്യം ഈ ബാലറ്റിനോട് പറയണേ, പിരിവിട്ട് വാങ്ങിച്ച ബോളിൽ തുപ്പിലേക്കിരുന്നു.
5: അപ്പൊ നീ ബോൾ ഇവിടെ ഇവിടെ ഇട്ടാ എനിക്ക് സ്വിംഗ് കിട്ടുള്ളൂ. എനിക്ക് തുപ്പിലിട്ടാൽ എനിക്ക് ഗ്രിപ്പ് ഇട്ടു, നിനക്ക് സ്വിംഗ് വേണമെങ്കിൽ എനിക്ക് ഗ്രിപ്പും.
3: എല്ലാരും കൂടി പിരിവിട്ട് വാങ്ങിയ ബോൾ ആയതുകൊണ്ട് ഓരോ ദിവസവും ഓരോരുത്തർ വീട്ടിൽ വെക്കാന്ന് പറഞ്ഞത്. ഇതുപോലെ തല്ലുപിടിക്കാണെങ്കിൽ ബോൾ ഇങ്ങോട്ട് ക്ലബ് വെച്ചാൽ
4: അല്ലേ? ഒരു ബോളും കൂടി വാങ്ങിക്കോളി.

0: ഗ്രൗണ്ട് തീരെ പറ്റില്ലല്ലോ, കുറച്ചും കൂടി ഡ്രൈ ആവണ്ടേ?
1: അതിവിടെ ഒരു പട്ടി മൂത്രം വെച്ചിട്ടുണ്ടാ.
0: എവിടെ ചിയർ ഗേൾസ്? ആ ചെറു പോരാൻ പോണ സ്ത്രീകളാണ് നിങ്ങളുടെ ചിയർ ഗേൾസ്. അതൊക്കെ പോട്ടെ, ആരാണ് ഈ ക്യാപ്റ്റൻ?
2: ഞാനാ വിജയ്.
0: ഈ ലുക്കട ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണെന്നല്ല ചോദിച്ചത്. ഈ മനത്തുവയിൽ ക്രിക്കറ്റ് കളിക്കാൻ വരുന്ന ഒരു അടിച്ചോടിക്കുന്ന ഒരു ഫയൽമാൻ, ഗുസ്തിക്കാരൻ ക്യാപ്റ്റൻ അല്ലേ, അയാൾ ആരാണത്?
3: അത് പിന്നെ
4: അവന്റെ അച്ഛനാ.
0: നിന്റെ അച്ഛൻ ഭയങ്കര പ്രശ്നക്കാരനാണെന്നല്ലോ നാട്ടുകാർ പറയണം. ശരിയാണ്,
2: ശരിയാ.
0: റിസ്ക് എടുക്കാൻ ഫിറൂസിന് താല്പര്യമില്ല. എൻ്റെ അല്ല, മാംസത്തിൽ മണ്ണ് പറ്റണത് എനിക്കിഷ്ടല്ല, പേടിയാ.
5: അതുകൊണ്ടാണ്.
0: അതുകൊണ്ട് ഈ പറഞ്ഞ കുണ്ട് അവിടെ വരില്ലെന്ന് ഉറപ്പ് തരാതെ ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്ന
2: പ്രശ്നമില്ലേ. അവസാനത്തെ ശിഷ്യനായിട്ട് ഗുസ്തി ടൂർണമെന്റ് പോയിരിക്കുക, എല്ലാം കഴിഞ്ഞിട്ട് നാളെ വരൂ. ഇടദാസ, നീ ആ ജാനപ്പനെ വിളിച്ച് അമ്മ വരുമല്ലോ ഒന്നുകൂടെ ഉറപ്പിച്ച്.
4: ശരി മോനെ. ക്യാപ്റ്റൻ,
0: ക്യാപ്റ്റൻ അപ്പുറത്തുണ്ട്, എന്താണോ കാര്യം?
4: അരിവേട്ടാ, ഇന്ന് നിങ്ങൾ തിരിച്ചു വരുവോ?
6: രാത്രിയിലത്തേക്ക് ചോറിന് അരിയിടണോ എന്നറിയാനാ.
0: ഞങ്ങൾ ഈ കപ്പടിച്ചിട്ട് നാളെയെ വരൂ.
4: എന്നാ പിന്നെ രാവിലെ കപ്പയൊലത്തിയതായാലോ?
0: താൻ എന്തെങ്കിലും ഒലത്ത്.
7: ഇവിടെ കപ്പടിച്ച നേരത്താ എന്റെ കപ്പ.
4: അതെ, അവര് കപ്പയൊലത്തിയിട്ട് അല്ല, കപ്പടിച്ചിട്ട് രാവിലെ വരുവുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ.
8: നിർത്ത് നിർത്ത്, ഇവിടെ ചോട്ട. ഈ കൊലമച്ചാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഇതുവരെ
9: നടക്കാണ്ടിരുന്നിട്ടുണ്ടാടാ.
8: ഏ, ഒരാക്കടം പേരില്ല, മൂന്നാല് കടയിൽ കയറി ഒരേപോലെ പയലെന്നുണ്ടെങ്കിൽ എങ്ങും കിട്ടാനില്ല. അവസാനം ചമയത്തിലെ മന്മഥൻ ചേട്ടന്റെ കടയിൽ കയറി 10 ഒരേപോലത്തെ കളർ കിട്ടി. നടുക്ക് നിന്ന് കളിക്കണ ആൾക്ക് വേറെ കളറായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. ഉണ്ടോ ഓ
0: നടുക്ക് നിന്ന് കളിക്കുന്ന ആൾക്കാ?
8: ആടേ ആടാ നടുക്ക്, ഞാൻ എടുക്കട്ടെ. ഇതാ
0: ഇതാണോ ജേഴ്സി?
8: ഷേ എടാ, ഇതെങ്കിലും കിട്ടിയല്ല, നല്ല കളർഫുള്ള് കളിയായിരിക്കൂടാ.

0: നീ സിനിമാറ്റിക് ഡാൻസിനാണോ പേര് കൊടുത്തത്?
1: അത് അടുത്താഴ്ച.
0: തീരെ കളർ സെൻസ് ഇല്ലാത്ത
2: Bye.

0: അണഞ്ചുന്നൊരു നാടും തെങ്ങ് കണ്ണാടിക്കൽ പേരാണ്, അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. ഒരിനിറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്, കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുൻപേയുള്ളിവൻ ആരാണ്?
1: ഞാൻ

0: തെളിക്കും കാറ്റുപോലെ.
1: ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. രണ്ടു പേർ തല്ലുപിടിക്കുന്നു, അത് കണ്ട് കുറെ പേർ കൈയടിക്കുന്നു. ഇതിലെവിടെയാണ് സോഷ്യലിസം? ഇത് ഫാസിസം അല്ലേ? പണ്ടെങ്ങാണ്ട് അവിടെ ഗുസ്തി പിടിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് ആ വയൽ വെറുതെ എടുക്കുക. നിങ്ങളുടെ പ്രാദേശിക വികാരം എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു പറഞ്ഞുള്ള നിങ്ങളുടെ ഈ പിന്തിരിപ്പ നിലപാട് അത് തനി ഗുണ്ടായുസമാണെന്ന് ഞാൻ പറയും.
2: ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ തവണ ഇവന്റെ ഒക്കെ മുന്നിൽ വന്നെങ്കിലും ഉത്തരം പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. മനസ്സിലായല്ലോ.
3: ഇവിടെ ഇരിക്കേ, ഈ മനേത്തൊയിലിന്റെ കാര്യം എത്ര കാലം വെച്ച് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവാ? ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം വേണ്ടേ?
4: എല്ലാ നാട്ടിലും പബ്ലിക് സ്റ്റേഡിയങ്ങളും മൈതാനങ്ങളും ഉള്ള പോലെ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെ ഒരു സ്റ്റേഡിയം വേണം. ഇവിടെ ആണെങ്കിൽ ആകെ ഉള്ളത് വെറുതെ കിടക്കുന്ന മനേത്തൊയില.
3: വെരി ഗുഡ്.
4: അവിടെ ആണെങ്കിൽ ഈ മസിലും വെറുപ്പിച്ച് നടക്കുന്ന ഫയൽമാന്മാരെ പേടിച്ച് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായ അവിടെ ഒരു സ്റ്റേഡിയം പണിയാണ്. നമ്മുടെ സഖാവും വിജയേട്ടനും അടക്കം അംഗങ്ങളായിട്ടുള്ള മുനിസിപ്പൽ കൗൺസിൽ യോഗം തീരുമാനം എടുത്തതാണ്. സ്റ്റേഡിയം വന്നാൽ ഈ പറയുന്ന ഗുസ്തിയും ക്രിക്കറ്റും അടക്കം എല്ലാ ടൂർണമെന്റും നമുക്ക് അടച്ച് നടത്താം. അത് നമ്മുടെ നാടിന് തന്നെ സമഗ്രമായ ഒരു വികസനമായിരിക്കില്ല സഖാവ്?
5: ആ സ്ഥലം ഞങ്ങൾക്കൊക്കെ എന്തായിരുന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അവിടെ ഇരി.
3: ക്യാപ്റ്റന്റെ ടീമിന്റെ വികാരങ്ങൾ ഞങ്ങൾ മാനിക്കുന്നു, പക്ഷെ ഇപ്പൊ കാലം മാറിയില്ലേ? ഇപ്പോഴത്തെ ഈ പിള്ളേരെ അവിടെ ഒരു സ്റ്റേഡിയം പണിതെന്ന് വെച്ചോ ക്രിക്കറ്റ് കളിച്ചെന്ന് വെച്ചോ നിങ്ങൾക്ക് എന്ത് മോശം സംഭവിക്കാനാണ്? അല്ലെങ്കിൽ ഗുസ്തിക്ക് എന്ത് മോശം സംഭവിക്കാനാണ്?
6: നാട്ടിൽ ഒരുപാട് പാടും വയലും പറമ്പൊക്കെ കേട്ടിട്ടല്ലോ, ഈ മനയത്ത് വയൽ എല്ലാം വേണം. എന്താ വാശി
7: നിങ്ങൾക്ക്? എന്താ വാശി?
8: ഈ നാടിന്റെ ഗുസ്തി പാരമ്പര്യത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരുത്തനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇന്ത്യ എമ്പാടും നിന്നുള്ള ഒരുപാട് ഫയൽവാൻമാർ വന്ന് ഗുസ്തി പിടിച്ചിട്ടുള്ള മണ്ണാ മനയത്ത് വയൽ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യഭൂമിയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് പൊട്ടിയ കീടങ്ങൾ അവിടെ വന്ന് കുട്ടിയും കോലും കളിക്കാമെന്ന് വിചാരിച്ചാല് ഏത് വികസനത്തിന്റെ പേരിലായാലും ശരി, അത് ഞങ്ങളുടെ നെഞ്ചത്തൊട്ട് കയറിട്ടാകാമെന്ന് ആരെങ്കിലും കരുതിയാല് ഞങ്ങളുടെ കൊക്കിലെ ജീവൻ ഉള്ളിടത്തോളം ഞങ്ങളത് തടയും, ചിലപ്പോ തല്ലും, വേണ്ടി വന്നാല് കൊല്ലും.
9: കണ്ണാടിക്കൽ. പണ്ടത്തെ വടക്കൻ പാട്ടിലൊക്കെ കേട്ടിട്ടുള്ളതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത വീരശൂര പരാക്രമികൾക്ക് ജന്മം നൽകിയിട്ടുള്ള നാട്, മല്ലന്മാരുടെ നാട്, അവരുടെ വീരസ്യങ്ങൾ ത്രസിച്ചിരുന്ന ഒരു നാട്. ഗുസ്തി എന്ന കായിക വിനോദം ഒരു ലഹരി പോലെ സിരയിൽ തിളച്ചിരുന്ന കാലം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗുസ്തി അഭ്യസിച്ചിട്ടില്ലാത്തവർ ഈ നാട്ടിൽ വിരളമായിരുന്നു എന്നല്ല, ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള കണ്ണാടിക്കലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനേത്ത് വയലിലെ അതിഗംഭീര ഗുസ്തി കൊട്ടയിലേക്ക് ഏതൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് എത്തിച്ചേർന്നിരുന്നത്! ഹനുമാൻ സ്വാമിയെ വന്നിച്ച് ഉരുക്കുപോലുറച്ച ദേഹം ആസകലം എണ്ണയിൽ തിളങ്ങി കൊമ്പൻ മീശയും വിറപ്പിച്ച് വിരിഞ്ഞ നെഞ്ചോടെ എന്തിനും പോന്നവരായി ഗോദയിലേക്ക് നടന്ന ഫയൽവാൻമാരുടെ കണ്ണുകളിൽ മിന്നലുകൾ പാഞ്ഞിരുന്നു. ആ കാഴ്ച തന്നെ എന്തൊരാവേശമായിരുന്നു! ഗുസ്തി ഇവർക്കൊന്നും ഒരു വിനോദമേ ആയിരുന്നില്ല, സ്വന്തം ജീവിതം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി, വിനോദങ്ങൾ മാറി, ചിന്തകൾ മാറി, ഇഷ്ടങ്ങൾ മാറി, സർവ്വതും മാറി. ഗുസ്തി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കുറേ മെഡലുകൾ വാങ്ങിക്കൂട്ടാവുന്ന ചുരുക്കം ചില ഇനങ്ങളിൽ ഒന്ന് മാത്രമായി, അതുപോലും ഉത്തരേന്ത്യക്കാർക്ക്. അതിപ്രഗത്ഭന്മാരായ ഒരുപിടി ഫയൽവാൻമാരുടെ വിജയക്കുതിപ്പുകൾക്ക് സാക്ഷിയായ മനേത്ത് വയലിലെ ഈ മണ്ണ്, ഈ ഗോദ നഷ്ടപ്രതാപങ്ങളുടെ ഓർമ്മയിൽ ഇവിടെ ശേഷിക്കുന്നു. ആ പോയ കാലത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ആ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്ന ചില ആളുകൾ ഇന്നും ഇവിടെയുണ്ട്. ഇത് അവരുടെ കഥയാണ്.

0: മഞ്ഞപ്പൊടി.
1: അമ്മേ, എന്റെ ചലങ്ക കണ്ടോ?
2: ഞാൻ കണ്ടില്ല, അവളുടെ ഇടയിൽ കാണാം. എവിടെ നിങ്ങളുടെ ശിഷ്യൻ? എവിടെ?
3: അവൻ ഗുസ്തി മതിയാക്കി.
2: ആ, അതേതായാലും നന്നായി. കുറച്ച് അടങ്ങി ഇറങ്ങി ഇരിക്കുമല്ലോ.
3: എടി, നീ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞേക്കാം.
2: ഇപ്പൊ ഞാൻ പറയുന്നതാണോ കുഴപ്പം? നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലോ എന്റെ പിള്ളേര് വരെ. വീട്ടിലുള്ളവരെ നന്നാക്കാൻ അത് പറയും. പഴയ പോലെ നാട്ടുകാർ നിങ്ങളെ ആരാധിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഒക്കെ ശരിയാണ്. എന്ന് വെച്ച് കയ്യൊക്കെ കാണിച്ചത് പിടിച്ചു വയ്ക്കാൻ നോക്കിയാ ഉള്ള വിലയും കൂടെ പോകത്തേ
3: ഉള്ളൂ.
2: അപ്പൊ അറിയാം. അത് തന്നെ
3: നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാമെന്നല്ലോ.
2: ഗുസ്തി ഒക്കെ അങ്ങ് ഗോതയിലും പിള്ളേരുടെ നെഞ്ചത്തോട്ടും. അത് പോയിട്ട് എന്നെ മേക്കിട്ട് കയറാൻ വന്നാലോ അറിയാലോ എന്നെ.
4: രാവിലെ വന്ന് മായി നോക്കിയിരിക്കും. കൂത്തളയോര്
5: മൂർത്തം പത്തി വിടർത്തി ആടിത്തുടങ്ങി.
6: ഇങ്ങനെ കിട്ടി കിട്ടി ഇവന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു.
7: അപ്പാവന്മാർക്ക് ഇന്നും തല്ലി കിട്ടിയോ?
6: പിന്നെ ഇവന്മാർക്ക് മാത്രല്ല, ഇപ്പൊ പുറത്തുനിന്ന് ചിലര് ജീപ്പ് പിടിച്ചു വന്നിട്ട് ഇടി വാങ്ങിക്കുന്നുണ്ട്.
8: വീട്ടിൽ പോയാ അവിടുന്നും കിട്ടും. അമ്മാവനെ വിഷമിപ്പിച്ച് അമ്മേനെ
9: അതിന് മൂപ്പൻ മുമ്പളല്ലേ വിഷമിപ്പിച്ച്. അമ്മേനോട് നാല് അമ്മാവന് കൊടുക്കാൻ
8: പറയും. ഒരു ക്യാറ്റും ചില അച്ഛനമ്മാവന്മാരെ കാണുമ്പോ കൊതി. ഒരു 50 വയസ്സ് കഴിയുമ്പോ വാതോ കൊളസ്ട്രോളും ഷുഗറും വന്നു കുറച്ചങ്ങനെ കിടക്കും. ഓ, നമ്മള് വല്ല കോടാലിത്തയിലോ ബിക്സോ വാങ്ങി കൊടുത്താ ഇതങ്ങനെയാണോ?
2: ജൂതന്മാരെ കൊന്നെടുക്കുക എന്നതായിരുന്നു ഹിറ്റ്ലറുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. ഇവിടെ
3: ശ്രദ്ധിക്കുക,
2: കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്.
3: നിന്റെ എഞ്ചിനീയറിംഗ് പഠിത്തം കഴിഞ്ഞിട്ട് ഇത് 8-ാമത്തെ തവണയാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇരിക്കത്തുമില്ല. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ?
9: അച്ഛ, ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന എന്റെ കവർ ഡ്രൈവ് അടിപൊളിയാണെന്നാണ്. മാത്രമല്ല ബൗളിംഗിൽ നല്ല സ്വിംഗ് കിട്ടുന്നുണ്ട്. ട്രയൽസ് ഒക്കെ നടക്കുന്നുണ്ട് IPL. ട്രൈ ചെയ്താ ചിലപ്പോ.
3: ഞാൻ ചോദിച്ചത് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന.
9: അച്ഛ, അത് ക്രിക്കറ്റ്.
3: നീ MTech എൻട്രൻസ് എഴുതിയായിരുന്നു.
9: അച്ഛ, അത് ഇത്തവണ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാ. ഞാൻ അടുത്തവണ ഒന്നും ട്രൈ ചെയ്യാം.
3: ഇനി അതിന്റെ ആവശ്യം വേണ്ടി വരില്ല.
9: ഇതെങ്ങനെ
3: വലിയ പറക്കുന്ന കോളേജൊന്നും അല്ല, നിനക്കത് മതി.
9: പഞ്ചാബ് യൂണിവേഴ്സിറ്റി യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജാണ് അച്ഛാ. മാത്രമല്ല ACT അഫിലിയേഷൻ ഉണ്ടോന്നും സംശയമാണ്. അവിടെ ഭയങ്കര അഴിമതിയാണ് അച്ഛാ.
3: അപ്പൊ പോകാൻ ഉദ്ദേശമില്ല.
9: KSRTC യുടെ സെർവറുടെ അവിടെ ആയിരിക്കും. അതൊന്ന് റെഡി കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബി പോക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ പഞ്ചാബിൽ? ഇല്ലല്ലേ. അപ്പൊ ടിക്കറ്റ് ബുക്ക് ഉണ്ടല്ലേ. ഓ,
10: അമ്മേ അമ്മേ, എന്റെ ബാഗ് ഇവിടെ, എനിക്ക് പഞ്ചാബി പോണോ?
9: പിന്നെ പേടിപ്പിച്ചാ ഞങ്ങളുടെ പൂന്ന എന്റെ പട്ടി പോയൽവാനാണോ? പയൽവാൻ
7: കേരളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും കോളേജ് ഇല്ലാഞ്ഞിട്ടാണോ നിന്റെ നിന്റെ അച്ഛൻ പഞ്ചാബിലോട്ട്, അതും ഗുസ്തിക്കാരുടെ സ്വന്തം നാടായ പഞ്ചാബിലോട്ട് പഠിക്കാൻ അയക്കുന്നത്?
11: ഇതിൽ എന്തോ രഹസ്യ അജണ്ടയുണ്ട് ദാസ.
12: നീ തെറ്റാന്ന് പറഞ്ഞു കുത്തിയെല്ലാം ശരിയായിരിക്കുന്നേ.
13: അല്ലേലും എഡ്യൂക്കേഷൻ സിസ്റ്റേ ശരിയാ, വേണ്ടാത്തൊരു വാരിക്കൂരി കൊടുക്ക, വേണ്ടുന്ന ഒരു പിണ്ണാക്കും കിട്ടുന്നു.
14: പക്ഷെ പഞ്ചാബി പെൺകുട്ടികൾ
15: മോനെ, അവരുടെ കളറുണ്ടല്ലോ, നല്ല വിളഞ്ഞ ഗോതമ്പ്
14: പശുമ്പാലിന് അരച്ചാ കിട്ടുന്ന കളറല്ലേ?
15: ആ കളറാ.
7: ദാസ, നീ കളിക്കല്ലേ? അടുത്ത ആഴ്ച ദേശത്തെ ഡേഞ്ചർ ബോയ്സ് ആയിട്ട് മാച്ച് ഉള്ളതാ.
11: ആ കുഞ്ഞിരാമന്റെ ലേറ്റസ്റ്റ് വെല്ലുവിളി വരെ നമ്മളാ. അതിന്റെ ഇടയിൽ അവന്റെ ഒലക്കലെ എംടെക്കും പഞ്ചാബും.
13: എന്റെ കയ്യിലെ ബിടെക് കൊണ്ട് ഒരു പ്രയോജനമില്ല, പിന്നെ അവന്റെ എംടെക്.
7: നീ എങ്ങോട്ടും പോകുന്നില്ല,
13: അതാണ് ഈ പോണ്ട.
12: പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട.
7: നീ പോണ്ട.
12: ഏ, പോണ്ടേ.
7: നീ അല്ല നീ
15: എന്നെയൊക്കെ കെ സി ബി എടുത്തവനെ സമ്മതിക്കണം.
9: പഞ്ചാബ് നല്ല വിളഞ്ഞ ഗോതമ്പ് പശുവും പാലിൽ അരച്ച കളം.
13: ആ കള്ള സൂറ് പോയില്ലേ?

0: Bernoulli's theorem is not in our telecommunication, sir.
1: Hi, friend.
0: Hi.
2: You come here. You come.
0: Coming.
3: Dude, I think you guys are in the wrong class. Pukadu standa maane se pehle tum log bhag jao.
0: We have to find Mitri only, no? Okay, we'll find. Let me see through the tunnel. There is C3.
2: Notanki, mere sir. Mechanical le chodi professor Babu kaun hai?
1: Bandi, class over koi. Va va va. பாபு ஒன்று தான் பட்டிச்சதா பா
0: கேட்கணும் மச்சி, கண்டிப்பாக கேட்கணும். அவன் யாராக இருந்தாலும் சரி, எவ்வளோ பெரிய ஆளாக இருந்தாலும் சரி, இன்றைக்கி நான் கேட்க போகிற கேள்வியில் அவன் நாட்க முடியும் சாக போகிறான்.
1: மச்சா, இது வந்து பஞ்சாபான ரொட்டி தின்னு மாதிரி நாடு, அவன் நம்மளை அடிச்சு ரொட்டியாக்கி கலை வருது வேண்டாம் மச்சா.
0: அதுக்கு நான் மூணு வேளை சோத்திரம் உப்பு படுத்திக்கிறேன் தமிழண்டா. அவன் மட்டும் என் கையில் கிடச்சிட்டான். ஏய், இந்த மனசில் நான் பெரிய பருப்பு இல்லைப்பா. உப்புல பூச்சி நேர்ப்பு புரியாடி வரதா வரதா முச்சி
1: ஞா பர்ணல ரொட்டில இருந்த ஆட்காரான அடிச்சு நம்ம ரொட்டியாக்கு ஞா பர்ணல கண்டா கண்டா கண்டா
0: ஸ்டண்ட் மாஸ்டர் பா புரியடா டேய் வரதா வரதா ஊரு ஊரு
1: வாடி வேற வழி இல்ல
0: தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்ல தெரியுமா?
1: கொஞ்சம் புதிய பிள்ளைக்கு சரித்திரம் திருத்தி குடிச்சுருக்கான். அப்படியான அவன் பழைய சரித்திரம் பூமிசாஸ்திரம் நம்ம ஜஸ்டின் மிஸ் ஆயுதா, அல்லது அவ்வளோ நம்ம ஷெட்யூல் நிலத்தடிச்சா.
0: இப்போ ஒரு பொண்ணு கை நீட்டி அடிக்கலாம், அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிட்டு வாழா.
4: இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டு கட்டுனு கட்டிட்டு ஆட்டுக்கால் சூப்பை உரி உரின்னு உறிஞ்சிருப்பேன்.
1: சரியா, ஞான எந்த வீட்டிலாயிருந்தேங்க, ஜானப்பன்ற மீன்கறியும் சோறும் சைடில் வைக்கான் ஒரு மத்தி ஃப்ரை, ஒரு பப்படம், குறச்ச கடுமாங்காச்சார்,
4: வெள்ளப்பொடி போட்ட அம்மாவோட கருவாட்டு குழம்பு சும்மா அல்லும்.
1: எந்த அம்மா உண்டாக்கின தலைசேரி சிக்கன் பிரியாணி,
4: திண்டுக்கல் தலப்பாக்கட்டி பிரியாணி,
1: கோழிக்கோட அலுவா,
4: திருநெல்வேலி அல்வா, மதுரை மட்டன் ரோட்டா சால்னா சாப்பிட்டியா நீ?
1: கொலமச்சாண்ட கடையில் பொரோட்டையும் பீஃப் ரோஸ்ட்டும்.
0: அதனால உங்க ஊருக்காரங்க பொரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க?
1: அலையும். ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫില്ല, ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ടതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മണം വരും. അപ്പം അതിങ്ങനെ തുറന്നിട്ട് അതിനൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്കിട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം.
0: இப்போ இங்கே நாம பீஃப் சாப்பிட்றோம்,
1: அதனோட பொரோட்டி பீஃப் ரோஸ்ட் கிட்டோம்.
0: உங்கள் ஆளுங்க சந்திரனில் கூட கடையை போட்டு உட்காந்துருப்பாங்க, இங்கே கிடைக்காதா? நீங்கள் ரைட்டில் போய் பாரு, நான் லெஃப்டில் போய் பார்க்குறேன். பீஃபை பிடிக்கிறோம், சாப்பிட்றோம், சும்மா கத்து கத்து கத்து கத்து கத்து கத்து கத்து பீஃப். நம்ம
1: சாதனம் கையிலுண்டோ? சாதனம் கையிலுண்டோ?
0: அண்ணா, சார் பரோட்டா, தோ பீஃப் கறி.
1: யா
0: பீஃப் வித் புரோட்டா. BEFT
5: சாதனம் கையிலுண்டோ? சாதனம் கையிலுண்டோ?
6: சாதனம் கையிலுண்டு.
1: ஏ, நாட்டில் எവിടെയാ?
6: കോട്ടയം തോട്ടക്കാട്.
1: ഇവിടെ എന്ത് ചെയ്യുന്നു?
6: ഇവിടെ ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കയാ.
1: ഞങ്ങളും പഞ്ചാബ് യൂണിവേഴ്സിറ്റി
0: പഠിക്കണേ. ഉനക്ക് എപ്പിയാ പുരിയ വെക്കരുത്. ഏ, പേപ്പർ വാള. ജാ ജാ ജാ ജാ. വാട്ട് എ ടൈമിംഗ് യാ. താങ്ക് യു. ഉദർ ദേക്കോ ഗൗ രക്ഷാ ദൽ ബീഫ്.
5: എനിക്ക് ഇവിടുത്തെ ഈ ഉണക്കറൊട്ടിയും പരിപ്പുറയും കഴിച്ചും മടുത്തു. നമുക്ക് നല്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറന്റ് വല്ലതും ഉണ്ടോ?
6: അയ്യോ, എനിക്ക് ഇവിടെ അധികം പരിചയമൊന്നുമില്ല. ചിലപ്പോ ഇവക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിഥി
5: അല്ലെങ്കിൽ ഞാൻ പരിപ്പുറയും റൊട്ടിയും തന്നെ കഴിച്ചോളാം, കുഴപ്പമില്ല.
6: അല്ല, ഇവക്ക് ഇവിടെ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമില്ല.
5: അല്ല, നമ്മളിപ്പോ പഞ്ചാബി വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ചേരനെ തിന്നാ നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കണം എന്നാണ് വീട്ടിലൊക്കെ പറയാറുള്ളത്. പറയാറുണ്ടോ
7: വീട്ടിലൊക്കെ?
5: गाय हमको दूध देते है और दूध हम पीते है. उल्लू का पट्टा पागल है. എന്റെ കൂട്ടുകാരനാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. അവൻ
6: അടിയോട്.
5: അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അഭിപ്രായം ഇരുമ്പൊലിക്കൊന്നല്ലോ, മാറ്റാലോ, പ്ലീസ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഇരുമ്പൊലിക്ക് ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഹിന്ദി ഇംഗ്ലീഷും എനിക്ക് അറിയാൻ പാടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കുട്ടിയോട്.
8: തരേ കോളേജ് പഠത്താ
6: ഹാജി
8: തരേ ഉസ്നു സംജാക്കേ രേ
6: ബച്ചേ സമസ്യ
5: മാനേ സത്രിയ കാ
8: ഓ മാഫ് കർ ദിയേ നു ചാ ചാ മാഫ് കി
5: ബൈ ബൈ ഗുഡ് നൈറ്റ്
8: ചലോ ചലോ ചലോ ചലോ കര ചലോ
9: ഓ യാ കുടി ദാ നാ കുച്ച നാ പോ ലേ ഗയാ.
10: ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെന്റ് നാഷണൽ ലെവലിൽ നമ്മുടെ മനയത്ത് വരുന്നു. എന്താ അഭിപ്രായം?
11: ഒരു ഗുസ്തി മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വരില്ല. പിന്നല്ലേ ഈ നാട്ടുകാർ. അതുപോലെ ഈ ചെലവിൻ്റെ കാര്യമൊക്കെ ആര് വഹിക്കും?
12: നമ്മളൊന്ന് മുണ്ടുമുറുക്കെടുത്ത തീരാവുന്ന കാര്യമല്ലുള്ളൂ ചന്ദ്ര. ഇന്റർനാഷണൽ പ്ലേയേഴ്സ് നമുക്ക് കൊണ്ടുവരാലോ. സുശീൽ കുമാർ, ഗീത, യോഗേശൻ ഇവരൊക്കെ വരുമ്പോൾ തന്നെ കളറാകെ മാറും. പിന്നെ സ്പോൺസേഴ്സിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
10: മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും.
12: അതെ,
10: ടൂറിസമായിട്ട് നമുക്ക് ഇത് ക്ലബ് ചെയ്യാം. പക്ഷേ ചന്ദ്രൻ പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇറങ്ങി ഗോദായിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം മുന്നിട്ടിറങ്ങും.
13: അതെ, ക്യാപ്റ്റൻ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളെ നമുക്ക് വിശ്വാസമാണ്. നമ്മൾ ഇങ്ങനെ കൂടണ്ടേ?
10: എന്നാ പിന്നെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം.
12: പിന്നെ കയ്യടിച്ച് പാസ്സാക്കിയേക്കാം. പിന്നെന്താ?

0: एकदम आ रहा है।
1: बहुत बढ़िया कर दीजिए।
2: गुड मार्क आ दी थी।
3: एकदम परफेक्ट था। ये तुम ऐसे ही करके जाओगे ना, यू विल फ्लाई हाई। हाय, एंदा इवडे? പൊറോട്ടയും ബീഫ് കറിയും ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ.
4: ഞാൻ മാച്ച് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയണം തോന്നി, ഇപ്പോ ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് വിൻ ചെയ്തത്. അപ്പോ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലോവർ ബാക്ക് മാറ്റിൽ നിന്ന് പൊങ്ങിപ്പോകുന്നുണ്ട്. അതൊരു വീക്ക് പോയിന്റ് ആണ്. ഒപ്പോണന്റ് വേണമെങ്കിൽ ഈസി ആയിട്ട് മലർത്തി അടിക്കാം. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന്

0: ஒரு தேக்கு போட.
1: எடா
0: ஈ குஸ்தி என்ன பரையே லெங்கோட்டி மாத்திரல்ல வேற குறை காரியங்களൊക്കെ அப்புறம் அப்புறம் ஒன்னும் இல்ல.
2: நீ
3: வாட்டியோ
0: ஹலோட்டா എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? ഞാനില്ലാതെ
4: എങ്ങനെയുണ്ട്?
0: ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതി, ഞാൻ കോളേജിലാ. ഓക്കെ.
5: കോഫി കോഫി
6: ടു കോഫി പ്ലീസ്.
0: എക്സ്ക്യൂസ് മീ.
6: അരെ ഭായി ക്യാ കർ രഹേ
5: ഹോ? ക്യാ ഹോ രഹാ ഹൈ? സ്റ്റാൻഡ് ഹിയർ ജബ് ചാൽ.
0: നോ, ദിസ് ഈസ് മൈ സ്പോട്ട്. ഐ വാസ് സ്റ്റാൻഡിംഗ് ഹിയർ.
6: ആ പാഗല ആണ്
3: നീ. ജി
0: ഒരു ആ
3: ഛോഡ് ദേ ദോസ്ത് ഹൈ മേരാ.
0: One, two sandwich, and two mixed fruit juice.
6: यार मैं की करें यार?
5: अब किन्हीं दिन चलाए थे लगे थी?
6: पूरी तो दोस्त था।
5: किन्हीं दिन कैसे छड़ता हूँ है?
6: फिर मैं की करूँ दासी लोग क्या मरा?
0: Hey, may I?
3: You don't have to ask for permission. It's a public place.
0: Juice, sandwich for you, sandwich for me.
3: I didn't ask you for a sandwich.
5: यार उड़ी दोस्त था, मैं दासी कराए थे लगे।
3: Did I say no?
0: No.
3: Are you a wrestler?
0: I was.
3: Chodi kyu? Vaise your tip was good. It helped me.
0: You're welcome.
3: I didn't say thank you.
0: No, from your facial expression, I thought you were about to...
3: So, you're reading my face and assuming things, huh?
0: I'm sorry, I think I should go.
3: You know, it's rude to leave when someone is talking to you.
0: No, I didn't leave, I'm still standing here. But I have class and I really need to go now.
3: You can't leave without my permission, stand here.
0: तने
3: की समझ दे अपने आप में बदतमीज इंसान. आदिति सिंह असली पंजाबी.
0: अंजनेय दास असल मलयालिया.
3: दास.
0: Yeah.
3: So, you've seen Punjab?
0: Not really.
3: No. You know you should. It's so rich in culture, like you love it for sure. I'm going to a Punjabi wedding tomorrow. Do you want to come with me?
0: Why not?
3: Cool. Yeah.
0: Yeah.
3: I'll see you tomorrow then.
0: Yeah, cool.
3: You can have that sandwich.
0: Okay.
3: Bye.
7: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കരുണാസായി റേഡിയോ 91.2 FM ന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹപൂർവ്വമുള്ള ഓണാശംസകൾ നേരുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ശബ്ദരേഖ.
1: തിരുവോണത്തിന് പ്രത്യേക സിനിമ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗോദാ.

0: എന്താടാ നിർത്തിക്കളഞ്ഞത്? അടി കിട്ടി പഞ്ചറായിട്ട് വന്നിരിക്കല്ലേ, കഴിക്കേ, കടി നന്നായിരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പഠിപ്പിക്കാൻ അയച്ചതാ, എന്നിട്ട് കണ്ട നാട്ടിൽ പോയി കണ്ടവന്റെ ഒക്കെ കൂടെ തല്ലും കൂടി വന്നിരിക്കും. ബാക്കിയുള്ളവർക്ക് പേര് ദോഷം ഉണ്ടാക്കുക.
1: ഞാൻ പറഞ്ഞിട്ടാണോ കണ്ട നാട്ടിൽ ഉണ്ടാക്കിയത്?
2: പഞ്ചാബിലെ അടി കിട്ടിയായിരുന്നു നീ പറഞ്ഞു, പക്ഷെ എന്തിനാ കിട്ടിയെന്ന് മാത്രം നീ പറഞ്ഞു. പെണ്ണുടി കേസല്ലാണ്?
3: അത് ഉറപ്പല്ലേ? പഞ്ചാബിലെ അടി
1: ചൊറിയും.
2: പിന്നെ അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട. നിന്റെ അച്ഛന്റെ ഗുസ്തി ടൂർണമെന്റ് വിജേട്ടം മുടക്കാൻ പോവാ, ബാക്കി ഇവിടുന്ന് പറയാം.
1: വിജേട്ട
4: ഹലോ
1: വിജേട്ട പറയുന്ന നടത്തിക്കോട്ടെ, ഇത്രയും നാളത്തെ പോലെ അല്ല അച്ഛനും ഗ്യാങ്ങും ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയേക്കാം.
4: എന്താണ് എനിക്കൊരു മാറ്റം? നീ എന്താ യൂത്ത് സം വിട്ട് ഫയൽമാൻമാരെ ക്ലബിച്ചറിഞ്ഞോ? ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്നതേ എനിക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഈ നാട്ടിലെ മൊത്തം ചെറുപ്പക്കാർക്ക് വേണ്ടിയാ.
1: എനിക്കറിയാം,
2: നിനക്കറിയാം,
1: മലയത്തോലെ സ്റ്റേഡിയം കൊണ്ടുവന്നിട്ടാണല്ലോ നിങ്ങൾക്ക് നാട്ടിൽ ചെറുപ്പക്കാരുടെ വോട്ട്
4: പിടിക്കും. ഞാൻ എന്താ പൊളിറ്റിക്സ് കളിക്കാന്നാണോ നീ പറഞ്ഞത്?
1: അതല്ല വിജേട്ടാ, അവരവിടെ ഗുസ്തിയോ എന്ത് കുന്തമേളം നടത്തിക്കോട്ടെ, നമ്മളായിട്ട് അത് കൊടുക്കാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. വെറുതെ
4: വഷളാവട്ടെ, വഷളാവണം നിനക്കേ. നിനക്ക് പേടിയാണെങ്കിൽ നീ നിക്കണ്ട, നീ അറിയിക്കോ, തിരിച്ചു നിന്റെ അക്കാറയ്ക്ക് നോക്കോ. നീ അവിടെ ആയിരുന്നല്ലോ പണ്ട്, ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാനുണ്ട്.
2: നിങ്ങൾ അടങ്ങ്, അവനൊരു സജഷൻ
4: പറഞ്ഞു. നീ മിണ്ടരുത്, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ
1: പറഞ്ഞു തരാനായിട്ട്.
2: നിങ്ങൾ
1: എങ്ങനെയും കാണിച്ചു, ഞാൻ വരാം. പോരെ
0: മൂന്നര അല്ലേ?
3: ഓ മൂന്നര മൂന്നര.
0: അല്ല പോക്കരെ, നമുക്ക് ഈ ഗോദ എല്ലാത്തവണത്തെ പോലെ കുറച്ചുകൂടെ ഒന്ന് ഉയരത്തിൽ കെട്ടാം.
3: ഓ ആയിക്കോട്ടെ.
0: അപ്പൊ കാണുന്നവർക്ക് ഒരു സൗകര്യമാവല്ലോ.
5: ഇത് നടക്കില്ല. ആ വിജയൻ കോടതിയിൽ കൊടുത്ത കേസ് വിധിയായിട്ടുണ്ട്.
3: കേസോ?
5: അതെ, മലയത്തു വയൽ അവനു കൂടെ അവകാശപ്പെട്ടതാണെന്നും ഇവിടെ എന്ത് പരിപാടി നടക്കണമെങ്കിലും അവന്റെ സമ്മതം കൂടാതെ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ രഹസ്യമായ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അത് വിധിയായിട്ടുണ്ട്, അതും അവൻ അനുകൂലായിട്ടും.
0: സമയം കളയണ്ട, തുടങ്ങിക്കോ.
6: നോക്കിൽ ചെമ്പൊരി ചീണ്ടുന്നുണ്ടേ, തുണിയേറാനേ മുന്നിൽ കടുകടെ ഇവൻ മാറുമോ, നേരിലെതിർത്തൊരു ന്യായം മിണ്ടാൻ ആയ മണ്ണിൽ ആരുണ്ട്? പറഞ്ഞവരെല്ലാം പിന്നെ
3: എന്ത് തോന്നിയാ സാറെ കാണിക്കുന്നത്? ആ കാലമാണ പെരുന്ന പിന്നെ ബാരി കിട്ടി ഇറങ്ങാൻ പറ്റുമ്പോൾ
7: തീനണ്ടിരിക്കാ. ഞാൻ
3: ഒന്ന് സഹായിക്കും.
7: താഴ്ത്തു എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്, കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം.

0: ഇപ്പം പോയത് നന്നായി. ഈ ചുമരക്കമ്പിൾ പൊളിക്കേണ്ടി വരും.
1: എന്റെ വിജയട്ടാ, ഇത് വേണ്ട. കേസ് കൊടുത്തപ്പോ ക്യാപ്റ്റന്റെ റിയാക്ഷൻ കണ്ടല്ലേ, ക്ലബ് അടിച്ചു പൊടിച്ച് തൂഫാനാക്കി. നീ ഇതുപോലെ അടിപൊളിയോ? നാട്ടിലും
0: മണ്ണിന്റെ അകത്ത് ഇറങ്ങി
2: കളിക്കണത്
0: നമുക്ക് രണ്ടുപേർക്ക് വിത്തായിട്ട് വന്നാ മതി.
3: നമുക്കിത് പൊളിറ്റിക്കലായി മൂവ് ചെയ്താലോ? നിങ്ങളുടെ ഉറ്റ ചെങ്ങായല്ലേ ആ കുറ്റിപ്പുഴ എം എൽ എ, ഒന്ന് വിളിച്ചു നോക്കിയാലോ?
2: ഇങ്ങനത്തെ ചുക്കളി പരിപാടിക്കൊന്നും മൂപ്പരെ വിളിക്കേണ്ട കാര്യമില്ല. ഇത് എനിക്ക് പ്രാദേശിക ഇടയിലാവുന്ന കാര്യമുള്ളൂ. ഇനി ഒരു കാര്യങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി
3: ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല. നമ്മൾ പ്രതികരിക്കണത്
0: ഇന്ന് ചേർക്കാണ്. വെള്ളം കുടിച്ച് വീട്ടിൽ പോകാൻ.
3: അപ്പൊ നിങ്ങൾ പാരടീമ?
1: അതെ, ഇതിലും വലുതെന്തോ വരാനില്ലെന്ന എന്റെ സംശയം.
4: പാണ്ടി മച്ച പറടാ, ഞാൻ കുറച്ച് ദിവസം അതിഥി നമ്പറിലേക്ക് വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്താടാ
3: കല്യാണോ? എപ്പോ?
4: മച്ച ഒരു മിനിറ്റ്, എനിക്ക് വേറെ കോൾ വരണം. ഹേ അതിഥി, ഐ വാസ് ട്രൈങ് ടു കോൾ യു.

0: चिप्स देना,
1: एक पैकेट। वेलकम टू केरला।
0: थैंक यू।
1: वेलकम वेलकम। 150 रुपीस।
2: ചേട്ടാ പാട്ടിന് ശബ്ദം ഒന്ന് കൊടുത്തേക്കട്ടെ, എത്ര പ്രാവശ്യം പറയണം? ദേ അവളെ ഇപ്പൊ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന അവള് പറയണേ, ഞാൻ അവളെ ബാലന്റെ വീട്ടിൽ കൊണ്ടുവട്ടെ.
3: എന്നെ വീട്ടിൽ നാരനേരം മീനും കുട്ടി ചോറ് കിട്ടും, ചോദിക്കാതെ കാശും കിട്ടും, അത് മുടക്കരുത് പ്ലീസ്.
2: പിന്നെ ഞാൻ അവളെ എവിടെ കൊണ്ടുപോകും?
4: എന്റെ വീട് ഫ്രീ ആണ് കേട്ടോ,
2: താ അവിടെ ചിലക്കണ്ട് വണ്ടി ഓടിച്ചാൽ മാത്രം മതി.
4: ഇവിടെ പറഞ്ഞ
3: എനിക്കിപ്പോഴും സംശയം മാറുന്നില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ചുറ്റിക്കടിയുണ്ട്.
2: ഇല്ലേ ബാലേട്ടാ, സത്യം കിട്ടും, അവളെന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്.
3: എന്നാലും അവളെങ്ങനെ പഞ്ചാബിൽ നിന്ന് നിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിപ്പെട്ടു?
2: അത് ഞാൻ പറഞ്ഞില്ലേ ബാലേട്ടാ, അവളുടെ വീട്ടിലാകെ പ്രശ്നമായി,
5: അവളുടെ ചേട്ടൻ അവളുടെ കല്യാണം ഉറപ്പിച്ചു,
2: അപ്പൊ അവിടെ ചാടിപ്പോന്ന. ഇവിടെ ആകുമ്പോ പിന്നെ അവൾ അന്വേഷിച്ച് ആരും വരില്ലല്ലോ.
3: പത്തായത്തിൽ നെല്ല ഉണ്ടെങ്കിൽ എലി എങ്ങ് പഞ്ചാബിനേ വരും.
2: അത് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു, നമുക്കവിടെ പത്തായത്തിൽ ഒളിപ്പിച്ചാലോ.
3: തൽക്കാലം അവളെ ആരും കാണാൻ നിന്റെ വീട്ടിൽ ഒളിപ്പിക്കും. നാളെ അമ്മാവിനും അമ്മായി ഉണരാൻ വെച്ച അലാറത്തിന്റെ 1 മണിക്കൂർ മുന്നേ ഞാൻ എത്തിയിരിക്കും, എന്നിട്ട് നമുക്ക് സൗകര്യപൂർവ്വം ആലോചിക്കാം. ഓക്കെ അമ്മേ.
6: Put your phone in silent mode.
7: അയ്യോ
0: is that the akara?
7: ഇതെവിടായിരുന്നു? ഹായ് ചിപ്സ്
2: കൊടുത്തോ.
7: എന്റെ കൊച്ചെ, ഇവനെ പറ്റി രണ്ടുപേരോട് അന്വേഷിച്ചിട്ട് പഞ്ചാബിൽ നിന്ന് പോന്നാ പോരായിരുന്നോ? ആ വണ്ടി കാശ് എങ്ങനെ
2: ലാഭിക്കായിരുന്നു?
8: Please don't come out until I call you. Okay?
9: Okay, but mujhe bahut bhook lagi hai.
7: Enna bhooka?
2: Bhook alla, bhook. Veshapp.
7: Ee thaadiratri naanu ninte veshapp. Ore enna. Alle le edikkanum venda avade enna kaare ethe. Mone daapa.
3: ഈ കുട്ടി നിന്റെ ഫ്രണ്ട് ആണോ അതോ ഗേൾ ഫ്രണ്ട് ആണോ?
8: അതെ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ തൽക്കാലം ഇതാരും അറിയണ്ട. പിന്നെ നാളെ രാവിലെ അച്ഛൻ അമ്മ എഴുന്നേക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കണം.
3: അക്കാര്യം ഞാൻ ഏറ്റവും
8: മറക്കരുത്.
3: മറക്കില്ല.
7: ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്.
3: എണ്ണ കാര്യതാണെങ്കിൽ എണ്ണ കാര്യ ചിപ്സ്.
8: ഹലോ, ഇങ്ങോട്ട്
7: തല്ലല്ല, കൊറേ നേരായിട്ട് ഞാൻ വിളിക്കുന്നു. ക്യാപ്റ്റൻ ടീച്ചർ എഴുന്നേറ്റിട്ടുണ്ട്, പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ട് പോയി.
2: അതിഥി എവിടെ?
7: രാവിലെ തന്നെ നല്ല ബോക്ക് പോക്കുക, ഡൈൻ ടേബിളിലുണ്ട്.
10: പിന്നെ സിലബസ് തീർക്കണം മനുഷ്യ, പരീക്ഷ വരുന്നു.
8: അച്ഛനമ്മേ അച്ഛനമ്മ
7: എന്നെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യ.
10: സത്യം
11: പറഞ്ഞോ, നിങ്ങൾ ഈ ഗാട്ടാ ഗുസ്തി നാട്ടുകുസ്തി എന്ന് പറഞ്ഞ നാട് പുഴ തട്ടി നടന്നിട്ട് പലയിടത്തൊന്നും അച്ഛനെ അന്വേഷിച്ച് വന്നാണോ?
10: അടിച്ചു സ്വഭാവം അറിഞ്ഞൂടാ.
11: അറിഞ്ഞൂടാ, അത് തന്നെ. ചെലപ്പോ നിന്റെ ചേച്ചി ആയിരിക്കും മോളെ, അച്ഛനോട് ചോദിക്കേ.
10: അപ്പൊ നിന്റെ ഫ്രണ്ട് അല്ലേ?
12: എന്റെ ഫ്രണ്ട് ഒന്നും അല്ല.
11: അതിഥിയാണെന്ന് മനസ്സിലായി, പക്ഷെ ആരുടെ അതിഥി? ഹിന്ദിക്കാരി.
7: അത് ദാസൻകുട്ടന്റെ ഫ്രണ്ടാ.
2: ബാലേട്ടന്റെ ഫ്രണ്ടിനെ പറ്റി അച്ഛൻ ചോദിക്കുന്നു, എന്തേ നേരത്തെ വരാൻ വേണ്ടി വൈകി പോയേ?
3: എന്റെ ഫ്രണ്ടാ,
11: നിന്റെ ഫ്രണ്ടോ? നിനക്ക് എവിടുന്നാണ് വടക്കേ നീ കൂട്ടുകാരി? നീ എന്നാണ് കേരളം വിട്ടു പോയത്?
3: വാട്സാപ്പിൽ
2: നിന്റെ ഫ്രണ്ട് എന്നിടാ ഇവിടെ വന്ന് താമസിക്കുന്നത്? നിന്റെ വീട്ടിൽ താമസിക്കാൻ
3: സ്ഥലം
8: കറണ്ട് ഇല്ലാത്തോണ്ട് അവിടെ പ്രൈപെയിന്റാ, പ്രൈപെയിന്റ് കറണ്ട് ഉണ്ടെങ്കിലേ ഇരിക്കാൻ
3: പറ്റുള്ളൂ. ഈ കുട്ടി പിന്നെ തൽശ്ശേരി അവിടെ ഫ്രണ്ടിന് കടവിനെ വന്ന മാമ.
8: അപ്പൊ ആ ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫാമിലി ആയിട്ട് ദുബായിൽ വേറെ ഫ്രണ്ടിനെ കാണാൻ പോയി ഡ്രൈവ്
3: മിസ്സായി. ഇവിടെ വന്ന് മാമന്റെ മാമ രണ്ടു ദിവസം എൻജോയ്
8: ചെയ്തിട്ട്
3: ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാം. സുന്ദരി
7: സ്റ്റേ ഒക്കെ കൊള്ളാം. ഇമ്മാതിരി ബുക്കാണ് ബുക്കണതെങ്കിൽ വെച്ച് വിളമ്പാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഡേ രാവിലെ ടീച്ചറിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വെച്ച ദോശം ചമ്മന്തിയാ ഇവളെടുത്ത് ബോക്കുന്നത്.
11: അപ്പൊ ദോശ ഇല്ലേ?
7: ദോശ തീർന്നു, കുറച്ച് ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ.
11: വരുന്നില്ലേ മനുഷ്യ?
7: വരാ. ഒരു പെണ്ണ് വന്ന് കേറി അതിനുമ്പ് തുടങ്ങി അടിപൊളി.
3: എന്റെ മനസ്സിൽ ഹിന്ദിക്കാരി ഒരു ബംഗാളി ആയിരുന്നടാ. ഓ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്റെ വീട്ടിൽ
8: കേട്ടില്ലായിരുന്നോ?
3: ഇനി ഇവിടെ കാര്യം ഹായ് അക്കൈ ബഹുത്തണ്ടാർ പോക്കെ അന്റെ ബാപ്സ
11: ബഹുത്തണ്ടാർത്താ
3: ഹൈ
11: നമ്മളത്തിന്റെ
8: കരലടി

0: ഐഡിയ.
1: വസന്ത, I'll show you more.
2: Okay.
1: Please. ഇനി അവൾ ഫ്രണ്ട് ആണേലും ഗേൾ ഫ്രണ്ട് ആണേലും കയ്യിന്ന് പോയില്ലേ ദാസ, ബാലന് ഹിന്ദി അറിയാം. ഇനി ആദ്യം പിടിച്ച് അവൻ കേറും.
3: അതോ

0: देख रहे क्लिम पंजा में बड़ा को क्या बोलता है ये ट्राई कर अच्छा लगे आप देखते रहे अभी आया
1: ആദ്യത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയേ അല്ല
0: അയ്യോ നീ വിചാരിച്ച പോലെ ആയിരിക്കില്ല പക്ഷെ ഞാൻ വിചാരിച്ച
2: പോലെ
1: അതല്ല
0: ഏതല്ല
1: അവൾക്ക് ഈ വായ നോട്ടൊന്നും ഇഷ്ടല്ല കേട്ടോ
0: എനിക്കും ഇഷ്ടല്ല അതിന് നിന്നോട് അറിയാൻ പറഞ്ഞ ഞാൻ അവളെ വായി നോക്കുവാന്ന്
1: അങ്ങനെയല്ല പക്ഷെ അവൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ടാ ചെലപ്പോ അവൾ പ്രതികരിക്കും ബാലേട്ടന് ചെലപ്പോ അത് ഭയങ്കര വിഷമാവും
0: പ്രതികരിക്കണം പെൺകുട്ടികളെ അങ്ങനെ തന്നെ വേണം
3: പറഞ്ഞിട്ട നമ്മ അടുത്ത് വന്നിട്ടാ
4: നീ
3: എന്തൊരു വടക്കലാടി വടക്കണത്
4: ഞാൻ കാലി പിടിക്കാടാ ദേവിയാശോന
3: നിന്റെ ഓശോന
1: നീ കേതാടാ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ വേണം കളി
3: നിന്റെ നാടോ അച്ഛനെ കൈതരിക്കല്ലേ കൊടുക്കട്ടെ
1: എന്താ ഇനിയും വേണോ

0: ദാസാ ശരി, ചോറിനിട്ട് വരാം.
1: എന്തൊരടിയാണ് അവൾ അടിച്ചത്! സാക്ഷാൽ അന്ധകരണം പറിച്ചു പോയി.
2: ഇത് സംഭവം കരാട്ടയാ.
3: ഏയ്, അവളുടെ മൂവ്മെന്റ് കണ്ടപ്പോഴേ എനിക്ക് സംഗതി കൂടി കിട്ടി. സംഭവം ഗുംഫുവാ.
1: ആണോ?
4: എന്നാലേ ഇത് ഗുംഫും കരാട്ടി ഒന്നല്ല, ഇത് ഗുസ്തിയാ. സാക്ഷാൽ ഗാട്ടാ ഗുസ്തി.
1: ഗുസ്തിയാ? പെണ്ണുങ്ങളാ, ഗുസ്തി പിടിച്ചാൽ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റൂ.
5: മത്സേട്ടൻ രാത്രി കള്ളും കുടിച്ചു വന്നാ എന്നും അടിയാ.
6: നിന്നോടൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ ആ ക്യാപ്റ്റന്റെ അക്കാരെ പോയിട്ട് കുറച്ച് അടിയും തടയൊക്കെ പഠിക്കാൻ.
7: എന്റെ വിജയേട്ടാ, അവൾ ഇവിടെ അടിത്തറ പഠിക്കാൻ വന്നൊന്നല്ല, വീട്ടിൽ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല.
8: എടാ, പഞ്ചാബിൽ നിന്ന് കേരളത്തിലോട്ട് മാത്രം വഴിയുള്ളൂ. ഇവിടെ ഉള്ള ഫയൽമാൻമാര് കാരണം മുണ്ട അഴിച്ചു വെച്ചിരിക്കാം. ഇനി പഞ്ചാബി ഫയൽമാനി കൂടി വന്നിട്ട് വേണം ഷട്ടി കൂടി വരാം.
7: വിജയേട്ടാ, വിജയേട്ടാ, ഒരു നാലഞ്ച് ദിവസം അത് കഴിഞ്ഞ അവളവിടെ പോകും.
1: നാലഞ്ച് ദിവസം? നീ ഒരൊറ്റ ദിവസം പോലും അവളെ ഇവിടെ നിർത്തരുത്. എന്തെല്ലാം കള്ളങ്ങൾ അവള് പറഞ്ഞത്!
9: അവളാണോ കള്ളം പറഞ്ഞത്?
10: ഞാൻ പറഞ്ഞില്ല, നീ പറഞ്ഞു.
9: അവളെ അങ്ങനെ നീ പറയുന്ന പോലെ പെട്ടെന്ന് തിരിച്ചയക്കാനൊന്നും പറ്റത്തില്ല.
1: എന്താ, ഇങ്ങോട്ട് വന്ന ട്രെയിൻ അങ്ങോട്ട് പോകത്തില്ല.
9: എടി, തിരിച്ചു ചെന്നാൽ അവളുടെ ബന്ധുക്കൾ അവളെ ഉപദ്രവിക്കും. നിനക്ക് ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം അറിയാത്തോണ്ടാ അഭിമാനത്തിന്റെ പേര് കൊല്ലാൻ പോലും മടിക്കാത്ത.
1: കല്യാണത്തിന് നിന്ന് ബന്ധുക്കളുടെ മുഖത്ത് കരിവാരി തേച്ച് അവളെ പിന്നെ എന്തോ ഒമ്മ വെക്കണോ?
11: തുമ്മലിന് മരുന്ന് വാങ്ങണം,
1: അല്ലെങ്കിൽ തന്നെ നാട്ടുകാരെന്ത് പറയും? എല്ലാരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ രാവിലെ അവളെ എടുത്ത് പറഞ്ഞു വിട്ടോട് മിണ്ടിയാച്ച മതി, മനസ്സിലായോ? എന്ത് കാഴ്ച കാണോ? കയറിപ്പിടി.

0: ഞാൻ പോയ ദാസന്റെ ഏതോ സെറ്റപ്പാ.
1: നിർത്താടി, ഒരെണ്ണല്ലായിട്ടുള്ളൂ, ഒരു രണ്ടു മൂന്നും കൂടെ ആയിക്കോട്ടെ, എന്നിട്ട് നിർത്താം.

0: പണ്ട് അവൾ കുറച്ച് ഗുസ്തി പഠിച്ചതിന്റെ ഗുണം ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്യാപ്റ്റൻ ആയിട്ട് അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഗുസ്തിയെ പൊടി തട്ടിയെടുത്ത എന്റെ പൊടി പോലും കിട്ടൂല. അതുകൊണ്ട് തൽക്കാലം ക്യാപ്റ്റൻ പോ. ഭീഷണിയല്ല, അപേക്ഷയാണ്.
1: അയ്യോ എന്റെ മോൾ, അതിന് ഗുസ്തി ഒന്നും പിടിക്കണ്ട, ചുമ്മാ ആ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി.
2: പാകിസ്ഥാനിൽ കിടക്കുന്ന ഗുസ്തിക്കാരൻ ലെങ്കോട്ടയുടെ കളർ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. സ്വന്തം കൊച്ചിന് ആസ്മയുള്ള കാര്യം അറിയത്തില്ല.
3: അടിപൊളി.

0: अपू ने बताया था कि आप में से कुछ लोग बचपन में कुश्ती खेले थे. इट वुड बी ग्रेट इफ यू ऑल कैन कम बैक एंड हेल्प मी.
1: കുട്ടോ, കുട്ടിക്ക് ആഷിന്റെ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നട്ടാ. എനിക്ക് കേട്ടിട്ടങ്ങനെ തോന്നിയതാ.
0: ബാലട്ട പ്ലീസ്.
1: പ്ലീസാ, ഇപ്പൊ എന്താ ചെയ്യണത്? എന്റെ അടുത്ത് ക്യാഷൊന്നുമില്ല. ഉണ്ടാവില്ല.
0: ബൈ. എന്താണ് പറഞ്ഞത്?
2: എന്താടാ ഒരളക്കം?
3: എന്ത് പിന്നെ നമ്മുടെ ഗുത്തിക്ക് സഹായിക്കാവോ?
4: അത് ശരി.

0: ഓള്
1: കബിൽ വന്ന് കൈയും കാലും പിടിച്ചിട്ട് വയറും കുറയ്ക്കാൻ ഓളെ കൂടെ ഗുസ്തി പിടിക്കാൻ പറഞ്ഞിട്ട് വയറാണ് മെയിൻ.
2: വയറ് കുറയ്ക്കാൻ കുറച്ച് ദിവസം പുറത്തു കൂടെ ഓട്, എന്നിട്ട് തീരുമാനിക്കാം അകത്താക്കണോ പുറത്താക്കണോ.
1: ഓളെ പുറത്തു കൂടിയാ
2: ഞാൻ പറഞ്ഞു നിന്നെ അകത്ത് കയറ്റാൻ പറ്റില്ല.
1: ഈ ഷെഡിന്റെ ഷെഡോ
3: ഷെഡല്ല
2: നീ ഒരു കാര്യം ചെയ്യ, ഒരു പത്ത് തവണ ഈ പൂഴിയിൽ അക്കാറാന്ന് എഴുതി പഠിക്കും, എന്നിട്ട് തുടങ്ങിയാ മതി.
1: ഓ ഈ പൂഴി എഴുതി പഠിക്കട്ടെ.
2: ആഞ്ജനേയ സ്വാമി
1: ശരണമയ്യപ്പ.

0: ബാലം പഠിക്കാൻ കയറിയത് പിന്നെ ഗുസ്തിക്കാര് നാട്ടിൽ മൊത്തം പാട്ടായിട്ടുണ്ട്.
1: എന്താ ദാസ ക്രിക്കറ്റിലേക്ക് എങ്ങനെ
2: പോണു?
1: പോണില്ലേ? എന്തോ ഒരു ടെൻഷനുള്ള പോലെ.
3: നിങ്ങൾ എന്തിനാ കറി പോയി ജോയിൻ ചെയ്ത്? സംഭവം ആയതോട്ടൊന്ന് മനസ്സിലായി, പക്ഷെ അതെന്റെ പെണ്ണിന്റെ അടുത്ത് വേണ്ട.
4: ഏയ്, അതൊന്നല്ല, വയറൊന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാ. ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് ഇല്ലേ? ഏ,
1: അന്ന് എന്നോട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ ചോദിച്ചാണോ? അപ്പൊ നീ എന്താ പറഞ്ഞേ? അവള് നിന്റെ ഫ്രണ്ടാണ് അല്ലേ? ഇനിയിപ്പ അങ്ങനെ തന്നെ മതി. അത് ഇനി നീ എടുക്കരുത്.
0: ഈ കുള്ള എന്തൊക്കെ
1: പറയണേ? ഏതേലും സിനിമയിൽ ജഗതി ചേട്ടൻ ശോഭന ചേച്ചിനെ വളച്ചോണെന്ന് കണ്ടിട്ടുണ്ടാ? ഈ ശോഭന ചേച്ചി ജഗതി ചേട്ടൻ വളയാൻ നിന്ന് കൊടുക്കോ? ഇല്ല, ചേച്ചിയിലെ ആലേട്ടനല്ലേ വളയുള്ളു. ഇപ്പൊ നിന്റെ മനസ്സിനെ കുറിച്ച് ആശ്വാസം തോന്നല്ലേ?
5: പാലൊക്കെ പനീറ് നാട്ടിലേക്ക് മീൻ കിട്ടാത്ത പോലെ. ഇത് മുഴുവൻ ഉണക്ക ചപ്പാത്തി പരിപ്പ് കറി ഐറ്റംസ് ആണല്ലോ.
6: അവള് വെജിറ്റേറിയനാ. നീ കുറച്ച് പാൽക്കട്ടിയും പനീറും ഉണ്ടാക്കി കൊടുക്കാം.
5: പാൽക്കട്ടി അവന്ക്ക് പഞ്ചാബിൽ നിന്ന് വരുത്തി കൊടുത്താ മതി. ഒരു നേരമെങ്കിലും മീനില്ലാതെ എനിക്ക് പറ്റത്തില്ല.
7: പിന്നെ മീൻ അവിയലായാലോ? മീൻ ടീച്ചർക്ക് മോൾ അവിയൽ.
6: കേട്ടോ, ഇനി മുതൽ അവക്കും കൂടെ കഴിക്കാമെന്ന് ഉണ്ടാക്കി വെച്ചാ മതി. ഇവിടുത്തെ അടുക്കളയിൽ
5: അതൊക്കെ പള്ളിച്ചെന്ന് പറഞ്ഞാ മതി.
6: ചോറെങ്ങാനും തിന്ന പെങ്കൊച്ച് തടിച്ചിട്ടുണ്ടെങ്കിൽ തല ഞാൻ എടുക്കും.
5: തല ഞാൻ അർത്ഥം എടുക്കും.
6: അവക്ക് വൈകി നീ ഉണ്ടെങ്കിൽ

കുക്കറോ എന്ത് കുന്തോ ആയാലും ശരി, ദേ ഇവിടെ ഒരു പച്ചക്കറി അഭ്യർത്ഥി വന്നിട്ടുണ്ട് പ്രായപൂർത്തിയായത്. നീ ഇന്ന് തന്നെ പെട്ടി കിടക്കെടുത്ത് ഔട്ട് ഹൗസിലോട്ട് മാറിക്കണം.

0: ഒരു പോട്ട് വിളി മമ്മിയായിട്ടാണ്
1: മനസ്സിലായിട്ട്
0: അമ്മയായിട്ട് ജനിച്ച മതിയായിരുന്നു.
2: ക്യാപ്റ്റ കോലാപ്പൂർ പോയി ഗോതകേറി പിടിക്കാൻ ഇവിടെ ഇങ്ങനെ ഡമ്മി ഇട്ട് കളിച്ചാൽ മതിയാവും.
3: No issues, Captain. In fact, I used to fight with boys back home. Beating boys is fun.
4: നാളെ മുതൽ നിങ്ങൾ ഓരോരുത്തരും അതിഥിയായിട്ട് കുസ്തി പിടിക്കേണ്ടി വരും ഈ ഗോതയിൽ.
0: എനിക്ക് നാണത്.
4: എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
0: ഞാൻ റെഡിയാ മാമാ. ഞങ്ങളും
5: നാളെ വരുമ്പോൾ എങ്കോട്ട് ഇട്ടിട്ട് വരണോ അതോ ഇവിടുന്ന് കിട്ടോ?
0: ഇപ്പൊ ഇടിച്ച് വിടുന്നില്ല.
2: നാളെ നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നാളെ എന്നല്ല, ഇനി ഒരിക്കലും.
0: ഇയാൾ ഇവിടുത്തെ കോച്ചാണ്? പെൺകുട്ടികളെ ആൺകുട്ടികൾ കൂടെയാണോ ഗുസ്തി പഠിപ്പിക്കുക? വലിയ ഗുസ്തിക്കാരൊന്നും വേണമെന്നില്ല, കുറച്ചെങ്കിലും അറിയാവുന്ന ഒരാളെ കിട്ടിയാ മതി.
6: എന്റെ അച്ഛൻ അറിയാത്ത ഏത് ഗുസ്തിക്കാരാണ് ഈ നാട്ടിലുള്ളത്?
7: പോക്കറിക്കോളിപ്പോ ആണുങ്ങളുമായിട്ടാ ഗുസ്തി എന്ന് പറഞ്ഞു കേട്ടോ. ആ അവന്മാരുടെയൊക്കെ ഒരു ഭാഗ്യം.
6: എന്തേ നീ പോണോ?

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കരുണാസായി റേഡിയോ 91.2 FM ഓണാശംസകൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
2: തിരുവോണത്തിന് പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗോദ.
3: എന്തെങ്കിലും ബുദ്ധിമുട്ട്?
4: ഏയ് ഇല്ല മാമ, എനിക്ക് പരിപ്പറി മതി, ഞാൻ മീൻ ചോദിച്ചില്ലല്ലോ.
3: അതല്ലടാ മണ്ട, ഗുസ്തി ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്?
4: ആ ഏയ് അത് നല്ല രസമുണ്ടായിരുന്നു.
3: രസം ഇനി അങ്ങോട്ട് കൂടി കൂടി വരുന്നു.

0: So, did I hurt you today?
1: Hey, no, no. Don't be silly.
0: You know, you were so cute today. You were like a teddy bear.
2: Dasa? Dasa? Da?
3: Adu?
2: Idiot, Aura. What are you guys doing to the boy?
0: Das, you okay?
4: എന്താ നിന്റെ ഉദ്ദേശം? എന്നെ കൊണ്ട് വെറുതെന്ന് പറയിപ്പിക്കരുത്. ആ കൊറകച്ചിനെ കെട്ടിപ്പിടിച്ചാലേ എനിക്ക് ഗുസ്തി കളിക്കാൻ പറ്റുള്ളൂ. ഇതാണോ ഗുസ്തി? കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേർ ആമ്പിള്ളേരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മറഞ്ഞു അല്ല ഗുസ്തി പഠിക്കുന്നത്. ഞാൻ നിന്റെ ഫ്രണ്ടാ. ആ കുള്ള നിന്റെ ആരാ?
5: ക്യൂട്ടാണ് പോലും. അവൻ ടെഡിയല്ല, തെണ്ടിയാണ്. തെണ്ടി ചകപ്പോത്ത് ശിവപ്പന്നി പറഞ്ഞ പട്ടി.
0: വാട്ട് ആർ യു സെയിങ്?
5: ഈശ്വര, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? See, why are you training with those uncultured fellows? You know this Balan? He's a very bad boy. I know him from this side. He's a womanizer. He's a fraud.
4: I don't like it, and good girls don't do that.
0: What do you mean you don't like it? And what is this thing about good girls, bad girls?
4: I mean, good girls don't do with boys.
0: Look, you're a good friend of mine. I'm staying at your house, training under your father. And I'll always be grateful to you for that. But that doesn't mean you'll start to control me in whatever I do. Remember one thing, Das. For me, wrestling is everything. And I mean everything. I'll do whatever possible to improve my skills. And I don't care for people who stand in my way telling me don't do this, don't do that. Not even my family. So don't you dare say such things to me again. Okay? Say something.
4: I love you.

बड़ी तो से

ഡാ, വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി എന്നെ ചീത്തയും വിളിച്ചിട്ട് ഈ വീട്ടിൽ ചാടിത്തുള്ളി നടക്കുന്ന പെമ്പർന്നവരുണ്ടല്ലോ, എൻ്റെ ഭാര്യ, നിന്റെ അമ്മ, എൻ്റെ 25-ാമത്തെ വയസ്സിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ നീപ്പാ പെങ്കൊച്ചനോട് പറഞ്ഞ കാര്യം. ഐ ലവ് യു എന്ന്. പ്രേമിക്കുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറയുകയില്ല, പക്ഷെ ആ പെങ്കൊച്ച് സ്വന്തം നാടും വീടും വിട്ട് അവൾ ഈ അന്യനാട്ടിൽ വന്ന് കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ടല്ലോ. അത് അവിടെ നാട്ടിൽ ഉച്ചരുള്ള അമ്പിളർ കുറവായി പോയതുകൊണ്ടൊന്നുമല്ല, അവക്കൊരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട്, ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട്. നിനക്കില്ലാതെ പോയതും അത് തന്നെ. ഞാനിങ്ങനെ മുഖത്ത് നോക്കി പറയുന്നതുകൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. പക്ഷേ ഇപ്പം നീ ആ കുട്ടിയുടെ മുന്നിൽ ചെറുതാ, തീരെ ചെറുത്. ആദ്യം നീ അവളുടെ മുന്നിലൊന്ന് നിവർന്ന് നിൽക്ക, എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയാം എന്നിട്ട് അവളെ ഇഷ്ടമാണെന്ന്. അതാടാ ആണപ്പം.

0: പറ്റിയോ? അടിപൊളി.
1: ഇനി ഇപ്പൊ ഫൈനല് ജയിച്ചു കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടോ എന്റെ അഞ്ജനയ.
2: The audience is up on their feet. The atmosphere is electric.
3: Put the cap on low.
2: Thank you, my good meeting.

സ്വന്തം ഇഷ്ടങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഇല്ലാതായപ്പോൾ തോറ്റുപോകുന്നത് മറ്റാരും അറിയാതിരിക്കാൻ എടുത്തണിഞ്ഞ മുഖം മൂടിയായിരുന്നു ആ ദേഷ്യവും ഷാഡ്യവും എല്ലാം. അതൊക്കെ മാറി തുടങ്ങിയാണ്. നിന്റെ അച്ഛൻ ഇന്നൊരു തിരിച്ചു വരവ് സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ മനസ്സിൽ നിറയെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകൾക്കിപ്പം ആ പെൺകുട്ടിയുടെ മുഖം

0: नमस्कार।
1: പണക്കൊഴുപ്പും ഗ്ലാമറും ഇല്ലാത്ത സ്പോർട്സിനും പരിഷ്കാരങ്ങൾക്ക് വഴങ്ങാത്ത പാരമ്പര്യത്തിനും ഇന്ന് സ്ഥാനമില്ലല്ലോ. പഴയതിനെ മറന്നുകൊണ്ടുള്ള ഈ മുന്നോട്ട് പോക്കിനെ നിങ്ങൾ വികസനം എന്ന് വിളിക്കുമായിരിക്കും. ഞങ്ങൾക്കത് വേറെറുക്കലാണ്, മരണമാണ്. പക്ഷെ മരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ മനയത്ത് വയലിൽ ഇതാ ഇവിടെ നിൽക്കുമ്പോ ആ പഴയ ആരവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാം.
2: അങ്ങനെ എല്ലാ മത്സരങ്ങളും എനിക്ക് ജയിക്കാൻ പറ്റില്ല.
3: അതേടാ, എല്ലാ മത്സരങ്ങളും ജയിക്കാൻ പറ്റില്ല. പക്ഷെ നീ തോക്കുന്നത് നിന്റെ എതിരാളിയുടെ മിടുക്കുകൊണ്ടല്ല, നിന്റെ അശ്രദ്ധ കൊണ്ട്. മത്സരങ്ങൾ ജയിക്കുമ്പോ പത്രത്തിൽ പണം വരും, പേരും വരും, ഗാലറിയിൽ നിന്ന് കൈയടിക്കാനും ആർപ്പുളിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. എടാ, ഒരു ഗുസ്തിക്കാരന്റെ ജീവിതം അവൻ നിൽക്കുന്ന ഗോതയ്ക്കകത്ത അത് തിരിച്ചറിഞ്ഞ് ഇവിടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നോ, അല്ലെങ്കിൽ നിനക്ക് പോകാം.

0: Continue.
1: എനിക്ക് തിരിച്ചു വരണം.
0: കോലാപൂരേക്ക് ഒരു കാഴ്ചക്കാരനായി വന്നോട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. നിനക്ക് തോന്നുമ്പോ വന്നു കയറാനും തോന്നുമ്പോ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമല്ല ഇത്. എന്റെ അക്കാറേ, ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോ നീ എനിക്ക് മകനല്ല, വേറൊരാളാ.
1: അപ്പൊ ഇവരോ?
0: ഇവർ വെറും ഡമ്മികളാ. ഇവളെ സഹായിക്കാൻ
2: ചതിക്കരുന്നല്ലേ.
1: ഞാൻ പോവാൻ വന്നതല്ല.
0: ഈ ഗോതം നിനക്ക് നീ സ്വന്തമാവണമെങ്കിൽ നീ ഇത് ജയിച്ചു തന്നെ നടക്കും. രമേശിനെ തോപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ 3 മിനിറ്റ് നേരം തോക്കാതെ പിടിച്ചു നിൽക്കണം. എന്നാ നീ അകത്ത്?

0: അതിഥി, ഈ നാഷണൽ ഗെയിംസിന് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമായി. നീ പഞ്ചാബ് സ്റ്റേറ്റിന് വേണ്ടി മത്സരിക്കാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു.
1: Can I represent Kerala?
2: Kerala Vanita Kusti team il or Punjabi sanidhyam. Marina National Games il Jalandharil ninnulla Aditi Singh aanu devathinte swantham naadinu vendi malsarikkan tayyaraduthu. Kannuril nadana qualifying tournament vijayamayathodeyanu Aditi Kerala team ilekku thirinjedukapettathu.
3: Kolhapur mein tu jeet gayi na kyunki main wahan pe nahi thi.
1: Ha, jaise tu mera kuch bigad pati.
0: പിന്തോ ഡൽഹി ഫൈറ്റർ മഹാസൂത്രശാലിയ, എതിരാളിയെ പ്രൊവോക്ക് ചെയ്യലാണ് അവളുടെ ഒരു രീതി. അതിന് റിയാക്ട് ചെയ്താൽ അവളത് മുതലെടുക്കും, പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് നന്നായിട്ട് അറിയാം
4: സർ. അതിഥി സിംഗ്,
0: യെസ്,
4: ശരി ഋഷി, ഒന്നും ഒരു
5: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടി ഊന്നി പറഞ്ഞു കൊള്ളട്ടെ. സ്ത്രീ അമ്മയാണ്, സ്ത്രീ സഹോദരിയാണ്, സ്ത്രീ അമ്മൂമ്മയാണ്, അമ്മായി അമ്മയാണ്, അമ്മായിയാണ്.
6: അല്ല പോക്കർക്ക, കേട്ട സത്യ, ഓൾക്ക് മത്സരിക്കാൻ പറ്റൂല.
7: അതെങ്ങനെ ശരിയാവും?
8: സത്യമാണ് ക്യാപ്റ്റൻ, പക്ഷെ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. മെസ്സപ്പാക്കിയത് നിങ്ങളുടെ റസിംഗ് ഫെഡറേഷൻ.
9: ഇതൊരുമാതിരി മറ്റേ പരിപാടി.
10: ഇതിപ്പോൾ പഞ്ചാബി ആയതുകൊണ്ടായിരിക്കും.
11: അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇപ്പൊ കേരളക്കാര് തമിഴ്നാട് തമിഴ്നാട് കർണാടക വേണ്ടി മത്സരിക്കില്ലേ?
8: പഞ്ചാബ് സ്റ്റേറ്റ് ടീമിൽ നിന്ന് അതിഥിയെ റിലീസ് ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ കിട്ടിയിട്ടില്ല.
0: ഇതൊക്കെ എപ്പോഴേ സബ്മിറ്റ് ചെയ്തു,
8: പക്ഷെ ഇവിടെ കിട്ടിയിട്ടില്ല. ഇന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
0: നിങ്ങളതൊക്കെ ഇപ്പോഴാണോ ക്രോസ് ചെക്ക് ചെയ്യുന്നത്?
8: ക്യാപ്റ്റൻ, ഒരു കാര്യം മനസ്സിലാവും. 100 കൂട്ടം പ്രശ്നങ്ങളുടെയും 70 ആരോപണങ്ങളുടെയും ഇടയ്ക്ക് ഈ നാഷണൽ ഗെയിംസ് ഇവിടെ നടക്കില്ലെന്ന് പോലും ഉറപ്പില്ലായിരുന്നു. പിന്നെ ഇത് ഒന്നുകിൽ ഒരു ക്ലർക്കൽ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം.
12: രവേട്ട, ഇത് അസോസിയേഷനിൽ ഒരു സാധാ ക്ലർക്ക് വിചാരിച്ചാലും ചെയ്യാവുന്ന പണിയുള്ളൂ. വിജയൻ്റെ ആ ഫ്രണ്ടില്ലേ, കുറ്റിപ്പുഴ MLA, അവൻ ഈ നാഷണൽ ഗെയിംസ് സംഘാടക സമിതിയിലുണ്ട്. അവൻ കളിച്ച കളിയാണെന്ന് അറിഞ്ഞത്. പിന്നെ രവേട്ട, ഒരു പഞ്ചാബി പെൺകുട്ടി മത്സരിച്ചിട്ടില്ലെന്ന് വെച്ച് ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ കുറച്ചു പേർക്ക് വെച്ചു.
13: ഓ മുങ്ങി, ഇതിപ്പോ നിങ്ങളെ കുടുംബത്തിന്റെ പ്രശ്നം മാത്രല്ല, നാട്ടാരുടെ മൊത്തം പ്രശ്നമാണ്. ഈ നാട്ടിലേക്ക് വരേണ്ട മെഡലാണ് ഓൻ തട്ടിത്തെറിപ്പിച്ചത്. നിങ്ങൾ പറയും, ഓനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
14: ന്യൂ നാഷണൽ ചാമ്പ്യൻ കുച്ച് കേന ഓ ക്യൂ ചുപ്പ് ഹോ ബി ചുനൌതി ദേനെ ആയി തി മുജെ കേരള ഗോഡ്സ് ഓൺ കൺട്രി അബ് ക്യാ ഹോ ക്യാ ഹുവാ ഹാ
1: യേ നാഷണൽ ഗെയിംസ് മെഡൽ ലേക്കെ തു സദാ നാച് മത് പൂരി ദുനിയ ജാന്തി ഹേ കി തുനെ ഛോട്ടെ ഛോട്ടെ ബച്ചോ കെ സാത് ഖേൽ കർ ജീതാ
14: ഹേ തുജെ മസാക് ലഗ് രഹാ ഹേ മെഹനത് കി കമായി ഹേ യേ ഹർ സാലി ചേന കെ ദിഖാ ദി ഹർ സാലി തുജെ രാജ ചാമ്പ്യൻ ബൻ ചുകി ഹേ തുമ് ക്യാ റൈ സാലി ഇദാ
15: ഹേ സാബ്
16: വാശി വൈരാഗ്യം നിൽക്കുന്ന ഗോദയ്ക്ക് പുറത്തല്ല, അകത്ത് ഫൈറ്റ് ഇൻ ദ റിംഗ്.
14: ഓക്കെ, യു ജസ്റ്റ് ഫിക്സ് ദ ഡേറ്റ് ആൻഡ് പ്ലേസ്. മർഡർ ഓർ മാറ്റ്, ഐ ഡോണ്ട് കെയർ. ഐ വിൽ റെസൽ യുവർ ഗേൾ ആൻഡ് ദിസ് ഐ വിൽ ടേക്ക് ഇറ്റ് ബാക്ക് വെൻ ഐ പിൻ ഹർ ഡൗൺ.

0: ഈ ഒഴിഞ്ഞു മറിച്ചിട്ടിരിക്കുന്ന കണ്ടത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഗോത കിട്ടണം എന്ന് പറഞ്ഞാ അതത്ര എളുപ്പമല്ല ദാസ.
1: ഇനിയിപ്പെന്ത് ചെയ്യും?
2: ഞങ്ങളും ഉണ്ട്, ഒന്നുമില്ലെങ്കിലും നമ്മുടെ കുട്ടിയല്ലേ.
3: നമ്മുടെ പഞ്ചാബി കുട്ടിയും പിന്നെ മറ്റൊരു
4: ഡൽഹിക്കാരിയാണ്.
5: ഇതാണോ ആളില്ലാന്ന് പറഞ്ഞത്? ഉണരു.

0: ഇമ്മാതിരി പണിയിപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കല്ലേ. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ചെറിയ കള്ളത്തരത്തിനൊക്കെ കൂട്ടുന്നത് നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് നെന്മണ്ടെന്ന് കരുതിട്ടാ. ഇനി അതുണ്ടാവില്ല.
1: ഞാൻ എന്ത് ചെയ്യുന്ന ജാബ്ര നീ പറയുന്നത്? ഇത്ര നാൾ കൂട്ടുകാരായ നടന്നമാര് എങ്ങാണ്ടൊന്നൊരു പെണ്ണ് വന്നപ്പോ നമ്മളെ വേണ്ട, എന്നാ പിന്നെ അവൾക്കിട്ട് ഒരു ചെറിയ പണി കൊടുക്കാം, അവള് തിരിച്ച് പഞ്ചാബിൽ പോവും, നമ്മള് ക്രിക്കറ്റും ക്ലബും സ്റ്റേഡിയവും രമണിയുടെ ജ്യൂസോടെ ഒക്കെ ആയിട്ട് പഴയ പോലെ ആവുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ അറിഞ്ഞോ അവള് പോയി വെല്ലുവിളിക്കും മനയത്ത് വയലൊന്നും ഉണ്ടാക്കുന്നൊക്കെ.
0: പ്രായം തെറ്റ പ്രായത്തിൽ നിങ്ങൾ ഉണ്ടപോളും മട്ടൽ പേറ്റും വെച്ച് കളിക്കുന്ന കളിയല്ലോ കളി, അതങ്ങ് ഒളിമ്പിക്സിൽ എത്തുന്ന കളിയാ. ഇത്രയും കാലം നമ്മൾ ഈ നാട്ടിൽ തേരാപാരം നടന്നിട്ട് ഇവിടെ ഒരു തേങ്ങ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ടും ഇപ്പൊ എവിടുന്ന് വന്ന പെണ്ണ ഈ നാടിനൊരു പേരുണ്ടാക്കിയിട്ടില്ല, അത് നിങ്ങൾ മറക്കാൻ പാടില്ലെന്ന് ചേട്ടാ.
2: അതുപോലെ തന്നെ ആ സൈഡിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഈ സൈഡ് ഫുൾ കവർ
3: ചെയ്യണം.
1: എന്റെ ദാസ വിജയ ബാല ഇവിടെ എല്ലാ കാര്യത്തിനും വിജയേട്ടന്റെ കയ്യിൽ തന്നെ എത്തണം എന്ന് വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? ആവശ്യമുണ്ടോ? ഇല്ല രമണി,
4: ആ ഇനി വിജയേട്ടൻ വന്നിട്ടുണ്ട് കാര്യമൊക്കെ ഏതൊന്ന് വടിച്ചെടുക്ക അങ്ങോട്ട്. ആ എന്റെ സ്ഥാനം
5: മൗനം പാടും ഓമൽ പ്രാവൻ മോഹം പോലാ നാളും വന്നില്ലേ സ്നേഹം മൂളാ കാറ്റും പോന്നേ

എതിരാളിയെ ചെറിയ നുണുക്കു വിദ്യകളിലൂടെ പ്രലോഭിപ്പിച്ച് സമ്മർദ്ദത്തിലാഴ്ത്തി രീതിയാണ് മിന്നോയുടേത്. ഇതാണ് അവിടെ ഇന്നത്തെ റഫറി മിന്നൽ ജോർജ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നതുപോലെ വളരെയധികം സൂത്രശാലിയായ ഒരു

തിരുവോണദിന പ്രത്യേക സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഗോദ. സംവിധാനം ബേസിൽ ജോസഫ്. നിർമ്മാണം അനൂപ്, മുകേഷ് ആർ മെഹ്ത, സി വി സാരഥി. തിരക്കഥ രാകേഷ് മണ്ടോടി. ഛായാഗ്രഹണം വിഷ്ണു ശർമ്മ. സംഗീതം ഷാൻ റഹ്മാൻ. അഭിനേതാക്കൾ ടോവിനോ തോമസ്, രഞ്ജി പണിക്കർ, വാമിക, അജു വർഗീസ്, ഹരീഷ് പേരടി, മാമു കോയ, ശ്രീജിത്ത് രവി, ബിജുക്കുട്ടൻ, ഹരീഷ് കണാരൻ, ധർമ്മജൻ ബോൾഗാട്ടി, പ്രദീപ് കോട്ടയം, മാലാ പാർവതി തുടങ്ങിയവർ.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.
2: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
3: Elathooril praayapoorthiyaagatha pengutiye lehari nalgi peedipichu garbhiniyaa.
4: Ningal mayakku marunnethirayi adishaktamaya nilavaadu edukkanam.
5: Operation Tufan, the Narco Hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakku marunninte vere arakkuka ennulla lakshyathode. Operation Tufan.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
0: ഓണം ശ്രോതാക്കളോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
7: എൻ്റെ പേര് കണ്ണമ്പള്ളി രവിയാണ്. എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ. എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ റേഡിയോ ആയിട്ട് വളർന്ന ആളാണ്. പക്ഷേ ഇപ്പോഴും റേഡിയോ എന്നെ ആദ്യം ആകാശവാണി മുതൽ ഇപ്പോഴ് കരുണാസായിയിൽ നിൽക്കുകയാണ്. ഇപ്പോഴും നല്ല നല്ല പരിപാടികളാണ്. പക്ഷേ എൻ്റെ അനുഭവങ്ങളിൽ പറയുകയാണെങ്കിൽ എനിക്ക് പണ്ടത്തെ അനുഭവമൊന്നും ഇപ്പം വരാറില്ല. എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാനുണ്ട്. കാര്യം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ നടക്കുന്നത് ഈ പന്ത് കളിയാണ്. പന്ത് കളി മുതൽ ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കും പോലെയാണ് ഈ പന്ത് കളിയുടെ അനുഭവം. അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പട്ടം തുടങ്ങി, അതായത് 1-ാം ക്ലാസ് LKG അന്ന് അന്നൊക്കെ 1-ാം ക്ലാസ്സേ ഉള്ളൂ. LKG തുടങ്ങും പോലെയാണ് ഈ പട്ടം മുതൽ അടുത്ത് തിരിച്ച് പട്ടം വരെയാണ് ആ കളിയുടെ രീതി. ആദ്യത്തെ കളി എന്ന് പറഞ്ഞത് പട്ടം എന്ന് പറഞ്ഞ 3 പന്ത് തലയ്ക്ക് ഉയരെ കൂടെ അടിച്ച് കളയണം. അതിൽ അവർ ചീള് വെച്ചിട്ടുണ്ട്. ചീളിന് അപ്പുറം പോയാൽ അത് ഔട്ടാവും. അല്ലാതെ പട്ടം 3 അടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരട്ടയാണ്. ഇരട്ട എന്ന് പറയുമ്പോഴത്തേക്ക് പന്ത് ഉയരോട്ട് ഇട്ട് ഒറ്റ കൈ കൊണ്ട് അതിനെ അടിച്ച് വിടണം. അങ്ങനെ 3 അടി അടിക്കണം. 3 അടി അടിച്ച് 3 അടിയിലും ഔട്ടാവാതെ ജയിച്ചാൽ അടുത്ത് വരണത് മുറുക്കിയാണ്. മുറുക്കി എന്ന് പറയുമ്പോഴത്തേക്ക് കാതിൽ ഒരു വിരല് പിടിക്കും. കാതിൽ ഒരു വിരല് പിടിച്ചതിന് ശേഷം ഒറ്റ കൈ കൊണ്ട് ഉയരോട്ട് പന്തിട്ട് വലിച്ചടിക്കും. ആ അടിയിലും ഔട്ടായില്ലെങ്കിൽ അടുത്ത് വരണത് താളമാണ്. താളം എന്ന് പറയുമ്പോഴത്തേക്ക് പന്ത് പൊക്കി ഉയരോട്ട് എറിഞ്ഞ് നമ്മളെ വലത്തെ കൈ കൊണ്ട് തുടയിൽ തട്ടി ആ പന്ത് ഊക്കിലടിക്കണം. അതാണ് താളം. അത് കഴിഞ്ഞ് വരണത് കവടിയാണ്. കവടി വരുമ്പോഴത്തേക്ക് ഒരു കാല് ശകലം പൊക്കി വെച്ച് ആ കാലിനിടയിൽ കൂടെ പന്ത് ഉയരോട്ട് എറിഞ്ഞ് വലത്തെ കൈ കൊണ്ട് അടിക്കണം. അതാണ് ഈ കബഡി എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് ഓടിയാണ്. ഓടി എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണ് കൂട്ടി വെച്ച് പന്ത് അതിൻ്റെ മീതെ വെച്ച് ഓടി വന്ന് കാലുകൊണ്ട് വലിച്ചടിക്കുന്നതാണ് ഓടി എന്ന് പറയുന്നത്. അവസാനം പറയണത് പട്ടം എന്ന് പറയണത്. ഈ പട്ടം എന്ന് പറയണതിൽ 4 അടിയുണ്ട്. ആദ്യത്തേലും 3 അടിയും അവസാനത്തേലും 4 അടിയും. ഈ 4 അടിയും വിജയിച്ചിരുന്നാലേ ഈ പട്ടം ജയിക്കുകയുള്ളൂ. ജയിച്ചാൽ അന്നത്തെ കാലത്ത് കൊലയോ നേരിയതോ ഒക്കെ വെച്ചിരിക്കും. വലിയ വലിയ പന്ത് കളി ടീമിൽ അങ്ങനെയാണ്. ഇപ്പോഴ് അതൊന്നും ഇല്ല. ഇതാണ് എൻ്റെ ഒരു അനുഭവത്തെ പറ്റി പറയണത്. പിന്നെ ഊഞ്ഞാലാട്ടവും ഡ്രസ്സുകൾ ഇടുന്നതും ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ രീതിയിൽ. ഇന്ന് അതൊന്നും അനുഭവിക്കാറില്ല. ഇന്ന് ഒന്നും എല്ലായിടത്തുള്ള പരിപാടികളും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. എനിക്കൊരു പാട്ട് വേണം. ആ പാട്ടെന്ന് പറയണത്

ഞാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു, കളിവഞ്ചി പാട്ടുകളിൽ തുമ്പിൽ ചുവന്നു. ആ പാട്ടാണ്. എല്ലാ ശ്രോതാക്കൾക്കും കരുണാസായിലുള്ള കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും അതിൽ ഉള്ള എല്ലാ ആൾക്കാർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ കണ്ണമ്പള്ളി എന്ന് പറയുന്ന രവിയുടെ എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു.

ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് കുറെ ഓണവിശേഷങ്ങളെ കുറിച്ച് കേൾക്കാം. ഓർമ്മയിലെ ആദ്യത്തെ ഓണം തീരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെയാണ്. 3 വയസ്സിലോ 4 വയസ്സിലോ ഓണം ആഘോഷിച്ചതൊന്നും ഒട്ടും ഓർമ്മയിലില്ല തന്നെ. ഓർത്തോർത്തെടുത്താൽ ഞാൻ ഏതുവരെ എത്തിച്ചേരും? 5ാം ക്ലാസ്സിലെ ഓണം എനിക്ക് ഓർമ്മയിലുണ്ട്. അത് തൊട്ടുള്ള ഓർമ്മയേ ഉള്ളൂ എന്നതാണ് സത്യം. അതങ്ങനെ ഓർത്തു വയ്ക്കാൻ ഒരു കാര്യമുണ്ട്. അന്നാണ് ജനാർദ്ദനൻ കൊച്ചച്ചൻ പട്ടാളത്തിൽ നിന്ന് പെൻഷനായി വന്നത്. കാശ്മീരിൽ നിന്നാണ് വന്നത്. പെട്ടിക്കണക്കിന് ആപ്പിളുകളുമായി കൂട്ടായണി മൂട്ടിൽ വന്നിറങ്ങിയ ജനാർദ്ദനൻ കൊച്ചച്ചൻ അന്ന് കൊണ്ടുവന്ന ആപ്പിളുകളെക്കാൾ എന്റെ ഓർമ്മയിൽ ഇന്നും നിൽക്കുന്നത് മഞ്ഞയിൽ കറുത്ത പുള്ളികളുള്ള ഫ്രോക്കാണ്. അങ്ങനെയൊന്ന് അതേവരെ എനിക്ക് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. ആ വർഷത്തെ തിരുവോണം ഞാൻ പൊളിച്ചുവെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സ്മിത അന്ന് രാജകുമാരിയായിരുന്നു. ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് കൂട്ടായണി മൂട് മുതൽ കൃഷ്ണനഗർ വരെയുള്ള ഘോഷയാത്രയിൽ അന്ന് ആ 5ാം ക്ലാസ്സുകാരി നടന്നത് ആകാശമുട്ടയുള്ള തലക്കനത്തോടെയായിരുന്നു. ഘോഷയാത്രയ്ക്ക് മുന്നിൽ പോയ തായമ്പക സ്മിത കേട്ടില്ല. കൊട്ടിയാടിയ കരിയില മാടന്മാരെ സ്മിത കണ്ടില്ല. കണ്ടത് മഞ്ഞയിൽ കറുത്ത പുള്ളികളുള്ള ഫ്രോക്ക് മാത്രമായിരുന്നു. അന്ന് ഞാൻ അധികം ആരോടും മിണ്ടിയില്ല. കാശ്മീരിൽ നിന്ന് വന്നിറങ്ങിയ അപരിചിതയായ ഒരു പെൺകുട്ടിയുടെ ഭാവമായിരുന്നു എനിക്ക്. ശ്രീജയും ലതയും അനിതയുമൊക്കെ എന്നോട് മിണ്ടാൻ വന്നു. അവർക്കൊക്കെ അന്നുണ്ടായിരുന്നത് തമ്പിമാമന്റെ തുണിക്കടയിൽ നിന്നെടുത്ത കോട്ടൺ തുണി കൊണ്ട് തയ്ച്ച പാവാടയും ബ്ലൗസും മാത്രമായിരുന്നു. എനിക്ക് മാത്രമായിരുന്നു പോളിസ്റ്റർ തുണിയിൽ മഞ്ഞയിൽ കറുത്ത പുള്ളികളുള്ള ഫ്രോക്ക്. നിങ്ങൾ തന്നെ പറയും, ആ ഓണത്തിന് ഞാൻ എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? എനിക്കെങ്ങനെ ആ ഓണം മറക്കാനാകും? മനസ്സിൽ മധുരമഴ പെയ്യുന്ന ഓർമ്മകളിൽ ഇന്നും അതങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത്രമേൽ അതെനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തന്നെയല്ലേ? അതൊക്കെ ഓർത്തുകൊണ്ട് കുട്ടിക്കാലത്തിന്റെ ആ കമനീയതയ്ക്ക് വേണ്ടി ഇതാ ഒരു പാട്ട്.

കാലം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നറിയാമോ? ഞാൻ എത്ര പെട്ടെന്നാണ് 10-ാം ക്ലാസ്സിലെത്തിയത്. പഴയ ഫ്രോക്കുകാരി കുട്ടി ഹാഫ് സാരി ഉടുക്കാൻ പോന്ന വിധം ഒരു പെൺകുട്ടിയായിരിക്കുന്നു. ഓണപരീക്ഷയും ഓണവും ഒട്ടും അകലത്തിലല്ലാതെ വന്ന കാലം. പകുതി പരീക്ഷ ഓണത്തിന് മുൻപ്, ബാക്കി ഓണത്തിന് ശേഷം. മലയാളവും ഹിന്ദിയുമൊക്കെ ഓണത്തിന് മുൻപേ കഴിഞ്ഞു. നിങ്ങളിത് കേൾക്കണം, എന്തൊരു ദുര്യോഗമാണെന്ന്. ഓണം കഴിഞ്ഞാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ. ഓണം ആഘോഷിക്കോ അതോ പരീക്ഷയ്ക്ക് പഠിക്കോ? സദ്യ കഴിക്കാൻ മാത്രമാണ് അനുവാദം. ഒന്ന് ഊഞ്ഞാലാടണമെങ്കിൽ കെഞ്ചണം, എന്നാലും സമ്മതിക്കില്ല. രാപ്പകൽ പഠിച്ചാലേ പറ്റൂ. സഹിക്കാൻ പറ്റാത്ത കാര്യം ഇതൊന്നുമല്ല. അനിയനും അജിത കുഞ്ഞമ്മയുടെ രണ്ട് മക്കളും 9-ാം ക്ലാസ്സിലാണ്. അവരുടെ പരീക്ഷ ഓണത്തിന് മുമ്പേ കഴിഞ്ഞു. അവന്മാരകത്തും പുറത്തുമായി കിടന്ന് അറമാദിക്കുകയാണ്. പോരാത്തതിന് പ്രദീപമാമന്റെ മക്കളും കൊല്ലത്ത് നിന്ന് മണികണ്ഠമാമന്റെ മക്കളും വന്നിട്ടുണ്ട്. 17-ാം കല്ലിൽ നിന്ന് നിഷയും നവീനും പിന്നെ പുരുഷോത്തമാവന്റെ മക്കളും വന്നു. കളിയും ചിരിയും ബഹളവും. എനിക്ക് മാത്രം പഠിപ്പുമുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഞാനത് എങ്ങനെയെങ്കിലും സഹിക്കും. പക്ഷെ ജനലിന്റെ പുറത്തു വന്നെന്ന് ഇവരുടെ ഒരു കളിയാക്കൽ ക്ഷണമുണ്ട്. സ്മിത ചേച്ചി ഊഞ്ഞാലാടാൻ വരുന്നോന്ന്, സ്മിത ചേച്ചി കൊന്തം കല്ല് കളിക്കാമോന്ന്, സ്മിതേ ഞങ്ങൾ ആറ്റി കുളിക്കാൻ പോവുക, സ്മിത ചേച്ചി കമുകറ ചെറിയിൽ ഞങ്ങൾ ചൂണ്ടയിടാൻ പോവുക, വരുന്നോന്ന് കേട്ട് കേട്ട് എനിക്ക് പൊട്ടിക്കരയാൻ തോന്നുന്നു. ഇതിനോടെല്ലാം ഉള്ള അസൂയപ്പെരുത്ത് സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരടവെടുത്തു. എങ്ങനെയെങ്കിലും എല്ലാറ്റിനെയും അവിടെ നിന്ന് തുരത്തണം. ഞാൻ അമ്മയോട് കട്ടായം പറഞ്ഞു, ഈ ബഹളത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാൻ ഓണപരീക്ഷയ്ക്ക് തോക്കും, അമ്മ നോയ്ക്കൂ. അമ്മ അച്ഛനെ കാര്യമായി തന്നെ ബോധിപ്പിച്ചു. വഴിയുണ്ടാക്കാം എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. ആ രാത്രി ഞാൻ സ്വയം പറഞ്ഞു, എല്ലാം നാളെ ഇവിടെ നിന്ന് കെട്ടുകിട്ടും. പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാവരും നിരന്നിരുന്നു ഇഡലി കഴിക്കുകയാണ്. മാധവി അമ്മുമ്മ മനസ്സറിഞ്ഞ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മുറ്റത്തെ വിശ്വപ്പൻ മാമന്റെ ടാക്സി വന്നു നിന്നത്. സാധാരണ കാത്തു അമ്മായി ആശുപത്രി കൊണ്ടുപോകാനാണ് വിശ്വപ്പൻ മാമൻ കാറും കൊണ്ടുവരാറ്. കഴിച്ചു കഴിഞ്ഞെണീച്ചപ്പോ അച്ഛൻ എല്ലാവരും കേൾക്കെ പറഞ്ഞു, സ്മിതയ്ക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിൽ കരുതി വാനരപ്പടയെ കാറിൽ കയറ്റി ദേ കെട്ടുകെട്ടിക്കാൻ പോണു. പക്ഷെ അച്ഛൻ ബാക്കി പറഞ്ഞത് കേട്ട് വെള്ളിടി വെട്ടിയത് എന്റെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് സ്മിത ഓണം കഴിയുന്നവരെ ശങ്കരി അപ്പച്ചിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുകയാണ്. അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ. ഒറ്റൊരാൾക്ക് പോലും അതിലെതിർപ്പില്ലായിരുന്നു. ദയനീയമായി ഞാൻ മാധവി അമ്മമ്മയെ നോക്കി. വടക്കേപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും അവർ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ചോറ്റുപാത്രത്തിൽ അവർ എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോയി കഴിക്കാനുള്ള ഇഡ്ഡലി എടുത്തു വയ്ക്കുകയായിരുന്നു. വൈകിട്ടോടെ ഞാൻ ശങ്കരി അപ്പച്ചിയുടെ വീട്ടിലെത്തി. ആ ഭാർഗവി നിലയത്തിൽ വേറെ ആരുമില്ല, ഞാനും ശങ്കരി അപ്പച്ചിയും മാത്രം. രാവിലെ പഴങ്കഞ്ഞി, ഉച്ചയ്ക്ക് ചോറും തീയലും, രാത്രി കഞ്ഞി. നിങ്ങൾ തന്നെ പറ, ഞാൻ എങ്ങനെയാണ് ആ ഓണം മറക്കുന്നേ? ഒരിക്കലും ആവില്ല. മറക്കാനാവാത്തൊരോണമായിരുന്നു അത്. അതിങ്ങനെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകാതെ നിൽക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് കേട്ടോ. അത് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ആ ഓണപരീക്ഷയ്ക്ക് ഞാൻ രുചികരമായി തോറ്റു. എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? കൊള്ളാം കൊള്ളാം. ഒരു പാട്ടെങ്കിലും കേട്ട് ഞാനൊന്ന് ആശ്വസിക്കട്ടെ. അല്ലാതെ എന്ത് ചെയ്യാൻ?

ശങ്കരിയപ്പച്ചിക്ക് ഓണോ സംക്രാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടായിരുന്നെന്ന് ആരും പറഞ്ഞു തന്നുമില്ല. അവിടെ നിന്നൊരാഴ്ച എനിക്കത് ചോദിക്കാനും പറ്റിയില്ല. പക്ഷെ ശങ്കരിയപ്പച്ചിയെയും അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് 10-ാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് പഠിച്ചതുമൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തുവെക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കൃത്യം 2 വർഷം കഴിഞ്ഞ് ഞാൻ 2nd പ്രഡിഗ്രിക്ക് പഠിക്കുന്ന കാലം, ഗൾഫിൽ നിന്ന് മാധവൻ മാമനും ഡൽഹിയിൽ നിന്ന് രമചിറ്റയൊക്കെ വന്ന സമയമായിരുന്നു അത്. വീട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഊഞ്ഞാല് തന്നെ 5 എണ്ണം ഉണ്ടായിരുന്നു. തിരുവാതിര കളിക്കാൻ പറമ്പിൽ രമേശൻ മാമനെ കൊണ്ട് അച്ഛൻ തട്ടുണ്ടാക്കി. ലൈറ്റും ട്യൂബുമൊക്കെ ദേവി സൗണ്ട്സിനെ കൊണ്ട് കെട്ടിച്ചു. തിരുവോണം ഉത്സവമാകുമെന്ന് ഉറപ്പ്. അകന്ന ബന്ധുക്കൾ പോലും വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉത്രാടരാത്രി ഉത്സവമായിരുന്നു, ബഹളമയമായിരുന്നു. തിരുവോണത്തിന് രാവിലെ മുതൽ ഉള്ള കാര്യങ്ങൾ തീരുമാനിച്ചും പറഞ്ഞും ചിരിച്ചും ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. പക്ഷേ അടുത്ത പ്രഭാതം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒരു വാർത്ത വീട്ടുമുറ്റത്ത് വന്നു നിന്നത്. ശങ്കരിയപ്പച്ചി മരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ശങ്കരിയപ്പച്ചിയായിരുന്നില്ല, ആ ഓണമായിരുന്നു ഞങ്ങളുടെ കൺമുന്നിൽ മരിച്ചുപോയത്. ഊഞ്ഞാലുകളെല്ലാം അഴിഞ്ഞു, തിരുവാതിരത്തട്ടും പൊളിച്ചു, ശോകം മൂകം. മുതിർന്നവരെല്ലാവരും ഞങ്ങളെയൊക്കെ നിർബന്ധിച്ച് ശങ്കരിയപ്പച്ചിയുടെ വീട്ടിൽ പോയി. ഞങ്ങളുടെ പ്രായത്തിലുള്ള പലർക്കും ശങ്കരിയപ്പച്ചി ആരെന്നുപോലും അറിയുമായിരുന്നില്ല. എന്നിട്ടും അവിടെ നിന്ന് ഞങ്ങൾ പലരും ഏങ്ങി ഏങ്ങി കരഞ്ഞു. അത് അവർ മരിച്ചതിലുള്ള ദുഃഖം കൊണ്ടല്ലായിരുന്നുവെന്നും ഓണം മുടങ്ങിയതിലുള്ള നിരാശ കൊണ്ടായിരുന്നുവെന്നും ഞങ്ങളെക്കാൾ നന്നായി മനസ്സിലായത് ഞങ്ങളുടെ അച്ഛനമ്മമാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവരാരും ഞങ്ങളോട് കരയരുതെന്ന് പറയുകയോ ഒരു വാക്കു പറഞ്ഞ് ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. ഇനി നിങ്ങൾ തന്നെ പറയും, എങ്ങനെയാണ് ഞാൻ ആ ഓണം മറക്കുക? കൊക്കിലെ ജീവനുള്ള കാലം എനിക്ക് മറക്കാനാവാത്ത ഓണമായിരുന്നു അത്.

0: ഒറ്റക്കമ്പിനാദം.
1: ഞങ്ങളുടെ വീടിന്റെ അധികം ദൂരമില്ലാത്ത ഒരു വെളിപ്പാടകലെയാണ് ഭവാനി മാമിയുടെ വീട്. അന്ന് അവിടെ മാത്രമാണ് ഗ്യാസ് അടുപ്പുള്ളത്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വിറകടുപ്പാണ്. ഗ്യാസ് അടുപ്പെന്ന് വച്ചാൽ ഇന്നത്തെ പോലെ ഗ്യാസ് സിലിണ്ടറൊന്നുമല്ല, ബയോഗ്യാസ് പ്ലാന്റാണ്. ചാണകം നിത്യേന കലക്കി ഒഴിക്കണം. രണ്ടു പശുക്കളെങ്കിലും വേണം. ഭവാനി മാമിയുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. രാവിലെ ചാണകം കലക്കി ഒഴിക്കാൻ സമീപത്തെ പിള്ളേർ വരും. അവർക്ക് രണ്ട് ദോശ വെച്ച് ഭവാനി മാമി കൊടുക്കും. ദാരിദ്ര്യമായിരുന്നു എവിടെയും. അതുകൊണ്ട് തന്നെ രണ്ട് ദോശയും ഒരുപിടി ചോറും ഇത്തിരി മരച്ചീനി ഇളക്കിയതുമൊക്കെ കൊടുത്ത് പാവങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുമായിരുന്നു. അതിൽ ഏറ്റവും കേമി ഭവാനി മാമി തന്നെയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പലരും പണക്കാരായത് അധ്വാനിച്ചിട്ടൊന്നും ആയിരുന്നില്ല. അവരുടെ അച്ഛനപ്പൂപ്പന്മാർ വെട്ടിപ്പിടിച്ചും വില്ലേജ് ഓഫീസിൽ സ്വാധീനം ചെലുത്തി സർക്കാർ ഭൂമി പട്ടയം പിടിച്ചുമൊക്കെ പണക്കാരായവർ. അവരുടെ പിൻതലമുറക്കാർ കരുതിയത് അവർ ഭാഗ്യം ചെയ്തവരാണെന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ നിർഭാഗ്യവാന്മാരും ആണ് എന്നതായിരുന്നു. ഭവാനി മാമിക്കും നിർമ്മല ചിറ്റിക്കുമൊക്കെ അങ്ങനെ ഒരു വിചാരമാണ് ഉണ്ടായിരുന്നത്. ജോലിക്ക് വിളിക്കുന്നവർക്കൊന്നും അവർ കാശു കൊടുക്കില്ല. ദോശയും തലേന്നത്തെ ആഹാരവുമൊക്കെ കൊടുക്കും. പാവങ്ങൾക്ക് അത് തന്നെ കിട്ടിയെങ്കിൽ മതി എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ചൂഷണം കണ്ട് മടുത്തിട്ടാണ് ഭവാനി മാമിയുടെ ഭർത്താവ് ദിവാകരൻ മാമൻ ശശാങ്കൻ കൊച്ചച്ചനെ തട്ടുംപുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചത്. ദിവാകരൻ മാമനായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ്. വായിക്കാത്ത പുസ്തകങ്ങളില്ല എന്നായിരുന്നു രഞ്ജിനി ദിവാകരൻ മാമനെ കുറിച്ച് പറഞ്ഞത്. അത് ശരിയുമായിരുന്നു. നാട്ടിലെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ദിവാകരൻ മാമനെ സംസാരിക്കാൻ വിളിക്കും. അത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ ഇങ്ങേര് എവിടെ നടി പഠിക്കുന്നത് എന്ന് സാവിത്രി ചേച്ചി എന്നോട് ചോദിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൂനം കുരിച്ച സത്യാഗ്രഹം, എടത്തുവ പള്ളിയിലുണ്ടായ ചരിത്രം, കൂവക്കുടിപ്പാലം ആർച്ച് രീതിയിൽ കെട്ടാനുള്ള കാരണം, T into T തെങ്ങിന്റെ മഹത്വം, മാഞ്ചിയം മോഹിച്ചു പോയാലുള്ള ചതി, ചന്ദ്രനിൽ ജീവനില്ലെങ്കിലും മറ്റു ഗ്രഹങ്ങളിൽ ഏതിലെങ്കിലും ജീവന്റെ തുടിപ്പ് കാണാനുള്ള സാധ്യത, അങ്ങനെ അങ്ങനെ ദിവാകരൻ മാമൻ സംസാരിക്കാത്ത വിഷയങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം പുതിയ കാര്യങ്ങളായിരുന്നു. ഒരു ഓണക്കാലത്ത് കലാ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ദിവാകരൻ മാമനെ പ്രസംഗിക്കാൻ വിളിച്ച സംഭവമുണ്ട്. അത് പറയാമേ? അതിനു മുമ്പ് ദാണ്ടേ ഒരു പാട്ട് ചുണ്ടത്ത് വന്നിരിക്കുന്നുണ്ട്, അത് കേട്ടിട്ട് വരാം.

പറഞ്ഞു വന്നതേ, കലാ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ദിവാരമാമനെ പ്രസംഗിക്കാൻ വിളിച്ച സംഭവമാണ്. ഗംഗാധര സാറും തങ്കപ്പൻ മാമനുമൊക്കെ വേദിയിലുണ്ട്. ആര്യനാട് എസ് ഐ ആണ് ഉദ്ഘാടനം, ദിവാരമാമൻ മുഖ്യപ്രഭാഷണം. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടുകാരുടെ കലാപരിപാടികളും ഉണ്ട്. കഥകളി ഒഴികെ എല്ലാം ഉണ്ടെന്ന് വേണം പറയാൻ. വൈകിട്ട് കൃത്യം 6 മണിക്ക് തന്നെ സാംസ്കാരിക പരിപാടി ആരംഭിച്ചു. ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ ഗോപിച്ചേട്ടന്റെ പറമ്പിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. കെ ജി മാമനായിരുന്നു അധ്യക്ഷൻ. പതിവ് പോലെ മോഹനൻ സാറ് സ്വാഗതവും പറഞ്ഞു. ഓണത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പറഞ്ഞ് ആര്യനാട് സി കയ്യടി നേടി. മഹാബലിയും വാമനനും ഓണത്തിന് പുള്ളി പണ്ട് കഴിച്ച കൂട്ടാനുമൊക്കെ പറഞ്ഞുള്ളൂ. എല്ലാ വർഷവും പുള്ളി ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. എത്ര കേട്ടാലും ഞങ്ങൾക്കിതൊന്നും മടുക്കില്ല എന്നതാണ് കാര്യം. അത്രയേറെ നിഷ്കളങ്കരാണ് ഞങ്ങൾ കൂട്ടായണി മൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും സത്യം അതാണ്. എസ് ഐ സംസാരിച്ചു കഴിഞ്ഞ് കെ ജി മാമൻ ദിവാകരൻ മാമന് സംസാരിക്കാൻ ക്ഷണിച്ചു. കക്ഷി എണീറ്റതും കരഘോഷം മുഴങ്ങി. 2 തവണ കൈയെടുത്ത് കാണിച്ചിട്ടാണ് ആളുകൾ ഒരുവിധം കൈയടി നിർത്തിയത്. ആവേശവും ആനന്ദവും ഒരുമിച്ച് പൂത്തു. പ്രസംഗം കൊഴുത്തു. മഹാബലി പലതവണ പാതാളത്തിലേക്ക് പോയി വന്നു. വാമനൻ ചവിട്ടിത്താഴ്ത്തലിന്റെ അവതാരമായി. അല്ലെങ്കിലും ആളുകളിൽ ചിലരെങ്കിലും അങ്ങനെയാണ്, അവസരം കിട്ടിയ ചവിട്ടിത്താഴ്ത്തും. അടിമവർഗങ്ങളെ സൃഷ്ടിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് അവർ, ചൂഷക വർഗങ്ങൾ. അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. അവരിൽ നിന്ന് സ്ഥാവര ജംഗമങ്ങൾ പിടിച്ചെടുക്കണം. സോഷ്യലിസം നടപ്പിലാക്കണം. മാർക്സിയൻ തത്വശാസ്ത്രങ്ങളുടെ കാറ്റ് ലോകമാസകലം വീശിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ പ്രാകൃതമായ ഓണവും അന്ധവിശ്വാസവും കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കും, അവരിലെ യുക്തിചിന്തകളെ നശിപ്പിക്കും. കലാ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ആ അർത്ഥത്തിൽ കളയാണ്. ഇത് ഈ നാട്ടിലെ കളയാണ്. ആദ്യം പിഴുതെറിയേണ്ടത് ഇത്തരം കളകളെയാണ്. ആദ്യത്തെ കല്ല് വന്ന് പതിച്ചത് കൃത്യം എസ് ഐയുടെ നെറ്റിയിൽ. പിന്നെ തുരുതുരന്നായി കല്ലുകൾ. കെ ജി മാമനെ മോഹൻ സാറ് രക്ഷിച്ചു. വീഴുന്നതിനിടയിലും ദിവാരം മാമൻ മൈക്ക് പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ചൂഷകവർഗം തുലയട്ടെ. ചൂഴ എന്നാണ് മധുവണ്ണൻ അത് കേട്ടത്. എന്റെ നാട്ടുകാർ തുലയട്ടെ എന്ന് പറയാൻ നീ ആരടാ എന്ന് ചോദിച്ച് മൈക്ക് സ്റ്റാൻഡ് എടുത്ത് ദിവാകരൻ മാമന്റെ തല പൊട്ടിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു രക്തരൂക്ഷിത വിപ്ലവമായിരുന്നു. ഉത്രാടസന്ധ്യ ചുവന്നു തൊടുത്തു. ഇനി ഒരു നായ്ക്കൾക്കും എന്റെ പറമ്പിൽ പ്രവേശനമില്ല എന്ന് ഗോപിച്ചേട്ടൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആളുകൾ അന്ന് ഉറങ്ങിയില്ല. അടികൊണ്ട് അവശരായവർ മാത്രം തളർന്നുറങ്ങി. ഇനി നിങ്ങളെ തന്നെ പറയും, എങ്ങനെയാണ് ഞാൻ ഓണം മറക്കുന്നത്?

മുമ്പ് എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞേ തീരൂ. ഈ കഥ നടക്കുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. മൂത്ത മോന് 2 വയസ്സുള്ള സമയം. സുരേഷേട്ടൻ എങ്ങോട്ടാണ് പറഞ്ഞത്? ഇത്തവണ നിന്റെ വീട്ടിൽ ഓണം കൂടാമെന്ന്. കേട്ടപ്പോ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷം. അവർക്ക് ജീവനാണ് സുരേഷേട്ടനെ. ഞങ്ങൾ ഉത്രാടത്തലേന്നേ നാട്ടിലെത്തി. പഴയ പോലെ തന്നെ ഉത്സവ പ്രതീതി. ക്ലബിന്റെ വക തിരുവോണം. ഞാൻ ചോദിച്ചപ്പോ അമ്മ ആവേശത്തോടെ പറഞ്ഞു, നാടകമൊക്കെ ഉണ്ടടി. പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണോ, വസന്തകുമാരിയുടെ കഥാപ്രസംഗമുണ്ട്. എനിക്കത് കേട്ട് കൂടുതൽ സന്തോഷമായി. കാരണം വസന്തകുമാരി കഥ പറയുന്നത് സുരേഷേട്ടൻ ഒരു ലഹരിയാണ്. മാത്രവുമല്ല നാട്ടിലെ ക്ലബിന്റെ ഓണാഘോഷ പരിപാടിയോട് സുരേഷേട്ടന് പുച്ഛമാണ്. റോഡേ പോകുന്ന വണ്ടികളെ കൈകാണിച്ച് നിർത്തി പിരിവ് ചോദിക്കുന്നത് ശരിയായ പരിപാടിയല്ലെന്ന് സുരേഷേട്ടൻ എപ്പോഴും പറയും. എന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? കൂവലും വിളിയും. ഇത്തവണ അതൊന്നുമല്ല, നാടകം കഥാപ്രസംഗം ഒക്കെയുണ്ട്. ഞാൻ അത് പറയുമ്പോഴും സുരേഷേട്ടനൊരു പുച്ഛമില്ലാതിരുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, രമേശൻ ചേട്ടൻ തന്നെയാണോ അമ്മേ ഇപ്പോഴും സെക്രട്ടറി? അമ്മ പറഞ്ഞു, അതല്ലേ രസം, എപ്പോഴും രമേശൻ സെക്രട്ടറി ആയാ ശരിയാവൂലെന്നും പറഞ്ഞ് അവന്റെ ചേട്ടൻ സതീശനാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അടികൂടി പിടിച്ചു വാങ്ങിയതാണ് ടി. രമേശനെ പോലെ പറ്റുമോ ഈ സതീശന്? എന്തിനാവാൻ പോണോ എന്തോ. രമേശൻ ചേട്ടന് സെക്രട്ടറി ആവാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ടായിരുന്നു അത്രേ. സംഗതി ചതിച്ചതാണ്. നാട്ടുകാർക്ക് അതിൽ പരിഭവം ഉണ്ടായിരുന്നു. ഉത്രാടത്തിന് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തിരുവോണത്തിനാണ്. രാവിലെ തൊട്ടേ മത്സരങ്ങളുണ്ടെന്ന് ഇടയ്ക്കിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ മത്സരങ്ങൾ. കലമടി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, അങ്ങനെ നിരവധി മത്സരങ്ങൾ. ഒന്നിനും ഒരു കുറവും വരാതിരിക്കാൻ സതീശേട്ടൻ ഓടി നടന്നു. സ്റ്റൂവർട്ടിന്റെ കടയിൽ നിന്ന് നല്ല മുഴുത്ത നാരങ്ങ, ശ്രീകൃഷ്ണ സ്റ്റോറിൽ നിന്ന് സ്പൂണുകൾ, വേലുകുട്ടി മാമന്റെ കടയിൽ നിന്ന് കുമ്മായം, ചാലയിൽ നിന്ന് സമ്മാനങ്ങൾ ഒക്കെ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ സതീശേട്ടനായിരുന്നു ഉത്രാടപ്പാച്ചിൽ. രാത്രി 12 മണി കഴിഞ്ഞാണ് പാവം ഒന്ന് ഉറങ്ങാൻ പോലും പോയത്. ഉത്രാടരാത്രി കമ്പനി മുഖം, കൂട്ടായണിമൂടും കാട്ടുവീടുമൊക്കെ സുഗതസുന്ദരമായി ഉറങ്ങി. പിറ്റൊന്ന് തിരുവോണത്തിന്റെ പ്രഭാതം. സ്റ്റേജിൽ നിന്ന് എസ് ജെ സൗണ്ട്സ് ആവുന്നത്ര ഉച്ചത്തിൽ ഉത്രാടപ്പൂനിലാവേവാ എന്ന പാട്ട് മുഴക്കി. അത് കേട്ടാണ് ഞാനും സുരേഷേട്ടൻ ഉണർന്നത്. അല്പം താമസിച്ചു പോയി. അമ്മയിൽ നിന്ന് വാങ്ങിച്ചു കിട്ടും എന്ന ഉറപ്പോടെയാണ് അടുക്കളയിലോട്ട് ഓടിച്ചെന്നത്. അമ്മയെ അവിടെ കണ്ടില്ല. സാവിത്രി ചേച്ചിയും വന്നിട്ടില്ല. ഗ്യാസ് അടുപ്പിൽ ചീനച്ചട്ടിയുടെ അടപ്പ് ഞാൻ തുറന്നു നോക്കി. നല്ല ശീമച്ചക്കറി, അപ്പുറത്ത് കാസറോളിൽ ദോശ. അമ്മ അമ്പലത്തിൽ പോയി കാണുമെന്നാണ് ഞാൻ കരുതിയത്. ചായ ഉണ്ടാക്കാൻ ഞാൻ തേയിലെടുത്തു. തേയില ടിന്നിനകത്ത് ഒരു തുണ്ട് കടലാസ്. ഞാനത് നിവർത്തി നോക്കി. മോളെ സ്മിതേ, ശീമച്ചക്ക കൂട്ടുകറിയും ദോശയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറും ഒക്കെ ഉണ്ട്. റൈസ് കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി മാത്രം നീ ഉണ്ടാക്കിയാ മതി. പിന്നെ ഒരു സേമിയ പായസവും. അമ്മയും അച്ഛനും കൂടെ രമേശന്റെ കൂടെ ഒരു ടൂറ് പോവുകയാണ്. മറ്റന്നാ രാത്രിയേ വരുള്ളൂ കേട്ടോ. നിലവിളിക്കാനാണ് എനിക്ക് തോന്നിയത്. സുരേഷേട്ടൻ എന്നെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞങ്ങൾ ദോശയും കറിയും കഴിച്ച് മത്സരങ്ങൾ കാണാമെന്ന് കരുതി പുറത്തിറങ്ങിയപ്പോ അവിടെയൊന്നും ആരെയും കാണാനുമില്ല. സതീശേട്ടൻ മാത്രം സ്റ്റേജിന്റെ ഒരു വക്കിലിരിക്കുന്നു. എസ് ജെ പാട്ടിട്ട് തകർക്കുന്നുമുണ്ട്. ഞങ്ങൾ ചെന്ന് സതീശേട്ടനോട് മത്സരങ്ങൾ എപ്പോഴാ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. പൊട്ടി കരഞ്ഞുകൊണ്ട് സതീശേട്ടൻ പറഞ്ഞത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാനും സുരേഷേട്ടനും ഞെട്ടി. കാര്യം എന്താണെന്നറിയാമോ? 3 ടൂറിസ്റ്റ് ബസ്സുകൾ പിടിച്ച് നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പ് രമേശേട്ടൻ സർവ്വ നാട്ടുകാരെയും കൂട്ടി മൂകാംബികയ്ക്ക് ടൂറ് പോയിരിക്കുകയാണ്. നാട്ടിലൊരൊറ്റ മനുഷ്യനില്ല. ഇത്തവണത്തെ ഓണം മൂകാംബികയോടൊപ്പം എന്ന ടാഗ് ലൈൻ നാട്ടിൽ നന്നായി ഏറ്റു. കമ്പനി മുക്ക് നേരാവണ്ണം കാണാത്ത അംബിക ചേച്ചി വരെ മൂകാംബികയുടെ ശാപമുണ്ടാകാതിരിക്കാൻ പണം കടം വാങ്ങി ടൂറിന് പോയി. ഞാനും സുരേഷേട്ടനും ലെമൺ ആൻഡ് സ്പൂണിൽ മത്സരിച്ചു. ഞാൻ ജയിച്ചു. ചാക്കിക്കേറി ചാട്ടത്തിന് പക്ഷേ ഞാൻ തോറ്റു. പുന്നിക്ക പറക്കലിന് ഞങ്ങൾ 2 ആളും ജയിച്ചു. സതീശേട്ടനും എസ് ജെക്കും ഞങ്ങൾ സദ്യ കൊടുത്തു. വൈകുന്നേരം എവിടെ നിന്നൊക്കെയോ 10-15 പേര് സതീശേട്ടൻ ഒപ്പിച്ചും കൊണ്ടുവന്നു. ഞങ്ങൾ കഥാപ്രസംഗം കേട്ടു, നാടകവും കണ്ടു. അന്നാദ്യമായിട്ടും അവസാനമായിട്ടും സുരേഷേട്ടൻ സ്റ്റേജിൽ കയറി തൊണ്ട പൊട്ടി പാടി. 2 വയസ്സുള്ള മോന് 15 ട്രോഫിയാണ് സതീശേട്ടൻ എടുത്തു കൊടുത്തത്. 2 സ്റ്റെപ്പ് ഡാൻസ് ഞാനും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ അതാണ് സത്യം. പിറ്റേന്ന് 3-ാം ഓണത്തിന് നേരം പരപരാ വിളക്ക് മുമ്പ് ഞങ്ങൾ അവിടം വിട്ടു.
ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. രാവിലെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ മത്സരത്തിന് ഞാനും സുരേഷേട്ടനും മത്സരിക്കേണ്ടി വരും എന്ന്. ഇനി നിങ്ങൾ തന്നെ പറ, എനിക്ക് എങ്ങനെയാണ് ആ ഓണം മറക്കാനാവുന്നത്?

പറഞ്ഞു പറഞ്ഞ് കഥകൾ എത്രയായി അല്ലേ? എനിക്കറിയാം, ഇതിനേക്കാൾ രസമുള്ള കഥകൾ നിങ്ങൾക്കും പറയാനുണ്ടാകും. നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവും. ഒരു ദിവാകരൻ മാമനും ഒരു രമേശേട്ടനും ഒരു ശങ്കരിയപ്പച്ചിയും ഒക്കെ. അങ്ങനെ എല്ലാം ചേരുമ്പോഴല്ലേ ചില ഓണക്കാലങ്ങൾ പൂർണ്ണമാവുന്നത്, ജീവിതം സമ്പന്നമാവുന്നത്. കുസൃതിയും വികൃതികളുമായി ഓണക്കാലങ്ങൾ മാത്രമല്ല ഓരോ ദിനങ്ങളും സമൃദ്ധമാവട്ടെ. എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സ്മിത സുരേഷ്.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ഓണം ശ്രോതാക്കളോടൊപ്പം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
3: എന്റെ പേര് അനേക. എന്റെ സ്ഥലം ചൂരപ്പാല. ഓണം എനിക്കിഷ്ടമാണ്. ഓണത്തിന് ഞാൻ കാടും അത്തപ്പൂക്കളിടും. ഹാപ്പി
4: ഓണം. അച്ഛനും കൊച്ചനും കൊച്ചനും അച്ഛനും കൊച്ചനും കൊച്ചനും.

0: ഏവർക്കും കരുണാസായി റേഡിയോ 91.2 FM ഓണാശംസകൾ.
1: പ്രബോധന ചിന്ത.
2: എന്താണ് ഈ ഭൂമിയിൽ സ്ഥിരമായിട്ടുള്ള ഒന്ന്? യാതൊന്നുമില്ല. എല്ലാം മാറുന്നു, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമില്ലാത്ത ഒന്നേയുള്ളൂ, അത് മാറ്റം തന്നെ. ഉന്നതമായ കുന്നുമെന്നല്ല, ആഴിയുമൊരിക്കൽ നശിക്കുമെന്നോർത്താൽ എന്ന് മഹാകവി കുമാരനാശാൻ വീണപൂവിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതും ശ്രീഭൂവിൽ അസ്ഥിരമെന്ന് സമാശ്വസിക്കുന്നതും ഓർക്കുക. ആ നിലയ്ക്ക് ഒരാൾക്ക് പ്രാഥമികമായും ഉണ്ടാവേണ്ട അറിവ് ഈ നശ്വരതയെക്കുറിച്ചാണ്. അതിനാൽ യാതൊന്നിനോടും പ്രത്യേകമായ മമതയോ സംഘമോ പാടില്ല. സ്ഥിരമായ ഒന്നിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. സ്ഥിരമായ നിലനിൽപ്പല്ലാതെ വസ്തുക്കളെ ശാശ്വതമാണെന്ന് തെറ്റുധരിച്ച് അവയിൽ അർപ്പിക്കുന്ന ഭ്രമം മഹത്തുക്കൾക്ക് ചേർന്നതല്ല. ക്ഷണികമായ ഒന്നിലും ഭ്രമിച്ച് ജന്മദുഃഖം അനുഭവിക്കുവാൻ ഇടയാവാതെ നോക്കുകയാണ് വേണ്ടത്. ധനം കൊണ്ട് അനുഭവിക്കേണ്ടതായ സുഖം, അതിനുള്ള ഉപാധിയായ ശരീരത്തിലെ യൗവനം, മറ്റ് താൽക്കാലികമായ ആകർഷണങ്ങൾ, നൈമിഷികമായ നിർവൃതി, ഇവയിലെല്ലാം മൂഢന്മാർ സ്വയം മറന്ന് വിശ്വസിക്കുന്നു. എക്കാലത്തും ഏതവസ്ഥയിലും അവ അങ്ങനെ തന്നെ നിലനിൽക്കും എന്നു കരുതി അഹങ്കരിക്കുന്നു. പക്ഷേ സത്യമെന്താണ്? അനശ്വരമെന്ന് വിശേഷിപ്പിക്കാവുന്ന യാതൊന്നുമില്ല ഈ ഭൂമിയിൽ. പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്: ബന്ധങ്ങൾ വീട് വരെ, ഭാര്യ വഴി തുടങ്ങുന്നിടം വരെ, മകൻ ശ്മശാനം വരെ, പിന്നെയുള്ള ദൂരം കൂടെയാരും ആരുമില്ല, അവനവൻ ചെയ്ത ധർമ്മമൊഴികെ.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് 26 തട്ടകത്തിലാണ്. 1789 ആഗസ്റ്റ് 26, മാനവ ധൈഷണിക ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാത പരമ്പരകൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് 1789 ഫ്രഞ്ച് വിപ്ലവം. ആ വിപ്ലവത്തിന് പ്രചോദനമേകിയ ആദർശ സംഹിതകളുടെ മൂർത്ത സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം ദേ നടന്നുകൊണ്ടിരിക്കുന്നു. 1910 ആഗസ്റ്റ് 26, മദർ തെരേസ ഭൂജാതയായിരിക്കുന്നു. 1920 ആഗസ്റ്റ് 26, അമേരിക്കൻ ഭരണഘടനയുടെ 19 ഭേദഗതി പ്രകാരം ഐക്യനാടുകളിലാകെ വനിതകൾക്ക് വോട്ടവകാശം ലഭ്യമായിരിക്കുന്നു.

0: ശാന്തിരാഗങ്ങൾ.
1: പകലിലെ തീവ്രമായ വെയിൽ മാഞ്ഞ് അസ്തമയത്തിന്റെ ഓറഞ്ചും ചുവപ്പും കലർന്ന വർണ്ണങ്ങൾ ആകാശത്ത് വിരിയുന്ന കാഴ്ച ഒരു ചിത്രകാരന്റെ ഭാവന പോലെ മനോഹരമാണ്. കൂടണയാൻ തിടുക്കം കൂട്ടുന്ന പക്ഷികളുടെ നേർത്ത ശബ്ദം ഈ ശാന്തതയ്ക്ക് ഒരീണം നൽകുന്നു. പകലിന്റെ തിരക്കുകളിൽ നിന്ന് പ്രകൃതി പതിയെ വിടവാങ്ങുമ്പോൾ സന്ധ്യ ഒരു ദിവസത്തിന്റെ അവസാനമല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ താളത്തിലുള്ള ഒരു മനോഹര കാവ്യത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു. സന്ധിരാഗത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ഓരോ സന്ധ്യയ്ക്കും ഓരോ ഭാവമുണ്ട്. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ, ചിലപ്പോൾ മഴത്തുള്ളി പോലെ നൊമ്പരം നിറഞ്ഞത്. മറ്റു ചിലപ്പോൾ നഷ്ടപ്പെട്ട സ്നേഹത്തിന്റെ ഓർമ്മകൾക്ക് അത് പുതിയ നിറം നൽകുന്നു. ഈ സന്ധ്യ ഓണത്തിന്റെ സമ്മോഹനത മുഴുവൻ ഉൾക്കൊണ്ട് അതിമനോഹരമായിരിക്കുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

മനസ്സിനെ ഏറ്റവും അധികം ആകർഷിക്കുന്ന സമയം സന്ധ്യയാണ്. ഈ നിശബ്ദതയിൽ ഉള്ളിലെ ചിന്തകൾക്ക് വേഗത കൂടുന്നു. ഞാൻ നടന്ന വഴികളെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളെക്കുറിച്ചും ഓർക്കാൻ തുടങ്ങുന്നു. ആകാശത്തിന്റെ വിശാലതയെ രണ്ടായി മുറിച്ച് ഒരു വെളുത്ത പക്ഷി അനന്തതയിലേക്ക് പറഞ്ഞു പോകുന്ന കാഴ്ച എന്റെ സ്വപ്നങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വിധു പ്രതാപ പാടിയ ഗാനമാണ് ശാന്തിരാഗത്തിൽ ഇനി.

0: സീന ആന്റണി. പ്രധാന വാർത്തകൾ. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100-ലധികം ഇന്ത്യക്കാരും, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലിനും തിരുവോണം അവസരമൊരുക്കി. സംസ്ഥാനമെമ്പാടും വിപുലമായ ഓണാഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രധാന നഗരങ്ങളും ഗ്രാമങ്ങളും ഒരേപോലെ ആഘോഷത്തിലാണ്. വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിച്ചും ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചു ാണ് മലയാളികൾ തിരുവോണം കെങ്കേമമാക്കുന്നത്. തൃക്കാക്കര തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ 10 ദിവസമായി നടന്നുവരുന്ന തിരുവോണ മഹോത്സവത്തിന് ഇന്ന് സമാപനം. 9 ആനകളുടെ അകമ്പടിയോടെയുള്ള 6-8 എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാത്രി 11 എതിരേൽപ്പ് നടക്കും. തുടർന്ന് വർണ്ണാഭമായ വെടിക്കെട്ടോടെ ഉത്സവം കൊടിയിറങ്ങും. സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റി തിരുവനന്തപുരം നിവാസികൾ. ഗ്രാമങ്ങളിലെ ക്ലബ്ബുകളിലെയും മറ്റും ഓണാഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ തിരുവോണം ആഘോഷിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. രാവിലെ ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും അതിനെയെല്ലാം അവഗണിച്ചായിരുന്നു നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം. വടംവലി ഉൾപ്പെടെ വിവിധ നാടൻ കളികളുമായാണ് ജില്ലയിലെ വിവിധയിടങ്ങളിലെ ക്ലബ്ബുകളിലും മറ്റു കൂട്ടായ്മകളിലും ഓണം ആഘോഷിച്ചത്. ഇപ്പോഴും മിക്കയിടത്തും ഓണാഘോഷം തുടരുകയാണ്. സർക്കാരിന്റെ ഓണം വാരാഘോഷം ആസ്വദിക്കാൻ എത്തിയതോടെ നഗരത്തിലെ നിരത്തുകളും സജീവമായി.
0: മലപ്പുറം ജില്ലാതല ഓണാഘോഷം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, KM ഷാജി എന്നിവർ പങ്കെടുക്കും. ഈ മാസം 30 വരെയാണ് പരിപാടി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, DTPC, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയുടെ സാംസ്കാരിക തനിമയും കലാപെരുമയുമെല്ലാം കോർത്തിണക്കിയാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നഗരത്തിലെ വിവിധ വേദികൾക്ക് പുറമെ ജലോത്സവം, ഘോഷയാത്ര, സാംസ്കാരിക സദസ് കലാവിരുന്ന് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ടൗൺ ഹാൾ വേദിയിൽ നാടകോത്സവവും മാനാഞ്ചിറയിലെ വേദിയിൽ യോഗ, മെഗാ തിരുവാതിര, പാവനാടകം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 30 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 40 ലക്ഷം രൂപയ്ക്ക് പുറമെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.
0: ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മീര യുവ ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും ഓരോ ജില്ലയിലെ 2 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിൽ വ്യാപക നാശം വിതച്ച മിന്നൽ പ്രളയത്തെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ശ്രീ മോദി അനുശോചനം അറിയിച്ചു. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കോശി നദി കരകവിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് വടക്കൻ നേപ്പാളിൽ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. 9 മരണം സ്ഥിരീകരിച്ചു. 105 ഇന്ത്യക്കാരടക്കം 400 പേരെ കാണാതായി. പ്രളയ സാഹചര്യത്തെ നേരിടാൻ UP, ബീഹാർ സർക്കാരുകൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാന സർക്കാർ. നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട നമ്പറുകൾ

9447111844 അല്ലെങ്കിൽ 9747132147. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. വൈറസ് രോഗമായതിനാൽ സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കെതിരായുള്ള രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺ എന്ന നിലയിൽ. നിലവിൽ 16 റൺസ് ലീഡാണ് ശ്രീലങ്കയ്ക്കുള്ളത്. നേരത്തെ ശ്രീലങ്കയുടെ ഒന്നാം ഇന്നിംഗ്സ് 290 റൺസിൽ അവസാനിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം മറ്റന്നാൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധവുമായി UDF. മലബാറിലെ UDF MPമാർ ഇന്ന് നിരാഹാരം അനുഷ്ഠിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ആവശ്യം. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത 66 മണ്ണിടിഞ്ഞ ഭാഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. പ്രദേശം പരിശോധിച്ചതിനുശേഷം അദ്ദേഹം കരാറുകാരുമായി സംസാരിച്ചു. മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പമുണ്ടായിരുന്നു. ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ MPയും മണ്ണിടിഞ്ഞ ഭാഗം സന്ദർശിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറിനൊപ്പമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. മണ്ണിടിച്ചിലിന്റെ കാരണമെന്താണെന്നും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ, വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 183 പോയിന്റ് താഴ്ന്ന് 77473, നിഫ്റ്റി 127 പോയിന്റ് താഴ്ന്ന് 24208 വ്യാപാരം അവസാനിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സുസ്ഥിര സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, വികസിച്ചുകൊണ്ടിരിക്കുന്ന മൂലധന വിപണികൾ, എണ്ണത്തിൽ കൂടുതലുള്ള യുവജന സംഖ്യ എന്നിവ രാജ്യത്തിന് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതായും അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഖേലോ ഇന്ത്യ ഡയലോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ മിന്നൽ പ്രളയം, കാണാതായവരിൽ 100 ഇന്ത്യക്കാരും. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി IMA. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് തുടരുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫോളോ ഓൺ ചെയ്ത ശ്രീലങ്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സാന്ത്യരാഗങ്ങൾ തിരക്കുകൾക്ക് വിരാമം വിട്ട് സായാഹ്നത്തിന്റെ ശാന്തതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുറത്തുള്ള ശബ്ദങ്ങൾ പതിയെ ഇല്ലാതാകുന്നു. പക്ഷികളുടെ കളകൂജനങ്ങളും വാഹനങ്ങളുടെ ഇരമ്പലുമെല്ലാം കുറഞ്ഞു വരുന്നു. അപ്പോൾ അതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് പോലെ, അത് മനസ്സിന്റെ ശബ്ദമായിരിക്കുമോ? മനസ്സിന് അങ്ങനെ ശബ്ദമുണ്ടോ? അതായിരിക്കുമോ ആന്തരികമായ ശബ്ദമെന്ന് പറയുന്നത്? കെ എസ് ചിത്രയുടെ ശബ്ദമാധുരിയിൽ ഇതാ അടുത്ത ഗാനം.

ശാന്തിരാഗം തുടരുന്നു. തിരക്കിട്ട ജീവിതത്തിലോടുമ്പോൾ പലപ്പോഴും നമ്മൾ സ്വയം മറന്നുപോകുന്നു. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും സന്തോഷങ്ങളും അറിയാതെ മാറ്റി നിർത്തുന്നു. എന്നാൽ സന്ധ്യയുടെ ഈ നിശബ്ദതയിൽ എനിക്ക് എന്നെ തന്നെ അറിയാൻ സാധിക്കുന്നു. ഞാൻ എന്റെ ആത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ സന്ധ്യ ഒടുങ്ങിക്കഴിയുമ്പോൾ പുതിയൊരു ഉദയം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കിനാവ് കാണുന്നു. എസ് ജാനകി പാടിയ ഗാനമാണ് ശാന്തിരാഗത്തിൽ ഇനി.

അജ്ഞേയമായ സാന്ധ്യനിശബ്ദതയിൽ കാറ്റു പറയുന്നതും കടവിൽ നിന്ന് മാഞ്ഞു പോകുന്ന നേളുകൾ പിറുപിറുക്കുന്നതും കേൾക്കാവുന്നതുപോലെ അനന്തതയിലേക്ക് ചില്ലകൾ നീട്ടി ആർക്കും കേൾക്കാനാവാത്ത വിധം മർമരം കൊള്ളുന്ന ആൽമരം പറയുന്ന പൊരുളുകൾ. സന്ധ്യയുടെ നിശബ്ദതയ്ക്ക് വാചാലമായൊരു ശാന്തതയുണ്ട്. മൊട്ടക്കുന്നിനു മുകളിൽ വാക്കുകൾക്ക് അപ്പുറത്തുള്ള കവിത പൂത്തു നിൽക്കുന്നു. സാന്ധ്യരാഗത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം.

ഗ്രാമങ്ങളിലെ സന്ധ്യയ്ക്ക് എന്നും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അടുക്കളയിൽ നിന്ന് വരുന്ന ചിമ്മിണി പുകയുടെയും കറിവേപ്പിലയുടെയും മണവും മുറ്റത്ത് കളിക്കുന്ന കുട്ടികളുടെ ചിരിയും ദൂരെ നിന്ന് കേൾക്കുന്ന മണിനാദവും എല്ലാം ആ സായാഹ്നത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. സൗഹൃദത്തിന്റെ വെളിച്ചം നിറഞ്ഞ സന്ധ്യകൾക്ക് ഗ്രാമത്തിന്റെ ഹൃദയത്തൊടിപ്പുണ്ട്. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം ഇതാ.

സന്ധ്യയുടെ നിറങ്ങൾ ആകാശത്തെ നിറങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളുടെ പ്രതിഫലനമാണ്. സന്ധ്യ സൗന്ദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നിമിഷമാണ്. ഈ നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സിത്താര കൃഷ്ണകുമാറിന്റെ ശബ്ദമാധുരിയിലൂടെ സന്ധ്യരാഗത്തിലെ അവസാന ഗാനം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാന്തിരാഗങ്ങൾ.

0: കണിയാമ്പലത്തെ ലഹരി വെട്ട രണ്ട് ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഏഴ് പേർ പിടി.
1: On Kerala's rampant drug crisis. It's the biggest talking point in the state.
2: എലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി.
3: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
4: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
5: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
5: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഓർമ്മ വെച്ച നാളു മുതൽ ഒരു നാടിന്റെ ഭാഗധേയമായ ഒരാൾ, രാഷ്ട്രീയ രംഗത്തെ അപരാജിതൻ, വെള്ളനാട് ശശി. കേൾക്കാം കരുണാസായി റേഡിയോയിൽ വെള്ളനാട് ശശിയുമായി പ്രത്യേക അഭിമുഖം അവിട്ടം നാളിൽ രാവിലെ 11 മണി മുതൽ.
8: ഓണം ശ്രോതാക്കളോടൊപ്പം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളും ആശംസകളും.
9: എൻ്റെ പേര് രവിയാണ്. ഞാൻ കണ്ണമ്പള്ളിയിലാണ് എൻ്റെ ഒരു ചായക്കട ഉള്ളത്. 3 വർഷത്തിനകത്ത് വെച്ച് ഈ കരുണാസായി റേഡിയോ കേൾക്കാൻ തുടങ്ങിയതാണ്. അന്ന് മുതലേ ഞാൻ കരുണാസായിയുടെ റേഡിയോ ഒരു ശ്രോതാവായി. എനിക്ക് കരുണാസായിയിലെ എല്ലാ പരിപാടികളും വളരെ ഇഷ്ടപ്പെട്ടതാണ്. എല്ലാ പരിപാടിയും എന്ന് പറഞ്ഞാൽ, കാരണം ഈ ഒരു മനുഷ്യൻ്റെ ജീവിതശൈലിയിലുള്ള ഒരു രീതി മാറ്റിയെടുക്കാനായിട്ട് ഈ കരുണാസായിയിലെ റേഡിയോയ്ക്കും അതിൻ്റെ പ്രവർത്തകർക്കും നല്ല രീതിയിൽ കഴിയുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർ അതിൽ കൂടെ മാറി മാറി വരികയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം കരുണാസായിയുടെ റേഡിയോയും കരുണാസായിയിലുള്ള അംഗങ്ങളെയും, പിന്നെ ഞങ്ങളുടെ പോലെ കുറേ ആൾക്കാർ ഇത് മെനക്കെട്ട് ഇരുന്ന് റേഡിയോയിൽ വിളിച്ച് ആശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എനിക്ക് കരുണാസായിയുടെ റേഡിയോ തന്നെ ഞാൻ അന്നും ഇന്നും അവർ തുടങ്ങിയ ആളുപോലെ വയ്ക്കുന്നതും, പിന്നെ എനിക്കിന്ന് നല്ലൊരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന സിനിമയിലെ ഒന്നാം പൂവും പൂക്കളധികം പൂക്കളും പാടാം പൂക്കളും നുള്ളാം ഓടിവാ തുമ്പി പെൺതുമ്പി താത്തൈ എന്നുള്ള പാട്ടാണ്. എല്ലാ ശ്രോതാക്കൾക്കും കരുണാസായിയിലെ അംഗങ്ങൾക്കും എൻ്റെ ഓണാശംസകൾ.

ഹായ്, എൻ്റെ പേര് ജ്യോതിഷ. ഞാൻ താമസിക്കുന്നത് പാലോടാണ്. ഓണത്തെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ, കോളേജ് ലൈഫിൽ ഓണമായിരുന്ന ഏറ്റവും സൂപ്പറായിട്ടുള്ള ഓണം. ഓണത്തിൻ്റെ എല്ലാ വിധ ആഘോഷങ്ങളും എപ്പോഴും സ്കൂൾ കോളേജ് കാലഘട്ടത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാവിധ ഓണാശംസകളും. ഞാൻ ഓണത്തിന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പ്രമരത്തിലെ കുഴലൂതും പൂന്തിന്നലും.

0: പേര് അനേക. എന്റെ സ്ഥലം ചൂരപ്പാല. ഓണം എനിക്കിഷ്ടമാണ്. ഓണത്തിന് ഞാൻ കാടും അത്തപ്പൂക്കളിടും. ഹാപ്പി
1: ഓണം. അച്ഛനും കൊച്ചനും കൊച്ചനും സെറ്റുമസ അച്ചിലി ഇത്തിലി പറഞ്ഞിട്ടാൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം.
1: എന്റെ പരിചയ ഓണത്തിൽ പറ്റി എന്നാ മഴയത്തൊക്കെ ബുദ്ധിമുട്ട് തന്നെ, പിന്നെ പാളൊക്കെ പണി കുറവ്, വണ്ടി ഓട്ടം കുറവ്. അല്ല പഴയകാല ഓണമാണ് സെറ്റപ്പ് ഓണം. ഇപ്പം പൈസ ഉള്ളവർക്ക് എന്ന് ഓണങ്ങൾ തന്നെ, എല്ലാ ആൾക്കും ഓണാശ്വാസമാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. 4 ദിനം അവസാനിക്കുമ്പോൾ 6 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നന്മയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകളുടെ ഓർമ്മകൾ പുതുക്കി തിരുവോണം ആഘോഷിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പഴമയുടെ തനിമയും പുതുമയുടെ നിറവും ചേർത്ത് സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും തിരുവോണത്തെ മലയാളികൾ വരവേറ്റു. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സദ്യയും നാടൻ കളികളുമായി തിരുവോണത്തെ ആഘോഷമാക്കി മാറ്റുന്നതായിരുന്നു കേരളമൊട്ടാകെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ച. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മത്സരങ്ങളും നടന്നു. വൻതോതിൽ മഴ ഇല്ലായിരുന്നു എന്നതും രാവിലെ മുതൽ ഓണാഘോഷങ്ങൾക്ക് സൌകര്യമായി. ഔദ്യോഗിക ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങൾക്ക് പുറമെ കോവളം അടക്കമുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലും പരിപാടികൾ നടന്നുവരുന്നുണ്ട്.
0: ഓണം പ്രമാണിച്ച് EPFO കേരള മേഖലയിലെ 4.4 ലക്ഷത്തോളം പെൻഷൻകാർക്ക് ഈ മാസത്തെ പെൻഷൻ തുക ഇന്ന് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കി. സാധാരണയായി മാസം അവസാനമാണ് പെൻഷൻ വിതരണം ചെയ്യാറുള്ളതെങ്കിലും ഓണാഘോഷം മുൻനിർത്തി തുക നേരത്തെ കൈമാറുകയായിരുന്നുവെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ ഭോട്ടെ കോസി നദിയിൽ ഇന്ന് രാവിലെ 9-ഓടെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാർ ഉൾപ്പെടെ 384 വിനോദസഞ്ചാരികളെ കാണാതായി. 17 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം. ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന റസുവ മേഖലയിലുണ്ടായ പ്രളയത്തിൽ 105 ഇന്ത്യക്കാരും 93 നേപ്പാൾ സ്വദേശികളും UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയുമാണ് കാണാതായത്. ഭൂകമ്പത്തെ തുടർന്ന് മഞ്ഞുമല ഇടിഞ്ഞ് നദിയിലേക്ക് പതിച്ചതോടെയാണ് മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. നിരവധി പാലങ്ങളും റോഡുകളും വാഹനങ്ങളും ഒഴുകിപ്പോയി. കാണാതായവർക്കായി തിരച്ചിൽ ശക്തമാക്കി. വിവരങ്ങൾക്കും സഹായത്തിനുമായി 1-2-3-4, 1-1-4, 9-8-5-1, 2-8-9-4-4-5 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിന് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നേപ്പാളുമായി ചേർന്ന് ഇന്ത്യൻ സംഘവും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച ശ്രീ മോദി അനുശോചനം അറിയിച്ചു. മിന്നൽ പ്രളയത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ സഹായിക്കുന്നതിനായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പരുകൾ പുറത്തുവിട്ടു. സഹായത്തിനായി +9771-1-3-6-8 +9779-9-7-0-0-5 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം. നേപ്പാളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് മുന്നറിയിപ്പ് നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
2: ഗണ്ഡക് നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ, കിഴക്കൻ ചമ്പാരൻ, ഗോപാൽഗഞ്ച്, സാരൺ, മുസാഫർപൂർ, വൈശാലി എന്നീ 6 ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പ്രഖ്യാപിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. പശ്ചിമ ചമ്പാരനിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പ്രത്യ അമൃതിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തി. 24 മണിക്കൂറും നിരീക്ഷണം ശക്തമാക്കാൻ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലുടനീളം പ്രളയ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരിയെ ടെലിഫോണിൽ വിളിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത പ്രതികരണ സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അമിത്ഷാ അറിയിച്ചു. നേപ്പാളിലെ അപകട സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിക്കുകയാണെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9444711 9774 7134 1. നേപ്പാൾ സന്ദർശനത്തിന് പോയ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കായി തമിഴ്നാട് സർക്കാർ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. സഹായം ആവശ്യമുള്ളവർ ന്യൂഡൽഹിയിലെ തമിഴ്നാട് ഹൌസുമായി ബന്ധപ്പെടണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 28 വരെ പങ്കുവയ്ക്കാം. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. ഇക്കൊല്ലത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേര യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലകൊള്ളുന്നതായി കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഇന്ത്യയുടെ പരിവർത്തനം ഘടനാപരമായ മാറ്റങ്ങളിലൂടെയാണ് മുന്നേറുന്നതെന്നും അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും അതിന് കരുത്തുപകരുന്നതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു.
4: India today stands as the fastest growing major economy in the world. India's transformation is structural. Rapid urbanization, a growing middle class and world-class digital infrastructure are creating new opportunities across virtually every sector of the economy.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി ഇന്നലെയാണ് കാനഡയിലെത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. മൺസൂൺ കാലത്ത് രാജ്യത്ത് H1N1 രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. വൈറസിന് പുതിയ വകഭേദങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗലക്ഷണങ്ങൾ മിക്കവരിലും തനിയെ മാറുന്നതാണെന്നും IMA വ്യക്തമാക്കി. സ്വയം ചികിത്സ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക യാത്രാമാർഗം സ്ഥാപിക്കുന്നതും ജലപാതയിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളും നിർദ്ദിഷ്ട ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി ജയന്ത് സിംഗ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നയപരമായ കാര്യങ്ങളിലും പ്രശ്നപരിഹാരങ്ങളിലും സർഗാത്മകമായി ചിന്തിക്കുക, മികച്ച ഭരണനിർവഹണത്തിനായി ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞതായി ശ്രീ ജയന്ത് സിംഗ് അറിയിച്ചു. രാജ്യത്തെ അടുത്ത തലമുറ ഉള്ളടക്ക സൃഷ്ടാക്കളെ പിന്തുണയ്ക്കാൻ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസും നെറ്റ്ഫ്ലിക്സും. പദ്ധതിക്ക് കീഴിൽ 6 പ്രൊഫഷണൽ പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് 80% വരെ സാമ്പത്തിക സഹായം നൽകും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ചാരി മുബാറക് യാത്രയോടെ പ്രശസ്തമായ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഔദ്യോഗിക സമാപനമായി. മണ്ഡിയിലെ രാജ്പുരയിലുള്ള ശ്രീബുദ്ധ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പൂഞ്ചിലെ ദശനാമി അഖാഡ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തനിമ ചോരാതെ തിരുവോണം കെങ്കേമമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ, നാടും നഗരവും ആഘോഷത്തിമിർപ്പിൽ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ 100-ലധികം ഇന്ത്യക്കാരുൾപ്പെടെ 400-ഓളം പേരെ കാണാതായി. 17 മരണം സ്ഥിരീകരിച്ചു. സഹായം വാഗ്ദാനം ചെയ്ത് ഇന്ത്യ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കാനഡയിൽ ഇന്ത്യൻ വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്തു. അതിവേഗ നഗരവൽക്കരണവും ലോകോത്തര ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യവും രാജ്യത്തിന്റെ പരിവർത്തനത്തിന് കരുത്തേകുന്നതായി കേന്ദ്രമന്ത്രി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ വഴങ്ങി ശ്രീലങ്ക. നാലാം ദിനം അവസാനിക്കുമ്പോൾ 6 wicketന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം.
6: പേര് ബിനു, ഞാൻ കാരിക്കോണം. ഓണത്തിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ പഴയകാല ഓണമാണ് ഓണം. പഴയകാല ഓണം എന്ന് പറയുമ്പോൾ എല്ലാ പുലികളികളും അത് ഇതും എല്ലാം ഓണമുണ്ട്. പഴയകാല ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ട് കുടുംബമായിട്ട് ഇരുന്നൊക്കെ എല്ലാം കഴിക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീടുകളിൽ കൂട്ട് കുടുംബമായിട്ടുണ്ടോ? ഇല്ല, ഒരിടവും ഇല്ല. പഴയകാലമാണ് പഴയകാലമാണ് അത് ഓണമെന്ന് പറയുന്നത്. അങ്ങനല്ല, ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടും വീടുകളിൽ തന്നെ ആരും ഇല്ല. ഇപ്പോൾ എല്ലാം പാൽസ് എല്ലാം ഇപ്പം തന്നെ ഓണത്തിൻ്റെ തന്നെ ഇപ്പോൾ വാങ്ങിക്കുന്നെങ്കിൽ എല്ലാം പാൽസലാണ്. എല്ലാം പാൽസൽ കിട്ടും. വീട്ടിൽ തന്നെ വയ്ക്കുന്നത് തന്നെ ഇപ്പോൾ അപൂർവങ്ങളാണ്. ആ ഒരു ഓണത്തിന് ഒരു ഓണപ്പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ.

അങ്ങനെ ഇവിടെ കമ്പനിക്ക് തന്നെ ഇവിടെ തന്നെ അതാണ്. പിന്നെ പഴയകാലത്ത് ഓണമാണ് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴും വലിയ ഓണാഘോഷമൊന്നും ഇല്ല, അധികം പഴയകാല ഓണപ്പാട്ടുകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. റേഡിയോയിൽ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ശ്രോതാക്കളോടൊപ്പം.
1: അഞ്ജു കൃഷ്ണൻ, കൊളക്കോട് കാവുകള. പണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് വടംവലി അങ്ങനെയൊക്കെ കളിക്കാറുണ്ട്. ഇപ്പം പിന്നെ ഓരോ അസോസിയേഷനായിട്ടാണ് നടത്തുന്നത്. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, വയലിലാണ്. കന്നാസായിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എൻ്റെ പേര് ആന്റണി, വിളിയനൂര്. വാണത്തിന് പറ്റി ആലോചിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ വാണം മഴ തന്നെ, പഴയ കാല വാണമാണ്. ആ പഴയകാലമാണ്, പഴയ പാട്ടുകളെല്ലാം എനിക്കിഷ്ടം. ചന്ദ്രികയിലലയുന്നു ചന്ദ്രകാന്തം, എല്ലാ സ്വാദക്കും എൻ്റെ വാണാസിനി.

എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. മലയാളികളുടെ മാത്രം ഒരു ഗൃഹാതുരതയാണ് ഓണം, മനസ്സിൽ ഓർമ്മകളുടെ ചന്ദന ചാർത്ത്. ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ആതിര പറഞ്ഞത്. ഞാൻ കരുതുന്നത് ഓർമ്മകളെ ഓണത്തോട് ബന്ധപ്പെടുത്താനാണ്. വളരെ യാദൃച്ഛികമായ എന്നിലേക്ക് വന്നു ചേർന്ന ഒന്നാണ് പോക്കുവേൽ. ആ സമയത്തിന് ഇതല്ലാതെ എന്തു പേരിടാൻ? പോക്കുവേൽ ശ്രോതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ശബ്ദ സൗഹൃദങ്ങൾ, സ്നേഹം മാത്രം പകരം നൽകാൻ അറിയുന്ന അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ചിത്രശലഭങ്ങളെപ്പോലെ സംസാരിക്കുന്ന കുഞ്ഞു കൂട്ടുകാരും ആരൊക്കെയോ ആയി മാറുന്ന നിറക്കൂട്ടുകൾ, ആദ്യത്തെ പാട്ട് നിങ്ങൾക്കുള്ളതാവട്ടെ. പോക്കുവേൽ പൊന്നുരുകി പുഴയിൽ വീണു എന്ന മനോഹരമായ ഗാനം പ്രിയമുള്ള പോക്കുവേൽ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു.

നമ്മളെ എല്ലാവരെയും ഓണം കൂടാൻ പഠിപ്പിച്ചത്, സ്നേഹിക്കാൻ പഠിപ്പിച്ചത്, ആവോളം ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരാണ്? ആ സ്നേഹനിധികളെ ഓർക്കാതെ ഒരാഘോഷങ്ങളും കടന്നു പോവില്ല. സമ്പത്ത് കുറവായിരുന്നിട്ടും അവരോടൊപ്പമുള്ള ജീവിതം സമ്പന്നമായിരുന്നു. വാമനൻ മൂന്നടി കൊണ്ട് ഭൂമിയും സ്വർഗവും പാതാളവും അളന്നെടുത്തതുപോലെ അളക്കാവതല്ല ആ കരങ്ങളിൽ സുരക്ഷിതമായിരുന്ന എൻ്റെ ബാല്യകൗമാരങ്ങൾ. സത്യത്തിൽ സ്വപ്നസമാനമായ ഒരു ജീവിതമായിരുന്നു അത്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആ മനോഹര തീരത്ത് ഇനി ഒരിക്കൽ കൂടി ആവുമോ അച്ഛൻ്റെയും അമ്മയുടെയും ഉപാധികളില്ലാത്ത സ്നേഹത്തിന് ഒരു പാട്ട്.

പണ്ട് വീട്ടിൽ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ ടേപ്പ് റെക്കോർഡർ സ്വപ്ന സദൃശമായ ഒന്നായിരുന്നു. ആർക്കോ പണത്തിനാവശ്യമായി വന്നപ്പോൾ അമ്മയുടെ അടുത്ത് പണയം വെച്ചതായിരുന്നു അത്. അന്നൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമ്പോൾ വീടുകളിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ പണയം വയ്ക്കുമായിരുന്നു. ആ കാലഘട്ടങ്ങളിലെ ലൈസൻസ് ഇല്ലാത്ത ബാങ്കുകളായിരുന്നു ചില വീടുകൾ. അങ്ങനെയാണ് ആ ടേപ്പ് റെക്കോർഡർ വീട്ടിലെത്തിയത്. ഒരു ദിവസം പാട്ട് കേൾക്കാൻ ഓൺ ചെയ്തപ്പോൾ ചേട്ടൻ ചില പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നു. അത്യാവശ്യം പാടുകയും നല്ലപോലെ വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ചേട്ടൻ. ഞങ്ങൾ പെങ്ങൾമാർക്ക് നല്ല ഉടുപ്പ് വാങ്ങിത്തന്നു. ഭരതവും ഹിസ് ഹൈനസ് അബ്ദുള്ളയും ഒക്കെ ഭദ്ര ടാക്കീസിൽ കൊണ്ടുപോയി കാട്ടിത്തന്നു. ആ സ്നേഹം, കരുതൽ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു, ഒരു കവചമായിരുന്നു. ചേട്ടൻ ടേപ്പ് റെക്കോർഡറിൽ പകർത്തിയ ആ പാട്ട് ഞാൻ ശ്രോതാക്കൾക്ക് കൂടി ഈ ഓണദിനത്തിൽ പങ്കുവയ്ക്കുന്നു.

കുഞ്ഞിലെ എന്റെ കൂട്ടുകാരി ആരെന്ന് ചോദിച്ചാൽ അത് ചിത്രയാണ്. കെ എസ് ചിത്രയൊന്നും അല്ല കേട്ടോ, എന്റെ ചേച്ചിയാണ്. ചേച്ചി എന്നൊന്നും ഞാൻ വിളിക്കാറില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അവളോട് പറയും. എന്തു പറഞ്ഞാലും നീ ടെൻഷനാവണ്ട, നമുക്കെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ടാണ്. ഞങ്ങളുടെ ഈ സൗഹൃദം കണ്ട് ഒരു മാഷ് പറഞ്ഞു, ഈ സൗഹൃദം കാണുമ്പോൾ എനിക്ക് അസൂയയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. നിറഞ്ഞ സ്നേഹം മാത്രം പകർന്നു തരാൻ കഴിയുന്ന, ചേച്ചിയെന്ന് ഇതുവരെയും വിളിച്ചിട്ടില്ലാത്ത ചിത്രക്കിഷ്ടപ്പെട്ട പാട്ട് നിങ്ങൾക്കായി ഞാൻ കേൾപ്പിക്കുന്നു. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ് എന്നുള്ള ആ മനോഹര ഗാനം.

ഞങ്ങളുടെയൊക്കെ ബാല്യ കൗമാരങ്ങളെ കുറിച്ച് ഓർക്കുന്നത് തന്നെ ധന്യ നിമിഷങ്ങളാണ്. ഒരുപാട് കൂട്ടുകാർ, കസിൻസ് ആയിരുന്നെങ്കിലും ചങ്സ് ആയിരുന്നു ഷീജയും ബിജു ചേട്ടനും. കളിക്കാനും ചിരിക്കാനും പിണങ്ങാനും പഠിക്കാനും ശനിയാഴ്ച ദിവസങ്ങളിലെ ദൂരദർശനിലെ സിനിമ കാണലും ഒക്കെയായി ഹൃദയത്തോട് ചേർന്നു നിന്നവർ. ആദ്യമായി എന്നെ ലേ എന്ന് സംബോധന ചെയ്തത് ഷീ ആയിരുന്നു. ഞാൻ അവളെ ഷീ എന്ന് വിളിച്ചു. പിന്നീട് എൻ്റെ പാർട്ട്ണറും അങ്ങനെ വിളിച്ചു, എടേ ലേ എന്ന്. അവരോടൊപ്പമായിരുന്ന നിമിഷങ്ങൾ, വലിയച്ഛനും വലിയമ്മയും ഒപ്പമുണ്ടായിരുന്നു കൂട്ടായി. അടുത്തതായി ഷീക്ക് വേണ്ടി ഒരു പാട്ട്, ഞങ്ങൾ ഒരുമിച്ച് ബാല്യത്തിൽ പാടിയ ആ പാട്ട്.

നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നേരം എന്ന സാറാ തോമസിന്റെ മനോഹരമായ നോവൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു പ്രണയമുണ്ടാവുന്നത് ആ വായനയിലൂടെയാണ്. നീലിമയും അപ്പവും, യാഥാർത്ഥ്യത്തിൽ അത് അപ്പവും കണ്ണനുമായി. വായന, സിനിമ കാണൽ, സാഹിത്യ ചർച്ചകൾ, യാത്രകൾ, തിരിച്ചിട്ടപ്പാറയും കന്യാകുമാരിയും നരസിംഹവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ദൃശ്യാനുഭവങ്ങളാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രണയിക്കാനാവുമോ? സുഖതസുന്ദരമായ ആ പ്രണയത്തിൻ്റെ ഓർമ്മ ഒരിക്കലും നഷ്ടമാകരുത് എന്ന ആഗ്രഹത്തിന് പലപ്പോഴും പാടിക്കേൾപ്പിച്ച ഒ എൻ വിയുടെ വരികൾ ശ്രോതാക്കൾക്കായി ഞാൻ ഈ ഓണദിനത്തിൽ സമർപ്പിക്കുന്നു.

0: നിനച്ചുപോയി ഒരു മാത്ര വെറുതെ നിനച്ചുപോയി.
1: ഒ എൻ വിയുടെ ഈ മനോഹരമായ വരികൾ ഈ ഓണദിനത്തിൽ പ്രിയ ശ്രോതാക്കൾക്കായി നമുക്ക് കേൾക്കാം.

ജീവിതത്തിൽ എപ്പോഴും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം. തളരുമ്പോൾ ഒന്ന് താങ്ങാൻ, വിഷമം വരുമ്പോൾ ഒന്ന് കൂട്ടായിരിക്കാൻ. എനിക്കങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളില്ല. അങ്ങനെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവും എനിക്കില്ല. പക്ഷേ അത് വേണം ജീവിതത്തിലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിഷമഘട്ടങ്ങളിലായിരുന്ന പല സന്ദർഭങ്ങളിലും അതിൻ്റെ കുറവ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രസന്നകുമാർ സാറിനെ ഓർത്തു പോവുകയാണ്. നല്ലൊരു ലിസണറാണ് അദ്ദേഹം. പറയുന്ന കാര്യങ്ങൾ വിമർശനങ്ങളില്ലാതെ കേട്ടിരിക്കും. എല്ലാം കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ജ്യേഷ്ഠ സഹോദരനായി എന്നെ കേട്ട, സങ്കീർണമായ അവസരങ്ങളിൽ കൂട്ടുകാരനെ പോലെ പരിഗണിച്ച പ്രസന്നകുമാർ സാറിന് ഒരു പാട്ട്. ഈ പാട്ടിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് സാറിൻ്റെ തന്നെ ഭാഷ്യം. ഈ ഓണദിനത്തിൽ വാഗപ്പൂ മരം ചൂടും വാരിളം പൂവും കുലയ്ക്കുള്ളിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഞാൻ എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു.

0: ഇതൊക്കെയും പറഞ്ഞു പോകുമ്പോൾ നിശബ്ദമായ പാദപതനങ്ങളോടെ മൂന്ന് വിരലുകൾക്കുള്ളിൽ പേന തിരികെ വച്ച് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞു തന്ന മോഹനൻ സാറിനെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെ? പല സമയങ്ങളിലും എന്നെ കേട്ടതിന്, സാന്ത്വനിപ്പിച്ചതിന്, പരിഹാരങ്ങൾ പറഞ്ഞു തന്നതിന് നിറഞ്ഞ സ്നേഹത്തോടെ സാറിന് ഇഷ്ടപ്പെട്ട ഈ പാട്ട് സമർപ്പിക്കുന്നു. ഈ പാട്ട് എനിക്കും വളരെ ഫേവറേറ്റാണ്. കാരണം ഇതുവരെ മുഴുവനായി അറിയാവുന്ന ഒരേ ഒരു പാട്ടും ഇത് തന്നെയാണ്. നമുക്കത് കേൾക്കാം.
1: ശ്യാമസുന്ദര പുഷ്പമേ ശ്യാ

ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കരുണാസായിൽ എത്തിയതാണ്. ശ്വാസവും നിശ്വാസവും ജീവനും ജീവിതവും ഒക്കെയായി കുറേ വർഷം. എല്ലാം ഇതായിരുന്നു എന്നല്ല, ഇതാണ്. ഓണവും വിഷുവും ദീപാവലിയും ക്രിസ്തുമസും ബക്രീദും എല്ലാം കരുണാസായിയെ ചുറ്റിപ്പറ്റിയാണ്. ഒരുപാട് പേർ വന്നു പോയി. തുടക്കം മുതലേ പ്രസന്ന ചേച്ചിയുണ്ട്. സുരേഷും ആശയും സിന്ധുവുമൊക്കെയാണ് ഇപ്പോൾ സീനിയർ. ആശ പലപ്പോഴും ചിത്രയെ ഓർമ്മിപ്പിച്ചു. പേഴ്സണലായ പല കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ സൂര്യ വന്നു, രഞ്ജിനി വന്നു, രഞ്ജു സിസ്റ്റർ വന്നു, ഷഹല വന്നു, ഹനാൻ വന്നു. കരുണാസായിലെ സിസ്റ്റർമാരും സൈക്കോളജിസ്റ്റുകളും സൈക്കോ പാർക്കിലെ കൂട്ടുകാരും റേഡിയോയും ഒക്കെ ചേർന്ന് ഒരു വലിയ കുടുംബം. അതായിരിക്കണം മറ്റ് സൗഹൃദങ്ങൾ ഇല്ലാതെ പോയത്. കരുണാസായി ഓണം വളരെ സ്പെഷ്യലാണ്. കരുണാസായി സ്നേഹ സൗഹൃദങ്ങൾക്ക് വേണ്ടി ആശയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം. ഋഷ്യശൃംഗൻ എന്ന ചിത്രത്തിലെ ഒരു സ്പെഷ്യൽ സോങ്.

ഇനിയും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളും കഥകളുമുണ്ട്. ഓർത്തെടുക്കട്ടെ, അതെല്ലാം അടുത്ത ഓണത്തിനായി മാറ്റിവെക്കാം. സ്കൂൾ കൂട്ടുകാരെ ഓർക്കാതിരിക്കാനാവില്ലല്ലോ. 91 കൂട്ടായ്മ, ഒരുമിച്ച് പാട്ടുപാടിയും തല്ലിയും കളിച്ചും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ. പേര് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. രഞ്ജുവും പ്രിയയും സിന്ധുവും ചിത്രയും ചന്തുവും പ്രവീണും സാജനും, ഇങ്ങനെ നീണ്ടുപോകുന്ന നിര. ഈ വർഷവും ഒരുമിച്ച് കൂടണം, സന്തോഷം പങ്കുവയ്ക്കണം. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും. നമുക്കപ്പോൾ ഈ ആർദ്രയെ ശാന്തരായി സൗമ്യരായി വരവേൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യവും സുഭഗവുമായ ഓണം ആശംസിച്ചുകൊണ്ട് ചങ്ക് സൗഹൃദങ്ങൾക്കായി ഒരു പാട്ടുകൂടി കേട്ട് ഈ ഓർമ്മച്ചപ്പ് ഞാൻ അടച്ചു വയ്ക്കുന്നു. അടുത്ത വർഷം വീണ്ടും തുറക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് നിങ്ങളുടെ സ്വന്തം ലേഖനം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: വിവിധ തരം ശിരസുകളുള്ളതുപോലെ പലതരത്തിലുള്ള ഹൃദയങ്ങളുമുണ്ട് എങ്കിൽ വിവിധ തരത്തിലുള്ള ഹൃദയങ്ങളെപ്പോലെ പ്രണയവും എത്രയോ വിധത്തിലുണ്ട്. പൂർണമായ ആത്മസമർപ്പണത്തിന്റെ പ്രതിരൂപമായി പ്രണയത്തെ പ്രതിഷ്ഠിക്കുന്ന ഈ വാക്കുകൾ ആരുടേതെന്നറിയുമോ? ലിയോ ടോൾസ്റ്റോയിയുടേതാണ്. ഞാൻ ആദ്യം അത് വായിച്ച് അനുഭവിക്കുന്നത് ഓള് എന്ന ചലച്ചിത്രത്തിലാണ്. ഷാജിയൻ കരുണിന്റെ ചിത്രം. ജലപുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്ന കായലിന്റെ അടിത്തട്ടിലെ പെൺകുട്ടി. അവൾ ചോദിക്കുന്നു, നേരിട്ട് കാണാതെ നമുക്ക് പ്രണയിച്ചുകൂടെ? കാണുക എന്നത് വെറും തോന്നലല്ലേ? ആത്മാവുകൾ പരസ്പരം ലയിക്കുന്നതല്ലേ പ്രണയം? അയാൾക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. നീ ഉറങ്ങുകയാണോ എന്നവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് നിന്നെ മനസ്സിൽ കാണാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്. സ്വപ്നബിംബങ്ങൾക്ക് രൂപമെന്ത്? അവയ്ക്ക് ഭാവമേയുള്ളൂ. മായയുടെ രൂപം തേടാൻ ആർക്കാവും? അവർക്ക് ജലപുഷ്പങ്ങളുടെ ഗന്ധമറിയാനുമാവും. ഒരു ഓണക്കാലത്ത് സദ്യവട്ടങ്ങളുടെ അധികം പുകലൊന്നുമില്ലാത്ത ഒരു സായാഹ്നത്തിൽ ദൂരദർശനാണ് ഓളെ കാണിച്ചു തന്നത്. കാഴ്ചകളുടെ സമ്മോഹനതകളില്ല, ചിന്തകളുടെ ചാരിതകളിലേക്കുള്ള യാത്രകൾ. അവയ്ക്ക് മടുപ്പില്ല, ആധിമത്യാന്തവുമില്ല, അന്വേഷണങ്ങളില്ല, സമാന്തരമായി നീണ്ടു നീണ്ടു പോകുന്ന പന്ഥാവുകൾ. പാഥേയം കരുതാത്ത ഈ യാത്ര, ഒരു ഓണക്കാലത്ത് ആരംഭിച്ച അനന്തമായ സഞ്ചാരം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സുഹൃത്തെ സുരേഷ് ബാബു, സൗഹൃദത്തിന്റെ താഴ്വാരങ്ങളിൽ നീ ശേഷിപ്പിച്ച ചെണ്ടുമല്ലിപ്പൂക്കൾക്കിടയിലൂടെ ഞാൻ നടക്കുന്നു. പണ്ടും ഓണപ്പൂക്കളെക്കാൾ നിനക്കിഷ്ടം ശവന്നാറുകളോടും ചെമ്പരത്തികളോടുമായിരുന്നല്ലോ. സുഗന്ധം തേടിപ്പോയ പൂമ്പാറ്റകൾ മുള്ളിലുടക്കി ചത്തുപോയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രത്യാശ കത്തുന്ന കടലൊന്നുമല്ല ഓണമെന്ന് പറഞ്ഞവന് എന്റെ കൈയടി. മണൽ നഗരങ്ങളിൽ അലഞ്ഞവന്റെ വിയർപ്പിന്റെ രുചിയാണ് ഈ സേമിയ പായസത്തിനെന്ന് പറഞ്ഞവനും ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. തല ഒളിപ്പിച്ച തലമുറയെ ഓർത്ത് വ്യസനിക്കുന്ന ടെറി അലൻ, ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കാത്ത കഥകൾ എഴുതുന്ന സന്ധ്യ, നീ, ഞാൻ, ബോസ് കടൽക്കരയിൽ നമ്മളോടൊപ്പം സാമ്പ്രയിരിക്കുന്നു. അയാൾക്ക് സദ്യയുണ്ണണം, അതും ഓണസദ്യ വാഴയിലയിൽ. കണവത്തോരനെ കൊണ്ടാട്ടമെന്ന് പരിചയപ്പെടുത്തി നീ അവന് മലയാളം വിളമ്പിക്കൊടുക്കുന്നു. നീ അറിയുന്നില്ല നിന്നേക്കാൾ ഓണം അവൻ കൂടുതലുണ്ടിട്ടുണ്ടെന്ന്. കലാപങ്ങൾ വിഷാദത്തെക്കുറിച്ചുള്ള തീക്ഷ്ണങ്ങളായ അറിവുപകരുന്നു. ജീവിതത്തെ അത് നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് തോരൻ അവിയൽ കൊണ്ടാട്ടം. നാണമില്ലേ നിങ്ങൾക്കെന്ന് സാമ്പ്ര ചോദിക്കുന്നു. കൈ കഴുകാതെ അയാൾ ഇലമടക്കുന്നു. ഇനി ശേഷിക്കുന്നതൊന്നും ആഘോഷങ്ങൾക്ക് വേണ്ടിയല്ല, ആയുധങ്ങൾക്ക് വേണ്ടിയുമല്ല. എനിക്കൊന്നേയുള്ളൂ, നാളെ ആസിഡ് നിറച്ച കുപ്പികൾ എന്റെ കുട്ടികൾക്ക് നേരെ വലിച്ചെറിയപ്പെടരുത്. അതിലേക്ക് വേണ്ടി ഞാൻ ഈ അടപ്പായസം കഴിക്കാതെ പോകുന്നു. സാമ്പ്രയുടെ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ, സുരേഷ് ബാബു, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ ഓർത്തു പോകുന്നത്? നിന്റെ നിഷേധം, എനിക്കാവാതെ പോയ പ്രതിഷേധം, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഒടുവിൽ ഒരു പുഴ നാട്ടിലേക്കൊഴുകാൻ തുടങ്ങുന്നു. ഞാനതിൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ അടിയൊഴുക്കില്ല, മേലൊഴുക്കാകട്ടെ പുറകോട്ടുമാണ്. കാണാം ഗ്രഹാതിർത്തങ്ങൾ, നൊമ്പരങ്ങൾ, ചരിത്രങ്ങളൊന്നുമേ കാണാനില്ല. കണ്ടതെല്ലാം ചരിത്ര നിർമ്മിതികൾ, വളച്ചൊടിപ്പുകൾ, തിരുത്തിയെഴുത്തുകൾ, തെറ്റുകൾ, തീർപ്പുകൽപ്പിക്കലുകൾ. പുഴ നാട്ടിൽ നിന്ന് വീട്ടിലേക്കൊഴുകാൻ തുടങ്ങുന്നു. വികാരങ്ങൾ, വിചിത്രമാം ഭാവങ്ങൾ, നിരർത്ഥക കഥകൾ, നെഞ്ചിടിപ്പുകൾ, നെടുവീർപ്പുകൾ, കിതപ്പുകൾ, കുതിപ്പുകൾ, ജലസന്ധികൾ, കണ്ണീരായി കരച്ചിലായി പുഴയിപ്പോൾ മുറിയിലേക്കൊഴുകുന്നു. മേലൊഴുക്കിനേക്കാൾ അടിയൊഴുക്ക്, ചുഴികൾ, നിലയില്ലാ കയങ്ങൾ, ആകാരരഹിതമാം ആഴം. എന്നിട്ടും ഓണം, ഓണപ്പാട്ടുകൾ, ഓണത്തുമ്പികൾ, ഓണക്കരിയിലകൾ, ഓണമണ്ണ്, ഓണവെള്ളം, ഓണവായു, ഓണപ്രാണൻ, പിന്നെ ഓണമരണം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എല്ലാ മണ്ണിനും മുകളിൽ എൻഡോസൾഫാൻ മൂടുന്നു. ലോകം മുഴുവൻ കീടനാശിനികൾ മൂടുന്നു. തോടുമൂടുന്നു, വഴി മൂടുന്നു, പുൽത്തറകൾ മൂടുന്നു, മാർക്കറ്റും തീരങ്ങളും മൂടുന്നു. പത്രത്തിൽ മാർഗമില്ലാതെ തപാൽ ഉരുപ്പടികൾ തിരിച്ചുവരുന്നു. എന്റെ കവിതയും ഗവേഷണ പ്രബന്ധവും തിരിച്ചുവരുന്നു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പ്രബന്ധം തിരിച്ചുവരുന്നു. ഞാൻ മനോജിനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. പരമോന്നത നീതിപീഠങ്ങൾ പാവപ്പെട്ടവരെ രക്ഷിച്ചില്ല. പരമോന്നതമായ അധികാരങ്ങൾ പാവപ്പെട്ടവർക്കില്ല. അതിനിടയിലാണ് ഒരു ഓണാശംസാ കാർഡ് എനിക്ക് കിട്ടുന്നത്. റേഷൻ കിട്ടാത്തവരുണ്ടെന്ന്, പെൻഷൻ വാങ്ങാൻ അറിയാത്തവരുമുണ്ടെന്ന്. 9ാം വാർഡ്. ചോദിക്കാനും പറയാനും 9ാം വാർഡ്. ചോദ്യവും ഉത്തരവും 9ാം വാർഡ്. 1ാം കുരുക്കിൽ ഓട്ടിസ്റ്റിക് മകൻ, 2ാം കുരുക്കിൽ ഹെൽപ്ലെസ് മദർ. എങ്ങോട്ടും പോകാൻ വയ്യുന്നു, എവിടേക്കും തിരിയാൻ വയ്യുന്നു. ഭയം അതുമല്ല, ഞാൻ കഴിഞ്ഞാൽ. അതിലും ഭേദം അപ്പുറമിപ്പുറം കുരുക്ക് തന്നെ. അതിനിടയിൽ ഒരു ഊഞ്ഞാല് കെട്ടരുത് ഒന്നിന്റെ പേരിലും. നിരാർദ്രമായ വരികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മാനുഷരെല്ലാവരും ഒന്നുപോലെ ചുമ്മാതയങ്ങ് എഴുതി വെക്കാൻ ആർക്കും പറ്റും. അജ്ഞാതനും പറ്റും, ജ്ഞാതനും പറ്റും. അല്ലാതെ നടപ്പിലാക്കാൻ മാർക്സിന് പറ്റുന്നില്ല. പിന്നെയല്ലേ മാവേലിക്ക്. ആപത്തൊന്നും ആർക്കും ഒട്ടില്ലാതാനും. അപ്പൊ റോഡും കാണൂല, വീടും കാണൂല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലാത്തതിന്റെ ആനന്ദം. അതാണ് ഓണമെങ്കിൽ തത്വശാസ്ത്രപരമായി, അസ്തിത്വപരമായി, മനഃശാസ്ത്രപരമായി കുറയ്ക്കുന്നില്ല, ആത്മീയപരമായി 100% ശരി. അങ്ങനെയൊരർത്ഥത്തിലാണെങ്കിൽ മാത്രം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ, അമ്മ അരച്ചുണ്ടാക്കിയ പുളിശ്ശേരി, അമ്മ തന്നെ വരട്ടിയെടുത്തുണ്ടാക്കിയ അടപ്പായസം, അമ്മ കൈകൊണ്ട് കടഞ്ഞുണ്ടാക്കിയ പച്ചമോര്, അമ്മ വെയിലത്തിട്ടുണക്കി വറുത്തെടുത്ത കൊണ്ടാട്ടം, അമ്മ വിളമ്പും തൂശനില്ല, അതാണ് അമ്മയോണമെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പെടുത്തിയിട്ട് ആ ഓണം എനിക്ക് വേണ്ട. ഞാനും അമ്മയും കൂടി അമ്മ ഹോട്ടലിൽ പോയി ഇലയിട്ട് സദ്യ കഴിക്കും. കിങ്കേമം ഈ തിരുവോണം. കാറ്റും കൊണ്ട് തിരിച്ചു നടക്കുമ്പോൾ അടയും കടലയുമേ കിട്ടിയുള്ളൂ, രണ്ട് പായസമായി പോയി എന്ന് പരാതി. വെള്ളയമ്പലത്ത് ഇക്കാന്റെ പായസക്കടയിൽ നിന്ന് ചായ ഗ്ലാസിൽ രണ്ടു സേമിയ പായസം. ഖുഷിയെന്നമ്മ, ശുക്രിയെന്നിക്ക, ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഓണക്കാലം.

ഓണത്തിന് നീ തന്ന ആദ്യ പ്രേമലേഖനം, ഓണത്തിന് അവൾ തന്ന ആദ്യ ചുംബനം, ഓണത്തിന് അവൾ തന്ന ആദ്യത്തെ ആലിംഗനം, അധരങ്ങളൊന്നായ ആദ്യത്തെ ഓണം, നീ തന്ന ആദ്യത്തെ ഓണക്കോടി, നമ്മൾ കൊണ്ട ആദ്യത്തെ ഓണനിലാവ്, നീ വിളമ്പിത്തന്ന ആദ്യത്തെ ഓണസദ്യ, നീയും ഞാനും പോയി ആദ്യം കണ്ട ഓണാഘോഷം, തൊടികളിലൂടെ നടന്ന് നമ്മൾ എറുത്തെടുത്ത ഓണപ്പൂക്കൾ, നമ്മൾ ഒരുമിച്ച് പാടിയ ഓണപ്പാട്ടുകൾ, നമ്മൾ രണ്ടാളും ചേർന്ന് കല്ലെടുപ്പിച്ച ഓണത്തുമ്പികൾ, ഞാനൊന്നും നീ പലതുമായിരുന്നെന്ന് നീ അറിഞ്ഞ നാൾ, നിന്റെ ദുഃഖം മാറ്റാൻ അന്നും ഇന്നും എനിക്കൊന്നേ പറയാനുള്ളൂ, നിന്നേക്കാൾ ഞാൻ എത്ര ഓണം കൂടുതലുണ്ടോ, കൂടെയുണ്ണാൻ നീ പലതായി വന്നു, ഒരേ ഭാവം പലേ രൂപം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എല്ലാം ചോദ്യം ചെയ്യപ്പെടും. സർവാബദ്ധങ്ങളെയും ഒരിക്കൽ ആരെങ്കിലും നടറോഡിൽ പിടിച്ചു നിർത്തി വിസ്തരിക്കും. അത് കഥയിലായാലും കാര്യത്തിലായാലും ഓണവും അങ്ങനെ തന്നെയാവുമെന്ന് അനശ്വര പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. വാമനനും മഹാബലിയുമൊക്കെ വിസ്തരിക്കപ്പെടും. അനീതിയുടെ മറപറ്റി നിന്നവൻ നീതിശാസ്ത്രത്തിന്റെ ചാട്ടുള്ളികളാൽ മുറിവേൽക്കപ്പെടും. എല്ലാം എപ്പോഴെങ്കിലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആധിപത്യത്തിനും അധിനിവേശത്തിനും വേണ്ടിയായിരുന്നു ചവിട്ടിത്താഴ്ത്തലെങ്കിൽ അതിന്റെ പേരിലുള്ള ആഘോഷങ്ങൾ വേണ്ടെന്നു വയ്ക്കാൻ ഒരു തലമുറ വരിക തന്നെ ചെയ്യും. സമത്വത്തിന്റെ ഊഷ്മളതകളിലേക്ക് അവർ നടന്നുവരും. അസമത്വത്തിന്റെ നേരെ അവർ നീട്ടുന്ന ചൂണ്ടുവിരലിൽ നിന്ന് ഉയർന്നു വരുന്ന കൊടുങ്കാറ്റിന് മലകളെ തന്നെ ചുടക്കാനുള്ള കരുത്തുണ്ട്. അതുവരെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ടു പോട്ടെ. നാട്ടിൻപുറങ്ങളിൽ ഇന്നും കേൾക്കുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ നിന്നേക്കാൾ കുറേ ഓണം കൂടുതലുണ്ടവനാണെന്ന്. കേട്ടാൽ അഹങ്കാരമെന്ന് തോന്നും, പക്ഷേ ആ പറച്ചിലിന്റെ ശൈലിയും ഭാവവും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ ആത്മവിശ്വാസത്തിന്റെ ഒരു ഉച്ചവയിൽ പരന്നു കിടക്കുന്നുണ്ട്. ജീവിതാനുഭവങ്ങളുടെ മഴനിലാവ് അതിൽ ചാലിച്ചു ചേർത്തിട്ടുണ്ട്. കൊണ്ടവെയിലും നനഞ്ഞ മഴയും കയറ്റിറക്കങ്ങളും കൊണ്ട് ജീവിത സമസ്യയ്ക്ക് കണ്ടെത്താൻ ശ്രമിച്ച ഉത്തരങ്ങളുടെ ഖനം അതിലുണ്ട്. നിന്നേക്കാൾ കുറച്ചോണം കൂടുതലുണ്ടവനാണ് ഞാനെന്ന വീര്യം പറച്ചിലിൽ ഒരു കവിത അങ്ങനെ ഞാന്ന് കിടപ്പുണ്ട്. ഒരു ഞാവൽ ചില്ലയിലെന്ന പോലെ അത് ഗ്രാമാന്തരങ്ങളിൽ ഇന്നും ഉയലാടുന്നുമുണ്ട്. ഉന്മത്തമായ ഒരു വാക്വിലാസമാണത്. എനിക്കറിയാം ജീവിതമെന്ന യാഥാർത്ഥ്യമെന്നതിന്റെ വിളംബരമാണത്. പ്രഹേളികകൾക്കുള്ള താക്കോൽ കിലുക്കമുള്ള വാക്കുകളാണത്. രമേശണ്ണനും മുരളിച്ചേട്ടനും ഭാസ്കരൻ മാമനും എത്രയോ വട്ടം അത് പറഞ്ഞിരിക്കുന്നു. എന്നേക്കാൾ കുറച്ചോണം കൂടുതലുണ്ടവർ, അവരെയും അവരുടെ ആധാർഷ്ട്യത്തെയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഓണം ഇഷ്ടം, ഓണക്കാലവും ഇഷ്ടം. ഓണക്കളികളും ഓണത്തപ്പനും ഓണത്തുമ്പിയും ഓണപ്പാട്ടുകളും ഇഷ്ടം. ഓണവെയിലും ഓണനിലാവും ഓണക്കോടിയും ഇഷ്ടം. ഓണസദ്യ അതിലേറെ ഇഷ്ടം. ഓണത്തല്ലിനോട് പണ്ട് തൊട്ടേ എനിക്കത്ര പ്രിയം പോരാ. പ്രിയം അന്നും ഇന്നും ഓണക്കൂട്ട് തന്നെ. അവരെല്ലാവരും, എന്റെ പ്രിയ സ്നേഹിതരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഓണക്കൂട്ട്, അത് ഓർക്കൂട്ടിനേക്കാൾ പ്രിയതരമായിരിക്കുന്നു, ഇഷ്ടമായിരിക്കുന്നു, അത്രമേൽ ഇഷ്ടമായിരിക്കുന്നു.

0: അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. തിരുവോണം കഴിഞ്ഞു, ഇനി രണ്ട് ഓണങ്ങൾ കൂടി, മൂന്നാം ഓണവും നാലാം ഓണവും. അത്രയും കൂടി ആഘോഷിക്കണം. പണ്ടൊക്കെ 28 ഓണം ഉണ്ടായിരുന്നത്രേ. ഉണ്ടായിരുന്നിരിക്കും. കൊയ്ത്തുത്സവം എന്ന നിലയിൽ അതിൻ്റെ ആഘോഷങ്ങൾ അത്രയേറെ നീണ്ടു നിൽക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇന്നങ്ങനെ അല്ലല്ലോ. കൊയ്ത്തും എതിയും ഒന്നുമില്ലാതായി. 4 ദിവസത്തിനപ്പുറം അവധിയിടാനും പറ്റാതായി. അപ്പോൾ നാലോണം, അത് നല്ലോണം. അങ്ങനെ ആക്കുക എന്നത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് ഇന്നുകൊണ്ട് ഓണം തീർന്നു എന്ന് കരുതരുതേ. നാളെയും മറ്റന്നാളും കൂടി ഓണം തിമർക്കട്ടെ. അപ്പോൾ ഒരു പാട്ട് കേൾക്കാം.

ഇന്നത്തെ സദ്യവട്ടം ഉണ്ടാക്കുന്ന പെടാപ്പാടൊന്നും നാളെ ഉണ്ടാവില്ല. ഇന്നത്തെ വിഭവങ്ങളിൽ പലതും നാളെ എടുക്കാവുന്നതേയുള്ളൂ. അച്ചാറൊന്നും ഉണ്ടാക്കേണ്ടതില്ല. സാമ്പാറും പുളിശ്ശേരിയും മോരും രസവുമൊക്കെ ഇന്നത്തേതു മതിയാവും. പപ്പടവും ബാക്കിയുണ്ടാവാൻ സാധ്യതയുണ്ട്. പരിപ്പ് വേണ്ടെന്ന് വെക്കണം, അത് നാലാം ഓണത്തിന് മതി. പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ബന്ധുക്കൾ വരുന്ന ദിവസമാണ് മൂന്നാം ഓണം. അപ്പോൾ എന്തു ചെയ്യും? പരിപ്പും പായസവും അവരൊക്കെ ചേർന്ന് തയ്യാറാക്കട്ടെ. ഒരുമിച്ച് പാചകം ചെയ്യുന്നതിൻ്റെ സുഖം സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. സദ്യ കഴിച്ചിട്ട് ചുമ്മാ ടി വിയുടെ മുന്നിൽ തന്നെ ഇരുന്ന് സമയം കളയരുത്. എല്ലാവരും കൂടിയിരുന്ന് ഒന്ന് വർത്തമാനം പറഞ്ഞു നോക്കൂ. എന്തു രസമായിരിക്കും അത്! ബന്ധുക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഒരു രസമുള്ള പരിപാടിയാണത്. ഒരു പാട്ട് കേട്ടാലോ?

നാലാം ഓണത്തിന് സദ്യ കഴിഞ്ഞ് എവിടെയെങ്കിലും പോണം. നാടും നഗരവും ആകെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അത് കണ്ടു നടക്കുക എന്നത് തന്നെ ഒരു സന്തോഷമാണ്. എല്ലാവരും ഒപ്പം അത് ലയിച്ചു ചേരുന്നതിൻ്റെ ആനന്ദം അത് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ മറ്റൊരു കാര്യം, നാട്ടിലെ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് ഓടി നടന്ന് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നാളെ, മറ്റു ചിലയിടങ്ങളിൽ മറ്റന്നാൾ. അതിലൊക്കെ പങ്കെടുക്കാതിരിക്കരുത്. കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടാവില്ലേ, അതൊക്കെ ആസ്വദിക്കണം. അതൊരു രസമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതം ഈ രാത്രി.
1: ഇന്ന് ഈ സമയം പലരും മനസ്സിൽ കരുതുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒരു ഓണം കൂടി അങ്ങനെ തീർന്നു എന്ന്. അതാണ് ആദ്യമേ പറഞ്ഞത്. അങ്ങനെ വിചാരിക്കരുത്. നോക്കൂ, 2018-19 ഒക്കെ ഓർമ്മയിൽ

അന്നൊന്നും നമുക്ക് കഴിഞ്ഞില്ല. ഓണം ഒലിച്ചുപോയ നാളുകളായിരുന്നു അത്. അപ്പോൾ കിട്ടിയ ഈ ഓണത്തെ കൈവിട്ട് കളയരുത്, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ആഘോഷിക്കണം, സന്തോഷിക്കണം. നാളെയും മറ്റന്നാളും കൂടി ഓണത്തിൻ്റെ തിമർപ്പ് പുലിച്ചു നിൽക്കട്ടെ. ഒരു പാട്ട് കേൾക്കാം.

കുട്ടികളോടാണ് ഇഷ്ടപ്പെടുമോന്നറിയില്ല. ഈ ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ അധിക നേരം മൊബൈൽ നോക്കിയിരിക്കരുത്. സമയം അങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത്. 10-20 വർഷങ്ങൾ കഴിഞ്ഞാൽ ഗൃഹാതുരതയോടെ ഓർക്കേണ്ട ഈ ഓണത്തെ പാഴാക്കിക്കളയരുത്. വീട്ടിലെ എല്ലാവരോടും എല്ലാറ്റിനോടും നന്നായി ഇടപഴകി ഇഴുകിച്ചേർന്ന് ഓണം ഓണമാക്കാൻ മറന്നുപോകരുത്. അല്ലാതെ ഇൻഡിഫറൻ്റായി മാറി നിന്ന് മൊബൈൽ ചതുരങ്ങളിൽ വെച്ച് കെടുത്തിക്കളയരുത് ഈ ഓണത്തിൻ്റെ ഹൃദ്യമായ വെട്ടത്തെ. ഒരു പാട്ട് കേട്ടാലോ?

ഇനിയും കുട്ടികളോട് തന്നെയാണ്. അതെ, ഓണവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ജോലി ചെയ്ത് അമ്മയൊക്കെ ക്ഷീണിച്ചു പോയിരിക്കുന്നെന്നറിയുമോ? അതുകൊണ്ടേ നാളെ കുറേ സഹായിക്കണം. ഏറ്റവും പ്രധാന സഹായം വേണ്ടത് വൃത്തിയാക്കലിലാണ്. പരമാവധി പാത്രങ്ങൾ കഴുകാൻ സഹായിക്കണം, മുറിയൊക്കെ വൃത്തിയാക്കാൻ സഹായിക്കണം. അതൊന്നും ജോലിയായി കാണരുത്. അതെല്ലാം ഓണത്തിൻ്റെ ഭാഗമായ ആഘോഷമായി തന്നെ കാണണം. എല്ലാവർക്കും അത് സന്തോഷമുണ്ടാക്കും, നിങ്ങൾക്കും അത് സന്തോഷം പകരും. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: കഴിയുമെങ്കിൽ ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ കൂടി കഠിനമായ ജോലിയൊന്നും ചെയ്യാതിരിക്കണം. അലസമായി എന്നാൽ സന്തോഷപൂർവ്വം ഇരിക്കാനാകുന്ന രണ്ട് ദിവസങ്ങളാണ്. എന്നുവെച്ച് ഉറങ്ങി തീർക്കുകയും വരുത്. ഓണം ആസ്വദിക്കണം, ആടിപ്പാടി ആസ്വദിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

ആടിപ്പാടി അടിച്ചു പൊളിച്ച് ആസ്വദിക്കുന്നതിൽ ലഹരി വേണ്ടെന്ന് വയ്ക്കാൻ എത്ര പേർക്ക് കഴിയും? അടുത്ത ദിവസത്തെ പത്രത്തിൽ ലഹരി വിറ്റ കണക്കുകൾ കേട്ട് കോരിത്തരിക്കാൻ കഴിയാതിരിക്കട്ടെ. സദ്യയും ഊഞ്ഞാലും വെടിവട്ടങ്ങളും ഗ്രാമോത്സവങ്ങളും കൊണ്ട് നിറയുന്ന ലഹരി മതിയെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടി വരട്ടെ. ഒരു പാട്ട് കേട്ടാലോ?

ഗ്രാമത്തിലുള്ളവർ ഒരു ദിവസം നഗരത്തിൻ്റെ വെളിച്ചമൊഴുകുന്ന സന്ധ്യയുടെ ഭാഗമാകണം. തിരുവനന്തപുരം നഗരം വെളിച്ചത്തിൽ അലങ്കൃതമായി കിടക്കുന്ന കാഴ്ച പണ്ടേ കമനീയമാണ്. വിളക്ക് കാണാൻ പോകണമെന്ന് പണ്ടുള്ളവർ പറയും. ഘോഷയാത്രകളും കഴിയുമെങ്കിൽ കാണാൻ പോകണം. ഓരോരോ നിരയായി ഒഴുകി നീങ്ങുന്ന ഫ്ലോട്ടുകൾ, അതൊരു കാഴ്ചയാണ്, കാഴ്ചയുടെ കമനീയതയാണ്. ഒരു പാട്ട് കേൾക്കാം.

0: സുഖതമീ രാത്രി.
1: ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. പലയിടങ്ങളിൽ നിന്ന് പലരും വിളിച്ചു. ഓണപ്പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൂടുതലും സുഹൃത്തുക്കൾ വിളിച്ചത്. മഞ്ജുനാഥ് UAE നിന്നും വിളിച്ചു പറഞ്ഞത് കമ്പനിയിലെ മലയാളി സുഹൃത്തുക്കൾ കരുണാസായി റേഡിയോ കേൾക്കുന്നവരാണെന്നാണ്. അതുകൊണ്ട് ഇന്നേ ദിവസം നല്ല ഓണപ്പാട്ടുകൾ പ്രക്ഷേപണം ചെയ്യണമെന്നാണ്. അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് വിശ്വാസം. രാവിലെ മുതൽ കരുണാസായി റേഡിയോയും തിരുവോണത്തിൽ മുങ്ങിക്കുളിച്ചു നിന്നതിലെ സന്തോഷം, അതൊരു വലിയ സന്തോഷം. ഒരു പാട്ട് കേട്ടാലോ?

പ്രിയ ശ്രോതാക്കളെ, സുഗതസുന്ദരമായ ഓണപ്പാട്ടുകൾ പ്രിയതരമായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്. ഇത്രയും ഓണപ്പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ഗായകർ, സംഗീത സംവിധായകർ, ഗാനരചയിതാക്കൾ, കലാകാരന്മാരുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഭാഗമായി നമുക്ക് കിട്ടിയ എത്രയോ പാട്ടുകൾ, അവരോട് ഹൃദയപൂർവ്വം സ്നേഹമറിയിച്ചുകൊണ്ട് ഒരു പാട്ടുകൂടി.

സുഗതമീ രാത്രിയിൽ നിന്ന് ഇന്നിവിടെ പറയുകയാണ്. നാളെ മൂന്നാം ഓണവും നാലാം ഓണവും ഹൃദ്യമായി നമുക്കത് ആഘോഷിക്കാം. നോക്കൂ, അതിന് ഇന്ന് സുഖമായി ഉറങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ രാവിലെ തുടങ്ങിയ ജോലി ക്ഷീണം. സദ്യ, സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ നാളെ ഉണർന്ന് വീണ്ടും ഓണത്തെ വരവേൽക്കാം. ഇപ്പോൾ തൽക്കാലം ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.